0: Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: സാൻഡ് ഡ്യൂൺസ് brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode international medical degrees vandamakkam. Admissions are now open.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM വെൽക്കംസ് യു ആൾ ടു ദ ഫസ്റ്റ് ഷോ ഓഫ് ദ ഡേ, വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. സൂപ്പർ ഫുഡ്സിൽ തുടങ്ങുന്ന നമ്മുടെ ഒരു ദിനം, ആ ദിനം മുഴുവൻ തന്നെ ഒരു സൂപ്പർ പവർ നമുക്ക് കിട്ടാൻ എല്ലാ രീതിയിലും പ്രാപ്തമാക്കുന്ന പ്രോഡക്ട്സ് ആണ് ഗ്രീൻ ഫാം കാഴ്ചവെക്കുന്നത്. ഒരു ഫുൾ സെറ്റ് ഓഫ് പ്രോഡക്ട്സ് ആണ് സൂപ്പർ ഫുഡ്സ് റേഞ്ചിൽ വരുന്നത്. കിനോയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ബക്വ സീഡ്സ്, ബക്വീറ്റ്, അമരാന്ത്, ചിയ സീഡ്സ്. എന്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഡെഫിനറ്റ്ലി ചിയ സീഡ്സിൽ നിന്നാണ്. വാം വാട്ടർ വിത്ത് ചിയ സീഡ്സ്. അത് തലേ ദിവസം തന്നെ ഞാനൊരു കപ്പിൽ ഒരു ചെറിയൊരു ടീസ്പൂൺ വെള്ളത്തിൽ ഇട്ട് വെക്കും. നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ ഉണർന്ന് ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വാം വാട്ടർ വിത്ത് ചിയ സീഡ്സിൽ തുടങ്ങുന്ന ഒരു എനർജിയാണ് ഈ പ്രായത്തിലും ഈ ശബ്ദത്തിൽ നിങ്ങൾ കേൾക്കുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ. നമുക്ക് റിയൽ ലൈഫ് സ്റ്റോറി പോലെ മറ്റൊന്നുമില്ല. എനിവേ, നമുക്കൊരു ദിവസം ഏറ്റവും നല്ല രീതിയിൽ ഉറക്കം ഉണർന്ന് എണീറ്റ് ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതാണ് ദ ബെസ്റ്റ് സ്റ്റാർട്ട്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷേ ഏറ്റവും നല്ല ഉറക്കം കിട്ടുന്നത് എപ്പോഴാണെന്നോ, അലാം ക്ലോക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ടുള്ളൊരു സമയമല്ലേ, ആ ഒരു സ്നൂസ് ബട്ടൺ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കിട്ടുന്ന 5 മിനിറ്റ് ഭയങ്കര ഡീപ്പ് സ്ലീപ്പ് നമുക്ക് വരും അല്ലെ. അപ്പോ എണീക്കാൻ മടി തോന്നും. ഈ മടി, ഈ പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റിവെച്ചാൽ ജീവിതം രക്ഷപ്പെടു എന്ന് വേണമെങ്കിൽ പറയാം. ഒരേ അലാം ക്ലോക്ക് അല്ലെങ്കിൽ ഒരേ ശബ്ദം പല സിറ്റുവേഷൻസിൽ നമ്മളെ ബാധിക്കും. അതായത് 9 മണിക്ക് സ്കൂൾ ബെൽ റിംഗ് ചെയ്യുമ്പോൾ കുട്ടികൾ വെപ്രാളത്തോളം ക്ലാസ് റൂമുകളിലേക്ക് ഓടി കിതച്ച്, ടെൻഷൻ, പരീക്ഷ, ടീച്ചർ, വടി, അടി എല്ലാം. അതേ സ്കൂൾ ബെൽ വൈകിട്ട് 4 മണിക്ക് അടിക്കുമ്പോ എന്താ ശബ്ദം അല്ലെ. എത്ര സന്തോഷത്തോടെ സ്കൂളിൽ നിന്ന് ക്ലാസ് മുറിയിൽ നിന്ന് അലച്ച് സ്കൂൾ ബസ്സിലേക്ക് ഓടിക്കേറുന്ന കുട്ടികളുടെ കൂട്ടം നമ്മളും അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ചില ശബ്ദങ്ങൾ എപ്പോഴും അങ്ങനെയാണ്, സിറ്റുവേഷൻ അനുസരിച്ച് നമ്മെ പ്രാപ്തരാക്കും, മാറി മറിയാൻ. Everything is beautiful depending on the situation. A school bell sounds irritating at 9 a.m. but the same bell sounds melodious at 4 p.m. പറഞ്ഞത് ആരാണെന്നോ, മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സർ.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ദേഷ്യം പെട്ടെന്ന് വരുന്ന ആളാണോ നിങ്ങൾ? ആങ്കർ മാനേജ്മെന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് തന്നെ അത് പ്രകടിപ്പിക്കുന്ന സ്വഭാവക്കാരൻ ആണോ എങ്കിൽ ആങ്കർ മാനേജ്മെന്റിനെക്കാളും നല്ലൊരു കഥ പറഞ്ഞാലും പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് പതിയട്ടെ. ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഒരുപാടധികം സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുന്നു, പഠിക്കാനുണ്ട്, ഉറക്കമെണീറ്റാൽ തന്നെ അടുത്ത രാത്രിയാകുന്നത് വരെ ഒരുപാട് ക്ലേശങ്ങളുണ്ട്, ടെൻഷൻസ് ഉണ്ട്, പഠിച്ചു തീർക്കാൻ ഒരുപാട്, എനിക്കിതൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ദേഷ്യം വരുന്നു, സഹപ്രവർത്തകർ സംസാരിച്ചാൽ തന്നെ ദേഷ്യം വരുന്നു, ഞാൻ ഈ ദേഷ്യം എങ്ങനെ കുറയ്ക്കും, അതിനൊരു വഴി പറഞ്ഞു തരുമോ? അപ്പോ ഗുരു പറഞ്ഞു, ദാ എന്റെ മുന്നിലിരിക്കുന്ന ഈ ചായക്കപ്പ് കണ്ടോ, ചൂട് ചായയാണതില്, നീ അതൊന്ന് പിടിക്കൂ. അപ്പോ ശിഷ്യൻ ചായക്കപ്പെടുത്ത് കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, ഗുരുവേ എനിക്കത് അധികം പിടിച്ചൊന്നും നിൽക്കാൻ പറ്റില്ല, വളരെ ചൂടാണ്, എന്റെ കൈകൾക്ക് എന്റെ വിരലുകൾക്ക് ചൂടേറുന്നു, ഞാനിത് ഇപ്പോൾ താഴെയിടും. അപ്പോൾ പറഞ്ഞു, ഇതുപോലെ തന്നെ ദേഷ്യം, നിനക്ക് താങ്ങാൻ കഴിയാത്തത് നീ ഹോൾഡ് ചെയ്ത് നിൽക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, നിനക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്ന് ആ സന്ദർഭത്തിൽ അത് താഴേക്ക് വെച്ചേക്കും. വൈ ഷുഡ് യു ഹോൾഡ് ദാറ്റ് ഹോട്ട് ടീ കപ്പ്? ആങ്കർ ഇസ് ഓൾസോ ദ സെയിം ഫാക്ട്. നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു കാര്യം നാം തന്നെ എടുത്ത് കൈകളിൽ വെക്കുന്നത് പോലെയാണ് ദേഷ്യം. അത് താഴത്തെ വെക്കുക, അത് എനിക്കുള്ളതല്ല, അത് മറ്റാർക്കോ ഉള്ളതാണ്, അല്ലെങ്കിൽ ഞാനിത് മാറ്റി വെക്കുന്നു എന്നുള്ളൊരു തോട്ട് ആ ഒരു മൊമെന്റിൽ മനസ്സിലേക്ക് വന്നാൽ ഈ ചായക്കപ്പ് സ്റ്റോറി ഒരു പക്ഷേ നിങ്ങൾക്ക് ഉപകരിച്ചേക്കും. സന്തോഷം, ദേഷ്യം ഇതൊക്കെ ഇതാണ്. സന്തോഷം എന്നാൽ ഒരു ചെറിയ ഒരു കണിക സന്തോഷം ഒരാൾക്ക് കൊടുത്താൽ അത് ഇരട്ടിയായിട്ട് തിരിച്ചു വരും. എന്നാൽ ദേഷ്യം ഒരു കണിക കൊടുത്താൽ ഇരട്ടിയായിട്ട് തിരിച്ചു വന്നാൽ എന്താവും സ്ഥിതി? രംഗം തന്നെ വഷളാകും. ഹാപ്പിനെസിന്റെ ഉള്ള ഏറ്റവും വലിയൊരു ഗണിതശാസ്ത്ര കോട്ടുണ്ട്. എങ്ങനെയാണെന്ന് പറയുന്നത്, ഹാപ്പിനെസ് എന്നത്, സന്തോഷം എന്നത് മനോഹരമായ ഒരു വാക്ക് തന്നെയാണ്. അത് ഒരു വിചിത്രമായ മാത്തമാറ്റിക്സ് ആണ്. അത് പങ്കിടുമ്പോൾ കുറയില്ല, മറിച്ച് ഇരട്ടിയാകും. ഓരോ ചെറിയ നിമിഷത്തിലും സന്തോഷം കണ്ടെത്താനും അത് മറ്റുള്ളവരുമായി പങ്കിടാനും പഠിക്കുക. ദേഷ്യത്തെ പോലെയല്ല, അങ്ങനെ തുടങ്ങുന്ന ഒരു ദിവസം ജീവിതത്തിന്റെ എല്ലാ അർത്ഥ തലങ്ങളെയും മനോഹരമാക്കാൻ കഴിവുള്ള ഒരു ആയുധമാണ് സന്തോഷം, ഹാപ്പിനെസ് എന്നത്. അതേസമയം ആങ്കർ മാനേജ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു തോട്ട് മനസ്സിലേക്ക് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചായക്കപ്പിന്റെ ചൂട് ചായക്കപ്പ് എന്റെ കയ്യിൽ വെക്കേണ്ടതല്ല, ഇത് എനിക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോയി നോക്കൂ. ചിലപ്പോൾ പക്ഷേ മനസ്സിൽ നിന്നത് നമുക്ക് തട്ടി നിന്നേക്കാം. സോ ഹാപ്പിനെസ്, ബ്രിങ് ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ്. ഇറ്റ് ഇസ് എ ക്രേസി മാത്തമാറ്റിക്സ് ബിക്കോസ് ഇറ്റ് മൾട്ടിപ്ലൈസ് വെൻ യു ഡിവൈഡ് ഇറ്റ്. ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: എപ്പോഴാണ് ചെറുപ്പം കാത്തു സൂക്ഷിക്കേണ്ടത്? മനസ്സിൽ പ്രണയമുണ്ടെങ്കിൽ ചെറുപ്പമുണ്ടാകും എന്നാണ് കവിവാചകം. ഇത് എത്ര പേർക്ക് ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല. അങ്ങനെ അനുഭവം ഉണ്ടായാൽ അത് ഭാഗ്യമായി വേണം കരുതാം. കാരണം നമ്മുടെ എല്ലാ ജീവിത രീതിയിലും എല്ലാ ബന്ധങ്ങളെയും കോർത്തിണക്കി നിർത്തുന്ന ചങ്ങല കണ്ണിയാണ് സ്നേഹമെന്നത് നിസ്സംശയം പറയാം. അവിടെ പ്രായഭേദമില്ല, ജാതിമത ഭേദമില്ല, സ്ത്രീ പുരുഷനുള്ള ഭേദമില്ല, സ്നേഹം അടിസ്ഥാന തത്വം മാത്രം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ അതിലൊരു പ്രമുഖ നടൻ പറഞ്ഞതാണ്, എന്താണ് സ്നേഹം? സ്നേഹമെന്നാൽ ആരാണ് കൂടുതൽ കൊടുത്തത്, ആരാണത് കൂടുതൽ സ്വീകരിച്ചത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സന്ദർഭമുണ്ടെങ്കിൽ അവിടെയാണ് യഥാർത്ഥ പ്രണയം. അവിടെ കാൽക്കുലേഷൻസ് ഇല്ല, കണക്ക് പറയുന്നതല്ല സ്നേഹബന്ധങ്ങൾ എന്നുള്ളത്. ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ ആരെ ഉപദേശിക്കാനോ അതുപോലെ നേർവഴിക്ക് നടത്താനോ ഒന്നും ശ്രമിക്കേണ്ട കാര്യമില്ല. കുറ്റങ്ങളും കുറവുകളും എല്ലാവരിലും ഉണ്ടാകുന്നു. നോബഡി ഈസ് പെർഫെക്റ്റ് എന്നുള്ളത് നമുക്കറിയാം. ഓരോ ദിവസവും നല്ലത് മാത്രം ചിന്തിക്കുകയും സ്നേഹം മനസ്സിൽ നിറയ്ക്കാൻ കഴിയുകയും ചെയ്താൽ തന്നെ നമ്മുടെ ജീവിതഭാരം ഒരുപാടധികം കുറഞ്ഞിരിക്കും എന്നും തോന്നുന്നു. തെറ്റായ ആളുകളുമായി നമ്മളിപ്പോൾ ഒരുപക്ഷെ തർക്കത്തിലേർപ്പെട്ടേക്കാം. അതിനേക്കാൾ നല്ലതാണ് ശരിയായ ആളുകളുമായി പൊരുത്തപ്പെട്ടു പോകുന്നത്. കുറ്റങ്ങൾ കുറവുകളും അവിടെ നിസ്സംശയം നിസ്സാരമായി നമുക്ക് തോന്നിയേക്കാം. അർത്ഥശൂന്യമായ വാക്കുകളേക്കാൾ അർത്ഥവത്തായ നിശബ്ദത എപ്പോഴും നല്ലതാണ്. വളരെ അടുത്ത് തന്നെ പ്രമുഖ സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ, അദ്ദേഹത്തിന്റെ മനോഹരമായ പ്രണയഗീതങ്ങൾ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ ഗീതങ്ങൾ അദ്ദേഹം പാട്ടിലേക്ക് കൊണ്ടുവരുന്നത്? ആ മനസ്സ് മുഴുവൻ സ്നേഹമാണ്. ആ വാക്കുകൾ ഒന്ന് കേട്ടാലോ? ലെറ്റ്സ് ലിസൺ ടു ദ ഓഡിയോ.
2: സ്നേഹം എന്ന് പറയുന്നത് ഈ കാണുന്ന കാഴ്ച പലതുണ്ടോ? പക്ഷെ മനസ്സ് നമുക്ക് കാണാൻ പറ്റുമ്പോൾ, പരസ്പരം മനസ്സ് കൈമാറുമ്പോൾ ഉണ്ടാകുന്ന ആ മനസ്സ് എനിക്ക് കാണാൻ പറ്റുക, എന്റെ മനസ്സ് അവർക്ക് കാണാൻ പറ്റുക. പറ്റിക്കഴിഞ്ഞാൽ ഈ മുഖത്തുള്ള കളറും ഭംഗിയൊന്നും നമുക്ക് വേസ്റ്റാണ്. ആ ഉള്ളാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അതിനോടുള്ള ഇഷ്ടം ഒരാള് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അത് മനസ്സിനെ മാത്രമേ നമ്മൾ കാണാൻ പാടുള്ളൂ. ലവ് എന്ന് പറയുന്നതിന് ഭംഗി പാടില്ല എന്നല്ല ഞാൻ പറയും, ഭംഗിയിലേക്ക് കൂടുതൽ സ്നേഹം വരും, ശുദ്ധമായിട്ടുള്ള സ്നേഹം വരും. ഇതൊക്കെ നമ്മൾ സ്നേഹിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. അതിന്റെ ഗിവ് ആൻഡ് ടേക്ക്, പരസ്പരം വിട്ടുകൊടുക്കുക. ഇപ്പൊ ആരെങ്കിലും കൂടെ രണ്ടുപേരും വിട്ടുകൊടുക്കുന്നതിൽ മത്സരിക്കണമെന്നാണ് ഞാൻ പറയാം. ഒരു വഴക്കുണ്ടായാൽ അത് വിട്ടുകൊടുക്കണ്ട, ആരെങ്കിലും ഒരാൾ താഴ്ന്നു കൊടുക്കണം, അതിൽ മത്സരിക്കണം. ഞാൻ ആദ്യം താഴ്ന്നു കൊടുക്കണം, അപ്പൊ മറ്റേ ആളും മുമ്പ് താഴ്ന്നു കൊടുക്കാൻ നോക്കണം. ഇതൊക്കെ ഇറ്റ് ഹാപ്പൻസ്. നൗ ഐ എക്സ്പീരിയൻസ് ദാറ്റ് ഇൻ മൈ ലൈഫ്.
1: ഭാഗ്യമാണത്. നൗ ഐ എക്സ്പീരിയൻസ് ദാറ്റ് ഇൻ മൈ ലൈഫ്. മനസ്സിൽ ഇപ്പോഴും പ്രണയം സൂക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ ക്രിയാത്മകമായുള്ളൊരു ജോലിയിൽ ഏർപ്പെടാൻ പോലും കഴിയൂ. സന്തോഷം കൊണ്ടുതരുന്ന ഒരു അവസ്ഥാ വിശേഷം തന്നെയാണ് സ്നേഹം എന്ന് പറയുന്നത്. നോട്ട് നെസസറി പ്രണയം, അത് സ്നേഹത്തിന്റെ രൂപത്തിലും ആകാം. നമ്മൾ പറയും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, നീ എന്നെ മനസ്സിലാക്കിയില്ല, ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ല. കുറ്റപ്പെടുത്തലുകൾ വരുമ്പോൾ എല്ലാവരിലും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ മനസ്സിലാക്കാനുള്ള മനസ്സ് എല്ലാവർക്കും കണ്ടെന്ന് വരില്ല. കഴിഞ്ഞ ദിവസം ഒരു നല്ലൊരു മെസ്സേജ് കണ്ണോടിച്ചു പോയപ്പോ അതൊന്ന് ഷെയർ ചെയ്യാൻ തോന്നി. പ്രത്യേകിച്ചും ഇന്ന് ഈ സ്നേഹം എന്നൊരു വിഷയം കൊണ്ടുവന്നപ്പോ, കാണാറുണ്ടോ എന്ന് ചോദിച്ചാൽ കാണാറില്ല, വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ വിളിക്കാറുമില്ല, കേൾക്കാറുണ്ടോ കേൾക്കാറുമില്ല, മെസ്സേജ് അയക്കാറുണ്ടോ മെസ്സേജ് ഒട്ടും വരാനുമില്ല, എന്നാൽ മറന്നോ എന്ന് ചോദിച്ചാൽ അതിനൊട്ട് സാധിക്കുന്നുമില്ല. അവിടെയാണ് യഥാർത്ഥ പ്രണയബന്ധത്തിന്റെ ആഴം നാം തിരിച്ചറിയേണ്ടത്. സോ ഇറ്റ്സ് നോട്ട് ടു ലേറ്റ്. സ്നേഹിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ക്ഷമയും ഈ പറഞ്ഞ പോലെ ദേഷ്യവും ഇതെല്ലാം പാഠം മാറ്റുക. നല്ലൊരു മനസ്സ് നിങ്ങളിലുണ്ടാവട്ടെ. ഇന്നത്തെ ദിവസം എല്ലാവരിലും ആ മറന്നുപോയ, എങ്ങോ പാടി പതിഞ്ഞുപോയ ആ പ്രേമഗാനം ഒരിക്കൽ കൂടി ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ ഈ ദിവസം സാർത്ഥകമായി എന്ന് ഞാൻ വിചാരിക്കും. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്ക്.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മുഖ്യമന്ത്രി ചർച്ച ഡൽഹിയിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ഡൽഹിയിൽ. എംഎൽഎമാരുമായും ഘടകകക്ഷി നേതാക്കളുമായും ചർച്ച നടത്തി അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ച AICC നിരീക്ഷകർ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഇന്നലെ വൈകിട്ട് തന്നെ ഡൽഹിയിലേക്ക് മടങ്ങി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേരുകൾ ഉയർന്ന VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം രാഹുൽഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ചർച്ചകൾക്കായി ഡൽഹിക്ക് വിളിപ്പിക്കുമെന്നാണ് അറിയുന്നത്. തുടർന്ന് ചർച്ചകൾക്കും അനുനയ നീക്കങ്ങൾക്കും ഒടുവിൽ ഞായറാഴ്ചയോടെ ഡൽഹിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനമുണ്ടാകാനാണ് നിലവിലെ സാധ്യത. അധികാരത്തിൽ തിരിച്ചെത്തിയ UDFനെ ആര് നയിക്കണമെന്ന ചർച്ചകൾ കോൺഗ്രസിൽ തുടരുമ്പോൾ ഘടകകക്ഷികൾ നിലപാട് വ്യക്തമാക്കി തുടങ്ങി. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ റിപ്പോർട്ട് നൽകാനായി ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകരായ AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കും അജയ് മാക്കിനും മുന്നിലാണ് ഘടകകക്ഷികൾ അഭിപ്രായം അറിയിച്ചത്. സിറ്റിംഗ് MLA മുഖ്യമന്ത്രി ആകണമെന്ന നിലപാടാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം AICC നിരീക്ഷകരെ അറിയിച്ചത്. കേരളത്തിന്റെ പൊതുവികാരം കണക്കിലെടുത്തുള്ള തീരുമാനം വേണമെന്ന് PJ ജോസഫ് ആവശ്യപ്പെട്ടു. MLA തന്നെ മുഖ്യമന്ത്രിയാകണം, ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കുന്നതാണ് നല്ലതെന്നും പാർട്ടി വ്യക്തമാക്കി. ഹൈക്കമാൻഡിനുള്ള ഈ സന്ദേശം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുള്ള KC ജോസഫ് വിഭാഗത്തിന് വലിയ തിരിച്ചടിയാണ് ജോസഫ് ഗ്രൂപ്പിന്റെ ഈ നിലപാട്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ ജനവികാരം BD സതീശന് അനുകൂലമാണെന്ന അഭിപ്രായം AICC നിരീക്ഷകരെ അറിയിച്ച മുസ്ലിം ലീഗ് നേതൃത്വം. സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനത്തിനാണ് ജനം വോട്ട് ചെയ്തതെന്നും ഇക്കാര്യം പരിഗണിച്ച് തീരുമാനമെടുക്കണമെന്നും ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടു. അതേസമയം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ലീഗ് ഇടപെടരുതെന്ന നിലപാടുമായി കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽ നടൻ രംഗത്ത്. പിന്നാലെ മാത്യുവിനെ വിമർശിച്ച് ഇരിക്കൂറിൽ യൂത്ത് ലീഗ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു. തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ഗൌരവമായ ആത്മപരിശോധനയിലേക്ക് കടന്ന ഇടതു പാർട്ടികൾ. CPI CPM കേന്ദ്ര നേതൃയോഗങ്ങൾ ഡൽഹിയിൽ ചേരും. പരാജയ കാരണങ്ങൾ പരിശോധിക്കാനും ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് നേതൃത്വത്തിന്റെ തീരുമാനം. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. 118 പേരുടെ പിന്തുണയില്ലാതെ വിജയുടെ TVK പാർട്ടിയെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. TVK നിലവിലുള്ളത് 113 പേരുടെ പിന്തുണയാണ്. TVK പിന്തുണയ്ക്കുന്നതിൽ CPM CPI വിടുതലായി ചിരത്തേക്കൾ കക്ഷികൾ ഇന്നിവർ ഇന്ന നിലപാട് അറിയിക്കും. ഇന്നലെ മൂന്ന് പാർട്ടികളുടെ അധ്യക്ഷന്മാരും മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായും DMKയുടെ മുതിർന്ന നേതാക്കളുമായും ചർച്ച നടത്തി. MK സ്റ്റാലിന്റെ അനുമതിയോടെ TVK പിന്തുണ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അതിനിടെ തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ DMKയും AIADMKയും ശ്രമിച്ചാൽ പാർട്ടിയിലെ എല്ലാ MLAമാരും രാജിവെക്കുമെന്ന് നടൻ വിജയുടെ തമിഴക വെട്ടുരി കഴകത്തിന്റെ മുന്നറിയിപ്പ്. ദ്രാവിഡ പാർട്ടികൾ സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കുന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് റിപ്പോർട്ട്. ജനങ്ങളുടെ വോട്ട് നേടിയ പാർട്ടിയെ ഒഴിവാക്കി സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കാൻ ഇരു പാർട്ടികളും ഒത്തുകളിക്കുന്നതായി TVK സംശയിക്കുന്നു. 108 സീറ്റുകൾ നേടിയ TVK ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായതിനാൽ ഗവർണർ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെന്നും TVK. മമത ബാനർജിക്ക് പിന്തുണയുമായി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്. സത്യസന്ധമായ തെരഞ്ഞെടുപ്പല്ല ബംഗാളിൽ നടന്നതെന്നും വൻ തിരിമറി നടന്നുവെന്നും അഖിലേഷ് യാദവ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പിൽ നടന്നത് വൻ തിരിമറി, പല തട്ടിൽ തിരിമറി നടന്നു. കൊൽക്കത്തയിലെത്തി മമതയെ നേരിൽ കണ്ട അദ്ദേഹം പിന്തുണ ഉറപ്പ് നൽകി. കേരളത്തിൽ ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അടുത്ത ദിവസങ്ങളിലും മഴയുണ്ടാകും. പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻ DGP അലക്സാണ്ടർ അന്തരിച്ചു. J. Alexander അന്തരിച്ചു. 89 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. 1960 ബാച്ചിൽ IPS ഉദ്യോഗസ്ഥനായിരുന്നു അലക്സാണ്ടർ. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ നാവിക കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്രമണങ്ങളിൽ കപ്പലുകൾക്ക് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. എത്രയും വേഗം ഇറാൻ കരാറിൽ ഏർപ്പെടണമെന്ന് ട്രംപ്. അമേരിക്കൻ കപ്പലുകളെ ആക്രമിച്ച ഇറാനെ വിമർശിച്ചാണ് ട്രംപിന്റെ പ്രതികരണം. ആക്രമണത്തിൽ അമേരിക്കയുടെ കപ്പലുകൾക്കൊന്നും സംഭവിച്ചില്ലെങ്കിലും ആക്രമണം നടത്തിയ ഇറാന് കനത്ത നാശനഷ്ടമുണ്ടായെന്ന് ട്രംപ്. അതിനിടെ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയ വാർത്തകളും ഇപ്പോൾ പുറത്തുവരുന്നു. തോറ്റാൽ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിക്കുമായിരുന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 runs തോൽപ്പിച്ച് പ്ലേ ഓഫിലെത്താനുള്ള നേരിയ സാധ്യത നിലനിർത്തി ലക്നൗ സൂപ്പർ ജയന്റ്സ്. മഴ പലവട്ടം വില്ലനായപ്പോൾ 19 ഓവർ വീതമാക്കി കുറച്ച് മത്സരത്തിൽ 213 runs വിജയ ലക്ഷ്യം പിന്തുടർന്ന RCB 19 ഓവറിൽ 203 runs എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 31 പന്തിൽ 61 runs എടുത്ത ക്യാപ്റ്റൻ രജത് പട്ടീദാറാണ് RCBയുടെ ടോപ് സ്കോറർ.

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 5 മിനിറ്റ്.
1: Time check.
3: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 67%.
1: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education. Global career avasarangalode international medical degrees vandamakam. Admissions are now open.
1: Good morning, welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്, ഹാപ്പി വീക്കെൻഡ് എല്ലാവർക്കും. നേർന്നുകൊള്ളുന്ന സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. May 8 വെള്ളിയാഴ്ചയാണ് നിൽക്കുന്നത്. നമുക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു മോർണിംഗ് ആണ്. കേരളത്തെ സംബന്ധിച്ച് ആരാകും മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മൾ പത്രവാർത്തയിലേക്ക് തന്നെ പോകാനായിട്ടുള്ള സമയമാണ്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
2: യെസ്, വെരി ഗുഡ് മോർണിംഗ്. കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ് വാർത്തകളുടെ ലോകത്തേക്ക്. ഈ ആഴ്ച അവസാനിച്ച ശനി ഞായറൊക്കെ കഴിഞ്ഞ് നമ്മൾ തിങ്കളാഴ്ചത്തേക്ക് വരുമ്പോൾ നമ്മുടെ മുന്നിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നീങ്ങാൻ ഒരു സാഹചര്യവും ഇല്ല. ഞായറാഴ്ചയോട് കൂടിയിട്ട് ഇവിടുന്ന് ഇപ്പം നിരീക്ഷക രാജ്യമാക്കനും അങ്ങോട്ടേക്ക് തിരിച്ച് മുഗൾ വാസ്നിക്കും തിരിച്ച് ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. ഇനി അവിടെ നിന്നുള്ള ഒരു ചർച്ചകൾ, അന്തിമ വിശകലനങ്ങൾ, വീണ്ടും മൂന്ന് നേതാക്കളെയും അങ്ങോട്ടേക്ക് വിളിപ്പിക്കും. കഴിഞ്ഞ ദിവസം വന്ന ട്രോളുകളൊക്കെ രസമായിരുന്നു. രണ്ട് ദിവസം വി ഡി സതീശൻ ഭരിക്കട്ടെ, രണ്ട് ദിവസം കെ സി വേണുഗോപാൽ ഭരിക്കട്ടെ, രണ്ട് ദിവസം രമേശ് ചെന്നിത്തലയ്ക്കും കൊടുക്കാം. ഞായറാഴ്ച നമുക്ക് അവധിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യാം കേരളത്തിൽ മുഖ്യമന്ത്രി ഇല്ലാത്ത ദിവസം. അപ്പൊ അടുത്ത ആൾ ട്രോള് വേണ്ട, ആറുപേരെന്തായാലും ചിലപ്പോ ഉണ്ടാവുമല്ലോ, ഒരു ബി ടീമും റെഡി ആയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അവർക്കും കൊടുക്കാം ആറ് ദിവസം ഓരോരു മുഖ്യമന്ത്രി, ഞായറാഴ്ച നമുക്ക് അവധിയും പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും കളിയാക്കലുകളും ട്രോളും ഒക്കെ വാങ്ങേണ്ട വല്ല ആവശ്യവും ഈ പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് ഒരു വിഭാഗം ചോദിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ ഒരു സൗന്ദര്യവും ഒരു സുഖവും എന്ന് പറയുന്നത് എല്ലാവർക്കും അവരവരുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാനും അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തങ്ങളും യോഗ്യരാണെന്ന് പറയാനുള്ള ഒരു ജനാധിപത്യ മര്യാദ അവിടെയുണ്ട്. പക്ഷെ ആ മര്യാദ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച 102 സീറ്റുകൾ സമ്മാനിച്ച ജനത്തെ അപമാനിക്കുന്ന രീതിയിലേക്ക് പോകരുത്. ഒരു ബൈ ഇലക്ഷനിലേക്ക് കേരളത്തിനെ തള്ളിവിടാൻ ഇനി പാടില്ല എന്നാണ് മിക്കവരും പറയുന്നത്. കാരണം ഇതിലിപ്പോ രമേശ് ചെന്നിത്തലയുടെ സാധ്യത വളരെ കുറച്ച് കുറവാണ്. കെ സി വേണുഗോപാലിന്റെ സാധ്യതയാണ് കൂടുതൽ. കാരണം കെ സി വേണുഗോപാൽ വരണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബൈ ഇലക്ഷൻ കേരളത്തിൽ എന്തായാലും വരണം. ആറുമാസത്തിനുള്ളിൽ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ആറുമാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ട് വിജയിക്കണം. സ്വാഭാവികമായിട്ടും ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മണ്ഡലം തന്നെ കെ സിക്ക് ആയിട്ട് മലപ്പുറം ജില്ല പോലുള്ള സ്ഥലങ്ങളിൽ ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന്റെ ആവശ്യമുണ്ടോ എന്ന് മുസ്ലിം ലീഗ് ചോദിക്കുന്നുണ്ട്. അതിലെ തന്നെ പി ജെ ജോസഫ് വിഭാഗം ചോദിക്കുന്നുണ്ട്. ആ പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗവും ചോദിക്കുന്നുണ്ട്. പക്ഷെ കെ സി വേണുഗോപാലിനുള്ള ഏറ്റവും വലിയ അനുകൂല ഘടകം പറഞ്ഞാൽ അദ്ദേഹം ഹൈക്കമാൻഡിന്റെ പ്രതിനിധി, ദേശീയ രാഷ്ട്രീയത്തിലുള്ളത് രാഹുൽഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ ഈ ഒരു വൃത്തങ്ങളുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് എന്തുകൊണ്ട് കെ സി ആയിക്കൂടെ? കാരണം ഒരിടത്തും ഭരണമില്ല, ദേശീയ തലത്തിലും ഭരണമില്ല. കെ സിയിലൂടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം അദ്ദേഹത്തിന് കൊടുക്കേണ്ടതല്ലേ എന്നൊരു ചർച്ച വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇനി കെ സി വേണുഗോപാൽ പറയണ എനിക്ക് ആ മുഖ്യമന്ത്രി പദം വേണ്ട എന്നാ മാത്രമേ അദ്ദേഹം മാറി നിൽക്കുന്ന സാഹചര്യമുള്ളൂ. പക്ഷെ വി ഡി സതീശൻ വേണമെന്ന് മുസ്ലിം ലീഗ് ഇന്നലെ കൃത്യമായിട്ട് നിരീക്ഷകരെ അറിയിച്ചു. പൊതുജനങ്ങളുടെ വികാരം അതാണ്, വി ഡി ആണ് ഈ തെരഞ്ഞെടുപ്പ് നയിച്ചത്, അദ്ദേഹത്തിന് ആക്കണമെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞു. പി ജെ ജോസഫ് പാർട്ടിക്കകത്ത് മാത്രമല്ല പുറത്തു വന്ന് മാധ്യമങ്ങളോടും പറഞ്ഞു വി ഡി സതീശനെയാണ് ആക്കേണ്ടത്. അപ്പൊ ആ രീതിയിൽ ഘടകകക്ഷികൾ തന്നെ അവരുടെ അഭിപ്രായം വ്യക്തമാക്കുന്ന സമയത്ത് ഇത് ഹൈക്കമാൻഡിന് കുറച്ച് പ്രശ്നമാകും. ഇപ്പൊ നവമാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഹൈക്കമാൻഡ് ചിന്തിക്കും ഇങ്ങനെ ഒന്ന് പോയി കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒരു വികാരം എതിരാവില്ലേ സർക്കാരിനും അതുപോലെ കോൺഗ്രസിനും എതിരാവില്ലേ എന്ന് ചിന്തിച്ചാൽ അവിടെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം.
1: എല്ലാരും പറഞ്ഞത് വീഡിയോ കണ്ടിട്ടാണ് ഈ ഇലക്ഷനും തന്നെ കോൺഗ്രസിലേക്ക് അദ്ദേഹത്തിന്റെ ആശയമായിരുന്നല്ലോ വന്നിരുന്നത്. കെ സി വേണുഗോപാലിന്റെ ആശയം ഞങ്ങൾ അല്ലായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം അത് കണ്ടിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. അപ്പം അത് ഞാൻ ആലോചിക്കരുത്, ഇനി ശശി തരൂരൂടെ കാണാൻ വന്നിരുന്നെങ്കിൽ
2: അദ്ദേഹം കുറച്ചുകൂടെ മാന്യത കാണിക്കുന്നുണ്ട്. പലരും ചോദിക്കുന്ന ഈ ചർച്ചകളിലൊക്കെ പലരും ഇവിടെ മെസ്സേജ് ശശി തരൂരിന് എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിക്കൂടാ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹം എം പി ആയതുകൊണ്ട് എം പിമാർ മത്സരിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം സേഫ് സോണിലാണ്. ഇപ്പൊ പുതുതായിട്ട് വരുന്നൊരു പേര് കെ മുരളീധരൻ എന്ന പേരാണ്. എന്തുകൊണ്ട് കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ ആയിക്കൂടാന്ന്? കാരണം ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറി നിന്നിട്ട് ഇന്നസെന്റ് നോക്കുന്ന പോലെ നോക്കി നിൽക്കുന്നുണ്ട് കെ മുരളീധരൻ. നല്ലൊരു മന്ത്രിയാണ്, രാഷ്ട്രീയം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം
1: ഉണ്ടാകും. ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ, കോൺഗ്രസ്സുകാർ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, എന്താണോ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് അത് ഞങ്ങൾ സ്വീകരിക്കും, അതിൽ ഭരണം വളരെ വ്യക്തമായിട്ട് കാഴ്ചവെക്കും എന്നുള്ളതാണ്.
2: അങ്ങനെ കാഴ്ചവെക്കാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിക്കുന്നത്. എന്നാലും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു നല്ല വാർത്തയിൽ തുടങ്ങാം കേട്ടോ. നമുക്ക് ഇന്നിപ്പോ എന്തായാലും പൊളിറ്റിക്സ് പറഞ്ഞാൽ നമുക്ക് എന്നും തുടങ്ങാൻ പറ്റുള്ളൂ. വരുമാനം കൂട്ടി കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ 300 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. നമ്മൾ സിനിമകളൊക്കെ കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന വാർത്തകളൊക്കെ വലിയ ആവേശത്തോടെ പറയാറുണ്ട്. പയ്യന്നൂരിൽ, കണ്ണൂരിൽ നിന്ന് വരുന്നൊരു വാർത്ത, യാത്രാ വരുമാനത്തിൽ കുതിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ എന്ന് പറഞ്ഞാൽ, അതായത് പണം നൽകി ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ മലയാളികൾ. 2025 2025-26 സാമ്പത്തിക വർഷം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ 300 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. 319.21 കോടി രൂപയാണ് സ്റ്റേഷൻ ആ വർഷം നേടിയത്. മുൻവർഷം 258 കോടിയായിരുന്നു. എറണാകുളം ജംഗ്ഷൻ 267 കോടി നേടിയിട്ടുണ്ട്. മുൻവർഷത്തേക്കാൾ 17 കോടിയുടെ വർധനവുണ്ട്. കോഴിക്കോട് 28 കോടി രൂപ വർദ്ധിപ്പിച്ച് 218 കോടി രൂപയിലെത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള മൂന്നാമത്തെ സ്റ്റേഷൻ കൂടിയാണ് കോഴിക്കോട് എന്നോർക്കണം. 7-ാം സ്ഥാനത്തുണ്ടായിരുന്ന കണ്ണൂർ 136 കോടി വരുമാനത്തിലൂടെ 6-ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. 100 കോടി ക്ലബിൽ ഇടം പിടിച്ച ആലുവ 10-ാം സ്ഥാനത്ത് നിന്ന് 9-ാം സ്ഥാനത്തേക്ക് കയറിയതായിട്ട് പത്തനംതിട്ട സ്വദേശി നിഖിൽ എസ് ആനന്ദിന് ലഭിച്ച വിവരാവകാശ രേഖയിലാണ് ഇത് പറയുന്നത്. ആലുവയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്, കാരണം ഒരുപാട് ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ ജോലി ചെയ്യുന്ന അവിടുന്ന് അങ്ങനെ യാത്ര ചെയ്യുന്ന ആ രീതിക്കും കൂടി വന്നിട്ടുണ്ടാവും. ചെങ്ങന്നൂർ, തിരുവനന്തപുരം നോർത്ത്, ഷൊർണൂർ ജംഗ്ഷൻ, കായംകുളം എന്നിവ 50 കോടി ക്ലബിൽ ഇടം പിടിച്ചു. കാസർഗോഡ്, തലശ്ശേരി എന്നിവയും 50 കോടിയിലേക്കുള്ള കുതിപ്പിലാണ്. 2024-25 വർഷം ദേശീയപാതയിലെ പ്രവൃത്തിയും മണിക്കൂറുകളുടെ വൈകലും ചെറുദൂര യാത്രക്കാരെ തീവണ്ടിയോട് അടുപ്പിച്ചപ്പോൾ 2025-26 വർഷം ഗുണം ചെയ്തത് ട്രെയിനുകളുടെ സമയകൃത്യത, സ്റ്റേഷനുകളുടെ വിപുലീകരണം. നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും ഒട്ടാകെ നോക്കിക്കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ മുഖം മിനുക്കിയിട്ട് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അത്ര നല്ല സൗകര്യങ്ങളാണ് റെയിൽവേ ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടിക്കോടി ക്ലബിലേക്കാണ് നമ്മുടെ കേരളം ഇടം പിടിച്ചിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും നമ്മുടെ റെയിൽവേക്ക് കാരണം ഒരുപാട് മെച്ചപ്പെട്ട ഫെസിലിറ്റീസ് കൂടെ കൊണ്ടുവരാൻ പറ്റും. കാരണം ഈ റെയിൽവേ നല്ല ഭക്ഷണമാണ് ഇന്ത്യൻ റെയിൽവേയുടെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല രീതിയിലുള്ളതാണ്. അപ്പം പല ഫെസിലിറ്റീസ് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിന് വരുമാനം നമുക്ക് ഒരുപാട് മേലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെ വന്ദേഭാരത് ഒക്കെ വന്നപ്പോഴത്തേക്കും ഒരുപാട് പേര് ഭയങ്കര സ്വീകാര്യതയാണല്ലോ, കാരണം കാറിൽ പോകുന്ന ആളുകൾ പോലും ട്രെയിൻ ഓപ്റ്റ് ചെയ്യാൻ തുടങ്ങി.
2: കാരണം വേറെ സമാധാനത്തോടെ ഇരിക്കാം. നമ്മുടെ യാത്രയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്, പലർക്കും ജോലി ചെയ്യാനുണ്ടാവും, പലർക്കും ഇപ്പൊ ഈ മന്ത്രിമാർക്ക് അവരവരുടെ കാര്യങ്ങൾ നോക്കാനുണ്ടാവും, അങ്ങേ അറ്റത്തായിരിക്കും. അപ്പൊ അവർക്കൊക്കെ ഏറ്റവും നല്ല കാര്യം, പിന്നെ ചികിത്സയ്ക്ക് പോകുന്നവർക്ക് വേറെ ടെൻഷൻ വേണ്ട, ഇതിൽ ബുക്ക് ചെയ്തിരുന്നു. പൈസ ഇത്ര കൂടുതലാണെങ്കിലും ജനങ്ങൾ എത്രയും പെട്ടെന്ന് എത്തുന്നതിനെയാണ് പിന്നെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വന്ദേ ഭാരതിനൊക്കെ വലിയ സ്വീകാര്യത വരുന്നത്. അതിൽ കയറുന്ന സൗകര്യവും ആ ബോഗിയുടെ ഇതും കിട്ടുന്ന ഭക്ഷണം മാത്രമല്ല, ഇപ്പൊ റെയിൽവേയിൽ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കിട്ടിയിട്ട് അതിൽ എന്തെങ്കിലും മോശമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ നമുക്കത് രജിസ്റ്റർ ചെയ്യാൻ ആപ്പും കാര്യങ്ങളും ഉണ്ട്. അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോൾ ആളുകൾ വന്നിട്ട് അത് റെക്ടിഫൈ ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് പോകുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ പൊതുമേഖലാ സ്ഥാപനം. ഈ റെയിൽവേ പോലുള്ള സംഭവങ്ങൾ ഉദ്യോഗസ്ഥർ നല്ല കൃത്യനിഷ്ഠതയോടെ കാര്യക്ഷമതയോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ റെയിൽവേക്ക് ലാഭത്തിന് ലാഭം, നമ്മുടെ കെ എസ് ആർ ടി സിയും അതുപോലെ ലാഭത്തിന് ലാഭത്തിലേക്ക് കുതിക്കുന്ന ഒരു കാഴ്ച ഉണ്ടാക്കിയത് കെ ബി ഗണേഷ് കുമാർ ആയിരുന്നു. അതാ ഒരു ഒരു വിഷനോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് ലാഭത്തിലെത്തിക്കാൻ വേണ്ടി കഴിയും.
1: തീർച്ചയായിട്ടും നമ്മൾ ഈ വെളിരാജ്യങ്ങളൊക്കെ കാണുന്ന പോലെ ഈ നമുക്ക് റെയിൽവേ സ്റ്റേഷനുകളിൽ ഒരു ലോഞ്ച് ഉണ്ടാവണം. സത്യം പറഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നതല്ല, ഒരു പ്രോപ്പർ ലോഞ്ച് ഉണ്ടാവണം. ആ ലോഞ്ചിൽ നമ്മുടെ ബാഗേജ് ഒക്കെ വെക്കാൻ ഒരു ലോക്കർ സംവിധാനം വെക്കണം. ഒന്ന് ആലോചിക്കുക, റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നമ്മളൊന്ന് സെറ്റിലായി ഒന്ന് വെളിയിൽ ഒന്ന് പോയിട്ട് വരണമെങ്കിൽ അത്തരത്തിലുള്ള ഫെസിലിറ്റി കൊടുത്തോണ്ടല്ലോ ഇന്ത്യൻ റെയിൽവേ നിന്ന് മാറില്ല ആളുകൾ.
2: എനിക്ക് ഇപ്പോഴും കുറച്ച് കുറച്ച് ഫെസിലിറ്റി ഉണ്ട്, ഒന്ന് കുളിച്ചിട്ട് പോവാൻ, ഒന്ന് റെഡി ആയിട്ട് പോവാൻ, പൈസ കൊടുത്തിട്ട് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ മലയാളികൾക്ക് കുറച്ചുകൂടെ വേണ്ടത് വൃത്തിയുള്ള സംവിധാനങ്ങളാണ്. അപ്പൊ വൃത്തിയോട് നമുക്ക് ഏറ്റവും കൂടുതൽ, നമ്മുടെ വീട്ടിലുള്ളത് പോലത്തെ വൃത്തി നമുക്ക് പുറത്തു പോകുമ്പോഴും വാഷ്റൂം പ്രത്യേകിച്ച് നമുക്ക് ഭക്ഷണത്തിൽ നമ്മൾ പിന്നെയും വിട്ടുവീഴ്ച ചെയ്താലും നമുക്ക് കുളിക്കുക, ഒരുങ്ങുക, കിടന്നുറങ്ങുന്ന സ്ഥലമൊക്കെ നല്ല വൃത്തി വേണമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ അത് ഇപ്പൊ ഉണ്ട്, എന്നാലും കുറെ കൂടി വൃത്തിയിൽ വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ റെയിൽവേ ഇനിയും മേലേക്ക് പോകും എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ എമിറേറ്റ്സ് വലിയ ലാഭത്തിലേക്ക് പോകുന്ന വാർത്ത ഇന്ന് കലിജ് ടൈംസ് ആദ്യ പേജിൽ കൊടുത്തിട്ടുണ്ട്. നാട്ടിലെ ട്രെയിൻ പറയുമ്പോൾ നമുക്ക് ഇവിടുത്തെ എമിറേറ്റ്സിനെ കുറിച്ച് കൂടി പറയണം. എമിറേറ്റ്സ് ഗ്രൂപ്പ് പ്രോഫിറ്റ് സോഴ്സ് ഹയർ റിവാർഡ് സ്റ്റാഫ് 20 weeks ബോണസ് എന്ന് പറഞ്ഞിട്ട് 20 ആഴ്ചത്തെ ശമ്പളം ബോണസ് ആയിട്ട് നൽകി. 6 മാസത്തെ ശമ്പളം മുൻപ് ബോണസ് ആയിട്ട് കൊടുത്ത എമിറേറ്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇത്രയും മേഖലയിലെ സംഘർഷങ്ങളും യാത്രയുടെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും എമിറേറ്റ്സ് അവരുടെ ജീവനക്കാരെ കൈവിട്ടിട്ടില്ല, നല്ല ലാഭത്തിലേക്ക് പോകുന്നു. എമിറേറ്റ്സ് റിമെയിൻസ് ദ വേൾഡ്സ് മോസ്റ്റ് പ്രോഫിറ്റബിൾ എയർലൈൻ എന്ന് പറഞ്ഞിട്ട്, വേൾഡ്സ് മോസ്റ്റ് പ്രോഫിറ്റബിൾ എയർലൈൻ, ലോകത്ത് ഏറ്റവും അധികം എന്താ പറയുക പൈസ ഉണ്ടാക്കുന്ന ലാഭത്തിൽ ഓടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ എമിറേറ്റ്സ്.
1: അല്ല, ഒന്ന് ആലോചിച്ച് നോക്കി, ഈ പ്രോഫിറ്റ് ഇല്ലാതെ അടച്ചു പൂട്ടുന്ന എത്രയോ വിമാന കമ്പനികളുണ്ട്, അവിടെയാണ് ഇത് ലാഭത്തിലാക്കി കാണിക്കുന്നത്.
2: പാകിസ്ഥാനിൽ നിന്ന് 2 വിമാനം വാടകയ്ക്കെടുത്തത് തുടങ്ങി എമിറേറ്റ്സ് ഇന്ന് അവരുടെ ജീവനക്കാർക്ക് 20 ആഴ്ചത്തെ ശമ്പളം ബോണസ് ആയി കൊടുക്കുന്നു.
1: തീർച്ചയായിട്ടും അല്ല, ലോകം കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തിനാ A380 പോലെയുള്ള എയർബസുകൾ ഇത്രയും വാങ്ങാൻ വേറെ ഒരു എയർലൈൻസ് ഫ്ലീറ്റ് ഈ ലോകത്തില്ല എന്ന് പറയുമ്പോ അത് തന്നെ മതി. സത്യം പറഞ്ഞാൽ എമിറേറ്റ്സിന്റെ നെറുകയിൽ ഒരു പൊന്തുകൂല് കൂടെ കൊടുക്കാൻ.
2: ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പം പ്രത്യേകിച്ച് യു എയിൽ താമസിക്കുന്നവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരിക്കലെങ്കിലും ഈ എമിറേറ്റ്സിൽ യാത്ര ചെയ്യാത്ത ഒരുപാട് മനുഷ്യർ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പൈസയൊക്കെ ചെറിയ കൂട്ടിയിട്ട് ചില സമയത്ത് അവർ ഏറ്റവും കുറഞ്ഞ ഫെയർ പറയുന്ന സമയത്തൊക്കെ ഒരിക്കലെങ്കിലും നിങ്ങൾ അത് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ മറ്റ് എയർലൈനുകളും എമിറേറ്റ്സ് അതിൽ നിന്ന് എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്. ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും സർവീസിന്റെ കാര്യത്തിലായാലും നമ്മൾ ഓരോ യാത്രക്കാരുടെ പിന്നെ ഇപ്പൊ ഒരു ഫോട്ടോ എടുത്ത് തരുന്നതിലായാലും കുഞ്ഞ് അവർക്കറിയാം ഓരോ കുടുംബമായിട്ട് വരുമ്പോൾ കുട്ടികളായിട്ട് വരുമ്പോൾ അവരൊക്കെ എങ്ങനെ സന്തോഷിപ്പിക്കണം എങ്ങനെ കൊണ്ട് നടക്കണം എന്ന്. അപ്പൊ അത് കണ്ടുപഠിക്കാൻ ഏറ്റവും നല്ലതൊന്ന്
1: എമിറേറ്റ്സിൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലൊക്കെ എമിറേറ്റ്സ് കിട്ടാറുണ്ട്.
2: എനിക്ക് കിട്ടിയിരുന്നു
1: ഒരുപാട് വട്ടം എമിറേറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ആ സമയത്തൊക്കെ നിങ്ങൾ എന്താ
2: പറയുന്നത്
1: ട്രൈ ഇതൊക്കെ നമ്മൾ ആസ്വദിക്കേണ്ട സംഭവങ്ങൾ, ഇതല്ലാതെ പണക്കാർക്കോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുള്ളവർക്കോ മാത്രമൊന്നുമല്ല, അതാണ് മാറേണ്ടത് ഫസ്റ്റ്. ഇതെല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ്, എല്ലാത്തിനും പറ്റും. നമുക്കറിയാമല്ലോ നമ്മുടെ ഒരു വിജയൻ ചേട്ടൻ ലോകം മുഴുവൻ യാത്ര ചെയ്തത്
2: അതെ.
1: ഇതെല്ലാം നമുക്കും എല്ലാം സാധിക്കും. ഈ എമിറേറ്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ സ്പെഷ്യലി ലോങ് ജേർണി ഇത്രയും നമുക്ക് കംഫർട്ട് തരുന്ന ഒരു ഫ്ലൈറ്റ് എമിറേറ്റ്സിനെ പോലെ വേറെ ഇല്ല എന്ന് പറയുന്നത്
2: ശരിക്കും. അപ്പൊ എമിറേറ്റ്സിനെ കുറിച്ചും നമ്മുടെ നാട്ടിലെ റെയിൽവേ കുറിച്ചും പറഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലേക്ക് പോവുകയാണ്. എംഎൽഎമാരുടെ മനസ്സറിയാനെത്തിയ കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിൽ തങ്ങൾക്കുള്ള അർഹത എണ്ണി പറയുകയാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും. നിരീക്ഷകരായ

0: ആകാത്ത വിജയത്തിലേക്കല്ലേ നയിച്ചത്. കേരളത്തിൽ നിന്നൊരാൾ ഹൈക്കമാൻഡിൽ ശക്തനായി നിൽക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് പിന്തുണ കിട്ടും. എംഎൽഎമാരുടെ മാത്രം എണ്ണം നോക്കിയിട്ട് തീരുമാനമെടുക്കരുതെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. അതുപോലെ ഘടകകക്ഷികളുടെ അഭിപ്രായം കണക്കിലെടുക്കണം. അവരുടെ പൂർണ്ണ പിന്തുണ തനിക്ക് മുഖ്യമന്ത്രി എന്ന നിലയിലുണ്ട്. ചെന്നിത്തല പറയുന്നു, കഴിഞ്ഞ പ്രാവശ്യത്തെ യു ഡി എഫിന്റെ തോൽവി ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ താൻ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നു. അന്ന് തുടരാൻ അവസരം തന്നിരുന്നെങ്കിൽ ഇന്ന് തന്റെ സ്വാഭാവിക അവസരമായിരുന്നു എന്നാണ് ചെന്നിത്തല പറയുന്നത്. വീണ്ടും പ്രതിപക്ഷ നേതാവാകാൻ കൂടുതൽ എംഎൽഎമാരുടെ പിന്തുണ തനിക്കുണ്ടായിട്ടും ഹൈക്കമാൻഡ് തീരുമാനം ഒരു മുഖം മാറ്റം വേണമെന്നായിരുന്നു. ഒരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല. അത് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് ഉന്നയിക്കാവുന്ന ഒരു കാര്യമായിരുന്നു. അദ്ദേഹത്തിന് ഒന്നും പറയാതെയാണ് പെട്ടെന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് അവിടെ വി ഡി സതീശനെ കൊണ്ടുവരുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ ഹിതപരിശോധന ഇങ്ങനെയാണ്. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള AICCയുടെ ഹിതപരിശോധനയ്ക്ക് ശേഷവും ഉദ്യോഗം നിറയുകയാണ് കോൺഗ്രസ്. 63 കോൺഗ്രസ് എംഎൽഎമാരിൽ ഭൂരിപക്ഷത്തിന്റെയും പിന്തുണയുണ്ടെന്ന് കെ സി വേണുഗോപാലിനും വി ഡി സതീശനും ഒപ്പമുള്ളവർ അവകാശപ്പെടുമ്പോൾ എന്തായിരിക്കും ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഞായറാഴ്ച വരെ ഇങ്ങനെ കാത്തിരിക്കണം, കണ്ണും കാതും കൂർപ്പിച്ചിരിക്കണമെന്നാണ് പറയുന്നത്.
1: തീർച്ചയായിട്ടും. എന്താണെങ്കിലും ഇതുപോലെ നമുക്ക് തമിഴ്നാട്ടിലെ
0: തളച്ചു മറിയുകയാണ് തമിഴ്നാട് രാഷ്ട്രീയം. AIADMKയും DMKയും കൂടിയുള്ള ഒരു അലയൻസിൽ അവിടെ സർക്കാർ വരുമോ, അതോ TVK ഇപ്പോ കോൺഗ്രസ് CPM CPI പാർട്ടികളുടെ ഒരു പിന്തുണ തേടിയിട്ട് അധികാരത്തിലേക്ക് വരുമോ? ഗവർണർ കഴിഞ്ഞ ദിവസം രണ്ടാമതും പോയ വിജയനെ മടക്കി അയച്ചിട്ടുണ്ട്. ഇല്ല, നിങ്ങൾക്ക് മെജോറിറ്റി ഇല്ല, 118 ആണ് വേണ്ടത്. 113 വരെ എത്തിച്ചു വിജയ്. ഒരു 5 കണ്ണടച്ചൂടെ എന്നൊക്കെ ചോദിച്ചു നോക്കി. പക്ഷേ ഗവർണർ പറഞ്ഞു, ഇല്ല, കണക്ക് കണക്കാണ്, കണക്കുമായിട്ട് വരൂ, അപ്പം നമുക്ക് നോക്കാം. എടപ്പാടിയെ മുഖ്യമന്ത്രിയാക്കാൻ സ്റ്റാലിന് സമ്മർദ്ദം. മുഴുവൻ MLA മാരെയും രാജിവെപ്പിക്കും അങ്ങനെയാണെങ്കിൽ എന്നാണ് വിജയ് പറഞ്ഞത്. ഞാൻ എല്ലാ MLA മാരോടും രാജിവെക്കാൻ പറയും. അധികാര നഷ്ടം ഒഴിവാക്കാൻ രാഷ്ട്രീയ എതിരാളികളായ AIADMKയുമായിട്ട് ചേർന്ന് മന്ത്രിസഭ ഉണ്ടാക്കണമെന്ന ആവശ്യം DMKയിൽ ശക്തമാകുന്നു എന്നാണ് പറയുന്നത്. രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നതിനിടെ നിയുക്ത MLA മാരോട് ചെന്നൈയിൽ തുടരാൻ പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. രണ്ടും കൂടി ചേരുമ്പോൾ അത്യാവശ്യം നല്ലൊരു മാർജിൻ അവിടെ കിട്ടുകയാണ്. 70-60 ഒക്കെ ആയിട്ട് രണ്ടു പക്ഷത്തും AIADMKയ്ക്കും DMKയ്ക്കും നല്ല MLA മാരുണ്ട്. പക്ഷേ ഈ രണ്ടു പേര് രാഷ്ട്രീയ എതിരാളികളായിട്ട് നിന്നിട്ട് എങ്ങനെയാണ് ഒരു ഭരണത്തിന് വേണ്ടിയിട്ട് വീണ്ടും ചേരുന്നത്? അത് ദ്രാവിഡ പാർട്ടികളല്ലേ, അവർക്ക് ചേരാൻ പറ്റും എന്ന രീതിയിലുള്ള സംസാരവും ഇപ്പം നടക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടുള്ള തമിഴക വെട്ടി കഴകത്തിൽ നിന്ന് തന്നെയല്ലേ സ്വാഭാവികമായിട്ട് വരേണ്ടതെന്ന് അവിടുത്തെ രാഷ്ട്രീയം, തമിഴ് രാഷ്ട്രീയം നമുക്ക് ഒട്ടും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു സംഭവം ആയതുകൊണ്ട് അവിടെ എന്തും സംഭവിക്കും കേട്ടോ. ചിലപ്പം MK സ്റ്റാലിൻ തോറ്റതുകൊണ്ട് മാത്രം മുഖ്യമന്ത്രി ആകില്ല എന്നില്ല. അത് ഇതുപോലെ ഏതെങ്കിലും സുരക്ഷിത സീറ്റിലേക്ക് പോയിട്ട് ഇനി മുഖ്യമന്ത്രി ആയാലും അത്ഭുതപ്പെടാനില്ല. ആ രീതിയിൽ AIADMK DMK അലയൻസ് തമിഴ്നാട്ടിൽ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അതേസമയം തമിഴക വെട്ടുകാർ കഴകം, കോൺഗ്രസ്, CPM CPI ചേർത്തിട്ട് എങ്ങനെയെങ്കിലും ഒരു സർക്കാർ രൂപീകരിക്കുക. അങ്ങനെ ഒരു സർക്കാർ രൂപീകരിച്ചാൽ പോലും മുൾമുനയിൽ നിൽക്കുന്ന ഒരു സർക്കാരായിരിക്കും. സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാനൊന്നും വിജയ്ക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. കാരണം എല്ലാം ഈ ഘടകകക്ഷികളും കോൺഗ്രസും CPIയോടൊക്കെ ചോദിക്കണം. നിർണായക തീരുമാനങ്ങളിൽ ഒന്നോ രണ്ടോ പാർട്ടികളുള്ള ഒരു പാർട്ടി ഒരു തീരുമാനം എടുക്കുക, 108 പേർക്കൊന്നും തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ദുരവസ്ഥയിലൂടെയാണ് എന്തായാലും വിജയ് കടന്നു പോകുന്നത്. ഇപ്പോൾ വരണം വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടാവും. ഇത്രയും വലിയ മാർജിനിൽ ജയിപ്പിക്കണ്ടായിരുന്നു എന്ന് വിജയ്ക്ക് ഒരു പക്ഷെ തോന്നുന്നുണ്ട്. കാരണം കിട്ടി കയ്യിൽ കിട്ടി കപ്പനും ചുണ്ടിനിടയിലൊക്കെ ഒരു പദവി പോവാന്നൊക്കെ നമ്മൾ ആലങ്കാരികമായിട്ട് കേട്ടിട്ടുണ്ട്. അതിപ്പോ തമിഴ്നാട്ടിൽ കാണുകയാണ്.
1: തീർച്ചയായിട്ടും. ഇപ്പൊ എന്താണെങ്കിലും അതും പത്രങ്ങളുടെ ഫ്രണ്ട് പേജിലെ വലിയ വാർത്തയായിട്ട് തന്നെ വരുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ.
0: അവിടെ പശ്ചിമ ബംഗാളിലെ സബ് ഗവൺമെന്റിനെ പിന്നെ ഗവർണർ പിരിച്ചുവിട്ടിട്ടുണ്ട്. പുതിയ സർക്കാർ അടുത്ത ദിവസം അധികാരത്തിൽ വരുന്നില്ല പോവില്ല എന്ന് പറഞ്ഞു മമതാ ബാനർജിയുടെ ഒക്കെ അവസ്ഥ. എന്തായാലും സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് വലിയ പിന്തുണ കൊടുക്കുന്നുണ്ട് മമതാ ബാനർജിക്ക്. എന്ത് നിയമ പോരാട്ടത്തിനും തങ്ങളൊപ്പം ഉണ്ടാവും, ഇന്ത്യ സഖ്യം ഒപ്പം ഉണ്ടാവുമെന്നാണ് സമാജ്വാദി പാർട്ടി പറയുന്നത്.
1: തീർച്ചയായിട്ടും. എന്താണെങ്കിലും നമ്മുടെ ഗൾഫിലേക്ക് വരികയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ സംഘർഷമൊക്കെ ഒന്ന് ശാന്തമായ
0: വിചാരിച്ചത്, പക്ഷെ വീണ്ടും പിന്നെ USന്റെ കപ്പലിനെ ഇറാൻ ആക്രമിക്കുന്നു, ഇറാന്റെ കപ്പലിനെ US ആക്രമിക്കുന്നു. ഇന്ന് രാവിലെ ഒരു മിസൈൽ ത്രെട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നതായിട്ട് ഒഫീഷ്യലായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം.
1: നമുക്കതിന്റെ
0: സന്ദേശങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല, നമുക്ക് മിസൈൽ ത്രെട്ടായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഏതോ ഒരു ഭാഗത്ത് അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ ദുബായ് മീഡിയ ഓഫീസിന്റെ ഒഫീഷ്യൽ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഖലീജ് ടൈംസ് എന്തായാലും അത്
1: വാർത്തക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് അല്ല, ആക്ച്വലി ഈ രാജ്യം അത് കറക്റ്റ്ലി നമ്മളെ അറിയിക്കുന്നത് വലിയൊരു കാര്യമാണ്.
0: അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം വ്യാജ വാർത്തകളിലോ കിംവദന്തികളിലോ ഒന്നും പെടാതിരിക്കാൻ ആ ഒരു സംവിധാനം തന്നെ, ഭരണ സംവിധാനം, പ്രതിരോധ വകുപ്പ് തന്നെ മീഡിയയിലൂടെ അറിയിക്കും.
1: അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രിയിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് റോഡിൽ ഭയങ്കര ചെക്കിംഗ് ആണ് പോലീസ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ കുറെ നാഷണാലിറ്റീസിനെ പോലീസ് ഇവിടുന്ന് ഡിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകളൊക്കെ വന്നു. വന്നിട്ടുണ്ട്. സോ ഒരു വിധേന നിയമത്തിനെതിരായിട്ടുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ ഇൻവോൾവ് ആവരുത്. കാരണം പിന്നെ നിങ്ങൾ എവിടാണെന്ന് പോലും കൂടെ ഉള്ളവർ പോലും അറിയാനുള്ള സമയം കിട്ടത്തില്ല. അതാണ് നല്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളുണ്ടായത്. നമ്മൾ ഇവിടെ രാജ്യത്ത് വന്ന പണിയെടുക്കാനാണ്. പണിയെടുക്കുക, കുടുംബത്തോടൊപ്പം സന്തോഷിച്ച് ജീവിക്കുക.

0: ഒരാൾക്കും രാജ്യത്തിനും കുഴപ്പമില്ല.
1: നോക്കിയാൽ ഈ പശ്ചിമേഷ്യയിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ, സംഘർഷം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം, നമ്മൾ പുറത്തേക്ക് പോകുന്നില്ലേ, നമ്മളെ എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നില്ലേ, അതിനിടയിൽ പെരുന്നാൾ വന്നു, എന്തൊക്കെ സംഭവങ്ങൾ ഇവിടെ വന്നു, എല്ലാം നമ്മൾ എത്ര നല്ല രീതിയിൽ ആഘോഷിച്ചു. അപ്പൊ അതിനൊരു സൗകര്യം ഒരുക്കി തരുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ, അതിൻ്റെ ഇടയിൽ കൂടി ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു രാജ്യവിരുദ്ധ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത്. അതിനെതിരെ എന്തെങ്കിലും ഒരു ചെറിയ മെസ്സേജ് പോലും നമ്മുടെ മൊബൈലിലും മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ കർശന നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഡീപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ചിലപ്പോൾ ഇവിടെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, എന്നിട്ടായിരിക്കും ഡീപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കൊന്നും പോവാതിരിക്കുക എന്നുള്ളതാണ് വ്യാജ വാർത്തകൾ, എന്തെങ്കിലും അവിടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക, അതുപോലെ ഫോർവേഡ് ചെയ്യുക, ഇതിലൊക്കെ ഒന്നും പോകരുത്. കർശന നടപടി, സോഷ്യൽ മീഡിയ നിയമമൊക്കെ ഇവിടെ കർശനമാണ്. ഞാൻ അറിയാതെ മറ്റേ ഏതോ ഒരാൾ ഫോർവേഡ് ചെയ്തത് ഞാൻ ഇവന് കൊടുത്തതല്ലേ. യെസ്, അറിയാത്തതിന് വേണമെങ്കിൽ 20 ദിർഹംസ് എക്സ്ട്രാ ഫൈൻ ഇടുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ നിയമം അറിഞ്ഞിരിക്കുക എന്നുള്ളത് അല്ലേ. നോ യുവർ KYC എന്നൊക്കെ പറഞ്ഞാൽ, നോ യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്വയം രാജ്യത്തെക്കുറിച്ച് നിയമത്തെക്കുറിച്ച് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തോരം വാർത്തകളും നമ്മൾ എന്തോരം വീഡിയോസും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നുണ്ട്. അത് ആൾക്കാർ ഇതൊക്കെ ഈ നിയമമൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് ചില വീഡിയോസ് ഇടുമ്പോൾ പറയും. നിങ്ങൾക്കറിയുന്നുണ്ടാവും, പുതിയ പുതിയ തലമുറ ഇങ്ങോട്ടേക്ക് വരികയാണ്. UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലും തലമുറ മാറ്റം സംഭവിക്കുന്നുണ്ട്. പ്രവാസികളുടെ ഒരു ജനറേഷൻ പോയി കഴിഞ്ഞു, ഒരു ജനറേഷൻ ഇല്ലാതായി കഴിഞ്ഞു, പുതിയ ഒരു ജനറേഷനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയത്തിൽ, നമ്മുടെ പിന്നെ സാഹിത്യത്തിൽ, നമ്മുടെ കലയിൽ, നമ്മുടെ സിനിമയിലൊക്കെ പുതുതലമുറ കാണുന്ന പോലെ തന്നെയാണ് പ്രവാസത്തിൽ ഒരു പുതുതലമുറയുടെ വലിയൊരു ഇതുണ്ട്. അത് കണ്ടില്ലെന്ന് നടിക്കേണ്ട. അങ്ങനെ പുതിയ തലമുറയ്ക്ക് പല നിയമങ്ങളും അറിയില്ല. ആ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങൾ നിങ്ങൾ ആവർത്തിക്കുന്നത്.
0: അല്ല, ഇതൊക്കെ ഞങ്ങൾക്കറിയാന്നല്ല, ഇതൊക്കെ എനിക്കറിയാമെന്ന് വേണം പറയാൻ. ഞങ്ങൾ
1: അതാണ് കഴിഞ്ഞ ദിവസം ജി സുധാകരൻ ആലപ്പുഴയിൽ അദ്ദേഹത്തിന്റെ സഹോദരന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ പോയൊരു വാർത്ത വന്നിരുന്നേ. ജി ഭുവനേശ്വറിന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ കയറാൻ ജി സുധാകരന് അവകാശമില്ലെന്ന് CPM ചാരുമൂട് ഏരിയ സെക്രട്ടറി ബി ബിനു പറയുന്നു. ഭുവനേശ്വറിന്റെ രക്തസാക്ഷിത്വത്തെ ആക്ഷേപിച്ച വ്യക്തിയാണ് സുധാകരൻ. കഴിഞ്ഞ ദിവസം കോൺഗ്രസുകാരെയും കൂട്ടി അദ്ദേഹം ഭുവനേശ്വറിന്റെ രക്തസാക്ഷി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയത് തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത്. രാഷ്ട്രീയപരമായിട്ട് മറ്റൊരു ചേരിയിലേക്ക് പോയെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി, അദ്ദേഹം വിശ്വസിച്ച പ്രസ്ഥാനത്തിന് വേണ്ടി രക്തസാക്ഷിയായിട്ടുള്ള വ്യക്തിയാണ്. തിരുവനന്തപുരത്ത് വെച്ച് തലയ്ക്ക് വെട്ടേറ്റ് അങ്ങനെ മരിച്ചൊരു വ്യക്തിയാണ് ഈ ഭുവനേശ്വരൻ. സഹോദരന്റെ മരണം കണ്ട് ആ കുറച്ച് നാളത്തേക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചതിനെ കുറിച്ചൊക്കെ ജി സുധാകരൻ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സഹോദരന്റെ രക്തസാക്ഷി മണ്ഡപം പോയി കാണുന്നതിലൊന്നും തെറ്റില്ല. അതിനൊക്കെ ആക്ഷേപിക്കാതെ അതിനൊക്കെ അതിന്റെ ആ വഴിക്ക് വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ തെറ്റ് തിരുത്തിയിട്ട് തിരിച്ചു വരാൻ നോക്കും, അതായിരിക്കും നല്ലത്.
0: അതുപോലെ ജി സുധാകരൻ കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ സമയത്ത് എനിക്കൊന്ന് വൈഫായിരുന്നു തോന്നുന്നു പറയുന്നത് അല്ലേ, അതൊരു വലിയൊരു ഭയങ്കര ഒരു ചർച്ച വിഷയമായിട്ട് മാറി.
1: അതിലും വലിയ ചർച്ചാ വിഷയം, ഇന്നലെ ട്രോളുകളിൽ നിറഞ്ഞ ആകാശത്തുണ്ടായ വ്യക്തി ചെറിയാൻ ഫിലിപ്പ് എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ഓരോരുത്തരായിട്ട് പിന്നെ നിരീക്ഷകരെ കാണാൻ വേണ്ടിയിട്ട് വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇപ്പൊ ഞാനും അക്ഷയും നമ്മൾ രണ്ട് വ്യക്തികളാണ്, നമുക്ക് നല്ല സൗഹൃദമുണ്ട്. ഞാൻ അക്ഷയ് ഇപ്പൊ ഞാൻ അകത്തേക്ക് ഒരുപാട് നാളിന് ശേഷം എന്നെ കാണുന്നു, അല്ലെങ്കിൽ ഞാനൊരു വിജയിയായിട്ട് വരുന്നു, അക്ഷയ് സ്വാഭാവികമായിട്ട് എനിക്ക് കൈതരും, ഞാൻ കൈതരും, നമ്മുടെ തമ്മിൽ സൗഹൃദത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ഹഗ് ചെയ്യും അല്ലേ. അതിപ്പോ സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസമില്ല, നമ്മുടെ ഓഫീസിൽ അങ്ങനെയല്ലേ എല്ലാവരും ചെയ്യുന്നത്. വന്ന ഉടനെ നമ്മൾ ഇന്നലെ കണ്ടവരാണെങ്കിൽ നമ്മൾ ഹഗ് ചെയ്യും, ആ രീതിയിൽ നമ്മൾ പോകുന്നു. പക്ഷേ അവിടെ ഒരു വ്യത്യാസമുണ്ട്, എനിക്ക് ആ ഹഗ് ഇഷ്ടമല്ല എന്ന് എന്റെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടെങ്കിൽ ഞാനൊരു കയ്യാഗ്രത്ത് വെക്കാനാണ് ആഗ്രഹിക്കുന്നത്, അവിടെ അത് നിന്നു. അപ്പൊ ഞാൻ അത് അക്ഷയാണെങ്കിലും, അക്ഷയ്ക്കും അത് താല്പര്യം ഇല്ലെങ്കിൽ അക്ഷയ് ഇതാ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു. അതല്ലാതെ അതിനെയും ഭേദിച്ചുകൊണ്ട് ഒരു ലക്ഷ്മണ രേഖ കടന്നിട്ട് ചെറിയാൻ ഫിലിപ്പ് അത് ചെയ്തപ്പോഴാണ് അത് വലിയ വാർത്തയായത്. ഓരോരുത്തർ വരുമ്പോഴും കൈ കൊടുക്കുന്നുണ്ട്, പല പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, എല്ലാവരും കൈകൊടുത്ത് കെട്ടിപ്പിടിച്ചാണ് പോകുന്നത്. പക്ഷെ ഒരാൾക്ക് അതിൽ താല്പര്യമോ ആ സ്വാഭാവികതയോ തോന്നിക്കഴിഞ്ഞാൽ അത് അവരുടെ ഇഷ്ടമായിട്ട് കാണണം. അതുകൊണ്ടാണ് ചെറിയാൻ ഫിലിപ്പ് ഇന്നലെ എയറിൽ പോയത്. അത് അദ്ദേഹം വിളിച്ചു വരുത്തിയ ഒരു ദുരന്തമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ബിന്ദുകൃഷ്ണ നല്ല സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിന് കൈ കൊടുക്കാൻ പോകുന്നു, അടുത്തേക്ക് വരുമ്പോൾ അത് ഒരു ആലിംഗനത്തിലേക്കാണെന്ന് മനസ്സിലാകുമ്പോൾ ഇല്ല വേണ്ട എന്ന രീതിയിൽ അവർ ഒഴിഞ്ഞു മാറുന്നു. അപ്പൊ അവരെ പിടിച്ച് വയ്ക്കാനുള്ള ശ്രമം നടത്തുന്നു. ആ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ മനുഷ്യർ അധപതിച്ച് പോകരുത്, സൗഹൃദം നല്ലതാണ്. അപ്പൊ പലരും ചോദിക്കുന്നു ആൺപെൺ വ്യത്യാസമൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടോ, ജെൻഡർ ഇക്വാലിറ്റി ഇല്ലെന്ന്. ഇവിടെ ജെൻഡർ ഇക്വാലിറ്റി അല്ല, നേരെ തിരിഞ്ഞിട്ട് ചെറിയാൻ ഫിലിപ്പിന് അത് ചെയ്യാൻ പിന്നെ താല്പര്യം ഇല്ലെങ്കിൽ ബിന്ദുകൃഷ്ണയും അത് ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ ടേക്ക്. അല്ലാതെ ഇതിൽ ആൺപെൺ വ്യത്യാസമല്ല. ഒരാൾക്ക് ഒരു അഭിവാദ്യം എന്ന് പറയുന്നത് നമസ്കാരത്തിൽ ഒതുക്കാൻ താല്പര്യമുള്ളവർ അതിലൊതുക്കുക, കൈ കൊടുക്കാൻ താല്പര്യമുള്ളവർ അതിലൊതുക്കുക. നമ്മുടെ ഓഫീസിലൊക്കെ ചെയ്യുന്ന ഞങ്ങളൊക്കെ പൊതുവെ പിന്നെ ഞങ്ങളുടെ സൗഹൃദങ്ങളിൽ ഏറ്റവും ആദ്യം ചെയ്യുന്നത് കൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കെട്ടിപ്പിടിക്കും ഞങ്ങൾ, അതൊരു രീതിയാണ്. പക്ഷെ ആ കെട്ടിപ്പിടിക്കുന്ന വ്യക്തികൾ ഇപ്പൊ എല്ലാവരും ചെയ്തോളണമെന്നില്ല, ഓഫീസിൽ തന്നെ നമ്മൾ എല്ലാവരും ചെയ്തോളണമെന്നില്ല, നമ്മുടെ സൗഹൃദങ്ങൾ ചെയ്തോളണമെന്നില്ല, നമ്മുടെ ബന്ധുക്കൾ നമ്മൾ ചെയ്തോളണമെന്നില്ല എന്ന് വെച്ചിട്ട് ആ സൗഹൃദം കുറവുണ്ടെന്നില്ല. ചിലരുടെ അടുത്ത് നമ്മൾ അങ്ങനെയാണ്. അത് തന്നെയായിരിക്കും ബിന്ദു കൃഷ്ണയ്ക്കും തോന്നി. പക്ഷെ പൊതുസ്ഥലത്ത് പെരുമാറേണ്ട കുറച്ച് മര്യാദകളുണ്ട്. ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ അവിടെ നിർത്തുക.
0: തീർച്ചയായിട്ടും അതിനകത്ത് നമുക്ക് അദ്ദേഹത്തിന് അവിടെ നിർത്താമായിരുന്നു. എന്താണേലും
1: ആദ്യം പോയിക്കോട്ടെ, ആദ്യം പറ്റിപ്പോ അത് കൊടുത്തു അവർക്ക് താല്പര്യം. പക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് എനിക്കൊന്ന് അതൊരു ഈഗോ ഹേർട്ടാന്ന് തോന്നുന്നു. അതായത് എന്നെ ചെയ്താല് എന്നോട് ആ ഒരു മെയിൽ ഈഗോ അവിടെ ഹേർട്ടായിട്ടുണ്ട്. ചെറിയാൻ ഫിലിപ്പിന്റെ വളരെ വ്യക്തമാണ്, അങ്ങനെ ഹേർട്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. അവനെ മനസ്സിലാക്കി, അവർക്ക് താല്പര്യമില്ലേ. അങ്ങനെ ചിന്തിക്കുന്ന ഒരു പുരുഷ സമൂഹവും സ്ത്രീ സമൂഹവും വരുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും അവിടെയാണ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞ ആശയം, അല്ലെങ്കിൽ ഫെമിനിസം എന്നൊക്കെ പറഞ്ഞ ആശയം ഏറ്റവും നല്ല രീതിയിൽ വരിക. ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരെ അടുപ്പിക്കാത്ത ഒരു വലിയ പ്രസ്ഥാനമായിട്ടൊന്നും നിങ്ങൾ കരുതരുത്. നമ്മളെല്ലാം ഈക്വൽ ആയിട്ട് നല്ല രസത്തിൽ പോകുന്ന ഒരു ലോകം തന്നെയാണ് ഫെമിനിസം, യഥാർത്ഥ ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ ഫെമിനിസം ആശയങ്ങളൊന്നും നിങ്ങൾ തള്ളിക്കളയൊന്നും വേണ്ട.
0: തീർച്ചയായിട്ടും. പക്ഷേ ഇദ്ദേഹത്തിന്റെ പഴയ വീഡിയോകൾ ഈ ട്രോളിന് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് എനിക്ക് വളരെ നോർമൽ ആയിട്ട് തോന്നി. ആ ഒരു മെന്റാലിറ്റിയിലായിരിക്കും പോയത്.
1: ഷാനിമോൾ ഉസ്മാൻ അതേപോലെ ഹഗ് ചെയ്യുന്നത് അതിലൊരു അസ്വാഭാവികത ആർക്കും തോന്നില്ല. കാരണം അതിൽ ഷാനിമോൾക്കും പ്രശ്നമില്ല, ചെറിയാൻ ഫിലിപ്പിനും പ്രശ്നമില്ല. പ്രശ്നം ഒരാൾക്ക് വരുമ്പോഴാണ്, അയാള് വേണ്ട എന്ന് പറയുമ്പോഴാണ് നാട്ടുകാർക്കും അത് പ്രശ്നമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ആർക്ക് പ്രശ്നം, കോൺഗ്രസിലെ രണ്ട് സഹപ്രവർത്തകര് അങ്ങോട്ടും ഇങ്ങോട്ടും, അതാണായാലും പെണ്ണായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ് ചെയ്യുന്നതിൽ ആർക്കാണ് ഇവിടെ പ്രശ്നം? ഇല്ല. അതിൽ ഒരാൾക്ക് താല്പര്യക്കേട് വിഷ്വൽ മീഡിയകളുടെ മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിനെയൊക്കെ എതിർത്തിട്ടും രണ്ട് ഭാഗം അങ്ങോട്ടും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് എന്തായാലും അതിന്റെ ഒരു ബൈറ്റൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ബിന്ദുകൃഷ്ണ ഒരിക്കലും ചെറിയാൻ ഫിലിപ്പിനെ വലിയ രീതിയിൽ തള്ളിപ്പറയാനുള്ള സാധ്യതയില്ല. അത് ഞങ്ങളുടെ സ്നേഹ ഇതാണെന്ന് മാത്രം പറഞ്ഞിട്ട് അത് അവർ ഏറ്റവും നല്ല രീതിയിൽ ബിന്ദുകൃഷ്ണ കൈകാര്യം ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
0: ശരി, എന്താണേലും ഈ ഒരു സമയം കേരളത്തിൽ വളരെ മനോഹരം.
1: അത് എന്താ പറയാ, ഫർണസിന്റെ ഉള്ളിൽ നിൽക്കുന്ന പോലത്തെ അവസ്ഥയിലാണ് അവിടെ. അതായത് ആരാവും എന്താവും തലയിൽ ചൂടായിട്ട് എം എൽ എമാരെ കോടി വരുന്നതിന്റെ ഇടയിലാണ് ഈ ജനങ്ങൾക്ക്
0: ചിരിക്കാൻ.
1: ജനങ്ങൾ അവരുടെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം നയിക്കണമെന്ന് വിജയ്ക്ക് പിന്തുണയുമായിട്ട് ഖുഷ്ബു അവിടെ വന്ന ഒരു വാർത്തയും കൂടി തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ട്. അതാണ് സൗഹൃദം, അവരുടെ സിനിമയിലുള്ള സൗഹൃദം അവരവരുടെ രാഷ്ട്രീയത്തിലും കാണിക്കുന്നു. വ്യത്യസ്ത രാഷ്ട്രീയ ചേരിയിലാണെങ്കിലും വിജയിനെ മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കട്ടെ എന്നാണ് ഖുഷ്ബു പറയുന്നത്. അതാണ് തമിഴക രാഷ്ട്രീയം.
0: തീർച്ചയായിട്ടും. നമ്മുടെ ദുബായിലേക്ക് വന്നു കഴിഞ്ഞാലേ, നമ്മുടെ ദുബായ് 1 million dirhams വിന്നർ ഒരു സിംഗിൾ മദർ ആയിരുന്നു. അദ്ദേഹത്തിനെ വിളിച്ച സമയത്ത് ഫോൺ എടുത്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ട് കലിൻ സെയിംസിൽ അതൊരു വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. നാട്ടിലെ ചൂടിന്റെ കാര്യം പറയുന്നുണ്ട്, ചൂട് കഴിഞ്ഞുള്ള മഴ വരുന്നുണ്ട്, മഴയോടൊപ്പം തന്നെ ഏറ്റവും വലിയ കാറ്റും വരുന്നുണ്ട്.
1: അലേർട്ട് വന്നിട്ടുണ്ട്, യെല്ലോ അലേർട്ട് ആണ് കുറെ ജില്ലകളിലുള്ളത്. അപ്പൊ എന്തായാലും വേനൽ മഴയാണ് നമ്മുടെ നാട്ടിൽ. വേനൽ മഴയ്ക്ക് എന്ത് രസമാണെന്ന് അറിയാം. കാരണം വേനൽ മഴയാണ് നമ്മുടെ ജീവിതത്തിൽ ആസ്വദിക്കാവുന്ന ഏറ്റവും നല്ല മഴ എന്നാണ് പറയുന്നത്. മൺസൂൺ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കും. വേനൽ മഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം പോലെ തന്നെയാണ്. കടുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളിൽ പെടുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഏതെങ്കിലും ഒരു മനുഷ്യനോ ഏതെങ്കിലും ഒരു ശക്തിയൊക്കെ വരുന്നൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് മുന്നിൽ അതേ അവസ്ഥയാണ്. ഇങ്ങനെ ചുട്ട് വെണ്ട് പൊള്ളുമ്പോൾ അതിനിടയിൽ ഒരു കുഞ്ഞു മഴ വരുമ്പോൾ എല്ലാം പ്രതീക്ഷിക്കാതെയല്ലേ വരുന്നത്? തുണികൾ മുഴുവനായി ഇങ്ങനെ നനഞ്ഞൂട്ടിയിട്ടുണ്ടാവും, വൈക്കോൽ മുഴുവൻ അങ്ങനെ നനഞ്ഞിട്ടുണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണക്കാനിട്ട നെല്ല്, കുരുമുളക് ഇതെല്ലാറ്റിനെ നശിപ്പിച്ചുകൊണ്ടിട്ടുള്ള പെട്ടെന്ന് അപ്പൊ ഓടിപ്പോയി അത് എടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇന്നാള് അക്ഷയ പറഞ്ഞില്ല, ആ മഴ മേഘങ്ങൾ വരുന്ന പോലെ അതിന് സമാനമായിട്ടുള്ള ഒരു കാഴ്ചയാണ് വരുന്ന ദിവസങ്ങളിൽ കാണാനുള്ളത്. അപ്പൊ ഉണക്കാനിട്ടൊക്കെ എടുത്ത് അകത്തേക്ക് വെച്ചു.
0: അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നല്ല രീതിയിൽ ടെമ്പറേച്ചർ കൂടുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്തായാലും കാറിന്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യാനുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, അതൊക്കെ തന്നെ പാലിക്കേട്ടോ.
1: യെസ്, എന്തായാലും മലയാളികൾക്ക് പ്രചോദനമായത് കൂട്ടുകാരന് ലഭിച്ച 1.5 crore 8 വർഷത്തെ കാത്തിരിപ്പിന്റെ ഫലം എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ വന്നിട്ടുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരന്മാരായിട്ട് പ്രവാസി മലയാളികളുടെ 5 പേരുടെയും ചിത്രങ്ങൾ ഇന്ന് പത്രങ്ങൾ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇറാൻ ശത്രുതാപരമായിട്ടുള്ള നീക്കങ്ങൾ രേഖപ്പെടുത്താൻ ദേശീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. UAE ബലിപെരുന്നാൾ കളറാകും. UAE നീണ്ട പെരുന്നാൾ അവധിക്ക് സാധ്യത. ആകാംക്ഷയോടെ പ്രവാസികൾ എന്ന് പറയുന്നത്. എന്തായാലും ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ കൂടുന്നതിന് മുമ്പ് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോളൂ. 25, 26, 27 ആ തീയതികളിലൊക്കെയാണ് പെരുന്നാൾ അവധി വരുന്നത്. അപ്പൊ വലിയൊരു അവധി 9 ദിവസം. കുഞ്ഞുങ്ങൾക്ക് നേരത്തെ തന്നെ 9 ദിവസത്തെ അവധിയും പ്രഖ്യാപിച്ച സ്ഥിതിക്ക് രക്ഷിതാക്കൾക്ക് നേരത്തെ ടിക്കറ്റ് എടുത്ത് കുറെ കാലമായി നാട്ടിലേക്കൊന്നും പോവാതെ ഇവിടുത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിഷുവും കാര്യങ്ങൾക്കും പെരുന്നാളിനും പലർക്കും പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇനി പോകാൻ പറ്റിയേക്കും. കൂടുതൽ വിമാന സർവീസുകൾ കൂടി വരുന്നുണ്ടെന്ന് പറയുന്നു. എന്തായാലും നമ്മുടെ ഒരു പ്രതീക്ഷയും നമ്മുടെ ഒരു സന്തോഷവും എന്ന് പറയുന്നത് ഹോർമസിലെ പ്രശ്നങ്ങൾ തീരുമെന്നാണ്. ഇപ്പോഴത്തെ ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന മിസൈൽ ആക്രമണങ്ങളൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട. കാരണം ഒരു കരാറിലേക്ക് ഇറാനും US എത്താൻ വേണ്ടി പോവുകയാണ്. യുദ്ധം അവസാനിക്കുമെന്ന് ഇന്നലെ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. അപ്പൊ യുദ്ധം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്കൊരു 90% വിശ്വസിക്കുന്നത്.
0: തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഒറ്റ കാര്യം കൂടെ, നമ്മുടെ TVK ഒരു വയനാട്ടിലെ ഒരു ജില്ലയിലേക്ക് അവർ അഭിനന്ദനം മലയാളത്തിൽ വന്ന അവരൊരു അതിനകത്ത് ഒരു വിജയുടെ സാന്നിധ്യം കേരളത്തിലും രൂപീകരിക്കാൻ നീക്കുമെന്നുള്ളൊരു
1: ഉറപ്പല്ലേ? എത്ര വിജയ് ചിലപ്പോൾ കേരളത്തിൽ നിന്ന് കഴിഞ്ഞാൽ ജയിക്കുമെന്ന് പറയുന്ന രീതിയിൽ തന്നെ ഏറ്റവും അധികം ഫാൻസ് എനിക്കൊന്ന് വിജയ്ക്ക് തമിഴ്നാട് കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെയാണ്. വിജയുടെ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന സമയം എന്താണ് അവിടെ നടക്കുന്നത്? ഇപ്പൊ വിജയുടെ വിജയത്തിന് പറഞ്ഞില്ലേ, ഇത് ഇൻസ്റ്റാഗ്രാമിലെ വിജയമാണ്, ഇത് ഓൺ ഓൺലൈനിലെ വിജയമാണെന്നാണ് അവിടുത്തെ പ്രതിപക്ഷ
0: ശതമാനം. ഞാൻ ഇന്നലെ ഞാൻ പറയുന്നുണ്ടായിരുന്നു, അതായത് ഈ ഓൺലൈനിലെ മാർക്കറ്റിംഗിന്റെ ഒരു പവർ. നമ്മൾ എത്ര പേര് വിജയുടെ ഫുൾ സ്പീച്ച് കണ്ടിട്ടുണ്ട്?
1: സത്യം
0: കണ്ടിട്ടില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതാണ് ഇന്നത്തെ മാർക്കറ്റിംഗിന്റെ പവർ എന്ന് പറയുന്നത്.
1: യഥാർത്ഥത്തിൽ വിജയുടെ സ്പീച്ച് കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക്
0: ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കാൻ നമുക്ക്
1: ഇതെന്താ ഒരു സിനിമാറ്റിക് ആയിട്ടാണല്ലോ മൂപ്പര് സംസാരിക്കുന്നത്. പക്ഷെ വരുന്ന ദിവസങ്ങളിൽ ഒരു നല്ല രാഷ്ട്രീയ നേതാവായിട്ട് വരുവായിരുന്നു.
0: നല്ല കൽപ്പറ്റ നഗരത്തിലെ വെങ്ങപ്പള്ളിയിലാണ് ഇത്തരത്തിലൊരു കൂട്ടായ ഒരു ഫ്ലെക്സ് അഭിനന്ദനങ്ങൾ പറഞ്ഞ് ടി വി കെക്ക് വെങ്ങപ്പള്ളി യൂണിറ്റ് യൂണിറ്റ് അവിടെ
1: വെച്ചിട്ടുണ്ട്.
0: ഇതല്ല, ഇതിലേക്ക് കാണുമ്പോ തമിഴ് സിനിമ മലയാളത്തിൽ ഡബ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നു.
1: എന്തായാലും നമ്മൾ സന്തോഷിച്ചിരിക്കുന്ന സമയത്തുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഒരു വലിയ വൈറസിനെ കുറിച്ചുള്ള വാർത്ത വന്നിട്ടുണ്ട്. അതെ, ഹാൻഡ വൈറസ്. 29 യാത്രക്കാർ കപ്പൽ വിട്ടു. ലോക വ്യാപനത്തിനുള്ള സാധ്യത കുറവെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. എനിക്കൊന്ന് പൊതുവെ നമ്മുടെ അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഒരു മോശം വൈറസ് ഉണ്ട്, എല്ലാവർക്കും പനി പറക്കുന്ന ഒരു വൈറസ് ഉണ്ട്. അപ്പം തുടക്കത്തിൽ തന്നെ അത് ചികിത്സിച്ചില്ലെങ്കിൽ ഭയങ്കര ത്രോട്ട് പെയിനും ശബ്ദമില്ലാതാകുന്ന രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട്. പനി ഒരാഴ്ചയിൽ മേലെ നമ്മളെ കിടത്തി കളയുന്ന ഒരു വൈറസ് ആണെന്നാണ് പറയുന്നത്. അതല്ല ഇത്, ഇത് ഹാൻഡ വൈറസ് ബാധയെ തുടർന്ന് ആദ്യ മരണം ഉണ്ടായതിനെ തുടർന്ന് 29 കപ്പൽ യാത്രക്കാർ കപ്പൽ യാത്ര അവസാനിപ്പിച്ച് മടങ്ങിയിരുന്നുവെന്ന് കപ്പൽ ഉടമസ്ഥർ പറഞ്ഞൊരു വാർത്ത. 26 ഇവർ കപ്പൽ വിട്ടത്. 12 രാജ്യത്തു നിന്നുള്ളവർ ഇക്കൂട്ടത്തിലുണ്ട്. ഏത് രാജ്യക്കാരാണെന്ന് അറിയില്ല. ബ്രിട്ടൻ, കാനഡ, ഡെൻമാർക്ക്, ജർമ്മനി, നെതർലാൻഡ്സ്, ന്യൂസിലൻഡ്, സെന്റ്് കിറ്റ്സ് ആൻഡ് നെവിസ്, സിംഗപ്പൂർ, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ്, തുർക്കി, യു എസ് എന്നീ 12 രാജ്യങ്ങളിൽ നിന്നുള്ളവർ ആ ഒരു കപ്പലിലുണ്ടായിരുന്നു. രോഗബാധയെ തുടർന്ന് മരിച്ച ഡച്ച് പൗരനും അദ്ദേഹത്തിന്റെ ഭാര്യയും അല്ലാതെ മറ്റാരും പുറത്തു പോയിട്ടില്ല. അങ്ങനെ പുറത്തു പോയ സമയത്ത് അവർക്ക് കിട്ടിയ ഒരു അസുഖമാണ് ഇത്. അങ്ങനെ അത് പ്രശ്നമാകില്ല എന്ന് ലോകാരോഗ്യ സംഘടന ഇപ്പൊ പറയുന്നുണ്ട്. അതിൽ വിശ്വസിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം.
0: തീർച്ചയായിട്ടും. എന്താണെങ്കിലും നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വൈറസിന്റെ കാര്യം കൂടിയാണ് ഈ കപ്പലിലുണ്ടായിരിക്കുന്ന ഇതിനെ പറ്റി അറിഞ്ഞത്. എനിക്കൊന്നും അത് ഫ്രാൻസിലും ഇറ്റലിയിലും മറ്റും അവിടെ കണ്ട് നിർത്തിയിട്ടാണ് ഇനിയും ആൾക്കാരെ വേക്കറ്റ് ചെയ്ത് ഒഴിപ്പിക്കാനായിട്ട് പോകുന്നത് അല്ലേ.
1: അപ്പൊ
0: എന്താണേലും ആ ഒരു വാർത്തയെ നമ്മള് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്ക് രാവിലെ കേൾക്കാനായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ എന്താണേലും ഇതെല്ലാം
1: ഒരുവിധം വാർത്തകളൊക്കെ നമ്മൾ ഇന്ന് കാരി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്ന വരുന്ന മണിക്കൂറുകളിൽ മുഖ്യമന്ത്രി പദം സംബന്ധിച്ചിട്ട് ഹൈക്കമാൻഡിൽ നടക്കുന്ന ചർച്ചകൾ എന്തായിരിക്കും, കേരളത്തിൽ ഇനിയും ഫ്ലക്സ് ബോർഡുകൾ ഉയരുമെന്നുള്ള ഒരു കാര്യമൊക്കെയാണ്. ഇനി പുതുതായിട്ട് ആരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചിട്ട് വരുമെന്നുള്ള അങ്ങനെയുള്ള കളിയാക്കൽ വാർത്തകൾക്ക് ഉണ്ടാവും. എന്തായാലും കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ യു ഡി എഫിനെ പിന്താങ്ങുന്നവരും അതിനെ ഇഷ്ടപ്പെടുന്നവരും തൽക്കാലത്തേക്ക് ക്ഷമിക്കുക. കാരണം കുറച്ച് മറുപക്ഷത്തിന് നല്ല ക്ഷീണമായിരുന്നു, മിണ്ടരുത് എന്നാണ് ഇടതുപക്ഷത്തോട് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് കിട്ടിയ ചെറിയ ഒരു കലാപരിപാടിയാണിത്. മുഖ്യമന്ത്രി ആവുന്നത് വരെ ഒന്ന് റിലാക്സ് ചെയ്യാൻ, എല്ലാവരും ടെൻഷൻ ആയിരുന്നു, റിലാക്സ് ചെയ്യാനുള്ള ഒരു കലാപരിപാടിയാണ്. കൂടുതൽ ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചിട്ട് വരുന്ന കാഴ്ച.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ രാവിലെ പ്രസ് ക്ലബിൽ ഒരുവിധം നമ്മൾ പത്രവാർത്തകളൊക്കെ തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വരും മണിക്കൂറിൽ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് മിനി പത്മ നിങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പൊ എല്ലാവർക്കും വൺസ് അഗൈൻ ഒരു ഹാപ്പി വീക്കെൻഡ് നേരുന്നുള്ളതും നല്ലൊരു അടിപൊളി സോങ്ങിലേക്ക് തന്നെ പോകുന്നു. ട്രെൻഡിങ് സോങ് ഓഫ് ദ അവറിലേക്കാണ്. അപ്പോൾ വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ് ഹോം നെഗറ്റീവ് പോയിന്റ് 2 എഫ് എമ്മിൽ അക്ഷയും മിനി പത്മയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ. Trending song of the hour.

0: Stay connected with Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ട്രാഫിക്കിന്റെ സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ ഷാർജ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ആ ഷാർജ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നത്. ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമുക്കറിയാം ഷാർജയില് വീക്കെൻഡാണ്, പക്ഷേ അദ്ദേഹം ട്രാഫിക് കാണാനുള്ള വഴിയില്ല. പക്ഷെ ഇവൻ ദോ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. ഷെയ്ഖ് നമ്മുടെ എമിറേറ്റ്സ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ആൻഡ് അലി തിയേറ്റർ റോഡ് ഈ രണ്ടുമാണ് ഏറ്റവും ട്രാഫിക് ആയിട്ട് കാണുന്നത്. പക്ഷേ നമ്മുടെ കൾച്ചർ സ്ക്വയറിന്റെ ആ ഒരു റോഡൊക്കെ ഉണ്ടല്ലോ, ദേദ് റോഡ് ആയിക്കോട്ടെ, മലിയ സ്ട്രീറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ ഒരു ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് കാണുന്നത്. ഷാർജ ടു ദുബായ് എനിക്കൊന്ന് ഈ ആദ്യ മണിക്കൂറിൽ മാത്രമേ ഒരു പക്ഷേ ഇത് കാണുകയുള്ളൂ. ഐ മീൻ ഒരു 9 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഫ്രീ ഫ്ലോയിങ് ആയിട്ട് പോകാനുള്ള ചാൻസുകളൊക്കെ തന്നെ ഉണ്ട്. എവിടെയെങ്കിലും ദുബായ് റോഡ്സ് ഷെയ്ഖ് സയ്യിദ് റോഡും അൽഖൈൽ റോഡും അലൈൻ റോഡും ഒക്കെ നല്ല ഫ്രീ ആയിട്ടാണ് കാണുന്നത്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് തരാമെന്നാണ്, വണ്ടി ഓടിക്കാത്ത സമയത്ത്
1: മാത്രം.
2: കൊറിയർ നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. എബിസി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ ജിസിസി. ദി ബ്രിഡ്ജ് ടു യുവർ ഹോം. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
4: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഖ്യമന്ത്രി ചർച്ച ഡൽഹിയിൽ. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നാടകം. യുഎയ്ക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിനായി നേതാക്കൾ നടത്തുന്ന സമ്മർദ്ദ നീക്കങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയെന്ന റിപ്പോർട്ട്. തെരുവിലെ പ്രകടനങ്ങൾ അച്ചടക്കത്തിന്റെ അതിരുവിടുന്നുവെന്ന ഹൈക്കമാൻഡ് വൃത്തങ്ങൾ. സമ്മർദ്ദത്തിന് വഴങ്ങി ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു എന്ന പ്രതീതി ഉണ്ടാകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന ആശങ്കയിലാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം. കേരളത്തിൽ നടക്കുന്ന ഫ്ലക്സ് പോരും തെരുവുകളിലെ മാർച്ചുകളും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല. മുതിർന്ന നേതാക്കൾ അണികളെ ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നാണ് ഹൈക്കമാൻഡിന്റെ ആഗ്രഹം. അതിൽ നേതാക്കൾ വിട്ടുവീഴ്ച വരുത്തിയാൽ കനത്ത വില നൽകേണ്ടി വരുമെന്നും പാർട്ടിയുടെ ദേശീയ നേതാക്കൾ വ്യക്തമാക്കുന്നു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ഡൽഹിയിലേക്ക്. എംഎൽഎമാരുമായും ഘടകകക്ഷി നേതാക്കളുമായും ചർച്ച നടത്തി അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ച AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കിനും ഇന്നലെ വൈകിട്ട് തന്നെ ഡൽഹിയിലേക്ക് മടങ്ങിയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേരുകൾ ഉയർന്ന VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ചർച്ചകൾക്കായി ഡൽഹിക്ക് വിളിപ്പിക്കും. ഉടൻ തന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുമെന്നാണ് അറിയുന്നത്. തുടർന്ന് ചർച്ചകൾക്കും അനുനയ നീക്കങ്ങൾക്കും പിന്നാലെ ഞായറാഴ്ചയോടുകൂടി ഡൽഹിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് നിലവിൽ കരുതുന്നത്. അധികാരത്തിൽ തിരിച്ചെത്തിയ UDFനെ ആര് നയിക്കണമെന്ന ചർച്ചകൾ കോൺഗ്രസിൽ തുടരുമ്പോൾ ഘടകകക്ഷികൾ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ റിപ്പോർട്ട് നൽകാനായി ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകർ AICC ജനറൽ സെക്രട്ടറിമാരായ മുകുൾ വാസ്നിക്കിനും അജയ് മാക്കിനും മുന്നിലാണ് ഘടകകക്ഷികൾ അഭിപ്രായം അറിയിച്ചത്. സിറ്റിംഗ് MLA മുഖ്യമന്ത്രി ആകണമെന്ന നിലപാടാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നിരീക്ഷകരെ അറിയിച്ചത്. കേരളത്തിന്റെ പൊതുവികാരം കണക്കിലെടുത്തുള്ള തീരുമാനം വേണമെന്ന് PG ജോസഫ് ആവശ്യപ്പെട്ടു. MLA തന്നെ മുഖ്യമന്ത്രിയാകണം, ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കുന്നതാണ് നല്ലതെന്നും പാർട്ടി. ഹൈക്കമാൻഡിനുള്ള ഈ സന്ദേശം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുള്ള KC വേണുഗോപാൽ പക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് ജോസഫ് ഗ്രൂപ്പ് വിഭാഗത്തിന്റെ ഈ നിലപാട്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ ജനവികാരം VD സതീശന് അനുകൂലമാണെന്ന അഭിപ്രായം AICC നിരീക്ഷകരെ അറിയിച്ച മുസ്ലിം ലീഗ് നേതൃത്വം. VD സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനത്തിനാണ് ജനം വോട്ട് ചെയ്തതെന്നും ഇക്കാര്യം പരിഗണിച്ച് തീരുമാനമെടുക്കണമെന്നും ലീഗ് നേതൃത്വം ആവശ്യപ്പെടുന്നു. അതേസമയം കോൺഗ്രസിന്റെ ആഭ്യന്തരകാര്യത്തിൽ ലീഗ് ഇടപെടരുതെന്ന നിലപാടുമായി കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ രംഗത്തെത്തിയിരുന്നു. പിന്നാലെ മാത്യുവിനെ വിമർശിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇരിക്കൂറിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുകയും ഉണ്ടായി. KPCC ആസ്ഥാനത്തിന് മുന്നിലെ KC വേണുഗോപാലിന്റെ ഫ്ലക്സ് ബോർഡിൽ കരി ഓയിൽ പ്രയോഗം. രാത്രിയിലാണ് ഫ്ലക്സ് ബോർഡിൽ കരി ഓയിൽ ഒഴിച്ചത്. പിന്നീട് KPCC അധികൃതർ എത്തി കരിയോയിൽ ഒഴിച്ച ബോർഡ് അകത്തേക്ക് മാറ്റി. പോലീസിന്റെ കാവലുണ്ടായിരുന്ന സ്ഥലത്താണ് സംഭവം നടന്നത്. പിന്നിൽ ആരെന്ന് വ്യക്തമല്ല. തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ഗൌരവമായ ആത്മപരിശോധനയിലേക്ക് കടക്കുന്നു ഇടത് പാർട്ടികൾ. CPI CPM കേന്ദ്ര നേതൃയോഗങ്ങൾ ഡൽഹിയിൽ വിളിച്ചു ചേർക്കും. പരാജയ കാരണങ്ങൾ പരിശോധിക്കാനും ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് നേതൃത്വത്തിന്റെ തീരുമാനം. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. 118 പേരുടെ പിന്തുണയില്ലാതെ വിജയുടെ TV പാർട്ടിയെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. TVKക്ക് നിലവിലുള്ളത് 113 പേരുടെ പിന്തുണ. TVKയെ പിന്തുണയ്ക്കുന്നതിൽ CPM CPI വിടുതലായ കക്ഷികൾ നിലപാടറിയിക്കും. ഇന്നലെ 3 പാർട്ടികളുടെ അധ്യക്ഷന്മാരും മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായും DMKയുടെ മുതിർന്ന നേതാക്കളുമായും ചർച്ച നടത്തി. MK സ്റ്റാലിന്റെ അനുമതിയോടെ TVKക്ക് പിന്തുണ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ DMKയും AIADMKയും ശ്രമിച്ചാൽ പാർട്ടിയിലെ എല്ലാ MLAമാരും രാജിവെക്കുമെന്ന് നടൻ വിജയുടെ തമിഴക വെട്ടി കഴകം. ദ്രാവിഡ പാർട്ടികൾ സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കുന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് റിപ്പോർട്ട്. ജനങ്ങളുടെ വോട്ട് നേടിയ പാർട്ടിയെ ഒഴിവാക്കി സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കാൻ ഇരു പാർട്ടികളും ഒത്തുകളിക്കുന്നതായി TVK സംശയിക്കുന്നു. 108 സീറ്റുകൾ നേടിയ TVK ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആയതിനാൽ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെന്നും TVK ആവശ്യപ്പെടുന്നുണ്ട്. ബംഗാളിൽ മമതാ ബാനർജിയുടെ ഭരണം അവസാനിച്ചു. ഗവർണർ നിയമസഭ പിരിച്ചുവിട്ടു. പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുന്നോടിയായുള്ള നടപടിക്രമമാണിത്. പുതിയ സർക്കാർ May 9 സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശനിയാഴ്ച സത്യപ്രതിജ്ഞ എന്നാണ് ഇപ്പോഴത്തെ സൂചന. എന്നാൽ മമതാ ബാനർജി ഇതുവരെ പശ്ചിമബംഗാളിന്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ടില്ല. മമതാ ബാനർജിക്ക് പിന്തുണയുമായി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്. സത്യസന്ധമായ തെരഞ്ഞെടുപ്പല്ല ബംഗാളിൽ നടന്നതെന്നും വൻ തിരിമറി നടന്നുവെന്നും അഖിലേഷ് യാദവ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പിൽ നടന്നത് വൻ അട്ടിമറിയാണ്, പല തട്ടിൽ തിരിമറി നടന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. കൊൽക്കത്തയിലെത്തി മമതയെ നേരിൽ കണ്ട് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പിന്തുണ ഉറപ്പ് നൽകി. ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് അധിക്ഷേപത്തിന് ഇരയായെന്ന് തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്ര. DGCA വ്യോമയാന മന്ത്രാലയത്തിനും ഇൻഡിഗോയ്ക്കും എം പി പരാതി നൽകി. ഒരു കൂട്ടം ആളുകൾ വിമാനത്തിൽ വെച്ച് തൃണമൂൽ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അധിക്ഷേപിച്ചെന്നാണ് പരാതി. എറണാകുളത്ത് അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ചതിന് വൻ റാക്കറ്റെന്ന് പോലീസ്. കാസർഗോഡ് സ്വദേശി നജീബാണ് റാക്കറ്റിനെ നിയന്ത്രിച്ചത്. നജീബ് ഉൾപ്പെടെ 5 കസ്റ്റഡിയിലെടുത്തു. 3 പ്രതികൾ വ്യാജരേഖ ചമയ്ക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. കേരളത്തിൽ ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. 4 യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അടുത്ത ദിവസങ്ങളിലും മഴ. 9 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻ DGP PG അലക്സാണ്ടർ അന്തരിച്ചു. 89 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. 1960 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനായിരുന്നു. പോലീസ് പരിഷ്കരണത്തിൽ നിർണായക പങ്കുവഹിച്ച ഉദ്യോഗസ്ഥനാണ് വിടവാങ്ങിയത്. ഹാൻറ്റോവൈറസ് ബാധ സ്ഥിരീകരിച്ച ക്രൂസ് കപ്പലിൽ 2 ഇന്ത്യക്കാരുണ്ടെന്ന റിപ്പോർട്ട്. ക്രൂ അംഗങ്ങളുടെ ആരോഗ്യാവസ്ഥ കപ്പൽ അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. ഡച്ച് കപ്പലായ MV ഹോണ്ടിയസിലാണ് ഹാൻറ്റോവൈറസ് ബാധ സ്ഥിരീകരിച്ചത്. വൈറസ് ബാധയെ തുടർന്ന് ഇതുവരെ 3 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യുഎയ്ക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം. മിസൈലുകളെ രാജ്യം ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്ന് യുഎഇ അറിയിച്ചു. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഹോർമുസിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടൽ. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇറാന്റെ ബോട്ടുകളും ഏറ്റുമുട്ടി. ഹോർമുസിൽ 3 അമേരിക്കൻ നാവിക കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ കരാർ ഇപ്പോഴും നിലനിൽക്കുകയാണെന്ന് ട്രംപ്. ആക്രമണങ്ങളിൽ കപ്പലുകൾക്ക് കേടുപാടുകളൊന്നും സംഭവിച്ചില്ലെന്ന് ട്രംപ്. എത്രയും വേഗം ഇറാൻ കരാറിൽ ഏർപ്പെടണം. അമേരിക്കൻ കപ്പലുകളെ ആക്രമിച്ച ഇറാനെ വിമർശിച്ചാണ് ട്രംപിന്റെ പ്രതികരണം. ആക്രമണത്തിൽ അമേരിക്കയുടെ കപ്പലുകൾക്ക് ഒന്നും സംഭവിച്ചില്ലെങ്കിലും ആക്രമണം നടത്തിയ ഇറാന് കനത്ത നാശനഷ്ടമുണ്ടായെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. തോറ്റാൽ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിക്കുമായിരുന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 തകർത്ത് പ്ലേ ഓഫിലെത്താനുള്ള നേരിയ സാധ്യത നിലനിർത്തി ലക്നൗ സൂപ്പർ ജയൻസ്. മഴ പലവട്ടം വില്ലനായപ്പോൾ 19 ഓവർ വീതമാക്കി കുറച്ച മത്സരത്തിൽ 213 വിജയലക്ഷ്യം പിന്തുടർന്ന RCBക്ക് 19 ഓവറിൽ 203 എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 31 61 എടുത്ത ക്യാപ്റ്റൻ രജത് പട്ടീദാറാണ് RCBയുടെ ടോപ്പ് സ്കോറർ. IPLൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം. വൈകിട്ട് ഡൽഹിയിലാണ് കളി. അടുത്ത വാർത്ത 9
4: HOME FM News was brought to you by Dhanya Group of Companies since 1982.
1: Time check.
3: Good morning, studio clock. ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് കൃത്യം 8
1: Time check. Weather update.
4: Brought to you by Aldra's Auto AC Parts. No. 1 Auto AC Spare Parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 31 സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം
4: 65%.

0: are listening to Sand Dunes with Akshay and Vidya.
1: Good morning. Welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. മെയ് 8 വെള്ളിയാഴ്ച 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുന്നു. ഹേയ് നമസ്കാരം, അക്ഷയാണ്. ആൻഡ് ഇറ്റ്സ് എ വീക്കെൻഡ്. വീക്കെൻഡിൽ എന്താണ് പരിപാടികൾ? ആൻഡ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഗ്ലോബൽ വില്ലേജിൻ്റെ ലാസ്റ്റ് വീക്കെൻഡ് ആണ്. നിങ്ങൾ ഗ്ലോബൽ വില്ലേജിലേക്ക് എനിക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, സീസണിലെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യുക. ഇനിയും ഒരു നമുക്കൊരു അടുത്ത സീസൺ, 31st സീസൺ വരെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റുന്നവരൊക്കെയാണെങ്കിൽ പോവുക. ഇനി ഒരു 2 ദിവസം കൂടെ മാത്രമേ നമ്മുടെ ആസ് ഡിക്ലേർഡ് അതേ ഉള്ളൂ. ഇനി എക്സ്റ്റെൻഡ് ചെയ്താൽ അതിൽ വല്ല റിപ്പോർട്ടുകൾ വല്ല വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം എന്താണേലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു ടോപ്പിക്കായിരുന്നു ഈ സഡൻ ഫോളോ. ഒരുപാട് പേരുടെ അക്കൗണ്ട് അടിച്ചു പോകുന്നുണ്ട്, ഇതാകുന്നുണ്ട്, ഡിസേബിൾ ആവുന്നുണ്ട്, പിന്നെ എന്താ പറയുന്നത്, ടെമ്പററിലി ഡിസ്മിസ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ പലരുടെ അക്കൗണ്ട്സിൽ ഫോളോവേഴ്സ് ഭയങ്കരമായിട്ട് ഡിപ്പാവുന്നുണ്ട്. ഇത് പല കാരണങ്ങളും പറയുന്നുണ്ട് കേട്ടോ. ഇത് എന്താ പറയണേ, നമ്മൾ ഈ ബോട്ട് ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫോളോവേഴ്സിനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ സ്പാം ക്ലീനേഴ്സ് എന്നാണ് ഈ ഒരു സിസ്റ്റത്തിനെ പറയുന്നത്. ഇതാണ് പ്രൈമറി റീസൺ എന്ന് പറയുന്നത്. അത് ഇൻസ്റ്റാഗ്രാം തന്നെ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം നമ്മൾ പലരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം അതൊരു എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര പ്രൊഫഷണൽ ഷിഫ്റ്റിലേക്ക് വരാൻ പോകാൻ തോന്നുന്നു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് ഈ ലിങ്ക്ഡിനൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു അവരൊരു കംപ്ലീറ്റ് ചേഞ്ച്, ഒരു ജെനുവിൻ ഫേസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നി ഇത്തരത്തിൽ പല കാരണങ്ങൾ കൊണ്ടുവരുന്നത്. ഇത് ഒരിക്കലും പേഴ്സണൽ അല്ല എന്നുള്ള ഒരു കാര്യം പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ക്ലീനപ്പ് പ്രോസസ്സാണ് ഇപ്പം നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് എന്താ പറയുന്നത്, ഇത്തരത്തിലുള്ള ഫോളോവേഴ്സ് ഇപ്പം ഇൻസ്റ്റാഗ്രാം തന്നെ കുറയ്ക്കുന്നത്. വേറെ പല കാര്യങ്ങളും അവർ പറയുന്നത് എന്താ, നമ്മൾ ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ബാക്കിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം പറയുന്നുണ്ട്. ബിസിനസ്സുകാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വൺ അഡ്വൈസ് മാത്രം, നിങ്ങൾ ജെനുവിൻ ഫോളോവേഴ്സ്, ജെനുവിൻ ആയിട്ടുള്ള കോണ്ടൻസ് മാത്രം ഇൻസ്റ്റാഗ്രാമിൽ ഇടുക. കാരണം ഇപ്പോൾ നമ്മുടെ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ റിവ്യൂ സെഷൻസ് പോലും ചാറ്റ് GPT-യിലെ എല്ലാം കംപ്രൈസ് ചെയ്തിട്ടാണ് അവരൊരു ഉത്തരം തരുന്നത്. അതിന് ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും, ഇൻസ്റ്റാഗ്രാമിലെ കോമൻസ് ഉണ്ടാവും, ഇൻസ്റ്റാഗ്രാമിലെ നിങ്ങളുടെ റേറ്റിംഗ്സ്, കാര്യങ്ങൾ, ലൈക്ക്, എല്ലാം അത് എല്ലാം എടുത്തിട്ടാണ് ഇപ്പോൾ നമുക്കൊരു എന്താ പറയുന്നത് AI ഒരു റിസൾട്ട് തരുന്നത്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കാര്യം, ഒരു ബെസ്റ്റ് ഗോൾഡ് ജ്വല്ലറി ഇൻ കരാമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ആളുകൾ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് അത് ഗൂഗിളിൽ പോകണമെന്നില്ല, ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലായിക്കോട്ടെ, അങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമിലും കൂടെ അവർ കംപ്രൈസ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം തരുന്നത്, ഒരു റിസൾട്ട് തരുന്നത്. അപ്പം വലിയ പങ്ക് ഇൻസ്റ്റാഗ്രാം വഹിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അത്രയും ജെനുവിനായി നമ്മൾ ഇൻസ്റ്റാഗ്രാമിനെ കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നത് കേട്ടോ. അപ്പം ഞാനിത് പണ്ടൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറഞ്ഞത് ഏതൊരു ആപ്ലിക്കേഷൻ അങ്ങനെ പറയുന്നില്ല. ഇന്നൊന്നും ആലോചിച്ച് നോക്കി, ഒരു പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ വരുന്നു, നമ്മൾ വാർത്തകളിൽ ഏറ്റവും മുൻപന്തിയിൽ പിടിക്കുന്നു. നമ്മൾ ഒരുപക്ഷെ നമ്മൾ ഉറക്കം എണീച്ച് കഴിഞ്ഞാൽ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം എന്നുള്ളൊരു രീതിയിൽ ഇതിൽ രണ്ടിൽ ഏതിലും ഒന്നായിരിക്കും നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണേലും ഒരു സഡൻ ഡിപ്പ്സ് ഒക്കെ ഭയങ്കര എല്ലാവരും ഞെട്ടി ഞെട്ടി ഇരിക്കുകയാണ്. കാരണം വലിയ വലിയ അക്കൗണ്ട്സിന് പോലും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ ആണെങ്കിൽ വെരിഫൈഡ് ഓപ്ഷൻസിലേക്ക് പോവുക, ചിലപ്പോൾ റിക്വസ്റ്റ് ചെയ്തിടേണ്ടി വരും ചില കുറച്ച് നാളുകൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണേലും നിങ്ങൾ അക്കൗണ്ട് ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളൊരു കാര്യം. പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇമെയിൽ ID, ഫോൺ നമ്പർ, അതുപോലെ തന്നെ ഫേസ് റെക്കഗ്നൈസേഷൻ, ഇതെല്ലാം നിങ്ങളുടെ തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതല്ല, ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു ആപ്പ് കൂടെയാണ് ഇൻസ്റ്റാഗ്രാം. അപ്പം എന്താണേലും സൂക്ഷിക്കുക.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி இயர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ജേക്സാറോഡ്, അൽഖിൽ റോഡ്, അലൈൻ റോഡ്, ഈ റോഡുകളെല്ലാം, ആ എമിറേറ്റ്സ് റോഡ്, ഇതെല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ മണിക്കൂറിലെ പോലത്തെ തന്നെ ഒരു സിറ്റുവേഷനാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്. അവിടെ മാത്രമാണ് കൺജഷൻ കാണുന്നത്, അതും ഷാർജ ഏരിയയിൽ. ഏകദേശം ക്യുസൈസ് ഒക്കെ എത്തുന്ന സമയത്ത്, അതിൻ്റെ പാരലൽ റോഡ് എത്തുന്ന സമയത്ത് ഒക്കെ നല്ല സ്ലോ മൂവിങ്ങിലേക്ക് അതിൻ്റെ മാറുന്നുണ്ട്. അതിൻ്റെ മൃതിഫൊക്കെ കഴിയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ഫ്രീ എന്നുള്ളൊരു സിറ്റുവേഷനാണുണ്ട്. ഏതായാലും വെള്ളിയാഴ്ചത്തെ അവസ്ഥ നമുക്കറിയാം, അങ്ങനെ തന്നെയാണ് പോകുന്നതെന്നുള്ള കാര്യം. ആൻഡ് അലിത്തെ ടോൾ റോഡിൽ മാത്രം നല്ല രീതിയിലുള്ള കൺജഷൻ അവിടെ കാണുന്നുണ്ട്, പല ഏരിയകളിലും കാണുന്നുണ്ട്. സെക്കൻഡ് ഇൻഡസ്ട്രിയൽ സ്ട്രീറ്റ് നമ്മുടെ ഷാർജയില് അവിടെ നല്ല രീതിയിലുള്ള ഒരു കൺജഷൻ പലയിടങ്ങളിലുമായിട്ട് കാണുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ കൺജഷൻ എന്ന് പറയാനായിട്ട്, അല്ല വേറെ ഇൻഡസ്ട്രിയൽ ഏരിയ നോക്കുകയാണെങ്കിൽ ബാക്കിയൊക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. തവൻ എക്സിറ്റ്, തവൻ റൗണ്ട് അബൌട്ട് അവിടെ നിന്ന് കളക്ട് ചെയ്ത് നമ്മുടെ ടോൾ റോഡ്, അലിത്തെ ടോൾ റോഡ് അങ്ങോട്ട് വരുന്ന സ്ഥലത്തും ഒരു കൺജഷൻ കാണുന്നുണ്ട്. ഇത് അവിടെ ആണ് ഏറ്റവും കൂടുതൽ കൺജഷൻ, എല്ലാ ദിവസവും നമ്മൾ കാണുന്ന ഒരു കൺജഷൻ ഏരിയയാണ്. പിന്നെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് അവിടെ നിന്ന് കണക്ട് ചെയ്ത ഇൻഫിനിറ്റി ബ്രിഡ്ജ് കുഴപ്പമില്ല, ഒരു സ്ലോ മൂവിങ് ആയിട്ട് പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. വേറെ എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ ആരും തന്നിട്ടില്ല, കാരണം ഇറ്റ് മീൻസ് എല്ലായിടം അടിപൊളിയായിട്ട് പോകുന്നു എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ എന്താണ്, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയാം, പല പോയിന്റ്സിൽ നിന്നും അബുദാബിയിൽ നിന്നും ഷാർജയിൽ നിന്നും അജ്മാൻ നിന്നും ഒക്കെ നമുക്ക് മെസ്സേജുകൾ വരാറുണ്ട്. ഈവൻ ദുബായിൽ നിന്ന്, എമിറേറ്റ്സ് റോഡിൽ നിന്ന് എനിക്ക് സ്ഥിരം എനിക്കറിയാം ഈ പോയിന്റിൽ ട്രാഫിക് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് മെസ്സേജ് വരും എന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും ട്രാഫിക് ഇല്ലാന്ന് വിചാരിക്കുന്നു. ഡ്രൈവ് സേഫ്, ഹാപ്പി വീക്കെൻഡ് വൺസ് അഗെയിൻ. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലൊരു മെസ്സേജ് വരാം കേട്ടോ.
1: Traffic update.
3: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസങ്ങൾ വീണ്ടും ഒന്നിച്ച അത്ഭുത ചിത്രം മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ 18 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം സ്ക്രീനിൽ ഒന്നിച്ചെത്തിയിരിക്കുന്നു ബിഗ് എംസ്.
2: ചുവരുകളെ മറന്നുപോയ ഒരു മുറിയിൽ നിന്നാണ് അയാൾ സംസാരിക്കുന്നത്.
1: മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരോടൊപ്പം ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര രേവതി തുടങ്ങി വൻ താരനിര അണിനിരക്കുന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രം പാട്രിയോട്ട് റെക്കോർഡുകൾ തിരുത്തി കുറിച്ചുകൊണ്ട് ബോക്സ് ഓഫീസിൽ മുന്നേറ്റം തുടരുന്നു.
3: റണ്ണിംഗ് സക്സസ്ഫുള്ളി അക്രോസ് ദ തിയേറ്റേഴ്സ് വേൾഡ് വൈഡ്. പാട്രിയോട്ട് മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ്. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: എന്താ സംഭവത്തിലേക്ക് പോകാനുള്ള സമയമാണ്. എല്ലാ ദിവസവും ഈ ഒരു സമയത്ത് നമ്മൾ സംതിങ് ന്യൂ, നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും നമ്മൾ അറിയാനായിട്ട് ഇടവരുന്ന ഒരു സമയമാണ്. സോ ലെറ്റ്സ് ഗോ ടു ഓർ എന്താ സംഭവം. എന്താണ് മിനി പത്മ, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. എന്താണ് ഇന്നത്തെ എന്താ സംഭവം?
5: യെസ്, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ കുറെ ദിവസത്തിന് ശേഷം വീണ്ടും നമ്മുടെ പശ്ചിമേഷ്യ സംഘർഷമാകുന്ന ഒരു വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ യുവയ്ക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണ വാർത്തകളൊക്കെ വരുന്നു എന്ന് രാജ്യം തന്നെ സ്ഥിരീകരിക്കുന്നു. ഏറ്റവും ഫലപ്രദമായിട്ട് മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിച്ചു എന്നൊക്കെ വരുന്നുണ്ട്. ഹോർമസ് ഇങ്ങനെ വീണ്ടും സംഘർഷത്തിലേക്ക് പോകുന്ന വാർത്തകൾ വരുമ്പോൾ അവിടെ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന കണക്ക് ഇപ്പോൾ യു എൻ പുറത്തു വിട്ടിരിക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഹോർമൂസിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 1500+ കപ്പലുകളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അതിലായിട്ട് 20,000+ ജീവനക്കാരും ഫെബ്രുവരി 28 മുതൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഏതാണ്ട് 2-2.5 മാസത്തോളമായിട്ട് പുറം ലോകവുമായിട്ട് ബന്ധമില്ലാതെ കുറേ പേര്, കുറേ നാവികർ, കപ്പൽ ജോലിക്കാർ, ജീവനക്കാരൊക്കെ ആയിട്ട് അതിലുണ്ട്. ഭക്ഷണം കുറവാണ്, ഇപ്പോൾ വെള്ളം കുറവാണ് എന്നിവ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കൂടി ഇനി പോവുകയാണെന്നാണ് പറയുന്നത്. അതായത് ആഗോള ഊർജ്ജ വിതരണത്തിന്റെ 1/5 ഹോർമൂസിലൂടെയാണ് നടക്കുന്നത്. അപ്പൊ ഇനി എത്ര വെസലുകൾ വരാനുണ്ട്, എത്ര എണ്ണം വന്നത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഈ വന്നതിൽ തന്നെ ആക്രമണത്തിന് വിധേയമായിരുന്നു 10 പേരോളം മരിച്ചിട്ടുണ്ട്. 30+ ആക്രമണങ്ങളാണ് ഇങ്ങനെ കൂടിക്കിടന്ന 1500 വെസലുകൾക്ക് നേരെ, കപ്പലുകൾക്ക് നേരെ ഉണ്ടായതെന്നാണ് പറയുന്നത്. ഇതെല്ലാവരും മിസൈൽ ആക്രമണ ഭീതി, 2.5 മാസത്തിലധികമായിട്ട് തുടരുന്ന അരക്ഷിതത്വം, ഭീതി, മാനസികമായിട്ടുള്ള പ്രതിസന്ധി, ഇതെല്ലാം എല്ലാ ജീവനക്കാർക്കുണ്ടെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പൊ യു എൻ ആവശ്യപ്പെട്ടായിരുന്നു എത്ര വെസൽ അവിടെയുണ്ട്, എത്ര ജീവനക്കാരുണ്ട്, എന്താണ് നിലവിലെ ഹോർമൂസിലെ സ്ഥിതിയെന്ന്. അപ്പോൾ അത് അപകടകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്ഥിതിയാണ്. ഇത്രയും കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നു, അതിൽ ഇത്രയും ആളുകൾ, അവർക്ക് ഭക്ഷണമൊന്നുമില്ല. അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് സന്ദേശം അയക്കാൻ പറ്റിയവരൊക്കെ പറഞ്ഞത് ഉരുളക്കിഴങ്ങ്, അതുപോലെ ഈ ബ്രെഡ് ഇതൊക്കെ കഴിച്ചിട്ടാണ് അവരിപ്പോൾ ജീവൻ നിലനിർത്തുന്നത് എന്നാണ് പറയുന്നത്. മറ്റു കപ്പലുകളിൽ അന്വേഷിക്കുമ്പോൾ അവിടെയും സമാന സ്ഥിതിയാണുള്ളത്. ഭക്ഷണം കിട്ടാനുള്ള ഒരു സാധ്യത കുറയുകയാണ്. അവിടുന്ന് അങ്ങോട്ട് മൂവ്മെന്റ് ഇല്ല. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണ ഭീതി ഒരു ഭാഗത്തുണ്ട്. പിന്നെ ഫ്രീഡം പ്രോജക്ട് എന്ന് പറഞ്ഞ അമേരിക്കയുടെ പദ്ധതി അവിടെ നടക്കുന്നു. ഇതിന്റെ ഇടയിലേക്ക് കൂടി ഈ 1500 കപ്പലുകളിലായിട്ട് ഇത്രയും ജീവനക്കാരിങ്ങനെ നാളെ എന്ത് എന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ്. എല്ലാം തീർന്നു എന്ന് പറയുന്നു. ഇന്നലെ യുദ്ധം അവസാനിപ്പിച്ച ഇന്ന് ഇറാനും US തമ്മിലുള്ള ഒരു ചർച്ച നടത്തിയിട്ട് പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമത്തിലൂടെ ഇത് നല്ല രീതിയിലേക്ക് പോകുമെന്നും ചൈനയിലേക്ക് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി എത്തുമെന്നും ഡൊണാൾഡ് ട്രംപും ചൈനയിലേക്ക് വരുമെന്നും അങ്ങനെ ഒരു നല്ല ചർച്ച നടത്തിയിട്ട് ഈ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ നമ്മുടെ യുഎയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടാകുന്നു. ഇറാന്റെ കപ്പലുകളെ US അവിടെ ഹോർമൂസിൽ ആക്രമിക്കുന്നു. ഇറാന്റെ ബോട്ടുകളെ US ആക്രമിക്കുന്നു. തിരിച്ച് US കപ്പലുകളെ ഇറാൻ ആക്രമിക്കുന്ന രീതിയിലേക്കൊക്കെ കുറച്ച് സംഘർഷം നിറഞ്ഞ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താണ് ഹോർമൂസിലെ സ്ഥിതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1500 കപ്പലുകൾ അവിടെ കുഞ്ഞു സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ 20,000+ ജീവനക്കാരുണ്ട്. ഈ ഹോർമൂസിലെ ഗതാഗതം എങ്ങനെയാണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഹോർമൂസ് ജലപാതയിലൂടെ നീങ്ങുന്ന കപ്പലുകളെ ഗതാഗത വേർതിരിക്കൽ പദ്ധതി, അതിനെ വിളിക്കുന്നത് TSS എന്നാണ് ആ ഒരു പദ്ധതിയുടെ പേര്, പരസ്പരം കൂട്ടിമുട്ടലൊക്കെ ഒഴിവാക്കാനായിട്ടും വരുന്നതിനും പോകുന്നതിനൊക്കെ ആയിട്ട് പ്രത്യേക ഗതാഗത പാതയാണ് ഇവിടെ ഉള്ളത്. 10 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു ഗതാഗത പാതയാണ് ഈ ഹോർമൂസ് എന്ന് പറയുന്നത്. ഇതിൽ 3 കിലോമീറ്റർ വരുന്ന ഓരോ പാതകൾ വരുന്നതിനും മറ്റത് തിരിച്ചു പോകുന്നതിനും ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള മീഡിയനൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ട്രാൻസിറ്റ് ജലപാത വകുപ്പിന് കീഴിൽ വരുന്ന ഒമാന്റെയും ഇറാന്റെയും പ്രദേശങ്ങളിലൂടെയാണ് ഈ കപ്പൽ കടന്നു പോകുന്നത്. ഈ രാജ്യങ്ങൾ ഈ വകുപ്പ് അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും US അടക്കമുള്ള മിക്ക രാജ്യങ്ങളും സമുദ്ര ജലഗതാഗതത്തിന്റെ UN നിയമമാണ് ഇവിടെ പാലിക്കുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. TSS എന്ന നിയമം പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി മാത്രം ഒമാന്, മൊസന്ത ഉപദ്വീപിൽ LQI എന്ന റഡാർ സൈറ്റുകൾ തന്നെയുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഒരു കപ്പൽ പാതയായതുകൊണ്ടും കപ്പലുകളുടെ ഗതാഗതം നടക്കുന്നതുകൊണ്ടും ഊർജ്ജ സ്രോതസ്സായതുകൊണ്ടും ഏറ്റവും അധികം ഊർജ്ജ ഗതാഗതമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും റഡാർ സംവിധാനം ഒക്കെ ഉണ്ട്. ഇറാന്റെ നാവിക അഭ്യാസം 2012 അവിടെ നടന്നിരുന്നു. വിലായത്ത് 91 എന്ന് പേരിട്ട് 6 ദിവസം ഒരു നാവിക അഭ്യാസം നടന്നിരുന്നു ഹോർമുസിൽ, ഒമാൻ ഗൾഫ്, ഇന്ത്യൻ സമുദ്രത്തിന്റെ വടക്ക് ഭാഗം എന്നിവിടങ്ങളിലായിട്ട്. 10,00,000 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഭാഗത്തായിരുന്നു വിലായത്ത് 91 ഒക്കെ നടന്നിരുന്നത്. അപ്പൊ എന്തായാലും ഇതൊക്കെ നടന്നോട്ടെ, കപ്പൽ ഗതാഗതം ഉണ്ടായിക്കോട്ടെ, ഊർജ്ജവുമായിട്ട് എണ്ണയായിട്ട് പിന്നെ നമ്മുടെ ഗ്യാസുമായിട്ടൊക്കെ എല്ലാം പോയിക്കോട്ടെ, പക്ഷേ അതിൽ ഇത്രയും ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തിയിട്ട് പോലും ഐക്യരാഷ്ട്രസഭ എത്ര ആൾക്കാരുണ്ട്, അവർക്ക് അവരുടെ അവസ്ഥ എന്താന്ന് ചോദിക്കുന്നല്ലാതെ ഇതിനൊരു ശാശ്വത പരിഹാരം ഇപ്പോഴും വരുന്നില്ല എന്ന് പറയുമ്പോൾ, നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ എത്ര പേര് കപ്പലുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഒരു മലയാളി പെൺകുട്ടി അതിൽ നിന്ന് പിന്നെ രക്ഷപ്പെട്ടു, അതായത് കപ്പലുകളെ പോകാൻ അനുവദിച്ചിട്ട് നാട്ടിലെത്തിയിട്ട്, കേരളത്തിലെ ഒരു പെൺകുട്ടിയാണ്, അതിൽ മുഴുവനും കപ്പൽ ജീവനക്കാർ പുരുഷന്മാരായിരുന്നു. ആ കുട്ടി മാത്രമായിരുന്നു ഒരു സ്ത്രീ ആയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു എന്നോട് നല്ല രീതിയിൽ തന്നെയായിരുന്നു പെരുമാറ്റവും, നല്ല കാര്യങ്ങൾ, ഭക്ഷണം, എല്ലാ കാര്യങ്ങളും തന്നിരുന്നു. തിരിച്ച് ഇന്ത്യയുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് വരെ ഭദ്രമായിരുന്നു എന്ന് പറഞ്ഞു. ഇത് ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് ലഭിച്ച ഒരു ചെറിയ ആനുകൂല്യമായിരിക്കും. അതല്ലാതെ എത്ര പുരുഷന്മാർ 1,500 കപ്പലായിട്ട് 220,000 മനുഷ്യന്മാരുണ്ട് എന്ന് പറയുമ്പോൾ അവരെ കൂടി ഈ ലോകം ഉൾക്കൊള്ളണം. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭ എന്ന് പറഞ്ഞ പേരിനൊരു പ്രസ്ഥാനമായിട്ട് അവിടെ ഇരുന്നാൽ പോരാ, അടിയന്തരമായിട്ട് ആക്ട് ചെയ്തിട്ട് അവരൊക്കെ രക്ഷപ്പെടുത്തിയിട്ട് ഹോർമസിലെ ഗതാഗതം സാധാരണഗതിയിലാക്കണം. ഇത് നാളെ തീരും, ഇന്ന് തീരും, മറ്റന്നാളെ തീരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നതല്ലാതെ ഇതിന്റെ ഏറ്റവും വലിയ ദോഷങ്ങൾ ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യം മാത്രമല്ല അനുഭവിക്കുന്നത്, ലോകം മുഴുവൻ. ഇപ്പം നമ്മൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ പട്ടിണിയിലേക്ക് പോകും, ഇവിടെ നിന്ന് ഭക്ഷണം കാര്യങ്ങളൊന്നും എത്താതിരുന്നെങ്കിൽ അവിടെ പട്ടിണിയിലേക്ക് പോകും. നമ്മുടെ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് പോകും, അത് സ്വാഭാവികമായിട്ടും പട്ടിണിയിലേക്ക് തന്നെയാണല്ലോ നയിക്കുന്നത്. അങ്ങനെ എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ വരുന്ന ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ അടിയന്തര ഇടപെടൽ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ആ കണക്ക് വന്നപ്പോഴാണ് 1,500, 20,000 എന്ന കണക്ക് പുറത്തു വന്നത്.
4: തീർച്ചയായിട്ടും ഇത് അത്രമാത്രമല്ല, അവരുടെ കുടുംബക്കാർ കൂടെ ഏതാണ് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്, അവർക്ക് എന്ത് സമാധാനമായിരിക്കും ഉണ്ടാവുന്നത്. ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ ഇവരെ എല്ലാം മാറ്റിയിട്ട് വേറെ പിന്നൊരു ഉപരോധം കൊണ്ടുവരായിരുന്നു അല്ലേ.
5: അപ്പൊ ഇതുവരെ കുടുങ്ങിക്കിടക്കുന്നവർക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു, പക്ഷെ അത് ചെയ്യൂല. അപ്പൊ അത് ഒരു യുദ്ധത്തിൽ ഒരു ടെൻഷൻ വരുത്താൻ പറ്റില്ല, അതുകൊണ്ട് അവർ വിടില്ല. പക്ഷെ അതിൽ പ്രഷർ ചെയ്യാൻ എന്തുകൊണ്ട് നമ്മുടെ ലോക
4: രാജ്യങ്ങൾ, അതിനാണല്ലോ എല്ലാവരും കൂടെ ഇത്രയും രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു സമിതി എന്ന് പറയുന്നത് അതിനായിരുന്നല്ലോ. അപ്പൊ എന്താണെങ്കിലും എല്ലാം പെട്ടെന്ന് തീരട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം.
5: ചൈനയുടെ ആ വലിയ മധ്യസ്ഥതയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപും അതുപോലെ അബ്ബാസ് അറഖ്ചിയും തമ്മിലുള്ള ആ ചർച്ചയിൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാവും. ഇനി അതും പരാജയപ്പെടുകയാണെങ്കിൽ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇതിങ്ങനെ അന്തമില്ലാതെ നീണ്ടുപോകും എന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ശുഭാപ്തി വിശ്വാസമാണ് ചൈനയിൽ നടക്കട്ടെ, എത്രയും പെട്ടെന്ന് ആ ചർച്ച ഈ കുടുങ്ങിക്കിടക്കുന്ന 20,000 നാവികർക്ക് എത്രയും പെട്ടെന്ന് വീടുകളിൽ എത്താൻ കഴിയട്ടെ.
4: തീർച്ചയായിട്ടും. എന്താ സംഭവത്തിൽ ഹോർമോസിൽ കുടുങ്ങിക്കിടക്കുന്ന എത്ര കപ്പൽ, എത്ര ജീവനക്കാരെന്നുള്ള ഒരു കണക്കിന്റെ ഒരു വാർത്തയായിരുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടി നടന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടി.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: ആ അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാം.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: പാട്രിയോട്ട് കാണാൻ പോകണ്ടേ? നമുക്ക് നാളെയാണ് നമ്മുടെ സ്ക്രീനിംഗ് വരുന്നത്. അപ്പോ ഇന്ന് ലാസ്റ്റ് റൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒരു കപ്പിൾ പാസ് ആർക്കാ തരാൻ പോകുന്നതെന്ന് നിങ്ങൾ വേണം തീരുമാനിക്കും. ഞാൻ ഇന്നിപ്പോ ഒരു ചോദ്യം ചോദിക്കും, വളരെ എളുപ്പമുള്ള ചോദ്യം ആയിട്ടാണ് ഞാൻ ലാസ്റ്റ് ഡേയിൽ വന്നിരിക്കുന്നത്. സോ കേൾക്കുക, മമ്മൂക്കയുടെ ഒരു ചിത്രം, ഇത് ഏത് ചിത്രമാണെന്നാണ് നിങ്ങൾ ഗസ് ചെയ്യേണ്ടത്. അതിനകത്ത് ഒരു ഡയലോഗ്, അതാണ് ഞാൻ ഇപ്പോൾ കേൾപ്പിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ പറയുക, ഇതൊക്കെ എന്ത്, ഇതൊക്കെ നമുക്ക് അറിയില്ലേ. നമ്മൾ കേട്ട് പരിചയിക്കുന്ന പല ഡയലോഗുകളും നമുക്കുണ്ട്, പക്ഷേ ഈ ഒരു ഡയലോഗ് അത്ര നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്നാണ് ഞാനിപ്പോൾ നോക്കുന്നത്. എനിവേസ് നമുക്ക് ഗസ് ചെയ്യാം. എന്തായാലും ഒരുപാട് മൾട്ടിപ്പിൾ ആൻസേഴ്സ് വരുമെന്നുള്ളത് എനിക്ക് ഷുവറാണ്. ആദ്യം അയക്കുക, ഞാൻ ആദ്യം അയക്കുന്ന ഒരു സെറ്റ് ഓഫ് ആളുകളുടെ ആയിരിക്കും ഞാൻ നമ്മുടെ റാൻഡമൈസറിലേക്ക് വിടുന്നത്. അവിടുന്ന് ആയിരിക്കും നമുക്ക് വിന്നറിനെ സെലക്ട് ചെയ്യാം. അപ്പം അയക്കേണ്ട ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. നിങ്ങൾ ആദ്യം പാട്രിയോട്ട് സ്പേസ് റൈറ്റ് ആൻസർ, ഏതാണ് ഞാനിപ്പോൾ കേൾപ്പിക്കാൻ പോകുന്ന ഡയലോഗ് ഏത് സിനിമയിലെയാണ്, സ്പേസ് നിങ്ങളുടെ പേരോട് ചേർത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ 0585829220 അതിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. ഓക്കെ, റെഡിയാണോ നിങ്ങൾ കേൾക്കാൻ? വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ. മമ്മൂക്കയുടെ ഒരു അടിപൊളി സിനിമയാണ്, പക്ഷെ എന്നാൽ ഈ ഡയലോഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് നമുക്ക് നോക്കാം.
8: പക്ഷേ എനിക്കിന്ന് ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്, മനസ്സമാധാനമുണ്ട്. എൻ്റെ കുടുംബത്തിൻ്റെ സുഖവും സന്തോഷവും തകർക്കാൻ നീയോ നിന്റെ ബോസോ ശ്രമിക്കരുത്.
7: ഏതാണ് സിനിമ? ഇത്രയും മാത്രം മതി. ഇനി ഞാൻ അങ്ങനെ കേൾപ്പിച്ചു കഴിഞ്ഞാല് BGM അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ വെട്ടുപോയി, പിന്നെ പിടിച്ച കിട്ടത്തില്ല. അപ്പോ പെട്ടെന്നേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതാണ് ഈ മമ്മൂക്ക സിനിമ എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ് ആയിട്ട് പറയുന്നവരിൽ രണ്ട് പേർക്ക് പാട്രിയോട്ട് കാണാൻ പോവാം. പാട്രിയോട്ടിനകത്ത് ആക്ച്വലി ഇപ്പോൾ ഒരു മമ്മൂക്കയുടെ പേജിൽ തന്നെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, ഞാനത് കേൾപ്പിക്കാം. ആക്ച്വലി ഭയങ്കര നമ്മളെയൊക്കെ എനിക്കൊന്ന് ഇപ്പോഴത്തെ തലമുറയിൽ ടെക്നോളജി പരമായിട്ട് വരുന്ന കുറേയധികം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് പാട്രിയോട്ട് എന്താ പറയണത് നമുക്ക് കാണുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം മമ്മൂക്ക ലാലേട്ടനായിട്ടുള്ള ഇൻ്റർവ്യൂ കണ്ടിരുന്നു, ഗംഭീരമായിരുന്നു അക്ഷയ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു താങ്ക് യു സോ മച്ച്. ഞങ്ങൾ പടം കണ്ടോണ്ട് ചോദിച്ചു, ഞാൻ പറഞ്ഞു പടം കണ്ടില്ല ഞങ്ങളെല്ലാവരും, ഞാൻ എന്നെ തന്നെ പറഞ്ഞിട്ടില്ലേ നമ്മുടെ ലിസണേഴ്സുമായിട്ട് ഒരുമിച്ചേ പോകുള്ളൂ എന്ന്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നാളെയാണ് ആ ദിവസം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകണം, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ അന്ന് പറഞ്ഞില്ല, ഞാൻ അന്ന് മമ്മൂക്കയുടെ അടുത്തൊന്ന് കാണേണ്ട ഞാനായിരുന്നു. എന്താ ചെയ്യുക, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലേ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ, അല്ലെങ്കിൽ ഹോം 92.2 FM ഇൻസ്റ്റാഗ്രാം പേജിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ലാലിട്ടും മമ്മൂക്ക എന്നെ എന്തോരം നിർബന്ധിച്ചാന്നറിയാം അന്ന് ഒരുമിച്ചിരുന്ന് കാണാൻ ഫസ്റ്റ് ഡേയിൽ. പക്ഷേ ഞാൻ നമ്മൾ ഹോം 92.2 FM ലിസണേഴ്സ് നമ്മുടെ ടീമും ഇല്ല, ഞാൻ പോവില്ല, ഞാൻ അത് പറഞ്ഞു. അത് അന്നും ഇന്നും എന്നും അത് നമുക്ക് അങ്ങനെ തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയക്കാം. നമുക്ക് മെസ്സേജ് അയക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന തെറ്റാണ് കേട്ടോ, പലരുടെയും ഉത്തരങ്ങൾ തെറ്റാണ്. ഒന്നോടൊന്ന് ചിന്തിച്ചിട്ട് അയക്കുക ഈ ഏതാണെന്നുള്ള കാര്യം. എനിവേസ് രസമുണ്ട് കാണാൻ. അത് നിങ്ങൾ പലരും അയക്കുന്ന ഉത്തരത്തിൻ്റെ ചില വേർഡ് കറക്റ്റാണ്, പക്ഷെ ചില വേർഡ് തെറ്റാണ്. അതങ്ങനത്തെ പല ചിന്തിക്കുക, ഏതൊക്കെ സിനിമകളാണ് അങ്ങനെ ചില വേർഡുകൾ ഒരേ പേരുകൾ വരുന്ന മൾട്ടിപ്പിൾ എന്താ പറയുന്നത്, അല്ലെങ്കിൽ പേരിന് എൻഡ് വരുന്ന മൾട്ടിപ്പിൾ സിനിമാസ് മമ്മൂക്കയ്ക്കുണ്ട്. ഗസ് ചെയ്തോ എന്തായാലും ആരാണ് നമ്മുടെ കൂടെ നാളെ പാട്രിയോട്ട് കാണാനായിട്ട് ഇരിക്കാൻ പോകുന്നതെന്നുള്ള നോക്കാം. അപ്പോൾ നാളെ വൈകിട്ടാണ് സ്ക്രീനിങ്, നാളെ ഷാർജയിലാണ്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ളവർ മാത്രം വെച്ചാൽ മതി, കാരണം ഒരുപാട് പേർക്ക് ഈ സിനിമ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ട്രൈ ലക്ക്.
9: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
10: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
11: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
10: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
12: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.

0: होम 92.2 एफएम, होम इज अ फीलिंग।
1: होम एफएम हेडलाइंस
2: ब्रॉट यू बाय दिव्या ऑटो स्पेयर पार्ट्स ट्रेडिंग, जेन्युइन पार्ट्स सेंटर फॉर जापानीज कार्स।
3: വീണ്ടും ഇറാന്റെ ആക്രമണം. നമസ്കാരം, ഹോം 92.2 എഫ്എം വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിനുള്ള നിർണായക നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ സജീവം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് അനുകൂലമായ കാറ്റാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വീശുന്നതെന്ന റിപ്പോർട്ട്. AICC നിരീക്ഷകർ ഇന്നലെ നടത്തിയ വ്യക്തിഗത കൂടിക്കാഴ്ചയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 63 കോൺഗ്രസ് MLA പേരും KC വേണുഗോപാലിന്റെ പേരാണ് നിർദ്ദേശിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. അതിനിടെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുവെന്ന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പോരിൽ MLA പിന്തുണ പ്രധാനമെന്ന സൂചന നൽകി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. മറ്റ് ഘടകങ്ങളെക്കാൾ പ്രധാനം MLA പിന്തുണ ആണെന്നും നേതാക്കൾ സമന്വയത്തിൽ എത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവർത്തകരുടെ പ്രകടനവും ഫ്ലക്സും നേതാക്കൾ നിയന്ത്രിക്കണം. നിരീക്ഷകർക്ക് മുന്നിൽ പക്ഷം പിടിച്ചില്ലെന്നും നിഷ്പക്ഷത പാലിച്ചെന്നും പറയുന്ന സണ്ണി ജോസഫ് പുറത്തുവന്ന MLA പിന്തുണ രേഖപ്പെടുത്തിയ ചിത്രങ്ങൾ ശരിയല്ലെന്നും പ്രതികരിച്ചു. സണ്ണി ജോസഫിനെ കൂടാതെ സന്ദീപ് ജിവാര്യർ, സജീവ് ജോസഫ്, ടി ഒ മോഹനൻ, ഉഷാ വിജയൻ തുടങ്ങിയവരും വേണുഗോപാലിനെ പിന്തുണച്ചുവെന്ന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് ശക്തമായ രംഗത്തുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് MLA നിലപാട് നൽകുന്നത്. ചെന്നിത്തലയുടെ വിശ്വസ്തനായി അറിയപ്പെടുന്ന IC ബാലകൃഷ്ണൻ പോലും വേണുഗോപാലിനെയും ചെന്നിത്തലയെയും ഒരേപോലെ പിന്തുണച്ചു എന്നാണ് റിപ്പോർട്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിനായി നേതാക്കൾ നടത്തുന്ന സമ്മർദ്ദ നീക്കങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയെന്ന് റിപ്പോർട്ട്. തെരുവിലെ പ്രകടനങ്ങൾ അച്ചടക്കത്തിന്റെ അതിര് വിടുന്നുവെന്ന് ഹൈക്കമാൻഡ്. സമ്മർദ്ദത്തിന് വഴങ്ങി ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു എന്ന പ്രതീതി ഉണ്ടാക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന ആശങ്കയിലാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം. കേരളത്തിൽ നടക്കുന്ന ഫ്ലക്സ് പോരും തെരുവുകളിലെ മാർച്ചുകളും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല. മുതിർന്ന നേതാക്കൾ അണികളെ ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് ഹൈക്കമാൻഡിന്റെ ആഗ്രഹം. അതിൽ നേതാക്കൾ വിട്ടുവീഴ്ച വരുത്തിയാൽ കനത്ത വില നൽകേണ്ടി വരുമെന്നും പാർട്ടിയുടെ ദേശീയ നേതാക്കൾ അറിയിച്ചു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ഡൽഹിയിലാണ്. MLA ഘടകകക്ഷി നേതാക്കളുമായും ചർച്ച നടത്തി അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ച AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കിനും ഡൽഹിയിലേക്ക് മടങ്ങി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേരുകൾ ഉയർന്ന VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം രാഹുൽഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ചർച്ചകൾക്കായി ഡൽഹിക്ക് വിളിപ്പിക്കുമെന്നാണ് അറിയുന്നത്. ഞായറാഴ്ചയോടെ ഡൽഹിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനമുണ്ടാകാനാണ് സാധ്യത. UDFനെ ആരും നയിക്കണമെന്ന ചർച്ചകൾ കോൺഗ്രസിൽ തുടരുമ്പോൾ ഘടകകക്ഷികളും നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തി. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ റിപ്പോർട്ട് നൽകാനായി ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകർക്ക് മുന്നിൽ ഘടകകക്ഷികൾ അഭിപ്രായം അറിയിച്ചു. സിറ്റിംഗ് MLA മുഖ്യമന്ത്രി ആകണമെന്ന നിലപാടാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നിരീക്ഷകരെ അറിയിച്ചത്. മുഖ്യമന്ത്രി പോരിൽ VD സതീശനുള്ള പിന്തുണ തുടരാൻ മുസ്ലിം ലീഗ് തീരുമാനം. ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ആശയവിനിമയം നടത്തും. മാത്യു കുഴൽനാടന്റെ പ്രസ്താവനയിൽ കടുത്ത പ്രതിഷേധമാണ് ലീഗിൽ ഉയരുന്നത്. ലീഗ് നേതാക്കൾ പരസ്യമായി ഒരു കാര്യവും പറഞ്ഞില്ല എന്നിരിക്കെ മാത്യുവിന്റേത് അനവസരത്തുള്ള വിമർശനമെന്നാണ് ലീഗ് വ്യക്തമാക്കുന്നത്. അതേസമയം 4 മന്ത്രിമാരെക്കുറിച്ച് മുസ്ലിം ലീഗിൽ ഏകദേശ ധാരണയായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ഗൌരവമായ ആത്മപരിശോധനയിലേക്ക് കടന്ന ഇടതു പാർട്ടികൾ. CPI CPM കേന്ദ്ര നേതൃയോഗങ്ങൾ ഡൽഹിയിൽ. പരാജയ കാരണങ്ങൾ പരിശോധിക്കാനും ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് യോഗത്തിന്റെ തീരുമാനം. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. 118 പേരുടെ പിന്തുണയില്ലാതെ വിജയുടെ TVK പാർട്ടിയെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. നിലവിൽ 113 പേരുടെ പിന്തുണയാണ് ഉള്ളത്. TVK പിന്തുണയ്ക്കുന്നതിൽ CPM CPI കക്ഷികളുടെ നിലപാട് ഇന്നറിയിക്കും. ഇന്നലെ 3 പാർട്ടികളുടെ അധ്യക്ഷന്മാരും മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായും DMKയുടെ മുതിർന്ന നേതാക്കളുമായും ചർച്ച നടത്തിയിരുന്നു. സ്റ്റാലിന്റെ അനുമതിയോടെ TVKക്ക് പിന്തുണ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. അതിനിടെ തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ DMKയും AIADMKയും ശ്രമിച്ചാൽ പാർട്ടിയിലെ എല്ലാ MLAമാരും രാജിവെക്കുമെന്ന മുന്നറിയിപ്പുമായി വിജയുടെ തമിഴക വെട്രി കഴകം. ദ്രാവിഡ പാർട്ടികൾ സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കുന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് റിപ്പോർട്ട്. ബംഗാളിൽ മമതാ ബാനർജിയുടെ ഭരണം അവസാനിച്ചു. ഗവർണർ നിയമസഭ പിരിച്ചുവിട്ടു. പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുന്നോടിയായുള്ള നടപടിക്രമമാണിത്. നാളെ സത്യപ്രതിജ്ഞയെന്നാണ് വിവരം. മമതാ ബാനർജി ഇതുവരെ പശ്ചിമബംഗാളിന്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നില്ല. മമതയ്ക്ക് പിന്തുണയുമായി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്. സത്യസന്ധമായ തെരഞ്ഞെടുപ്പല്ല ബംഗാളിൽ നടന്നതെന്നും വൻ തിരിമറി നടന്നുവെന്നും അഖിലേഷ് യാദവ് ആരോപിച്ചു. ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ച കപ്പലിൽ രണ്ട് ഇന്ത്യക്കാരുണ്ടെന്ന് റിപ്പോർട്ട്. ആരോഗ്യാവസ്ഥ കപ്പൽ അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. ഡച്ച് കപ്പൽ എം വി ഹോണ്ടിയസ്ലാണ് ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതുവരെ മൂന്ന് മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. യു എയ്ക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം. മിസൈലുകളെ രാജ്യം ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്ന് രാജ്യം അറിയിച്ചു. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഹോർമൂസിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടൽ. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇറാന്റെ ബോട്ടുകളും ഏറ്റുമുട്ടി. ഹോർമൂസിൽ മൂന്ന് അമേരിക്കൻ നാവിക കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്രമണങ്ങളിൽ കപ്പലുകൾക്ക് കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. പ്രത്യാക്രമണം നടത്തി ഇറാൻ. അടുത്ത വാർത്ത 10 മണിക്ക്.
2: News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
3: Good morning, studio clock. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ കൃത്യം 6 മിനിറ്റ്.
1: Time check. Weather update.
2: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം
1: 62%.

0: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education. Global career avasarangalode, international medical degrees vandhamakam. Admissions are now open.
1: വെരി ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം. 92.2 എഫ് എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അത് പാട്ട്, അത് വേറെ പാട്ട്. ഈ വീക്കെൻഡ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ടായിരുന്നു, അതിൻ്റെ ട്യൂണ് കറക്റ്റ് കിട്ടുന്നത്. എനിക്ക് പാട്ട് പാടാൻ അറിയാത്ത ഒരു വലിയൊരു വിഷയമാണ്. ഈ കൂടെ പാട്ട് പാടാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് കണ്ടു. നമ്മൾ കണ്ടല്ലേ ഈ സി, ഞാൻ ഡാൻസ് ചെയ്യുമെങ്കിലും ഇപ്പം ഈ ഡാൻസ് എന്ന് പറയുന്ന ഒരു സംഭവം പാട്ടിട്ട് ആ ഓക്കെ അടുത്ത ഒരു ഡാൻസ് വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് അതിലേക്ക് ഒരു എൻട്രി ഉള്ളൂ. പക്ഷേ പാട്ട് അങ്ങനെയല്ല. ഇപ്പം പൂങ്കാറ്റ് അങ്ങനെ കയറി അങ്ങോട്ട് തുടങ്ങാം, അതാണ് ഒരു പാട്ടിൻ്റെ കൂടെ. അപ്പം എന്താണെങ്കിലും ആ എന്താണെങ്കിലും വീക്കെൻഡാണ്, എല്ലാവരും അടിച്ചു വിളിക്കുക, നാളെ നമുക്ക് സിനിമയുണ്ട്. അപ്പം അതിൻ്റെ എല്ലാം ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. നമ്മുടെ ലിസണേഴ്സും ഒക്കെ ആയിട്ട് നമ്മുടെ പാട്രിയോട്ട് ഇരുന്ന് ഒരുമിച്ച് കാണാൻ ആയിട്ടുള്ള ആ ഒരു നാളത്തെ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ടോവിനിയുടെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ടോവിനിയുടെ ഈ പള്ളിച്ചട്ടമ്മി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, നമ്മളെ എപ്പോഴും നമ്മുടെ മനസ്സിലൊരു തെറ്റായ ചിന്തയാണ് നമ്മുടെ ബോഡി ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ ജിമ്മിൽ പോകണം. സി, ജിം എന്ന് പറയുന്നത് എന്താണ്? ആദ്യം നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സസൈസ്, വർക്കൗട്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വളരെയധികം നല്ല കാര്യങ്ങളാണ്. ഓക്കെ, ഇത് നമുക്ക് എല്ലാം നമുക്ക് വേണ്ടതാണ്. പക്ഷേ ഇതിനകത്ത് പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇതിപ്പോൾ നമുക്കൊരു എന്താ പറയുക, നമ്മൾ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞ് എന്ത് എഞ്ചിനീയർ എന്നുള്ള ഒരു ചോദ്യം, അതിനകത്ത് സിവിൽ ഉണ്ടാവും, മെക്ക് ഉണ്ടാവും, AI ഉണ്ടാവും, അല്ലെങ്കിൽ പല പല എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ നമ്മൾ ഏത് വർക്കൗട്ട് എടുക്കണം എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെ മനസ്സിൽ ജിമ്മിൽ പോവുക, ഡംബൽ എടുക്കുക, ഞങ്ങളുടെ 2-3 അടി അടിക്കുക, ചെസ്റ്റ് അടിക്കുക, ബൈസെപ്സ് അടിക്കുക, സ്ക്വാട്ട് ചെയ്യുക, തീർന്നു. ഇത് തന്നെ 7 ദിവസം. അപ്പോൾ ഇതിനകത്ത് ടോവിനോ പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് മസ്കുലാരിറ്റി അല്ല, ആക്ച്വലി ഒരു മല്ലൻ്റെ ഇത് കൊണ്ടുവരണം. പക്ഷേ അതിനകത്ത് ഒരുപാട് വലിയ ജയന്റ് ലുക്ക് ആക്കാൻ പോയി കഴിഞ്ഞാൽ അതിനത്ര വലിയ റിയലിസ്റ്റിക് ഫീൽ ഉണ്ടായി. എന്നാൽ ആ ഒരു വാക്ക് കേൾക്കാം, പക്ഷെ ഞാൻ ഇത് പറയാൻ വരുന്ന ഇതൊന്നും അല്ല. നിങ്ങൾ ആദ്യം ഇതൊന്ന് കേൾക്കുക, എന്താണ് ടോവിനോ പറയുന്ന ആ ഒരു കാര്യം എന്നുള്ളത്.
2: ഞാൻ കുറച്ച് ഒരു മല്ലനെ പോലെ ഇരിക്കണം എന്നുണ്ടായിരുന്നു
3: ട്രെയിലർ.
2: ആൾക്കാരെയൊക്കെ എടുത്ത് എറിയാനൊക്കെ പറ്റുന്ന അങ്ങനത്തെ ഒരു മല്ലനെ പോലെ ഇരിക്കണം. അപ്പൊ ഞാൻ എന്ന് വെച്ചാൽ ഈ ഷോൾഡേഴ്സ് ഒക്കെ നമ്മുടെ ഭയങ്കരമായിട്ട് വിരിഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമുക്ക് ചില ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ആൾക്കാരിൽ നിന്ന് ആൾക്കാർക്ക് അത് റിലേറ്റബിൾ അല്ല ഉണ്ടായിപ്പോ. അപ്പൊ ഞാനങ്ങനെ അങ്ങനെ ഷോൾഡർ ബൈസെപ്സിന്റെ ഒക്കെ വർക്കൗട്ടുകളൊക്കെ കുറച്ച് ഞാൻ ഫുൾ ബോഡി ട്രെയിനിങ് അല്ലെങ്കിൽ ഈ പ്ലയോമെട്രിക്സ് കലസ്റ്റനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ ട്രെയിനിലൊക്കെ ഇതൊക്കെ
3: അറിയാവുന്നതാണ്.
2: എനിക്കത് പുള്ളിയുടെ ഒന്ന് പഠിച്ചാൽ മതി.
3: ഓക്കെ,
2: അതും അതുപോലെ ഈ ഫങ്ഷണൽ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും മാർഷൽ ആർട്സിന്റെ ട്രെയിനിങ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത്
3: നമ്മൾ അത്യാവശ്യം ഫൈറ്റ് ഒക്കെ ഉള്ളതാണോ?
2: ആ ആണ്. പക്ഷെ ഇതിനകത്ത് ഡിജോ പറഞ്ഞു കഴിക്കി അവളൊക്കെ തുടക്കട്ടെ. അപ്പൊ എനിക്കത് ഇഷ്ടമുള്ളതാണ്.
3: ബൾക്കി ആവണം,
2: ആ കുറച്ച് ബൾക്കപ്പ് ചെയ്യണം. എന്നാൽ അയാള് ആരോഗ്യമുള്ള ബൾക്കിംഗ് അപ്പ് ആണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ നല്ലപോലെ ഭക്ഷണം കഴിച്ചു, നല്ലപോലെ വർക്കൗട്ടും ചെയ്തു. അങ്ങനെ കാലറീസും അങ്ങനെ കൗണ്ട് ചെയ്തില്ല, കാപ്സൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് കട്ട് ചെയ്തില്ല. അങ്ങനെയാണ് ഞാൻ അന്ന് അത് ചെയ്തത്. പക്ഷെ എന്താ വെച്ചാൽ അത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമയിൽ വരുന്ന സമയത്ത് എനിക്ക് മനസ്സിൽ ആവശ്യമില്ലാത്തൊരു ക്യാരക്ടറായിരിക്കും. അപ്പൊ ഞാൻ കുറയ്ക്കും. പിന്നെ ഏതെങ്കിലും സിനിമയ്ക്ക് ആവശ്യം വന്ന് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഈ ഫുഡ് ഇൻടേക്ക് കുറയ്ക്കും.
1: യെസ്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ട്രെയിനറിന് അറിയാവുന്ന കാലിസ്തനിക്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റിയിട്ട്. ഈ ജിമ്മിൻ്റെ പല വേർഷൻസ് അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്. ജിമ്മിൽ പോകുന്നത് മാത്രമല്ല, ഈ നമുക്ക് സ്ട്രെങ്ത് ചെയ്യണമെങ്കിൽ അല്ലെ മസിൽ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പല ഫോംസ്. അതിനകത്ത് ഒന്നാണ് ഈ കാലിസ്തനിക്സ്. ആ ഒരു വേർഡാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇത് കണ്ട സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുക. എന്താണ് ഈ കാലിസ്തനിക്സ്? എത്ര പേർക്ക് അറിയാം? എന്താണ്? ഒരു പക്ഷേ ഒരുപാട് പേർക്ക് ഇതിനെ അറിയാതിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. ഈ കാലിസ്തനിക്സ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് സ്ട്രെങ്തനിങ് വർക്കൗട്ടാണ്. ഓക്കെ, ഈ പഴയ ഫോം ഇപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ ഭയങ്കര മസിൽ ബോഡി ബിൽഡിംഗ് ആണ് അതിലേക്ക് പോകുന്നത്. പക്ഷേ ഫിറ്റ്നസ്സിലേക്ക് വരുന്ന സമയത്ത് വേറെ ഫോം. ഈ കാലിസ്തനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്യുപ്മെൻസും ഇല്ലാതെ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ബോഡി കൊണ്ട് മാത്രമോ അല്ലെങ്കിൽ ഒരു ബാർ മേളിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു മതിലുണ്ടെങ്കിലോ ഇതിലൊക്കെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നോർമൽ രീതി ഓഫ് എക്സസൈസ് അല്ലെങ്കിൽ ഒരു വർക്കൗട്ടാണ് കാലിസ്തനിക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ കാലിസ്തനിക്സ് ഇതിൻ്റെ ചരിത്രം ഞാൻ തേടിപ്പോയ സമയത്ത് ഇത് ഗ്രീസിലാണ് ഇത് പണ്ട് ഇൻവെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ കല്ലോസ് എന്ന് പറയുന്നത് ബ്യൂട്ടി ആൻഡ് സ്തെനോസ് എന്ന് പറയുന്നത് സ്ട്രെങ്ത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വേർഡ് കാലിസ്തനിക്സ് എന്ന് പറയുന്ന ഒരു ഇത് വന്നത്. അതായത് നമ്മൾ ഭംഗിയും സ്ട്രെങ്ത്തും ഇത് രണ്ടും വേണം എന്നുള്ളൊരു രീതിയിലാണ് വന്നത്. കാലിസ്തനിക്സ് ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നവരുടെ ബോഡിയൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആണ്. കാരണം ബൾക്കിയല്ല, എന്നാൽ മസിൽസിൽ മസിൽ. ഒരു ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഒരു ടീഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പറായിരിക്കുന്ന ഒരു ബോഡി ഫീച്ചറാണ് കാലിസ്തനിക്സ് എന്ന് പറയുന്നത്. ഇത് പണ്ട് കാലത്ത് വാരിയേഴ്സിനെ അവരെ സ്ട്രെങ്തൻ ചെയ്യാൻ, യുദ്ധത്തിന് പോകുന്ന സമയത്ത് അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും നല്ല രീതിയിൽ സ്റ്റാമിനയും അതുപോലെ തന്നെ യുദ്ധത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാനുള്ള പവറും കിട്ടാൻ വേണ്ടിയിട്ടാണ് കാലിസ്തനിക്സ് ട്രെയിനിങ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അവിടാണ് ടോവിനോ ആ ഒരു പറഞ്ഞ കാലിസ്തനിക്സിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ വർക്കൗട്ട് രീതികളൊന്നും മാറ്റി നോക്കണം കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഒരേ രീതിയിൽ നമ്മൾ പണ്ട് ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മുടെ ബോഡിയെ കൺഫ്യൂസ് ചെയ്യണം. നമ്മളൊരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിനെ ഒന്ന് കൺഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോഡി പെട്ടെന്ന് അതിൻ്റെ ചേഞ്ചസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെയും ഒരു സംഭവമുണ്ട്, ഇങ്ങനെ ഒരു വർക്കൗട്ട് ഫോം ഉണ്ട്. ദുബായിലൊക്കെ ഒരുപാട് ഒരുപാട് ഡിഫറെൻ്റ് വേറെ ജിമ്മുകളും അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ പഠിപ്പിക്കുന്ന കുറേയധികം ആളുകളുണ്ട്. ട്രൈ ഔട്ട് ചെയ്യുക. ഇത് ഇന്നതല്ലെങ്കിൽ യൂട്യൂബിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ട്യൂട്ടോറിയൽസ് അവിടെ ഇഷ്ടം പോലെ ബിഗിനേഴ്സിന് ഉണ്ട്. അപ്പം വേർഡ് മറക്കേണ്ട, കാലിസ്തനിക്സ്. നമ്മുടെ ടോവിനോ പറഞ്ഞതുകൊണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുമല്ലോ. എന്തായാലും നോക്കുക. ജിമ്മിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ അല്ല, ഇനി നിങ്ങൾക്ക് പോകാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും പറ്റുന്ന ഒരു ഫോം ഓഫ് വർക്കൗട്ടാണ് ഇത്.

0: You're listening to Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാൻ എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru. ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകോൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: Alright, welcome back home 92.2 of Amilakas. Vagadam, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, നീറ്റ് പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞ് ഒരുപാട് കുട്ടികൾ, അല്ലെങ്കിൽ കുട്ടികളെ കാട്ടി കൂടുതൽ പാരൻസ് നോക്കി കാണുന്ന ഒരു സംഭവമാണ് ഇനി അവർക്ക് എവിടെയായിരിക്കും അവർക്ക് അഡ്മിഷൻ കിട്ടാൻ പോകുന്നത്, എവിടെയായിരിക്കും അവർക്ക് മെഡിസിൻ പഠിക്കാൻ പോകുന്നത്. MBBS സ്വപ്നം കണ്ട് ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്, പ്രവാസികളായിട്ടുള്ള എത്രയോ പേര്. അതൊക്കെ അവരുടെ ഒരു എന്താ പറയുന്ന ഒരു സാക്ഷാത്കാരം തന്നെയാണ്, സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ്. ഒരു കുട്ടി വളർന്നു വന്ന് എൻ്റെ മകൻ അല്ലെ മകൾ ഡോക്ടറായി കാണണം എന്ന് പറയുന്ന ഒരു സംഭവം പല പാരൻസിൻ്റെ ഒരു സ്വപ്നമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നാട്ടിൽ പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട് നെക്സ്റ്റ്? ഒരുപാട് കുട്ടികൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് പല രാജ്യങ്ങളിൽ പോയിട്ട് MBBS പഠിക്കുന്നവരുണ്ട്. അതിനകത്ത് ഇൻ്റർനാഷണൽ എക്സ്പോഷർ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് കിട്ടുന്നുണ്ട്. അവർക്ക് പല രാജ്യങ്ങളിൽ അവർക്ക് അവരുടെ പ്രൊഫഷൻസ് കാണിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ നമ്മുടെ ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അവർ ഏറ്റവും പുതിയതായിട്ടുള്ള പ്രോഗ്രാം, അതായത് ഗ്ലോബൽ എക്സ്പോഷർ കിട്ടത്തക്ക രീതിയിലാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അവർ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയത് തുമ്പെ ഇൻ്റർനാഷണൽ പാത്ത് വേ എന്ന് പറയുന്ന മെഡിസിൻ പ്രോഗ്രാമാണ്. തുമ്പെ ഇൻ്റർനാഷണൽ പാത്ത് വേ എന്നാണ് ഇതിൻ്റെ പേര്. ആക്ച്വലി ഇതിൻ്റെ ആദ്യത്തെ മൂന്ന് വർഷം, MBBS ആദ്യത്തെ മൂന്ന് വർഷം അവർക്ക് നമ്മുടെ ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠിക്കാനുള്ള ഒരു അവസരമാണ്. അത് UAE തന്നെ അവർക്ക് പഠിക്കാനുള്ള ഒരു അവസരമുണ്ട്. അതിനുശേഷമുള്ള മൂന്ന് വർഷം അവർക്ക് ചൂസ് ചെയ്യാം, ഇറ്റലി വേണോ, അല്ലെങ്കിൽ റൊമാനിയ വേണോ, പോളണ്ട് വേണോ, മലേഷ്യ വേണോ, ഉസ്ബെക്കിസ്ഥാൻ, ഗാന, അങ്ങനെ തുടങ്ങിയ എവിടെ വേണേലും അവർക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു വലിയൊരു ഓപ്ഷൻ അവർക്കിവിടെ ഉണ്ട്. സോ ഒരു മൾട്ടിപ്പിൾ എക്സ്പോഷ്യർ ആയിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് അതിനകത്ത് ഇവർ പറയുന്നത്. അപ്പം എന്താണെങ്കിലും GMA ഭാഗമായിട്ടുള്ള ഈ ഒരു വലിയൊരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഏറ്റവും എടുത്തു പറയേണ്ട അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ, പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ തന്നെ മക്കളെ കൂടെ നിർത്തി ആദ്യത്തെ ഒരു ഹാഫ് ടേം നിങ്ങൾക്ക് ചെയ്യാം, ദെൻ അവരെ അവർക്ക് ഇഷ്ടമുള്ള രാജ്യം. സി എപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളൊരു രാജ്യം തിരഞ്ഞെടുത്തിട്ട് നമ്മളിത് പഠിച്ച് തുടങ്ങുന്ന സമയത്ത് ആ രാജ്യത്ത് പോകുമ്പോഴായി ദൈവം ഞാൻ ഇവിടെ വരണ്ടായിരുന്നല്ല, ഇന്ന രാജ്യമായിരുന്നല്ലോ നല്ലത് എന്ന് ഒരു പക്ഷെ നമ്മൾ തോന്നിപ്പോയേക്കാം. പക്ഷേ ഇത് മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മൾ ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്, നമുക്ക് ഏതായിരിക്കും സ്പെഷ്യലൈസ് ചെയ്യാൻ പോകേണ്ടത്, അതിനേത് രാജ്യമായിരിക്കും നല്ലത്. സോ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ട ഒരു വലിയൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും www.gmu.ac.ae എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ചെന്ന് ഇതിൻ്റെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് വിളിക്കാം 0565495755. ഈ നമ്പറിൽ ഒന്നും ഞാൻ പറയാം, 0565495755 ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും MBBS സ്വപ്നം കാണുന്നവർക്കൊക്കെ നല്ല കാര്യമാണ്, ഇനി നിങ്ങളല്ല നിങ്ങളുടെ ഒരു സുഹൃത്തുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് പറയാനാണ്. സോ നമുക്ക് എന്തായാലും ട്രാഫിക് അപ്ഡേറ്റ് നമുക്ക് നോക്കിയിട്ട് നോടി തിരിച്ചുതരാം.
2: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
1: ഷെയ്ഖ് മുഹമ്മദ് ബിൻ സഹറോട് ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ രണ്ട് ആക്സിഡന്റ് വീണ്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷാർജ ഏരിയയിലാണ്, അവിടെ കുറച്ച് കഞ്ചഷനും കൂടെ കാണുന്നുണ്ട്. നമ്മുടെ സ്ഥലം നോക്കുകയാണെങ്കിൽ സഫരി മോളൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ദുബായിലേക്ക് വരുന്ന ആ ഒരു ഡയറക്ഷനിലാണ് അവിടെ എസ് യൂഷ്വൽ നമ്മുടെ നാഷണൽ പെയിൻസിൻ്റെ അവിടുത്തെ ട്രാഫിക് സിറ്റുവേഷൻ ഇപ്പോഴും അറിയാവുന്നതാണ്. അവിടെ തന്നെയാണ് ഒരു കഞ്ചഷൻ കാണുന്നത്. നമ്മുടെ എമിറേറ്റ്സ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. അല്ലിത്തെ ടോൾ റോഡ് ചെറിയൊരു ട്രാഫിക്, അത് വലിയ പ്രശ്നമൊന്നുമില്ല, മൂവിങ് ആണ്, അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വരാൻ പറ്റും കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് ദുബായ് റോഡ്സ് എല്ലാം തന്നെ ശാന്തമാണ്. ഷെയ്ഖ് ജാ റോഡ്, അൽഖൈർ റോഡ് എല്ലാം, അത് അത്രയല്ല എൻറ്റയർ റോഡ് ചാർജ് എമിറേറ്റ്സിന് ഹോളിഡേ ആണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളും തന്നെ ഒന്നുമില്ല കേട്ടോ. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ നിങ്ങൾ സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്, 0585829200. ഞാൻ പറയാതെ തന്നെ ഇപ്പം നിങ്ങൾക്ക് നമ്പറൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി ആർക്കെങ്കിലും നമ്പർ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ സേവ് ചെയ്തോടെ വെക്കുക, ഒറ്റ മെസ്സേജിൽ നിങ്ങൾക്ക് എന്നെ ഇവിടെ രാവിലെ 11 വരെ കണക്ട് ചെയ്യാനുള്ള ഒരു വലിയ അവസരമാണ് നിങ്ങൾക്കുള്ളത്.
2: Traffic update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: You are listening to Sand Dunes with Akshay and Vidya.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
1: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം. എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
0: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
1: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: അപ്പൊ നമ്മള് ഈ വൈറസ് പല വിധത്തിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെ ഹാൻഡ വൈറസ് എന്ന് പറയുന്ന ഈ ഒരു പുതിയ സംഭവം, നമ്മൾ കഴിച്ച ദിവസം ഒരു ഷിപ്പില് ഇത് ഔട്ട്ബ്രേക്ക് ചെയ്തെന്നുള്ള ഒരു കാര്യം തന്നെയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് ഭയങ്കര നമുക്കൊരു കൺഫ്യൂഷൻ തരുന്നൊരു സംഭവം തന്നെയാണ്. ഏറ്റവും കൂടുതൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡൻസ് അല്ലെങ്കിൽ നമ്മുടെ എലികള് തുടങ്ങിയിട്ടുള്ള ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ സ്പ്രെഡാക്കുന്ന ഒരു ഒരു എന്താ പറയണേ ഒരു മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിൻലി സ്പ്രെഡ് ചെയ്യുന്നത് റോഡൻസ് വഴി തന്നെയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. ഇപ്പം ഇതിനോടകം 3 പേര് മരിച്ചു എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇനി ഇത് മനുഷ്യരിൽ നിന്ന് പകരുവോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഞാൻ ഇപ്പം നമ്മൾ വളരെ കുറച്ച് ആയിട്ടുള്ളൂ, ഇതിൻ്റെ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അത്രയും ഇതേ ആയിട്ടുള്ളൂ വന്നിട്ട്. മനുഷ്യരിൽ നിന്ന് പകരുവോ എന്ന് ചോദിച്ചതിനകത്ത് ഭയങ്കര റെയറാണ് അതിൻ്റെ പോസിബിലിറ്റി. പക്ഷേ എന്നാൽ പകരാനും ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇതിന് ഏറ്റവും പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ഇതുപോലത്തെ എലികൾ അല്ലെങ്കിൽ റോഡൻസ് ഇതിനെയൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ അകറ്റുക എന്ന് ഇതിൻ്റെ സലൈവ അല്ലെങ്കിൽ ഇതിൻ്റെ യൂറിൻ ഇത് തുടങ്ങിയിട്ടൊക്കെയാണ് ഇത് സ്പ്രെഡാവുന്നത്. പിന്നെ നമ്മൾ ക്ലോസ് സ്പേസുകളിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പണ്ട് വീട്ടിലൊക്കെ ഈ നെല്ലൊക്കെ വെക്കുന്നതിൻ്റെ അവിടെയൊക്കെയാണല്ലോ ഈ എലിയും കാര്യങ്ങളൊക്കെ കൂടുതൽ വരുന്നത്. അല്ലെങ്കിൽ ഈ എലി വരുന്ന സ്ഥലത്തൊരു സ്മെല്ല് ഉണ്ടാവും, ആ സ്മെല്ല് ഈ ക്ലോസ്ഡ് ഏരിയയിലുള്ള അതുപോലത്തെ സ്മെല്ല് ഇൻഹെയിൽ ചെയ്തും നമുക്ക് ഇതിൻ്റെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇഷ്യൂ പറയുന്നത് സിംറ്റംസ് ആയിട്ട് പറയുന്നത് ഫ്ലൂ വരാം അല്ലെങ്കിൽ ബ്രീത്തിങ് ഇഷ്യൂസ് വരാം അങ്ങനെയൊക്കെ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. 1 to 8 weeks ആയിരിക്കും ആഫ്റ്റർ എക്സ്പോഷ്യർ ഇത് ഇതിൻ്റെ ഒരു മെയിൻ ഒരു ക്രൈറ്റീരിയയും കാര്യങ്ങളുമായിട്ട് ഈ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ വിദഗ്ധർ ഇതിനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പോൾ എന്താണേലും ഇത് നമ്മൾ എവിടെയോ ഒരു ഷിപ്പിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എവിടെയോ ഒരിടത്ത് നമുക്ക് ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം വന്ന് നമ്മുടെ നാട്ടിലെ വീട്ടിലെ അടുക്കളയിലും ബാധിച്ചു എന്ന് പറഞ്ഞ പോലെ എവിടെയോ ഒരിടത്ത് എന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രിക്കോഷൻ നമുക്ക് എടുക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അപ്പോൾ എന്താണേലും ഇതിന് ട്രീറ്റ്മെൻറ്റ് പറയുന്നത് നോ ക്യുർ ഏർലി കെയർ ഇസ് ക്രിട്ടിക്കൽ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്താണേലും ഇത് വരാതിരിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യം തന്നെ പറയുന്നു. ഇന്ന് പല ന്യൂസ് പേപ്പറിനകത്തും ഇതിൻ്റെ എന്താ പറയണേ ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫേക്ക് ന്യൂസ് അടിച്ചിറക്കും, ഇതങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഇത് ഈ വക കാര്യങ്ങൾക്ക് ഒന്നും പോകരുത്. മെയിൻ സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ കേൾക്കുക. ഇനിയിപ്പോൾ എലി മാറി നാളെ വേറെ എന്തെങ്കിലും ആവും, ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തം വേറെ ഏതെങ്കിലും ഒരു ജീവി കിട്ടു. അപ്പോൾ എന്താണേലും ഈ ഹാൻഡ വൈറസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇപ്പം അത് ക്രൂസിൽ മാത്രമേ സ്ഥിരീകരിച്ചിട്ടുള്ളൂ. അതിപ്പം പറഞ്ഞ പോലെ അത് പോർട്ടലാക്കി അതിന് ആളുകളെയൊക്കെ ഇവാക്വേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവർ എല്ലാം വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന സംഭവം ഒരു വൈറസാണ്, ഇതിങ്ങനാണ് ഇന്നതാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും നമ്മൾ നമ്മുടെ വീട്ടുകാരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതും നമ്മുടെ കടമയാണ് കേട്ടോ. അപ്പോൾ എന്താണേലും ഇപ്പോൾ മനസ്സിലല്ലേ കുറച്ച് കീ ഫാക്ട്സ് മനസ്സിലായാലും എന്താണ് ഹാൻഡ വൈറസ്, എവിടെ നിന്നാണ്, എങ്ങനെയൊക്കെയാണ് പകരുന്നത് എന്നൊക്കെയുള്ളൊരു കാര്യം. അപ്പോൾ എന്താണേലും എല്ലാ കാര്യത്തിലും ബി സേഫ്.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഡൽഹിയിൽ മുഖ്യമന്ത്രി ചർച്ച. ഇറാന് നേരെ, യുഎയ്ക്ക് നേരെ ഇറാന്റെ ആക്രമണം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഎയ്ക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം വീണ്ടും. മിസൈലുകളെ രാജ്യം ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്ന് യുഎഇ അറിയിച്ചു. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഹോർമുസിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടൽ. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇറാന്റെ ബോട്ടുകളും ഏറ്റുമുട്ടി. ഹോർമുസിൽ 3 അമേരിക്കൻ നാവിക കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്രമണങ്ങളിൽ കപ്പലുകൾക്ക് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. എത്രയും വേഗം ഇറാൻ കരാറിൽ ഏർപ്പെടണമെന്ന് ട്രംപ്. അമേരിക്കൻ കപ്പലുകളെ ആക്രമിച്ച ഇറാനെ വിമർശിച്ചാണ് ട്രംപിന്റെ പ്രതികരണം. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിനുള്ള നിർണായക നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ സജീവം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് അനുകൂലമായ കാറ്റാണ് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീശുന്നത്. AICC നിരീക്ഷകർ ഇന്നലെ നടത്തിയ വ്യക്തിഗത കൂടിക്കാഴ്ചയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 63 കോൺഗ്രസ് MLA മാരിൽ 47 പേരും വേണുഗോപാലിന്റെ പേരാണ് നിർദ്ദേശിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുവെന്ന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സണ്ണി ജോസഫിനെ കൂടാതെ സന്ദീപ് ജി വാര്യർ, സജീവ് ജോസഫ്, TO മോഹൻ, ഉഷാ വിജയൻ തുടങ്ങിയവരും വേണുഗോപാലിനെ പിന്തുണച്ചു എന്നാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് ശക്തമായി രംഗത്തുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് MLA നിലപാട് നൽകുന്നത്. ചെന്നിത്തലയുടെ വിശ്വസ്തനായി അറിയപ്പെടുന്ന IC ബാലകൃഷ്ണൻ പോലും വേണുഗോപാലിനെയും ചെന്നിത്തലയെയും ഒരേപോലെ പിന്തുണച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പോരിൽ MLA പിന്തുണ പ്രധാനമെന്ന് സൂചന നൽകി സണ്ണി ജോസഫ്. മറ്റ് ഘടകങ്ങളെക്കാൾ പ്രധാനം MLA പിന്തുണയാണെന്നും നേതാക്കൾ സമന്വയത്തിൽ എത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവർത്തകരുടെ പ്രകടനവും ഫ്ലക്സും നേതാക്കൾ നിയന്ത്രിക്കണം. നിരീക്ഷകർക്ക് മുന്നിൽ പക്ഷം പിടിച്ചില്ലെന്നും നിഷ്പക്ഷത പാലിച്ചില്ലെന്നും പറയുന്ന സണ്ണി ജോസഫ് പുറത്തുവന്ന MLA പിന്തുണ രേഖപ്പെടുത്തിയ ചിത്രങ്ങൾ ശരിയല്ലെന്നും പ്രതികരിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിനായി നേതാക്കൾ നടത്തുന്ന സമ്മർദ്ദ നീക്കങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയെന്ന റിപ്പോർട്ട്. തെരുവിലെ പ്രകടനങ്ങൾ അച്ചടക്കത്തിന്റെ അതിര് വിടുന്നുവെന്ന് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ. സമ്മർദ്ദത്തിന് വഴങ്ങി ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു എന്ന പ്രതീതി ഉണ്ടാകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന ആശങ്കയിലാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം. കേരളത്തിൽ നടക്കുന്ന ഫ്ലക്സ് പോരും തെരുവിലെ മാർച്ചുകളും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല. മുതിർന്ന നേതാക്കൾ അണികളെ ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നാണ് ഹൈക്കമാൻഡിന്റെ ആഗ്രഹം. അതിൽ നേതാക്കൾ വിട്ടുവീഴ്ച വരുത്തിയാൽ കനത്ത വില നൽകേണ്ടിവരുമെന്നും പാർട്ടിയുടെ ദേശീയ നേതാക്കൾ സൂചന നൽകി. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ഡൽഹിയിൽ. MLA ഘടകകക്ഷി നേതാക്കളുമായും ചർച്ച നടത്തി അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ച AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കിനും ഇന്നലെ വൈകിട്ട് തന്നെ ഡൽഹിയിലേക്ക് മടങ്ങി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേരുകൾ ഉയർന്ന VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ചർച്ചകൾക്കായി ഡൽഹിക്ക് വിളിപ്പിക്കുമെന്നാണ് അറിയുന്നത്. ഇതിന് പിന്നാലെ ഞായറാഴ്ചയോടെ ഡൽഹിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് നിലവിലെ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അധികാരത്തിൽ തിരിച്ചെത്തിയ UDFനെ ആര് നയിക്കണമെന്ന ചർച്ചകൾ കോൺഗ്രസിൽ തുടരുമ്പോഴും ഘടകകക്ഷികൾ നിലപാട് വ്യക്തമാക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ റിപ്പോർട്ട് നൽകാനായി ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകർ AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കും അജയ് മാക്കിനും മുന്നിലാണ് ഘടകകക്ഷികൾ അഭിപ്രായം അറിയിച്ചത്. സിറ്റിംഗ് MLA മുഖ്യമന്ത്രി ആകണമെന്ന നിലപാടാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്വീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പോരിൽ VD സതീശനുള്ള പിന്തുടർ തുടരാൻ മുസ്ലിം ലീഗിന്റെ തീരുമാനം. ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ആശയവിനിമയം നടത്തുമെന്ന് മുസ്ലിം ലീഗ്. തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ഗൌരവമായ ആത്മപരിശോധനയിലേക്ക് കടന്ന ഇടതു പാർട്ടികൾ. CPI CPM കേന്ദ്ര നേതൃയോഗങ്ങൾ ഡൽഹി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. 118 പേരുടെ പിന്തുണയില്ലാതെ വിജയുടെ TVK പാർട്ടിയെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തമിഴ്നാട് ഗവർണർ. ടി വി കെക്ക് നിലവിൽ ഉള്ളത് 113 പേരുടെ പിന്തുണ. ടി വി കെ പിന്തുണയ്ക്കുന്നതിൽ CPM CPI കക്ഷികൾ നിലപാട് അറിയിക്കും. ഇന്നലെ 3 പാർട്ടികളുടെ അധ്യക്ഷന്മാരും മുൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായും ഡി എം കെ മുതിർന്ന നേതാക്കളുമായും ചർച്ച നടത്തി. എം കെ സ്റ്റാലിന്റെ അനുമതിയോടെ ടി വി കെക്ക് പിന്തുണ പ്രഖ്യാപിക്കുമെന്ന സൂചനകളും വരുന്നു. അതിനിടെ AIADMKയും DMKയും തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമിച്ചാൽ പാർട്ടിയിലെ എല്ലാ MLA മാരും രാജിവെക്കുമെന്ന് നടൻ വിജയുടെ തമിഴക വിക്ടറി കഴകത്തിന്റെ മുന്നറിയിപ്പ്. മമതാ ബാനർജിക്ക് പിന്തുണയുമായി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്. സത്യസന്ധമായ തെരഞ്ഞെടുപ്പല്ല ബംഗാളിൽ നടന്നത്, വൻ തിരിമറി നടന്നുവെന്ന് അഖിലേഷ് യാദവ്. മമതയ്ക്കെല്ലാ പിന്തുണയും അഖിലേഷ് പ്രഖ്യാപിച്ചു. ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് അധിക്ഷേപത്തിന് ഇരയായെന്ന് തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര. DGCയ്ക്കും വ്യോമയാന മന്ത്രാലയത്തിനും ഇൻഡിഗോയ്ക്കും MP പരാതി നൽകി. ഒരു കൂട്ടം ആളുകൾ വിമാനത്തിൽ വെച്ച് തൃണമൂൽ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അധിക്ഷേപിച്ചെന്നാണ് പരാതി. മുൻ DGP PJ അലക്സാണ്ടർ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 1960 ബാച്ചിൽ IPS ഉദ്യോഗസ്ഥനായിരുന്നു. പോലീസ് പരിഷ്കരണത്തിൽ നിർണായക പങ്കുവഹിച്ച ഉദ്യോഗസ്ഥനാണ് വിടവാങ്ങിയത്. അടുത്ത വാർത്ത 11 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
3: Good morning. Studio clock ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ കൃത്യം 6 മിനിറ്റ്.
1: Time check. Weather update.
4: Brought to you by Alras Auto AC Parts, #1 Auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം
4: 59%.

0: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode, international medical degrees vandamakam. Admissions are now open.
1: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ഹോം. 92.2 FM ലേക്ക് സ്വാഗതം. മെയ് 8 വെള്ളിയാഴ്ച 2026. ഹേ, നമസ്കാരം, അക്ഷയാണ്. സമയം 10 മണി കഴിഞ്ഞ് 11 മിനിറ്റ്. ആൻഡ് നെക്സ്റ്റ് വീക്കെൻഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സ്കൂട്ടേഴ്സ്, ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, രാത്രിയിൽ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് എത്തുന്ന ഒരു 10:30 മണിയായി. അപ്പം ഞാൻ ഞാൻ ഡമാസ്കസ് സ്ട്രീറ്റിൽ ആണ് താമസിക്കുന്നത്. അപ്പം എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ വന്ന് എനിക്ക് പെട്ടെന്ന് ഈ ഡമാസ്കസ് സ്ട്രീറ്റിലെ സിഗ്നലൊന്നും ഇല്ലാതെ എനിക്ക് പെട്ടെന്ന് എൻ്റെ വീടിൻ്റെ ബാക്കിൽ എനിക്ക് വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഈ ബാക്കിലെ റോഡിൽ കൂടെ ഞാൻ വരുന്ന സമയത്ത് ഒരു ഈ സ്കൂട്ടർ ഇങ്ങോട്ട് വരിക, അതായത് ഞാൻ അങ്ങോട്ട് പോകുന്ന ഫോർവേഡ് ഡയറക്ഷനിൽ അദ്ദേഹം തിരിച്ച് ഇങ്ങോട്ട് വരികയാണ്. സത്യം പറഞ്ഞാൽ എപ്പോഴത്തെ എൻ്റെ കൂടെ അക്സ ഇരുന്ന, അക്സ പറഞ്ഞു വെച്ചാൽ ഇതുപോലെ ഒരാൾ വണ്ടി വരുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ വണ്ടി എന്ന് നോക്കുന്ന സമയത്ത് ആൾക്ക് ജാക്കറ്റില്ല, ആൾക്ക് ഹെൽമെറ്റില്ല, റിഫ്ലക്ടറില്ല, ലൈറ്റില്ല. ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ ആ സമയത്ത് എന്തെങ്കിലും കാരണവശാലും നമ്മൾ സംസാരിച്ചു ഇത് കാണാതോ, അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു ടേൺ എടുക്കേണ്ട സ്ഥലം കൂടെയാണ്, അവിടെ വന്നിട്ട് ഒരു ടി ജംഗ്ഷനാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ടേൺ എടുക്കുന്നതിന് പുറകിലേക്ക് വണ്ടി എങ്ങനെ നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ തട്ടിയാൽ എന്ത് ചെയ്യും? സി, നിയമവും കാര്യങ്ങളും ഒക്കെ പിന്നാണ്, പക്ഷെ ഒരാളുടെ ജീവനാണ് അവിടെ വരുന്നത്. ഞാൻ ആലോചിക്കുന്നു എത്ര എന്താ പറയുക, ഡേഞ്ചറസ് ആണ് ഈ സ്കൂട്ടർ എന്നുള്ളൊരു കാര്യമേ. അപ്പം ഇന്ന് രാവിലെ ഞാൻ നോക്കുന്ന സമയത്ത് ഈ RTA ഒരു കംപ്ലീറ്റ് ഒരു പിക്ചറൈസേഷൻ കൊടുത്തിട്ടുണ്ട്, എവിടൊക്കെയാണ് ഈ സ്കൂട്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളൊരു കാര്യം. നമ്മൾ ഇത്രയും നാളും നമ്മുടെ ഇപ്പോൾ തൊട്ടടുത്താണ്, ഇപ്പം നമ്മുടെ ഇപ്പം ബിസിനസ് ബേ മെട്രോ സ്റ്റേഷൻ ആണ് നിങ്ങളുടെ മെട്രോ സ്റ്റേഷൻ, അവിടെ തൊട്ടടുത്തുള്ള ഒരു ഓഫീസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഓഫീസ്. ഇനി നിങ്ങൾ താമസിക്കുന്നത് മംഗുളാന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് പോകേണ്ട ഷെറഫ് ഡിജി മെട്രോ സ്റ്റേഷൻ. നിങ്ങൾ നോക്കുമ്പോൾ ഒരു വണ്ടി എടുക്കുന്നതിനെക്കാട്ടും നല്ല ഈ സ്കൂട്ടറാണ്, വളരെ സത്യമാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ടുള്ള പെർമിറ്റ് ഉണ്ടോ? നിങ്ങൾക്ക് ഈ ഫുട്പാത്തിൽ കൂടെ ഇത് ഓടിച്ചു പോകാനുള്ള അവകാശം ഉണ്ടോ? അപ്പോൾ ഈ RTA നിയമപ്രകാരം ഇപ്പോൾ പറയുന്നത് സേഫ് സ്ട്രീറ്റ്സ് എന്ന് പറയുന്ന സ്ട്രീറ്റ്സ് ഉണ്ട്, ഈ സ്ട്രീറ്റിലാണ് നമുക്കിത് ഓടിക്കാനായിട്ടുള്ള അവകാശമുള്ളൂ. ഇതല്ല എന്നുണ്ടെങ്കിൽ ഡിസൈഗ്നേറ്റഡ് ആയിട്ടുള്ള ഈ സ്കൂട്ടർ പാത്ത് അല്ലെങ്കിൽ സൈക്ലിംഗ് ട്രാക്ക്, ഈ റെഡ് കളറിൽ ഇട്ടേക്കുന്ന സൈക്ലിംഗ് പാത്ത്, ഇനി UAE മുഴുവൻ സൈക്ലിംഗ് പാത്ത് വരുന്നുണ്ട്. അത് നമുക്കൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്, അതിൻ്റെ പണികൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ്ലി നമുക്ക് സൈക്ലിംഗ് പാത്ത്, അതൊക്കെ ഈ സ്കൂട്ടേഴ്സിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പം നമുക്ക് പറയുന്നത് എന്താ വെച്ചാൽ, ഈ സൈക്ലിംഗ് പാത്ത് അല്ലെങ്കിൽ ഈ സ്കൂട്ടറിനെ അനുവദിച്ചേക്കുന്ന ഏരിയകളിൽ മാത്രമേ നമുക്ക് ഈ സ്കൂട്ടർ കൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ പെഡസ്ട്രിയൻസ് യൂസ് ചെയ്യുന്ന പാത്വേ കൂടെ ഈ സ്കൂട്ടർ കൊണ്ട് പോകാൻ പറ്റുമോ? ആബ്സല്യൂട്ട് നോ ആണ്. അവിടെ നമുക്ക് പോകാനായിട്ടുള്ള അവകാശമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് പെഡസ്ട്രിയൻസിന് മാത്രം, നേരത്തെ നമുക്കറിയാം പെഡസ്ട്രിയൻസ് നടക്കുന്ന സമയത്ത് നമ്മളിത് നടന്നേ പോകാവുള്ളൂ, ഇത് വണ്ടിയെ പോരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതും ഒരുപാട് ആക്സിഡൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി സേഫ് സ്ട്രീറ്റ്, അതാണ് അടുത്ത പോയിന്റ്. സേഫ് സ്ട്രീറ്റ് ഏതാണ്? ഈ ഡെസിഗ്നേറ്റഡ് ഏരിയകളിൽ സേഫ് സ്ട്രീറ്റ് RTA തന്നെ മാർക്ക് ചെയ്യും. അപ്പോൾ സേഫ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 കിലോമീറ്ററിൽ താഴെയായിരിക്കും ആ സ്ട്രീറ്റിൻ്റെ വേഗത എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി എല്ലാ വാഹനങ്ങളും 30 കിലോമീറ്റർ താഴെ പോകാനേ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ സ്കൂട്ടേഴ്സ് അവിടെ യൂസ് ചെയ്യാനായിട്ടുള്ള പെർമിറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്കൂട്ടേഴ്സ് യൂസ് ചെയ്യാനായിട്ടുള്ള റോഡുകളുടെ ഒരു പെർമിഷൻ രീതികളെന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഓൾറെഡി അറിയാം, 16 വയസ്സിന് മേലെ ആയിരിക്കണം ഒരു പേഴ്സൺ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സേഫ്റ്റി ഗിയേഴ്സ്, ഹെൽമെറ്റും കാര്യങ്ങളും, ഈ പറയുന്ന റിഫ്ലക്ടേഴ്സ് കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഈ സോൺ എവിടെയാണ് ഓടിക്കാൻ പറ്റുന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അതല്ലാത്ത പക്ഷം നമ്മൾ നടന്ന് ഉരുട്ടിക്കൊണ്ടുപോവുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വന്ന സമയത്ത് ഞാൻ അവിടെ സേഫ് സോൺ അല്ല, അവിടെ വണ്ടി ഒരു 40 മേലെ പോകുന്ന റോഡാണ്, അല്ലെ അറ്റ്ലീസ്റ്റ് 40 പോകുന്നതാണ്. ആൻഡ് സി, അറ്റ്ലീസ്റ്റ് ഈ ഓടിക്കുന്ന ആൾക്കെങ്കിലും ഒരു ബോധം വേണ്ടേ, ഈ ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടെ വരാൻ പാടില്ല, അല്ലെങ്കിൽ ഓൺ ഗോയിങ് ഡയറക്ഷനിൽ മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതുപോലും ഇല്ലാതെ ഇങ്ങനെ സി, ഒരു പക്ഷേ അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുന്നതല്ല, അദ്ദേഹത്തിന് എന്താ പറയുന്നത്, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അദ്ദേഹം വളരെ ടയർഡായിട്ട് വീട്ടിലേക്ക് പോകുന്നതായിരിക്കും, 100% ഐ എം എഗ്രീം. പക്ഷേ സേഫ്റ്റി ഞാൻ അത് മാത്രമേ കൺസേൺ ആകുന്നുള്ളൂ. നമ്മുടെ ആരെ തട്ടിയാലും, ഇപ്പം എൻ്റെ വണ്ടിയല്ല വേറെ ആരെ തട്ടിയാലും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സേഫ്റ്റിയാണ് അവിടെ കൺസേൺ ആകുന്നത്. അപ്പം ആ ഒരു സംഭവം വളരെ വ്യക്തമായിട്ട് RTA കൊടുത്തിട്ടുണ്ട്, ഈ സ്കൂട്ടേഴ്സ് എവിടെ തന്നെയാണ് ഓടിക്കാൻ പാടുള്ളൂ പാടില്ല എന്നുള്ളത്. അപ്പം നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളോ യൂസ് ചെയ്യുന്ന, നിങ്ങളുടെ കൊളിക അടുത്തിരിക്കുന്ന ആൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയാം ഇതൊക്കെയാണ്, ഇല്ലെങ്കിൽ ഫൈൻ വരും കേട്ടോ. കൃത്യമായിട്ട് UAE പറയുന്നുണ്ട് അതിനകത്ത് ഫൈനും കാര്യങ്ങളും വരും എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ സ്കൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ തന്നെ ഒരു വലിയൊരു ഗൈഡ് ലൈൻസ് ആയിട്ടാണ് RTA വന്നിരിക്കുന്നത്.
0: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഹവർ.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ട്രാഫിക് സിറ്റുവേഷൻ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ചെറിയൊരു കൺജഷൻ അല്ലാതെ വെറ്റങ്ങും ഇല്ല. അലി തിയേറ്റോൾ റോഡിൽ പോലും ട്രാഫിക് സിറ്റുവേഷൻ കുറഞ്ഞൊരു സിറ്റുവേഷനാണ് കാണുന്നത്. വെള്ളിയാഴ്ചയാണ്, അതിൻ്റെ എല്ലാ പ്രിവിലേജസും നമുക്ക് റോഡിൽ കാണുന്നുണ്ട്. സോ ആർക്കെങ്കിലുമൊക്കെ ദുബായിലേക്ക് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലോ അലി തിയേറ്റോൾ റോഡിലോ വരണമെങ്കിൽ ഈസിയാണ്. എമിറേറ്റ്സ് റോഡൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് കിടക്കുന്നത്. നമ്മുടെ ഓക്കെ നമ്മുടെ ബുർജ്മാൻ ഏരിയയിലായിട്ട് നോക്കുകയാണെങ്കിലും എല്ലായിടത്തും ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ്. ഇനിയും ഷെയ്ഖ് സയ്യിദ് റോഡ്, അൽകേൽ റോഡ്, അലിൻ റോഡ് എല്ലാം പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിൽ നിന്ന് അവിടുന്ന് കണക്ട് ചെയ്ത് പോകുന്ന ഇപ്പം അൽകേൽ റോഡിലേക്ക് കയറുന്ന ഏരിയകളിൽ മാത്രം ഒരു ചെറിയൊരു കൺജഷൻ കാണുന്നുണ്ട്. അതല്ല വേറെ ഒന്നും ഒരു കൺജഷനേ അല്ല, ഇത് നിങ്ങൾക്ക് ഫ്രീ ഫ്ലോയിങ് ആയിട്ട് പോകാമെന്നാണ് കേട്ടോ. ഇനി എവിടെയെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829200 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് തരാമെന്നാണ്. വണ്ടി ഓടിക്കാത്ത സമയത്ത്
1: മാത്രം
0: നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. Number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂഡ്സ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചു കാണിരാജു.
2: ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസങ്ങൾ വീണ്ടും ഒന്നിച്ച അത്ഭുത ചിത്രം മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ 18 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം സ്ക്രീനിൽ ഒന്നിച്ചെത്തിയിരിക്കുന്നു ബിഗ് എംസ്.
3: ചുവരുകളെ മറന്നുപോയ ഒരു മുറിയിൽ നിന്നാണ് അയാൾ സംസാരിക്കുന്നത്.
2: മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരോടൊപ്പം ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര രേവതി തുടങ്ങി വൻ താരനിര അണിനിരക്കുന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രം പാട്രിയോട്ട് റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചുകൊണ്ട് ബോക്സ് ഓഫീസിൽ മുന്നേറ്റം തുടരുന്നു.
4: Running successfully across the theaters worldwide, Patriot, movie distributed by Truth Global Films. Stay tuned to Home 92.2 FM.

0: Home 92.2 FM. Home is a feeling. Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode, international medical degrees vandamakam. Admissions are now open.
1: Welcome back home 92.2 FM ലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ആൻഡ് ഈ സമയത്ത് എന്റെ കൂടെ ശിവയും നിത്യയും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്.
2: കഴിഞ്ഞ ദിവസത്തിന്റെ
1: ഗുഡ് മോർണിംഗ് ശിവ.
3: ഗുഡ് മോർണിംഗ്.
1: കേൾക്കുന്നില്ല രണ്ടുപേരും? മൈക്കല്ല കറണ്ടല്ലേ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ബാക്കി നമ്മുടെ
2: മെമ്മറി
1: ടെസ്റ്റ് അല്ലേ. അപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ രണ്ടുപേരും പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന് നോക്കിയിട്ടാണ് നമ്മൾ മസാല ദോശ.
3: അക്ഷയ്ക്കുന്നൊരു മോട്ടീവ് ഉള്ളതുകൊണ്ട്
2: കുട്ടി ലീഡ് ചെയ്ത് നിക്ക.
1: നിങ്ങൾ രണ്ടുപേരുമാണ് ഇനി തീരുമാനിക്കേണ്ടത്.
3: എനിക്കെന്തായാലും ദോശ
2: വേണ്ട.
1: ശരി, തുടങ്ങാം. അപ്പൊ ആരാണ് ആദ്യം? ശരി,
3: ആദ്യം
1: അല്ല, ആദ്യം നിത്യയാണോ പറയുന്നത്? ഓക്കെ, അപ്പൊ മെമ്മറി ടെസ്റ്റ് ആണ്. ഇതിപ്പോ എനിക്ക് ശീബയ്ക്കാണ്, നിത്യ പറയുന്നതിലാത്ത എനിക്ക് ശീബയ്ക്കാണ് ചോദ്യങ്ങൾ വരുന്നത്. ഞാൻ പറയുന്ന ഇവർക്ക് രണ്ടുപേരും, ശീബ പറയുന്നതാണ് നിത്യയും ഞാനും.
3: ഓക്കെ
1: ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. റെഡി? അപ്പൊ 10 വേർഡ്സ്,
2: 10 വേർഡ്സ് നമ്മൾ പറയും,
1: മെമ്മറൈസ് ചെയ്ത് പെട്ടെന്ന്
2: പറയാം. പ്രാവശ്യം വായിക്കണം കേട്ടോ.
3: രണ്ട് പ്രാവശ്യം.
1: ശരി, ഓൾറൈറ്റ്.
3: പത്രം, പേന, പാല്, കപ്പ്, മൊബൈൽ സ്റ്റാൻഡ്, നെയിൽ പോളിഷ്, സ്റ്റിക്കർ, ദോശക്കല്ല്, ചാരു കസേര, ഗുളിക. ഒന്നുകൂടെ പറയണോ?
2: വേണം വേണം.
3: പത്രം, പേന, പാല്, കപ്പ്, മൊബൈൽ സ്റ്റാൻഡ്, നെയിൽ പോളിഷ്, സ്റ്റിക്കർ, ദോശക്കല്ല്, ചാരു കസേര, ഗുളിക.
1: ശരി,
3: ആദ്യം ആരാ?
1: ഞാൻ പറയാം.
2: പറഞ്ഞു.
1: പത്രം, പാല്, കപ്പ്, മൊബൈൽ സ്റ്റാൻഡ്, നെയിൽ പോളിഷ്, സ്റ്റിക്കർ, ദോശക്കല്ല്, ചാരു കസേര, ഗുളിക, പിന്നെ പിന്നെന്താ?
2: എല്ലാം ഒമ്പതാണ് പറഞ്ഞു. ഒന്ന്
3: മാത്രം
1: പഠിച്ചു. ഒൻപത് ഗുളിക പറഞ്ഞ.
3: ഗുളിക പറഞ്ഞു.
1: ഗുളിക പറഞ്ഞു.
3: പത്താമത്തെയാണോ?
1: ലാസ്റ്റ് ആണോ? അതാണോ മിസ്
3: ആയിട്ട് പറഞ്ഞതിൽ ഒരു വേർഡ് മിസ് ആയിട്ടോ?
2: പത്രം, പാല്, ഗുളിക, പേന, മൊബൈൽ സ്റ്റാൻഡ്, കപ്പ്, ദോശക്കല്ല്, ഇത് പറഞ്ഞല്ലേ, കോഫി അല്ലല്ലോ, കപ്പ്. ഒരു പത്രം, പാല്, പേന. ഓക്കെ, ഞാൻ വിട്ടു.
1: അപ്പൊ ഞാൻ 9, ശിവ 7. ഓൾറൈറ്റ്, ഇനി അടുത്ത ആരാണ്? ഞാൻ
3: പറയാം. ഞാൻ മുങ്ങി നടക്കുവായിരുന്നു, കാണല്ലേ.
1: ശരി ശരി, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ള ചലഞ്ച് വളരെ വ്യക്തമായിട്ട് കേട്ടോ.
2: ശരി.
1: ലാഡർ, സ്ട്രോബെറി, റോബോട്ട്, കാൻഡിൽ, ക്യാമൽ, കീബോർഡ്, ഐസ്ക്രീം, ടൊർണാഡോ, വാലറ്റ്, പാരറ്റ്.
2: ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞു. കൊള്ളാം, സംഭവമൊക്കെ കൊള്ളാം, പക്ഷെ ഓർമ്മ വേണം.
1: ശരി,
2: ഒന്നുകൂടെ പറ.
1: ശരി, ക്യാമൽ, കാൻഡിൽ, റോബോട്ട്, സ്ട്രോബെറി, ലാഡർ, കീബോർഡ്, ഐസ്ക്രീം, ടൊർണാഡോ, വാലറ്റ്, പാരറ്റ്.
2: ഓക്കെ,
1: നിത്യ തുടങ്ങിക്കൂ.
3: ഓക്കെ, സ്ട്രോബെറി, വാലറ്റ്, പാരറ്റ്, അയ്യോ, ലാഡർ, അയ്യോ, എപ്പോഴും നാലല്ലേ അഞ്ച്, അത് ഇവിടെ ഞാൻ പോവില്ല. ടൊർണാഡോ, എന്റമ്മേ, ആദ്യം പറഞ്ഞ എന്തായിരുന്നു?
1: സമയം സമയം 10 സെക്കൻഡ് കൂടെ, 30 സെക്കൻഡ് തരത്തുള്ളൂ.
3: സ്ട്രോബെറി പറഞ്ഞു, ഐസ്ക്രീം. ഓക്കെ, ആറായേ.
2: എനിക്ക് ഐസ്ക്രീം, ലാഡർ, പാരറ്റ്, വാലറ്റ്, ടൊർണാഡോ, പിന്നെ എന്താണ് കീബോർഡ്, പിന്നെ കീബോർഡ്, ഐസ്ക്രീം പറഞ്ഞു, ഐസ്ക്രീം പറഞ്ഞല്ലേ നേരത്തെ പറഞ്ഞു,
1: ഓക്കെ. അപ്പോ എന്റെ സ്കോർ 8-9
2: അപ്പൊ എന്റേത് 7-1-6 സത്യമായിട്ട് ഞാൻ ഭയങ്കര പാവമാണ്, വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഓക്കെ റെഡി. യുദ്ധം, സുന്ദരി, സമയം, കൺമഷി, ചക്കവരട്ടി, കെട്ടിടം, തേൻ, അലമാര, പാത്രം, കാളവണ്ടി.
1: ഓക്കെ
2: ഒന്നുകൂടെ പറയാം. ഓക്കെ, കെട്ടിടം, തേൻ, അലമാര, പാത്രം, കാളവണ്ടി, ചക്കവരട്ടി, കൺമഷി, സമയം, സുന്ദരി, യുദ്ധം.
1: ഓക്കെ, യുദ്ധം, സുന്ദരി, കൺമഷി, അലമാര, തേൻ, കെട്ടിടം, പിന്നെ പാത്രം,
2: പാത്രം
1: ചക്കവരട്ടി, പിന്നെ സമയം, പിന്നെ യുദ്ധത്തിന്
2: തേനീച്ച നേരത്തെ സ്ഥലം.
3: യുദ്ധം, സുന്ദരി, സമയം, തേൻ, കെട്ടിടം, കാറ്റുപോയി,
1: കാറ്റുപോയില്ല.
3: യുദ്ധം, സമയം, സുന്ദരി, കെട്ടിടം, ചക്കവരട്ടി, അയ്യോ ഈ അക്ഷയ എത്രണ്ണം പറഞ്ഞേ?
1: 9.
3: അയ്യോ
2: ചിരിക്കളൂ
3: തരുമോ?
1: അപ്പൊ അടുത്ത ആഴ്ചത്തെ എനിക്ക് അടുത്ത ആഴ്ച മതി, ഞാൻ ഇന്നൊരു ഫുഡ് കഴിച്ചാണ്,
3: ഉറപ്പായിട്ടും മേടിച്ചു. പിന്നെ അടുത്ത ആഴ്ചത്തെ ഗെയിം ഇപ്പൊ അനൗൺസ് ചെയ്തിട്ട് പോയാൽ ഇതൊന്നും
1: പറ്റുന്നില്ല. ബ്രെയിൻ ടെസ്റ്റ് ഭയങ്കര നല്ലതാണ്, നമുക്ക് ഉൾപ്പെടെ നമുക്ക് ലിസണേഴ്സിനെയും നമുക്ക് എടുക്കാം.
3: ലിസണേഴ്സിനെ
1: നിങ്ങളെ എടുത്തിട്ട് നിങ്ങൾ നമുക്ക് ഒരുമിച്ച്
3: കളിക്കാം,
1: നമുക്ക് അങ്ങനെ റാൻഡമായിട്ട് ഞങ്ങൾ വിളിക്കും.
3: ഗെയിം സെഷൻ വെക്കാൻ പോവാം
1: തീർച്ചയായും. അതിനകത്ത് ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റാൻഡമായിട്ട് വിളിക്കുള്ളൂ, കാരണം അല്ലെങ്കിൽ പേപ്പറും പേന എടുത്തിട്ട് അവർ വിളിക്കും. അപ്പൊ അതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പറയാം. പക്ഷെ അപ്പൊ എന്താണ് ഈ ആഴ്ചത്തെ വിന്നർ എന്ന് പറയുന്നത്? ബ്രെയിൻ ടെസ്റ്റ് ഇപ്പം നല്ലതാണ്, നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോ പോലും വീട്ടിൽ ബ്രെയിൻ ടെസ്റ്റ് കളിക്കുന്നത് ഭയങ്കര നല്ലതാണ്, നമ്മുടെ മെമ്മറി പവർ കൂടും. നിങ്ങൾ എപ്പോഴും ഞാനുണ്ടല്ലോ ഈ കിടക്കുന്ന സമയല്ലേ, നമ്മൾ കിടക്കുന്ന സമയത്ത് രാവിലത്തെ കാര്യങ്ങൾ മൊത്തം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കി പഠിക്കാനിരിക്കുമ്പോ.
3: അപ്പൊ
1: ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ചോടൊന്ന് ബൂസ്റ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും ബ്രെയിൻ ടെസ്റ്റിൽ അപ്പൊ ഇന്ന് ഞാനാണ് മസാലോഷ.
3: പിന്നെ ഒരു കാര്യം പറയട്ടെ, യഥാർത്ഥ വിജയ് ഞാൻ ഇന്നലെ 4-3 പറഞ്ഞെടുത്തു, ഞാൻ 6
2: ഞാൻ ഇന്ന് 6-7 പറഞ്ഞു, കുട്ടി 2 പ്രാവശ്യം 6-6 പറഞ്ഞു.
1: നിത്യ 2 കളികൾ കളിക്കുന്നതിന്റെ സ്കോർ ഞാൻ ഒറ്റ കളിയിൽ
3: ഇതിപ്പോ
1: ആദ്യം വേണ്ടതാണ് മസാലോഷ, ഞാൻ ഇനി അങ്ങോട്ട് മാറി. ഞാൻ ഗോൾ ടീ ഒക്കെ ഞാൻ പറയും, അത് വരട്ടെ. അപ്പൊ എന്താണേലും ഒരു പാട്ട് പോയിട്ട് ഓടി തിരിച്ചറിയാം. ഇനിയിപ്പോ നിത്യ ഉടനെ തന്നെ നിങ്ങളുടെ വരുന്നതാണ് സിറ്റാക്കിന്റെ ഹോം നെഗറ്റീവ് പാർട്ട് ഓഫ് എഫ്എം. അക്ഷയ നിത്യ സീബ ശീബയുമാണ്
2: ശരി
1: എന്റെ പാട്ടുകുട്ടി.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പ്രതിസന്ധി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോരിൽ MLA മാരുടെ പിന്തുണ പ്രധാനമെന്ന സൂചന നൽകി സണ്ണി ജോസഫ്. മറ്റ് ഘടകങ്ങളെക്കാൾ പ്രധാനം MLA മാരുടെ പിന്തുണയാണെന്നും നേതാക്കൾ സമന്വയത്തിൽ എത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവർത്തകരുടെ പ്രകടനവും ഫ്ലക്സും നേതാക്കൾ നിയന്ത്രിക്കണമെന്നും സണ്ണി ജോസഫ്. നിരീക്ഷകർക്ക് മുന്നിൽ പക്ഷം പിടിച്ചില്ലെന്നും നിഷ്പക്ഷത പാലിച്ചെന്നും പറയുന്ന സണ്ണി ജോസഫ് പുറത്തുവന്ന MLA മാരുടെ പിന്തുണ രേഖപ്പെടുത്തിയ ചിത്രങ്ങൾ ശരിയല്ലെന്നും പ്രതികരിച്ചു. സണ്ണി ജോസഫിനെ കൂടാതെ സന്ദീപ് വാര്യർ, സജീവ് ജോസഫ്, ടിഒ മോഹൻ, ഉഷ വിജയൻ തുടങ്ങിയവരും വേണുഗോപാലിനെ പിന്തുണച്ചു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് ശക്തമായി രംഗത്തുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് MLA മാരുടെ നിലപാട് നൽകുന്നത്. ചെന്നിത്തലയുടെ വിശ്വസ്തനായി അറിയപ്പെടുന്ന IC ബാലകൃഷ്ണൻ പോലും വേണുഗോപാലിനെയും ചെന്നിത്തലയെയും ഒരേപോലെ പിന്തുണച്ചതായതാണ് റിപ്പോർട്ട്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോട്ടയം കുറുപ്പന്തറയിൽ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ശ്രമം. കോൺഗ്രസ് പ്രവർത്തകനായ ഫ്രാൻസിസ് ആണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. KPCC ആസ്ഥാനത്ത് സ്ഥാപിച്ച KC വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡിൽ കരിയോയിൽ ഒഴിച്ച് വികൃതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഫ്ലക്സിൽ ഒരു വിഭാഗം പാലഭിഷേകം നടത്തിയിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിനായി നേതാക്കൾ നടത്തുന്ന സമ്മർദ്ദ നീക്കങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയെന്ന് റിപ്പോർട്ട്. തെരുവിലെ പ്രകടനങ്ങൾ അച്ചടക്കത്തിന്റെ അതിരു വിടുന്നുവെന്ന് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ. സമ്മർദ്ദത്തിന് വഴങ്ങി ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു എന്ന പ്രതീതി ഉണ്ടാകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന ആശങ്കയിലാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം. കേരളത്തിൽ നടക്കുന്ന ഫ്ലക്സ് പോരും തെരുവിലെ മാർച്ചുകളും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല. മുതിർന്ന നേതാക്കൾ അണികളെ ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് ഹൈക്കമാൻഡിന്റെ ആഗ്രഹം. കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിനുള്ള നിർണായക നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ സജീവം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് അനുകൂലമായ കാറ്റാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വീശുന്നത്. AICC നിരീക്ഷകർ ഇന്നലെ നടത്തിയ വ്യക്തിഗത കൂടിക്കാഴ്ചയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 63 കോൺഗ്രസ് MLA മാരിൽ 47 പേരും വേണുഗോപാലിന്റെ പേരാണ് നിർദ്ദേശിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ഡൽഹിയിലാണിപ്പോൾ. MLA മാരുമായും ഘടകകക്ഷി നേതാക്കളുമായും ചർച്ച നടത്തി അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ച AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ്മാക്കനും ഇന്നലെ തന്നെ ഡൽഹിയിലേക്ക് മടങ്ങി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേരുകൾ ഉയർന്ന VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരെ റിപ്പോർട്ട് പരിശോധിച്ചു ശേഷം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ചർച്ചകൾക്കായി ഡൽഹിക്ക് വിളിപ്പിക്കും. ഞായറാഴ്ചയോടുകൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. മുഖ്യമന്ത്രി പോരിൽ VD സതീശനുള്ള പിന്തുണ തുടരാൻ മുസ്ലിം ലീഗിന്റെ തീരുമാനം. ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ആശയവിനിമയം നടത്തും. മാത്യു കുഴൽനാടന്റെ പ്രസ്താവനയിൽ കടുത്ത പ്രതിഷേധം ലീഗിലുണ്ട്. ലീഗ് നേതാക്കൾ പരസ്യമായി ഒരു കാര്യവും പറഞ്ഞില്ല എന്നിരിക്കെ മാത്യുവിന്റേത് അനവസരത്തിലുള്ള വിമർശനമെന്ന ലീഗ്. അതേസമയം 4 മന്ത്രിമാരെക്കുറിച്ച് ലീഗിൽ ഏകദേശം ധാരണയായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ഗൌരവമായ ആത്മപരിശോധനയിലേക്ക് കടന്ന ഇടത് പാർട്ടികൾ. CPI, CPM കേന്ദ്ര നേതൃയോഗങ്ങൾ ഡൽഹിയിൽ. പരാജയ കാരണമാണ് യോഗം പരിശോധിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. 118 പേരുടെ പിന്തുണയില്ലാതെ വിജയുടെ തമിഴക വിക്ടറി കഴകം പാർട്ടിയെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. TVK നിലവിലുള്ളത് 113 പേരുടെ പിന്തുണയാണ്. TVK പിന്തുണയ്ക്കുന്നതിൽ CPM CPI കക്ഷികൾ നിലപാടെന്നറിയിക്കും. ഇന്നലെ 3 പാർട്ടികളുടെ അധ്യക്ഷന്മാരും മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായും DMKയുടെ മുതിർന്ന നേതാക്കളുമായും ചർച്ച നടത്തി. സ്റ്റാലിന്റെ അനുമതിയോടെ TVKക്ക് പിന്തുണ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ DMKയും AIADMKയും ശ്രമിച്ചാൽ പാർട്ടിയിലെ എല്ലാ MLA മാരും രാജിവെക്കുമെന്ന് നടൻ വിജയുടെ തമിഴക വിക്ടറി കഴകത്തിന്റെ മുന്നറിയിപ്പ്. ദ്രാവിഡ പാർട്ടികൾ സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കുമെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. എറണാകുളത്ത് അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ചതിന് പിന്നിൽ വൻ റാക്കറ്റെന്ന് പോലീസ്. കാസർഗോഡ് സ്വദേശി നജീബാണ് റാക്കറ്റിനെ നിയന്ത്രിച്ചത്. നജീബ് ഉൾപ്പെടെ 5 പേരെ കസ്റ്റഡിയിലെടുത്തു. 3 വർഷമായി പ്രതികൾ വ്യാജരേഖ ചമയ്ക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. ഹാൻഡ്രോ വൈറസ് ബാധ സ്ഥിരീകരിച്ച കപ്പലിൽ രണ്ട് ഇന്ത്യക്കാരുണ്ടെന്ന റിപ്പോർട്ട്. അംഗങ്ങളുടെ ആരോഗ്യാവസ്ഥ കപ്പൽ അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. വൈറസ് ബാധയെ തുടർന്ന് ഇതുവരെ 3 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. യുഎയ്ക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം. വീണ്ടും മിസൈലുകളെ രാജ്യം ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്ന് യുഎഇ അറിയിച്ചു. പശ്ചിമേഷ്യ വീണ്ടും അശാന്തമാകുന്നു. ഹോർമുസിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടി. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇറാന്റെ ബോട്ടുകളുമാണ് ഏറ്റുമുട്ടിയത്. ഹോർമുസിൽ 3 അമേരിക്കൻ നാവിക കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്രമണങ്ങളിൽ കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. എത്രയും വേഗം ഇറാൻ കരാറിൽ ഏർപ്പെടണമെന്ന് ഡൊണാൾഡ് ട്രംപ്. തോറ്റാൽ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിക്കുമായിരുന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 റൺസിന് തകർത്ത് പ്ലേ ഓഫിലെത്താനുള്ള നേരിയ സാധ്യത നിലനിർത്തി. ലക്നൗ സൂപ്പർ ജയൻസ് മഴ പലവട്ടം വില്ലനായപ്പോൾ 19 ഓവർ വീതമാക്കി കുറച്ച മത്സരത്തിൽ 213 റൺസ് വിജയ ലക്ഷ്യം പിന്തുടർന്ന RCBക്ക് 19 ഓവറിൽ 203 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 31 പന്തിൽ 61 റൺസ് എടുത്ത ക്യാപ്റ്റൻ രജത് പട്ടീദാറാണ് RCBയുടെ ടോപ് സ്കോറർ. അടുത്ത വാർത്ത 12 മണിക്ക്.
2: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
3: Good morning. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Time check. Weather update.
2: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 33 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 56%.
1: Weather update.
2: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക്, മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് മെയ് 8-ാം തീയതിയാണ്, വെള്ളിയാഴ്ചയാണ്. നമ്മളൊരു വീക്കെൻഡിന്റെ ആഘോഷങ്ങളിലേക്ക്, സന്തോഷങ്ങളിലേക്ക് കടക്കുമ്പോൾ പ്രവാസികളായ നമുക്ക് എല്ലാവർക്കും വളരെയധികം അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു വലിയ സന്തോഷ വാർത്തയോടുകൂടി തന്നെ നമ്മുടെ ഇന്നത്തെ ഈ മിഡ് മോർണിംഗ് വിത്ത് നിത്യ തുടങ്ങാം. അതായത് ദുബായ് ഇമിഗ്രേഷൻ കൈവരിച്ച ആഗോള നേട്ടത്തെക്കുറിച്ചാട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ഇന്നൊരു 3 മണിക്കൂർ നേരം ഇതുപോലെ ഒരുപാട് വിശേഷങ്ങളുമായി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഞാൻ. ചെറിയ ചെറിയൊരു കിച്ചൊക്കെ വരുന്നുണ്ട് എല്ലാവർക്കും. ഈ കാലാവസ്ഥ അങ്ങോട്ട് നന്നായിട്ട് മാറിയപ്പോഴേക്കേ വല്ലാണ്ട് അസുഖം ബാധിച്ചിരിക്കുകയാണ് എല്ലാവർക്കും. സിംറ്റംസ് ആണ് കുറച്ച് കൂടുതലായി നിൽക്കുന്നത്. ഇനി എപ്പോഴാണ് അസുഖം വരുന്നതെന്ന് അറിയില്ല. എല്ലാവരോടും ചോദിച്ചാൽ പനിയുണ്ടോ, പനിയില്ല, ദേഹം വേദനയാണോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാ പറയുന്നത്. അപ്പോൾ സിംറ്റംസിനെ എത്രയും വേഗം ട്രീറ്റ് ചെയ്തോളൂ കേട്ടോ നിങ്ങൾ. യെസ്, നമ്മുടെ ദുബായ് വീണ്ടും ലോകത്തിന് മാതൃകയാവുകയാണ് ഗായ്സ്. വെറും ഒരു നേട്ടമല്ല, ഇന്നൊവേഷൻ അല്ലെങ്കിൽ പുതിയ ആശയങ്ങളുടെ, നൂതനമായിട്ടുള്ള ആശയങ്ങളുടെ പ്രയോഗത്തിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ 7-സ്റ്റാർ പദവി സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് അഥവാ GDRFA. എന്താണ് ഇനി ഈ 7-സ്റ്റാർ പദവി എന്ന് ആലോചിക്കുന്നുണ്ടാവുക അല്ലേ, അതെന്താ നിത്യാന്നാണ്. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന ഇന്നൊവേഷൻ മെച്യൂരിറ്റി റേറ്റിംഗിലാണ് ഈ ഒരു വലിയ അംഗീകാരം GDRFA തേടിയെത്തിയിരിക്കുന്നത്. അപ്പൊ ലോകത്ത് ഇതാദ്യമാണ് ഒരു സർക്കാർ സ്ഥാപനം ഇങ്ങനൊരു കാറ്റഗറിയിൽ ഈ 7-സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കുന്നത്. അതും വെറുമൊരു അംഗീകാരം എന്നതിനേക്കാളൊക്കെ ഉപരി അവരുടെ ഭരണം നിർവഹിക്കുന്നതിലും അവരുടെ നൽകുന്ന സർവീസസിലും ദുബായ് എത്രത്തോളം മുൻപന്തിയിലാണ് എന്നതിൻ്റെ ഒരു വലിയ തെളിവാണിത്. അപ്പൊ ഈ നേട്ടത്തിന്റെ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? നമ്മളിങ്ങനെ വെറുതെ കേട്ടുപോയാൽ പോരല്ലോ അല്ലെ. യെസ്, അപ്പോ ഇതിന് റെക്കോർഡ് സ്കോറാണ്. അതായത് 10-ൽ 9 എന്ന ഉയർന്ന സ്കോർ നേടിയാണ് നമ്മുടെ GDRFA ഈ പദവിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ സ്മാർട്ട് സർവീസസ്, പേപ്പർ രഹിത ഇടപാടുകൾ, സ്മാർട്ട് ഗേറ്റ്സ്, AI ഉപയോഗിച്ചിട്ടുള്ള വേഗത്തിലുള്ള വിസ നടപടികൾ, ഇതൊക്കെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ ലോകം മുഴുവനും അല്ലെങ്കിൽ ആഗോള ബെഞ്ച് മാർക്ക് ഇമിഗ്രേഷൻ പാസ്പോർട്ട് സേവനങ്ങളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മാതൃകയായിട്ടാണ് ദുബായി ഇത് മാറ്റിയിരിക്കുന്നത്. പിന്നെ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ GDRFA ആയിട്ട് ബന്ധപ്പെടുമ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സ്പീഡും അതിൻ്റെ ഒരു സുതാര്യതയൊക്കെ ഉണ്ടല്ലോ, അത് വെറുതെ ഉണ്ടായതല്ല. കാരണം വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള മികച്ച പ്ലാനിങ്ങും പിന്നെ ഈ പറഞ്ഞ പോലെ സാങ്കേതിക വിദ്യയുടെ കൃത്യമായിട്ടുള്ള ഉപയോഗവുമാണ് ഇതിന്റെ പിന്നിലുള്ളത്. അപ്പോൾ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തുമിന്റെ നേതൃത്വത്തിലുള്ള ദുബായ് ഫ്യൂച്ചർ വിഷന്റെ ഭാഗമാണ് ഈ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് വന്ന് നമ്മളിങ്ങനെ ദുബായിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളില്ലേ, അപ്പൊ അവർക്ക് ഏറ്റവും വേഗത്തിൽ കാര്യം നടക്കുന്നു എന്നത് എത്രമാത്രം ആശ്വാസമാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പൊ ദുബായ് ഇമിഗ്രേഷന്റെ ഈ ഒരു എന്താ പറയുക പൊൻതൂവൽ നമ്മുടെ കൂടി സുഗമമായ യാത്രകൾക്ക് മാറ്റുകൂട്ടും എന്നതിൽ സംശയം വേണ്ട. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷ വാർത്തയും മികച്ചൊരു നേട്ടത്തിന്റെ വിശേഷവും പറഞ്ഞുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ് ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ. നമ്മുടെ ചോദ്യം അറിയാനായി കാത്തിരിക്കുന്നു. പേട്രിയോട്ട് മൂവി നമ്മൾ നാളെയാണ് കാണുന്നത്. അൽഷാബ് വില്ലേജ് ഷാർജയിൽ, അൽഷാബ് സിനിമയിൽ വെച്ചാണ് ഈ മൂവി, ഹോം സ്ക്രീനിങ് പേട്രിയോട്ടിന്റെ. അപ്പൊ കാണാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ആരെയാണോ കൂടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ആ ഒരാൾക്ക് കൂടി ജോയിൻ ചെയ്യാനുള്ള ടൈമുണ്ട്, മീൻസ് അവസരമുണ്ട് കേട്ടോ. 2 കപ്ലിൻട്രി പാസ്സാണ് ഈ മണിക്കൂറിൽ നിങ്ങളെ തേടിയെത്തുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ എന്താണോ ചോദ്യം ചോദിക്കുന്നത് അതിന് കൃത്യമായിട്ട് ഉത്തരം HT space right answer നിങ്ങളുടെ പേര് ചേർത്താണ് അയക്കേണ്ടത്. ചോദ്യം എന്താണെന്നുള്ളത് ഈ പാട്ടിന് ശേഷം ഞാൻ പറയുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM. Trending song of the hour.

0: You are listening to Mid Mornings with Nitya. Nitya.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: നമ്മൾ അവസാനം കേട്ട പാട്ട് കസിൻസ് എന്ന സിനിമയിലെ പാട്ടാണ്. ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് സോങ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വിശേഷങ്ങളിലേക്ക് കടക്കുമ്പോൾ, മലയാളികൾക്ക് എന്നും അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു താരമാണ് നമ്മുടെ ഇന്ദ്രജിത് സുകുമാരൻ, അല്ലേ? പൃഥ്വിരാജിന്റെ ബ്രദർ. അതിലേക്കും പോകുന്നതിന് മുമ്പ് നമ്മുടെ ചോദ്യം അറിയാനായിട്ട് കാത്തിരിക്കുന്നവരോട്, പേട്രിയോട്ട് മൂവിയുടെ ടിക്കറ്റ് ഇന്നും കൂടിയേ കിട്ടാനുള്ളൂ. അപ്പോൾ നാളെയാണ് നമ്മൾ മൂവി കാണുന്നത്. ഷാർജയിൽ വെച്ചാണ് സ്ക്രീനിങ് നടക്കുന്നത്. ഈവനിങ് 7 PM മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. ടിക്കറ്റ് കിട്ടിയവരെല്ലാം ഇന്ന് തന്നെ അറിയാൻ പറ്റും. അവർക്കെല്ലാം ഉടനെ തന്നെ അപ്ഡേഷൻസ് നമ്മൾ അയക്കുന്നതായിരിക്കും. മീൻസ് എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ. ടിക്കറ്റും നിങ്ങൾക്ക് അയച്ചു തരില്ല. എത്തേണ്ട സ്ഥലവും കറക്റ്റ് റീച്ചിങ് ടൈമും മൂവി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമും ഒക്കെ ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. അതനുസരിച്ച് നിങ്ങൾ അവിടെ ചെല്ലുക. നമ്മുടെ ഹോമിൻ്റെ ഒരു ഡെസ്ക് അവിടെ ഉണ്ടാവും. അവിടെ ഉള്ള ആൾക്കാരുടെ അടുക്കൽ നമ്മൾ കാണിച്ചു, നിങ്ങൾക്ക് അയച്ചു തരുന്ന മെസ്സേജ് കാണിച്ചാൽ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും, കേട്ടോ. അപ്പോൾ 6:30 തന്നെയാണ് എത്തേണ്ടത്. ഷാർജയിൽ അൽഷാബ് വില്ലേജിൽ, അൽഷാബ് സിനിമയിൽ വെച്ചാണ് മൂവി അരങ്ങേറുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇന്ന് ഇതാണ്. നിങ്ങൾക്കറിയാലോ, നമ്പർ 20 മദ്രാസ് മെയിൽ ജോഷി സംവിധാനം ചെയ്തൊരു കിടിലൻ മൂവിയാണ് നമ്പർ 20 മദ്രാസ് മെയിൽ. നമുക്കിഷ്ടമുള്ള നിരവധി താരങ്ങൾ, എനിക്ക് തോന്നുന്നു ലാലേട്ടിൻ്റെയും മമ്മൂക്കയുടെയും സിനിമാസിൽ നമ്മൾ ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു മൂവിയും ഇത് തന്നെയായിരിക്കും. 1990 ഈ സിനിമ പുറത്തിറങ്ങിയത്. നമ്പർ 20 മദ്രാസ് മെയിൽ. മോഹൻലാൽ നായകനായ സിനിമയിൽ എം ജി സോമനും ജഗദീഷും മണിയൻപിള്ളരാജും അശോകനും അങ്ങനെ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ അതിലെ പാട്ടുകളാണ് പിച്ചകപ്പും കാവുകൾക്കും അപ്പുറം വാ, അങ്ങനത്തെ പാട്ടുകളൊക്കെയുള്ള നല്ല സിനിമ. ഒരുപാട് ചിരിക്കാനും അതുപോലെ എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു ഒരു ത്രില്ലിംഗ് പാട്ടാണ് ആ മൂവിയുടെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. എനിവേ, എന്തൊക്കെ തന്നെയാണെങ്കിലും അതിൽ മമ്മൂക്കയ്ക്കും ഒരു കിടിലൻ റോളുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ത്രൂ ഔട്ട് അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടർ ആ ഒരു പേരിൽ തന്നെ, മമ്മൂട്ടി എന്ന പേരിൽ തന്നെ ഉണ്ടാവുക, അത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. എനിവേ, എന്തായാലും എൻ്റെ ചോദ്യം ഇതൊന്നുമല്ല. നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന ഈ സിനിമയിൽ മോഹൻലാലിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? അതായത് നമ്പർ 20 മദ്രാസ് മെയിലിൽ ലാലേട്ടനും മമ്മൂക്ക അഭിനയിച്ച സിനിമയിൽ നായകനായ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ പേരെന്ത്? അതാണ് എൻ്റെ ചോദ്യം. സോ ഹോം തിയേറ്റർ എന്നതിൻ്റെ HT, ഇതിൻ്റെ റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ടത് 0585829220 എന്ന നമ്പറിലേക്കാണ്. യെസ്, നമുക്ക് വീണ്ടും നമ്മുടെ ഇന്ദ്രജിത് സുകുമാരനിലേക്ക്, ഇന്ദ്രജിത്തിലേക്ക് തിരികെ എത്തുമ്പോൾ പൃഥ്വിരാജിന് ശേഷം സുകുമാരൻ ഫാമിലിയിൽ നിന്ന് അടുത്തൊരു തകർപ്പൻ ബോളിവുഡ് എൻട്രി കൂടി സംഭവിക്കാൻ പോവാണ് കേട്ടോ. അതും ആരുടെ കൂടിയാണ്? ഇന്ത്യൻ സിനിമയിലെ തന്നെ മാസ്റ്റർ ഓഫ് റിയലിസ്റ്റിക് സിനിമ അനുരാഗ് കശ്യപിന്റെ കൂടെയാണ് ഇന്ദ്രജിത് ഒരുമിക്കുന്നത് ബോളിവുഡിൽ. അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമ ബന്ദർ, അതിന്റെ ടീസർ ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ

0: ഒരു വലിയ സെൻസേഷൻ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ദ്രജിത്തിന്റെ ലുക്കും ആ ഒരു ഇന്റൻസ് ട്രാൻസ്ഫോർമേഷനും കണ്ടാൽ ആരും ഒന്ന് ഞെട്ടിപ്പോവും. ഒരു പക്ക ഗിഫ്റ്റി ക്രൈം ത്രില്ല് തന്നെയായിരിക്കും ഇതൊരു ഒരു ഒരു ഈ പറഞ്ഞ പോലെ ഇതിന്റെ ടീസർ നൽകുന്ന സൂചന ആ ഒരു ഗ്രിഫ്റ്റിനെസ് കിട്ടുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. എന്തായാലും അനുരാഗ് കശ്യപിന്റെ ഡാർക്ക് വേൾഡും ഇന്ദ്രജിത്തിന്റെ എന്താ പറയുക സബ്റ്റിൽ ആക്ടിങ്ങും കൂടി ഒന്നിക്കുമ്പോൾ അതൊരു കില്ലർ കോംബോ ആയിരിക്കും അല്ലേ. ബന്ദർ എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ എന്തോ ഒരു ഒരു മിസ്റ്ററി ഒരു നിഗൂഢത ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടറിന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ടീസറിലെ ആ പുള്ളിയുടെ ആ ഒരു നോട്ടം ആ ഒരു ലുക്ക് കണ്ടാൽ തന്നെ ആരാധകരെ അത് എക്സൈറ്റഡ് ആക്കുന്നുണ്ട്. സോ ബോളിവുഡിലെ പ്രമുഖ താരങ്ങൾക്കൊപ്പം ഒരു പ്രധാന വേഷത്തിൽ തന്നെയാണ് ഇന്ദ്രജിത്ത് എത്തുന്നത്. ഇത് വെറൊരു എന്താ പറയുക ക്യാമിയോ അല്ല, ഒരു സ്ട്രോങ് ഡെബ്യൂട്ട് തന്നെയാണ്. മലയാളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഇന്ദ്രജിത്തിന്റെ വേഴ്സറ്റാലിറ്റി ഈ സിനിമയിലൂടെ ഒരു ഗ്ലോബൽ ലെവലിലേക്ക് എത്തുകയാണെന്ന് വേണം പറയാൻ. ഇപ്പൊ നേരത്തെ തമിഴിലും തെലുങ്കിലും പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ബോളിവുഡിലും ഒരു പവർ ഹൗസ് പെർഫോമറായി മാറുമെന്ന് ഉള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു അഭിപ്രായമാണ് പൃഥ്വിരാജിന്റെ സിനിമകളോട് ഇഷ്ടക്കേടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംവിധാന മികവിനോടുള്ള ഇഷ്ടക്കേടോ ഒന്നുമല്ല. പക്ഷേ എങ്കിലും ഇന്ദ്രജിത്തിന്റെ ആക്ടിങ്ങിന് ഒരു പ്രത്യേക പവറാണ്, വളരെ ഇഷ്ടമാണ് പുള്ളി സിനിമയിൽ അഭിനയിക്കുമ്പോൾ കാണാൻ. അതായത് ജീവിക്കുകയാണെന്ന് തോന്നുന്ന പോലെയുള്ള കഥാപാത്രങ്ങളാണ് ഒക്കെ. എന്തായാലും അനുരാഗ് കശ്യപ് ചിത്രങ്ങൾ ഇന്നും എന്താ പറയുക നടന്മാർക്ക് വലിയൊരു പ്ലാറ്റ്ഫോമാണ് നൽകാറുള്ളത്. ഇന്ദ്രജിത്തിന്റെ കാര്യത്തിൽ അത് സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ. ഇപ്പം ഈ ടീസർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു എന്താ പറയുക സാധാരണ ഗ്യാങ്സ്റ്റർ ഡ്രാമയല്ല, മറിച്ച് വളരെ റോ ആൻഡ് റസ്റ്റിക് ആയിട്ടുള്ളൊരു മേക്കിംഗ് ആണ് ഇതിൻ്റെതെന്നാണ്. എന്തായാലും സുകുമാരൻ കുടുംബത്തിലെ രണ്ട് മക്കളും ഇപ്പോൾ പാൻ ഇന്ത്യൻ ലെവലിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ബന്ദർ എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമുക്കും കാത്തിരിക്കാം. അപ്പോൾ ഇന്ദ്രജിത്തിൻ്റെ ഈ ഒരു പുതിയ ചുവടുവയ്പ്പിനെ നമുക്ക് വലിയൊരു ബിഗ് സല്യൂട്ട് നൽകാം. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും മിഡ് മോർണിംഗ് നിത്യയിൽ. അപ്പോൾ നമ്മുടെ ചോദ്യം, നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ പേരെന്ത്? HT ഹോം തിയേറ്റർ എന്നതിൻ്റെ HT യുവർ റൈറ്റ് ആൻസർ, യുവർ നെയിം സെൻഡ് ടു 0585829220.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: Ha ha ha. നമുക്ക് ഇപ്പോൾ സമയം 11:36 ആയിട്ടുണ്ട്. ഗൂഗിൾ മാപ്പ് ഒന്ന് നോക്കുക അല്ലേ. ലൈവ് ട്രാഫിക് അപ്ഡേറ്റ്സ് ഒക്കെ അനുസരിച്ച് ദുബായിലെയും ഷാർജയിലെയും പ്രധാന റോഡുകളിൽ അത്യാവശ്യം തിരക്ക് കാണുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ ഷെയ്ഖ് സായിദ് റോഡിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദുബായ് ഭാഗത്തേക്ക് പോകുന്ന ഒരു ചെറിയ തോതിലുള്ളൊരു ബ്ലോക്ക് പ്രതീക്ഷിക്കാം. സ്പീഡ് അല്പം കുറച്ച് പോകാൻ ശ്രദ്ധിക്കണേ. അബുദാബിയിലേക്കുള്ള യാത്ര വളരെ ഈസി ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഗ്രീൻ സിഗ്നൽ അവിടെ കൂടുതലായിട്ടും കാണുന്നുണ്ട്. യെസ്, അൽ ഇത്തിഹാദ് റോഡ് എടുക്കാം. ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് കിടക്കുന്ന ഭാഗത്ത് അത്യാവശ്യം നല്ല തിരക്ക് കാണിക്കുന്നുണ്ട്. ഓറഞ്ച് ചുവപ്പ് നിറങ്ങളൊക്കെ നമ്മുടെ ഈ റൂട്ടിൽ കാണാം. അതുകൊണ്ട് പതിവിലും കൂടുതൽ സമയമെടുത്തേക്കാം. പിന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് നോക്കുമ്പോൾ ഇവിടെയും അൽനാദ ഭാഗത്തും സാധാരണ രീതിയിലുള്ള തിരക്ക് മാത്രമേ ഉള്ളെങ്കിലും ചില ജംഗ്ഷൻസിൽ വണ്ടി വളരെ സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ബിസിനസ് ബേ ആൻഡ് ഡൗൺ ടൗൺ നോക്കുകയാണെങ്കിൽ ഈ ഏരിയയിൽ ഗൂഗിൾ മാപ്പ് അത്യാവശ്യം റെഡ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഓഫീസുകളിലേക്കും മോളുകളിലേക്കും പോകുന്നവരൊക്കെ അല്പം മുൻകൂട്ടി ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ഓക്കെ, എന്തായാലും ഷാർജയിലേക്ക് നോക്കിയാൽ പ്രധാന സിഗ്നലുകളിലൊക്കെ 10-15 മിനിറ്റിന്റെ ഡിലേ കാണിക്കുന്നുണ്ട്. എയർപോർട്ട് റോഡ് ഭാഗത്ത് വലിയ കുഴപ്പമില്ല, യാത്ര ഈസിയാണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്നത് ഇപ്പോൾ 12:45 ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് പ്രെയർ ടൈം ഒക്കെയാണ്. അത്യാവശ്യം തിരക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട് നെക്സ്റ്റ് അവറിൽ. അപ്പോൾ ട്രാഫിക് അല്പം കൂടി കൂടാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് കൃത്യമായ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം ഇറങ്ങുക. യാത്രക്കാരെല്ലാവരും ട്രാഫിക് നിയമങ്ങളെല്ലാം പാലിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കുക, സുരക്ഷിതമായ ലക്ഷ്യസ്ഥാനത്ത് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ബിറ്റ് മോർണിംഗ് വിത്ത് നിത്യ തുടരുകയാണ് ഓൺ ഹോം 92.2 FM.
1: Traffic update.
3: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
6: നമ്മുടെ പിള്ളേരൊക്കെ ചുമ്മാ വായ്പ മാറ്റി പിടിക്കാം.
7: മഴയിലും വെയിലും കൂടാ

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM ആണ്. അപ്പോൾ നമ്മൾ സിനിമ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പക്ഷേ ഈ ചോദ്യം കേൾക്കുമ്പോൾ ഉത്തരം അറിയിക്കാനായിട്ട് പാട്രിയോട്ട് മൂവിയുടെ ടിക്കറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വയ്ക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ മൂവി സ്ക്രീനിങ് നടക്കുന്നത് ഷാർജയിലാണ്, അൽഷാബ് വില്ലേജിൽ, അൽഷാബ് സിനിമയിലാണ്. May 9, അതായത് ശനിയാഴ്ച വൈകുന്നേരത്ത് 7 മണിക്കാണ് മൂവി സ്ക്രീനിങ്. നിങ്ങൾ ടിക്കറ്റ് കിട്ടിയവർ കറക്റ്റ് 6:30 തന്നെ അവിടെ എത്തണം. മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വരാൻ സാധിക്കുന്നവർ മാത്രം മെസ്സേജസ് അയക്കുക. എനിക്കിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരാൻ സാധിക്കുമോ, ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്യുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് വരാൻ കഴിയുമെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക, മറ്റൊരാളുടെ അവസരം എന്തായാലും നമുക്ക് മാറ്റി വെക്കേണ്ട. എനിവേ, നമ്മുടെ ചോദിച്ചതെന്ന് വെച്ചാൽ നമ്പർ 20 മദ്രാസ് മേൽ എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം, അത് ചെറിയ പേര്, അതായതിൻ്റെ പേര് മുഴുവനായി പറയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കഥാപാത്രത്തിൻ്റെ പേര് എന്താ പൂർത്തിയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പേര് പൂർണ്ണമായിട്ടും അയക്കുക കേട്ടോ. HT ആ പേര്, നിങ്ങളുടെ പേര് ചേർത്ത് 0585829220 എന്ന നമ്പറിലേക്കാണ്. ഞാനേ എനിക്ക് തോന്നുന്നു ഞാനൊരു 11 years ആയി കാണും നമ്മുടെ നാട്ടിൽ പോയിട്ടൊരു കല്യാണം കൂടിയിട്ട്. ഇതുവരെ സ്വന്തം കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ പോയി കല്യാണം കൂടിയിട്ടേ ഇല്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ചക്കയുടെ കാര്യവും. ചക്ക ഇവിടെ വന്നിരിക്കുമ്പോൾ ഇവിടെ 45 ദിർഹംസിനൊക്കെ ചെറിയ പീസ് ഇങ്ങനെ കാണുന്നു, അതല്ലെങ്കിൽ 22 ദിർഹംസിനൊക്കെ കാണുമ്പോൾ നമുക്ക് പുച്ഛമാണ്, പുച്ഛം. കാരണം നമ്മുടെയൊക്കെ വീട്ടിൽ ഇഷ്ടംപോലെ പ്ലാവുകൾ ഉള്ളതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ, നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ ചക്ക സീസൺ ആയിരിക്കില്ല, നമുക്ക് കിട്ടുമില്ല. പിന്നെ ഇങ്ങനെ നാട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ അവരെല്ലാം കഴിക്കുന്നു, പഴുത്ത ചക്ക കഴിക്കുന്നു, അതുകൊണ്ടുള്ള വിഭവങ്ങൾ കഴിക്കുന്നു, ലോകം മുഴുവനും ചക്ക കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഹാ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളാരും വലിയ ജാഡ കാണിക്കണ്ട, എപ്പോൾ പോയാലും കിട്ടുമല്ലോ എന്നുള്ളൊരു ധാരണയായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ വർഷം വരെ, ഏതാണ്ട് 10 കൊല്ലമായിട്ടും ഞാൻ ഇതുവരെയും ചക്ക കഴിച്ചിട്ടേ ഇല്ല. പക്ഷേ ചക്ക നമ്മുടെ സ്വന്തം ആളായതുകൊണ്ട് തന്നെ നമ്മൾ കഴിച്ചിട്ടില്ല എന്നൊരു ഫീൽ ഇല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂപ്പർ മാർക്കറ്റുകളിൽ പോകുമ്പോൾ ചക്ക ഇങ്ങനെ ഒരു എന്താ പറയുക, മാങ്ങ അല്ലെങ്കിൽ മറ്റ് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കൂട്ടത്തോടെ വെക്കില്ലേ, അതുപോലെ ചക്ക കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് കുശും പഠിച്ചു എന്നേ. അപ്പോൾ എൻ്റെ കുറച്ച് എൻ്റെ ബ്രദേഴ്സൊക്കെ അവരെല്ലാം നാട്ടിലായിരുന്നു, അവർ തിരികെ വന്നപ്പോൾ എനിക്ക് കുറച്ച് ചക്ക കൊണ്ട് തന്നു. ചക്ക കൊണ്ട് ഞാൻ വേണ്ട വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് മെരിഞ്ഞാത്ത ദിവസം കഴിച്ച് ആസ്വദിച്ച് എത്ര വർഷങ്ങൾക്ക് ശേഷം അല്ലേ. അപ്പോൾ എന്തായാലും ചക്കയെക്കുറിച്ച് എനിക്ക് അത്രയും ഒരു നൊസ്റ്റും ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെയൊക്കെ വീട്ടുപറമ്പിൽ ഒരു ശ്രദ്ധയും കിട്ടാതെ ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ച് പോകുന്നൊരാളാണ് ചക്ക. ചക്ക സീസൺ എത്തുമ്പോഴേക്കും നമ്മൾ ഇഷ്ടമാണെങ്കിൽ പോലും അതിങ്ങനെ പഴുത്ത് വീഴുകയും നമുക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടാക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എങ്കിലും ചക്ക ഇന്ന് ആഗോള വിപണിയിലെ ഒരു സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ്, വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം ഇന്ന് ലോകമെമ്പാടും പടരുന്ന ഒരു വെഗനിസം എന്ന ട്രെൻഡിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ചക്ക. പ്രത്യേകിച്ച് ഇടിച്ചക്ക, ഈ ചക്കയുടെ ചെറിയ പരിവമാകുമ്പോൾ തന്നെ എടുത്ത് എന്താ ചക്ക വിഭവം, ചക്കത്തോരനൊക്കെ ഉണ്ടാക്കില്ലേ, അതാണ് ഇടിച്ചക്ക എന്ന് പറയുന്നത്. ഇനി എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മൾ ചിക്കനൊക്കെ വെക്കില്ലേ, അല്ലെങ്കിൽ ഇറച്ചി പോലെയുള്ള സാധനങ്ങൾ കുക്ക് ചെയ്യില്ലേ, അപ്പം ഇറച്ചിക്ക് പകരമായിട്ട് ഈ ഒരു വെജിറ്റേറിയൻ തിരയുന്നവർക്ക് അല്ലെങ്കിൽ സസ്യ ആഹാരം തിരയുന്നവർക്ക്, അതായത് വീഗൻ മീറ്റ് അല്ലെങ്കിൽ മീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും ഒരു സൂപ്പർ ചോയ്സാണ് ഈ ഇടിച്ചക്ക എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അത് വെന്ത് വരുമ്പോൾ നമ്മുടെ ഈ ചിക്കനോടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ഫ്ലഷിനോടോ ഒക്കെ സാമ്യമുള്ളതാണ് എന്നതാണ് ഇതിനെ ഏറ്റവും പ്രിയപ്പെട്ടതാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻ മീറ്റ് എന്ന പേരിലാണ് ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ അമേരിക്കയിലും യൂറോപ്പിലും ചക്കയിലും നിന്നുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് വിപണിയിൽ ഭയങ്കര മൂല്യമാണുള്ളത്. ചക്ക ബർഗർ, ചക്ക ടാക്കോസ്, ഇതെല്ലാം ഇവിടുത്തെ റെസ്റ്റോറൻസിൽ ഇപ്പോൾ ആൾക്കാർ ചോദിച്ചു വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മാംസാഹാരം പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക, ഒരു ആഘാതം ഉണ്ടല്ലോ, അതൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചക്കയൊരു സസ്റ്റൈനബിൾ അല്ലെങ്കിൽ പകരക്കാരനായിട്ട് കാണാനൊക്കെ സാധിക്കും. പിന്നെ കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്ന് പറയുമ്പോൾ പണ്ട് വെറുതെ വളർന്നു വന്നിരുന്ന പ്ലാവുകൾ ഇന്ന് വെറും ഒരു മരമല്ല, അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. വാണിജ്യാടിസ്ഥാനത്തിൽ പ്ലാവ് കൃഷി ചെയ്യുന്നവർക്കൊക്കെ വരും വർഷങ്ങൾ വലിയ വരുമാനം നേടാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിലെ സീസൺ ആകുമ്പോൾ ചക്ക ഇഷ്ടംപോലെ കിട്ടുമെങ്കിലും അത് എന്താ പറയുക, കേടുകൂടാതെ സംരക്ഷിക്കുന്നതിനും പിന്നെ ഈ പറഞ്ഞ പോലെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഇല്ലേ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഉണ്ടാക്കുന്നതിലുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഇടിച്ചക്ക ഉണക്കി സൂക്ഷിക്കുന്നതും അത് പൗഡർ പരുവത്തിലാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് നമ്മുടെ കർഷകർക്ക് വലിയൊരു വാതിലാണ് തുറന്നിരുന്നത്. എന്തായാലും ഹെൽത്തിൻ്റെ കാര്യം എടുത്താൽ അതിൽ ഫൈബർ ധാരാളം ഉണ്ട്, കൊളസ്ട്രോൾ പേടിക്കുകയും വേണ്ട. ചുരുക്കത്തിൽ പറഞ്ഞാൽ മുറ്റത്തെ മുല്ലയ്ക്ക് അത്ര മണം ഇല്ലയെന്ന് പറയുന്നത് പോലെ നമ്മൾ ഇത്രയും കാലം അവഗണിച്ച ചക്ക ഇന്ന് ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടൻ പ്ലാവുകൾക്ക് ഇനിയും ഡിമാൻഡ് കൂടും. അടുത്ത കുറേ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി വീട്ടിൽ ചക്ക ഉണ്ടെങ്കിലേ അത് വെറുതെ കളയണ്ട, ഇത് നാളെയുടെ ഗ്ലോബൽ ഫുഡാണെന്ന് നമ്മളൊന്ന് ഓർത്താൽ മതി, വളർന്നു വരുന്ന തലമുറയെ അതൊന്ന് ഓർമ്മിപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി മിഡ് മോർണിംഗ് വിദ്യ തുടരുകയാണ്. സ്റ്റേ ട്യൂൺഡ്. അപ്പം നിങ്ങൾക്കൊരു ചക്കപ്പാട്ട് കേട്ടാലോ എന്നൊരു ആഗ്രഹമാണ് അല്ലേ? അപ്പോൾ കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന സിനിമയിൽ സന്നിധാനതൻ പാടിയ ഒരു കിഡിലൻ പാട്ടുണ്ട്, അത് നമുക്കൊന്ന് കേട്ടാലോ? എൻജോയ് ദ സോങ് ഓൺ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഉപമുഖ്യമന്ത്രി സ്ഥാനം സുപ്രധാന വകുപ്പ്, അനുനയ ഫോർമുലയുമായി ഹൈക്കമാൻഡ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടും കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തുടരുന്നതിനിടെ ഒത്തുതീർപ്പ് ഫോർമുലയുമായി ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രി പദത്തിനായി പോരടിക്കുന്ന നേതാക്കളെ അനുനയിപ്പിക്കാൻ ഫോർമുല രൂപീകരിച്ചെന്ന സൂചന. ഉപമുഖ്യമന്ത്രി പദം, സുപ്രധാന വകുപ്പുകൾ ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളാണ് ഫോർമുലയിൽ ഉള്ളതെന്നാണ് വിവരം. എന്നാൽ ആർക്കാണ് ഉപമുഖ്യമന്ത്രി പദം നൽകുക എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കെ സി വേണുഗോപാലും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും. അണികളെ രംഗത്തിറക്കിയും സമൂഹമാധ്യമങ്ങളിലൂടെ അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇതിനിടെയാണ് അനുനയ ഫോർമുലയുമായി ഹൈക്കമാൻഡ് എത്തിയത്. വിഷയത്തിൽ നിർണായകമാവുക നാളെ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി നടത്തുന്ന ചർച്ചയാണ്. ചർച്ചയിൽ പങ്കെടുക്കാൻ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ ഡൽഹിയിലെത്തുമെന്നാണ് വിവരം. കെ സി വേണുഗോപാൽ നിലവിൽ ഡൽഹിയിലുണ്ട്. മൂന്ന് നേതാക്കളുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയുന്നത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പോരിൽ എംഎൽഎമാരുടെ പിന്തുണ പ്രധാനമെന്ന സൂചന നൽകി സണ്ണി ജോസഫ്. മറ്റ് ഘടകങ്ങളെക്കാൾ പ്രധാനം എംഎൽഎമാരുടെ പിന്തുണയാണെന്നും നേതാക്കൾ സമന്വയത്തിലെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവർത്തകരുടെ പ്രകടനവും ഫ്ലക്സും നേതാക്കൾ നിയന്ത്രിക്കണം. നിരീക്ഷകർക്ക് മുന്നിൽ പക്ഷം പിടിച്ചില്ലെന്നും നിഷ്പക്ഷത പാലിച്ചെന്നും പറയുന്ന സണ്ണി ജോസഫ് പുറത്തുവന്ന എംഎൽഎമാരുടെ പിന്തുണ രേഖപ്പെടുത്തിയ ചിത്രങ്ങൾ ശരിയല്ലെന്നും പ്രതികരിച്ചു. സണ്ണി ജോസഫിനെ കൂടാതെ സന്ദീപ് വരർ, സജീവ് ജോസഫ്, ടി ഒ മോഹനൻ, ഉഷ വിജയൻ തുടങ്ങിയവരും കെ സി വേണുഗോപാലിനെ പിന്തുണച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് ശക്തമായ രംഗത്തുള്ള ചെന്നിത്തലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് എംഎൽഎമാരുടെ നിലപാട് നൽകുന്നത്. ചെന്നിത്തലയുടെ വിശ്വസ്തനായി അറിയപ്പെടുന്ന ഐ സി ബാലകൃഷ്ണൻ പോലും വേണുഗോപാലിനെയും ചെന്നിത്തലയെയും ഒരുപോലെ പിന്തുണച്ചിരിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിനായി നേതാക്കൾ നടത്തുന്ന സമ്മർദ്ദ നീക്കങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയെന്ന റിപ്പോർട്ട്. തെരുവിലെ പ്രകടനങ്ങൾ അച്ചടക്കത്തിന്റെ അതിര് വിടുന്നുവെന്ന് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ. സമ്മർദ്ദത്തിന് വഴങ്ങി ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു എന്ന പ്രതീതി ഉണ്ടാകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന ആശങ്കയിലാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം. കേരളത്തിൽ നടക്കുന്ന ഫ്ലക്സ് പോരും തെരുവിലെ മാർച്ചുകളും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല. മുതിർന്ന നേതാക്കൾ അണികളെ ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് ഹൈക്കമാൻഡിന്റെ ആഗ്രഹം. ഇതിൽ നേതാക്കൾ വിട്ടുവീഴ്ച വരുത്തിയാൽ കനത്ത വില നൽകേണ്ടിവരുമെന്നും പാർട്ടിയുടെ ദേശീയ നേതാക്കൾ. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള നിർണായക നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ സജീവം. AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് അനുകൂലമായ കാറ്റാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലുള്ളത്. നിരീക്ഷകർ ഇന്നലെ നടത്തിയ വ്യക്തിഗത കൂടിക്കാഴ്ചയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 63 കോൺഗ്രസ് എംഎൽഎമാരിൽ 47 പേരും കെ സി വേണുഗോപാലിന്റെ പേര് നിർദ്ദേശിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ഡൽഹിയിലേക്കാണ്. ഇനി എംഎൽഎമാരുമായും ഘടകകക്ഷി നേതാക്കളുമായും ചർച്ച നടത്തി അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ച AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഇന്നലെ വൈകിട്ട് തന്നെ ഡൽഹിയിലേക്ക് മടങ്ങി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേരുകൾ ഉയർന്ന വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ എന്നിവരെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ചർച്ചകൾക്കായി ഡൽഹിക്ക് വിളിപ്പിക്കും. ഉടൻ ഡൽഹിയിലേക്കാണ് വിളിപ്പിക്കുക. തുടർന്ന് ചർച്ചകൾക്കും അനുനയ നീക്കങ്ങൾക്കും പിന്നാലെ ഞായറാഴ്ച മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. UDFിന് ആര് നയിക്കണമെന്ന ചർച്ചകൾ കോൺഗ്രസിൽ തുടരുമ്പോൾ ഘടകകക്ഷികൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. AICC ജനറൽ സെക്രട്ടറിമാരായ മുകുൾ വാസ്നിക്കും അജയ്മാക്കിനും മുന്നിൽ ഘടകകക്ഷികൾ അഭിപ്രായം അറിയിച്ചു. സിറ്റിംഗ് എംഎൽഎ മുഖ്യമന്ത്രി ആകണമെന്ന നിലപാടാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അറിയിച്ചിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത് പരസ്യമാക്കുകയും ചെയ്തു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ ജനവികാരം വി ഡി സതീശന് അനുകൂലമാണെന്ന അഭിപ്രായം AICC നിരീക്ഷകരെ അറിയിച്ച് മുസ്ലിം ലീഗ് നേതൃത്വവും. മാത്യുക്കുഴൽ നാടന്റെ പ്രസ്താവനയിൽ കടുത്ത പ്രതിഷേധം മുസ്ലിം ലീഗിൽ ഉയർന്നു. ലീഗ് നേതാക്കൾ പരസ്യമായ ഒരു കാര്യവും പറഞ്ഞില്ലെന്നിരിക്കെ മാത്യുവിന്റേത് അനവസരത്തിലുള്ള വിമർശനമെന്ന് മുസ്ലിം ലീഗ് പറയുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണ കാര്യത്തിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. 118 പേരുടെ പിന്തുണയില്ലാതെ വിജയുടെ TVK പാർട്ടിയെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. TVKക്ക് നിലവിലുള്ളത് 111 പേരുടെ 13 പേരുടെ പിന്തുണയാണ്. TVKയെ പിന്തുണയ്ക്കുന്നതിൽ CPM CPI കക്ഷികൾ നിലപാടറിയിക്കും. ഇന്നലെ മൂന്ന് പാർട്ടികളുടെ അധ്യക്ഷന്മാരും മുൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഡി എം കെയുടെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ഡി എം കെയും എ ഐ എ ഡി എം കെയും ശ്രമിച്ചാൽ പാർട്ടിയിലെ എല്ലാ എം എൽ എമാരും രാജിവയ്ക്കുമെന്ന് നടൻ വിജയുടെ തമിഴക വെട്ടുരി ഘടകത്തിന്റെ മുന്നറിയിപ്പ്. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് പിന്തുണയുമായി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്. സത്യസന്ധമായ തെരഞ്ഞെടുപ്പല്ല ബംഗാളിൽ നടന്നതെന്നും വൻ തിരിമറി നടന്നുവെന്നും അഖിലേഷ് യാദവ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പിൽ നടന്നത് വൻ തിരിമറി, പലതട്ടിൽ തിരിമറി നടന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് അധിക്ഷേപത്തിന് ഇരയായെന്ന് തൃണമൂൽ കോൺഗ്രസ് എംപി മഹുവ മൊയ്ത്ര. ഒരു കൂട്ടം ആളുകൾ വിമാനത്തിൽ വെച്ച് തൃണമൂൽ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അധിക്ഷേപിച്ചെന്നാണ് പരാതി. യുവയ്ക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഇന്ന് രാവിലെ ഉണ്ടായി. മിസൈലുകളെ രാജ്യം ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്ന് രാജ്യം. പശ്ചിമേഷ്യ വീണ്ടും അശാന്തമാണ്. ഹോർമുസിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടി. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇറാന്റെ ബോട്ടുകളും ഏറ്റുമുട്ടി.
2: Was brought to you by Danya Group of Companies since 1982.
1: Time check. Time check.
3: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ 6 മിനിറ്റ്.
1: Time check. Time check. Weather update. Weather update.
2: Brought to you by Alras Auto AC Parts, number 1 auto AC spare parts in the Middle East.
3: ദുബായ് ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 33 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 56%.
1: Weather update. Weather update.
2: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi

0: Mid Morning with Nitya.
1: Yes, welcome back to Mid Morning with Nitya on Home 92.2 FM. ഞാൻ കഴിഞ്ഞ മണിക്കൂറിലും ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം തന്നെയാണ് ഈ മണിക്കൂറിലും ആവർത്തിക്കുന്നത്. നമ്മുടെ നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രം, ഓ എന്ത് രസമാണല്ലേ. അദ്ദേഹത്തിന്റെ കുസൃതിയാണ് നമുക്ക് എപ്പോഴും ആസ്വദിക്കാൻ ഏറെ ഇഷ്ടം എല്ലാ മലയാളികൾക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആവശ്യത്തിലധികം കുസൃതിയുള്ളൊരു കഥാപാത്രമായിരുന്നു ഈ നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന സിനിമയിൽ ലാലേട്ടൻ. ജോഷി സംവിധാനം ചെയ്ത സിനിമയാണ്. ഒരുപാട് ഇഷ്ടമുള്ള താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും ലുക്ക് പോലും നമുക്ക് ഓർമ്മയുണ്ട്. ജഗദീഷിന്റെ ഓരോ എന്താ പറയുക, ഒരു രാഷ്ട്രീയക്കാരന്റെ ഭാവത്തിലാണ് എത്തുന്നത്. എന്ത് രസമാണ്, ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്. എനിവേ, അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേരെന്തെന്നാണ്? ഷോർട്ട് ചെയ്ത് പേര് അയക്കരുത്, അത് വേണ്ട നമുക്ക്. ആ പേര് മുഴുവനാകുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി കൂടുന്നത്, കഥാപാത്രം പോലെ. അപ്പൊ മുഴുവനായ പേര് തന്നെ നിങ്ങൾ ഉത്തരങ്ങളായിട്ട് അയക്കുക. അതിനു വേണ്ടിയിട്ട് HT റൈറ്റ് ആൻസർ യുവർ നെയിം അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. അടുത്തതായിട്ട് നമ്മൾ സലീൽദായിലേക്ക് പോവുകയാണ്. ഏറെ സ്നേഹത്തോടെ, അല്ലെങ്കിൽ വളരെ റെസ്പെക്റ്റോടുകൂടി മലയാളികൾ എന്നും ചേർത്ത് വെക്കുന്നൊരു മനുഷ്യനാണ്, ഒരു വ്യക്തിയാണ് സലീൽദ, സലീൽ ചൗധരി അല്ലേ. സംഗീതം ചിലപ്പോൾ ഒരു മഴ പോലെയല്ലേ മനസ്സിനെ കുളിർപ്പിക്കുകയും പഴയ ആ മെമ്മറീസിലേക്ക്, ആ പ്രണയാർദ്രമായ മെമ്മറീസിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നൊരു മാജിക് റെയിൻ, മാന്ത്രിക മഴ. അപ്പൊ മലയാള സിനിമയിൽ അത്തരമൊരു തേന്മഴ പെയ്ച്ച സംഗീത സംവിധായകനാണ് നമ്മുടെ പ്രിയപ്പെട്ട സലീൽ ചൗധരി. ഇന്നും നമ്മുടെ കാതുകളിൽ ആ തേന്മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെ? കാതിൽ തേന്മഴയായി പാടുകാറ്റേ കടലേ. ആ പാടാൻ വന്നപ്പോൾ ചെറിയൊരു കാറ്റ് വന്നുപോയി. എന്നാലും നമ്മൾ ഇന്ന് ഓർക്കുന്നത് 1995 പുറത്തിറങ്ങിയ തുമ്പോളിക്കടപ്പുറം എന്ന സിനിമയിലെ ഇതേ പാട്ടാണ്, കാതിൽ തേന്മഴയായി എന്ന ആ ഒരു നിത്യഹരിത ഗാനമാണ്. ONV Group വരികൾക്ക് സലീൽദ ഈണം നൽകിയപ്പോൾ പിറന്നത് എന്താണ്? മലയാളത്തിലെ എക്കാലത്തെയും മികച്ച മെലഡികളിലൊന്ന്. യേശുദാസിന്റെ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ ഇന്നും നമ്മൾ അറിയാതെ ആ ഈണത്തിനൊപ്പം ഇങ്ങനെ ഒഴുകിപ്പോവും. സത്യത്തിൽ സലീൽ ചൗധരി എന്ന പ്രതിഭ നമ്മുടെ മലയാളത്തിന് നൽകിയ അവസാന വലിയ ഹിറ്റുകളിൽ ഒന്നാണ് ഈ കാതിൽ തേന്മഴ എന്ന തുമ്പോളിക്കടപ്പുറത്തെ ഈ പാട്ട്. പാശ്ചാത്യ സംഗീതത്തിന്റെ ഘടനയും ഇന്ത്യൻ സംഗീതത്തിന്റെ ആത്മാവും ഒന്നു ചേരുന്ന സലീൽ ചൗധരി സ്റ്റൈൽ ഈ പാട്ടിൽ നമുക്ക് വ്യക്തമായിട്ട്, ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. കടപ്പുറത്തിന്റെ പശ്ചാത്തലത്തിൽ മനോജ് കെ ജയനും പ്രിയ രാമനും തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ഈ ഗാനം ഇന്നും വിഷ്വലിയും നമുക്ക് വളരെ വളരെ പ്രിയപ്പെട്ടതാണ്. റിലീസ് ചെയ്ത് 10 കഴിഞ്ഞിട്ടും ഇന്നും റിയാലിറ്റി ഷോകളിലായിക്കോട്ടെ, സ്റ്റേജ് പ്രോഗ്രാമുകളിലായിക്കോട്ടെ, പാട്ടുകാർ ഏറ്റവും അധികം തിരഞ്ഞെടുക്കുന്ന ഒരു, എന്താ പറയുക, കുറച്ച് പാടാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ഹിറ്റ്സിൽ ഒന്നാണ് ഈ പാട്ട്. ഈ പാട്ട് കേട്ടാൽ ഇങ്ങനെ ആസ്വദിച്ച് കണ്ണടച്ച് കേൾക്കാത്തവർ ആരുണ്ട്? പാട്ടുകളെ സ്നേഹിക്കുന്ന എല്ലാവരും അങ്ങനെ കേട്ടിരുന്നു പോകും. ഒരു പാട്ട് കേൾക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലൊരു ചിത്രം വരയ്ക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ സംഗീതം. അത് നമ്മളെ ഒരുപാട് നല്ല മെമ്മറീസിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ തോന്നിപ്പിക്കുന്ന പാട്ട്. അപ്പൊ കാതിൽ തേന്മഴയായി കേൾക്കുമ്പോൾ ആ കടൽക്കാറ്റും പ്രണയവും നൊമ്പരവും ഒക്കെ നമ്മൾ അറിയാതെ അങ്ങനെ അനുഭവിച്ചു പോകും. സലീൽ ചൗധരി എന്ന വലിയ കലാകാരൻ നമുക്ക് നൽകിപ്പോയ ഒരു വലിയ നിധി തന്നെയാണ് അല്ലേ. അപ്പൊ ഒട്ടും വൈകിക്കുന്നില്ല, ആ സംഗീത വിസ്മയം നമുക്ക് ഒരിക്കൽ കൂടി കേട്ടു തുടങ്ങാം. ഈ മണിക്കൂറിൽ ആദ്യം ഞാൻ ആ പാട്ട് പർപ്പസ്ഫുള്ളി കേൾപ്പിക്കാന്ന് വിചാരിച്ചാണ്. റൊമാൻറ്റിക് ആയിക്കോട്ടെ ഈ വീക്കെൻഡ്, എൻജോയ് ദി സോങ്. യെസ്, പാട്ട് ഇവിടെ തന്നെയുണ്ട്. അപ്പോഴും എൻ്റെ ചോദ്യം മറക്കല്ലേ. ചോദ്യം നിങ്ങൾക്കറിയാമല്ലോ, ഉത്തരം അയച്ചുകൊണ്ടേയിരിക്കുക. പാട്ടിൻ്റെ ആ ഒരു ഭംഗിയിൽ ഞാൻ ഇനി ചോദ്യത്തിലേക്ക് പോകുന്നില്ല, പാട്ടിലേക്ക് തന്നെ പോവുകയാണ്. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
1: യു ആർ ട്യൂൺഡ് ഇൻടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Mid Morning with Nitya.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. നമ്മൾ പ്രവാസികളായി നമ്മൾ എപ്പോഴും കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും ഏറ്റവും അധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരേ ഉള്ളൂ, അത് അടുത്തു വരുന്ന ഒരു നീണ്ട അവധിയെക്കുറിച്ചായിരിക്കും അല്ലേ. എന്നാണ് എന്തൊക്കെയാണ് അവധി എന്നറിയാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിയിരിക്കുന്നത്. ഈ വീക്കെൻഡ് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും അതുകൊണ്ടായിരുന്നു.

യെസ്. അപ്പോ അടുത്തു വരുന്നൊരു നീണ്ട അവധി എന്ന് പറയുമ്പോൾ ഇത്തവണ ബലിപെരുന്നാൾ അല്ലെങ്കിൽ ഈദല്ലാതെ യു എയിൽ ആഘോഷമാക്കാൻ റെഡി ആയിക്കോളൂ. കാരണം നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു ലോങ് വീക്കെൻഡ് ആണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേട്ടോ. അതായത് ജൂൺ മാസത്തിന്റെ ഏകദേശം പകുതിയോടുകൂടി ആകും ഇത്തവണ പെരുന്നാൾ എത്തുക. അർഫാ ദിനവും പിന്നാലെ വരുന്ന മൂന്ന് ദിവസത്തെ പെരുന്നാൾ അവധിയൊക്കെ ചേരുമ്പോൾ ശനിയും ഞായർ ഉൾപ്പെടെ ആകെ 5 ദിവസം വരെ അവധി കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞാൽ ദുബായ് ഷാർജ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ എന്നൊക്കെ മാറി ഫുജറിലേക്കോ റാസൽ ഖൈമയിലേക്കുള്ള സ്റ്റേക്കേഷൻസ് ബുക്കിംഗ് ഒക്കെ ഇപ്പോൾ തന്നെ സജീവമാണ്. നമുക്ക് നോക്കാം, ഡേറ്റ് ഒക്കെ കൺഫേംഡ് ഒന്നും അല്ല, ഡേറ്റ് ഒക്കെ നമുക്ക് ഉടനെ അറിയാൻ സാധിക്കും. ഞാനിന്ന് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും 5 ദിവസത്തിൽ അവധി കിട്ടും. 5 ദിവസത്തോളം അവധി കിട്ടാൻ സാധ്യത ഉണ്ട് തന്നെ പലരും നാട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ അടുത്തുള്ള മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ ചെറിയ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. May 26th മുതലായിരിക്കുമോ അതോ ജൂൺ പകുതിയോടുകൂടിയായിരിക്കുമോ നമുക്ക് കൺഫേംഡ് ആയിട്ട് പറയാം കേട്ടോ. ഇതിൽ പെരുന്നാൾ പ്രമാണിച്ച് നമ്മുടെ യു എയിലെ മോളുകളും പാർക്കുകളും വലിയ രീതിയിലുള്ള ആഘോഷങ്ങളും ഡിസ്കൗണ്ട് സെയിലുകളും ഒക്കെ ഈ ദിവസങ്ങളിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അവധി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു ലഡ്ഡു കിട്ടും അല്ലേ. പ്രത്യേകിച്ച് ഈ തിരക്ക് പിടിച്ച ജോലി തിരക്കിനിടയിൽ നമ്മുടെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒക്കെ ഒപ്പം സമയം ചെലവഴിക്കാൻ കിട്ടുന്ന ഈ അവസരം ആരും പാഴാക്കാറില്ല. അപ്പോൾ ഷാർജിലോ ദുബായിലൊക്കെ എവിടെയാണെങ്കിലും ഈ പെരുന്നാൾ അവധി ആഘോഷിക്കാൻ നിങ്ങളും പ്ലാനൊക്കെ ചെയ്തു തുടങ്ങിക്കോളൂ. ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വന്നാൽ ഉടനെ ആ വിശേഷങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഉടനെ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ന്യൂസിനൊപ്പം നമുക്ക് ഇന്നത്തെ സെഗ്മെന്റ് തുടർന്നു പോകാം. അപ്പോൾ നമ്മുടെ ചോദ്യം ഇന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന സിനിമയിലെ മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേരെന്തെന്നുള്ളതാണ്. അപ്പോൾ പാട്രിയോട്ട് മൂവി നമ്മൾ കാണുന്നത് നാളെയാണ്. നാളെ 7 മണിക്കാണ് സിനിമ. ഷാർജയിൽ

0: അൽഷാബ് വില്ലേജില് അൽഷാബ് സിനിമയിലാണ് നമ്മൾ മൂവി കാണുന്നത് കേട്ടോ. യെസ്, അപ്പോൾ വേഗം തന്നെ മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുക. ടിക്കറ്റ് കിട്ടിയവർക്കെല്ലാം അപ്ഡേഷൻസ് വരുന്നുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത് അല്ലേ, കൃത്യമായിട്ട്. അപ്പോൾ 6:30 എത്തേണ്ടത് അൽഷാബ് സിനിമാസിൽ, 6:30 എത്തേണ്ടത്. നാളെ വൈകിട്ട് 7:00 സ്ക്രീനിങ്. അപ്പോൾ ഇന്ന് ചോദ്യത്തിന് ഉത്തരം അയക്കേണ്ടത് നമ്പർ 20 മദ്രാസ് വില്ലൻ എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ പേരെന്ത്. അയക്കേണ്ട നമ്പർ 0558582920.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ഇപ്പോൾ സമയം 12:30 കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ട്രാഫിക് അപ്ഡേറ്റ്സ് നോക്കാം. ദുബായ് റോഡുകളിൽ ഷെയ്ഖ് സായിദ് റോഡിലേക്ക് പോകുമ്പോൾ ദുബായ് ഭാഗത്തേക്ക് വാഹനങ്ങൾ വളരെ സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത്. ബിസിനസ് ബേ ഏരിയയിൽ അത്യാവശ്യം ഹെവി ട്രാഫിക്കും കാണിക്കുന്നുണ്ട്. പിന്നെ അൽ ഇത്തിഹാദ് റോഡ് നോക്കിയാൽ ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് പോകുന്ന റോഡിൽ ഒരു 15 മിനിറ്റ്സ് ഡിലേ എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അൽ ഖെയ്ൽ റോഡ് നോക്കുമ്പോൾ പ്രൊഡക്ഷൻ സിറ്റി ഭാഗത്തും പ്രധാന എക്സിറ്റ്സിലും ഒക്കെ ചെറിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്സ് കാണാം. പിന്നെ ദുബായ് എയർപോർട്ട് റോഡ് നോക്കിയാൽ എയർപോർട്ട് റോഡിൽ നിലവിൽ കാര്യമായിട്ടുള്ള ബോട്ടിൽനെക്സ് ഒന്നും ഇല്ല. യാത്ര ഈസിയാണ്. ഉച്ചസമയത്ത് റഷ് എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവിടെ എല്ലാവരും സേഫായി ഡ്രൈവ് ചെയ്യുക. മിഡ് മോർണിംഗ് വിത്ത് നിത്യ തുടരുകയാണ് ഹോം 92.2 FM-ൽ.
1: Traffic update. Brought
3: to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
5: You are listening to Mid Mornings with Nitya.

റൂറൽ സമ മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്നു ഫ്രീ ജിപി കൺസൾട്ടേഷൻ ക്യാമ്പ്. വിസിറ്റ് വിസ ഹോൾഡേഴ്സ് ജോലി നഷ്ടപ്പെട്ടാലും ഇൻഷുറൻസ് ഇല്ലെങ്കിലും മെയ് 9 അൽഖരാമയിലും മെയ് 16 അൽനാദയിലും രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ ഫ്രീ മെഡിക്കൽ സർവീസ്. മറ്റു ദിവസങ്ങളിൽ ജിപി കൺസൾട്ടേഷന് വെറും 30 dirhams. ആരോഗ്യത്തിന്റെ ആദ്യ ചുവട് വയ്ക്കൂ ന്യൂറൽ സമയിൽ നിന്നും. ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ 0525352084.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യം.
3: ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസങ്ങൾ വീണ്ടും ഒന്നിച്ച അത്ഭുത ചിത്രം മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ 18 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം സ്ക്രീനിൽ ഒന്നിച്ചെത്തിയിരിക്കുന്നു ബിഗ് എംസ്.
4: ചുവരുകളെ മറന്നുപോയ ഒരു മുറിയിൽ നിന്നാണ് അയാൾ സംസാരിക്കുന്നത്.
3: മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരോടൊപ്പം ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി തുടങ്ങി വൻ താരനിര അണിനിരക്കുന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രം പാട്രിയോട്ട് റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചുകൊണ്ട് ബോക്സ് ഓഫീസിൽ മുന്നേറ്റം തുടരുന്നു.
5: Running successfully across the theaters worldwide, Patriot, movie distributed by Truth Global Films. Stay tuned to Home 92.2 FM to win invites.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: മുഖ്യമന്ത്രി ചർച്ച ഡൽഹിയിൽ. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നാടകം. യുഎയ്ക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പോരിൽ എംഎൽഎമാരുടെ പിന്തുണ പ്രധാനമെന്ന സൂചന നൽകി സണ്ണി ജോസഫ്. മറ്റ് ഘടകങ്ങളെക്കാൾ പ്രധാനം എംഎൽഎമാരുടെ പിന്തുണയാണെന്നും നേതാക്കൾ സമന്വയത്തിലെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവർത്തകരുടെ പ്രകടനവും ഫ്ലക്സും നേതാക്കൾ നിയന്ത്രിക്കണം. നിരീക്ഷകർക്ക് മുന്നിൽ പക്ഷം പിടിച്ചില്ലെന്നും നിഷ്പക്ഷത പാലിച്ചെന്നും പറയുന്ന സണ്ണി ജോസഫ് പുറത്തുവന്ന എംഎൽഎമാരുടെ പിന്തുണ രേഖപ്പെടുത്തിയ ചിത്രങ്ങൾ ശരിയല്ലെന്നും പ്രതികരിച്ചു. സണ്ണി ജോസഫിനെ കൂടാതെ സന്ദീപ് വാരർ, സജീവ് ജോസഫ്, ടി ഒ മോഹൻ, ഉഷാ വിജയൻ തുടങ്ങിയവരും കെ സി വേണുഗോപാലിനെ പിന്തുണച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് ശക്തമായി രംഗത്തുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് എംഎൽഎമാരുടെ നിലപാട് നൽകുന്നത്. ചെന്നിത്തലയുടെ വിശ്വസ്തനായി അറിയപ്പെടുന്ന ഐ സി ബാലകൃഷ്ണൻ പോലും വേണുഗോപാലിനെയും ചെന്നിത്തലയെയും ഒരേപോലെ പിന്തുണച്ചതായാണ് റിപ്പോർട്ട്. വി ഡി സതീഷിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം കുറുപ്പന്തറയിൽ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ശ്രമം ഉണ്ടായി. കോൺഗ്രസ് പ്രവർത്തകൻ ഫ്രാൻസിസ് ആണ് ആത്മഹത്യാ ശ്രമം നടത്തിയത്. കെ പി സി സി ആസ്ഥാനത്ത് സ്ഥാപിച്ച കെ സി വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലക്സിൽ കരിയോയിലൊഴിച്ച് വികൃതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഫ്ലക്സിൽ ഒരു വിഭാഗം പാൽ അഭിഷേകം നടത്തിയിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിനായി നേതാക്കൾ നടത്തുന്ന സമ്മർദ്ദ നീക്കങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയെന്ന റിപ്പോർട്ട്. തെരുവിലെ പ്രകടനങ്ങൾ അച്ചടക്കത്തിന്റെ അതിരുവിടുന്നുവെന്ന ഹൈക്കമാൻഡ് വൃത്തങ്ങൾ. സമ്മർദ്ദത്തിന് വഴങ്ങി ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു എന്ന പ്രതീതി ഉണ്ടാകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന ആശങ്കയിലാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം. കേരളത്തിൽ നടക്കുന്ന ഫ്ലക്സ് പോരും തെരുവിലെ മാർച്ചുകളും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല. മുതിർന്ന നേതാക്കൾ അണികളെ ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നാണ് ഹൈക്കമാൻഡിന്റെ ആഗ്രഹം. അതിൽ നേതാക്കൾ വിട്ടുവീഴ്ച വരുത്തിയാൽ കനത്ത വില നൽകേണ്ടിവരുമെന്നും പാർട്ടിയുടെ ദേശീയ നേതാക്കൾ പറയുന്നു. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിനുള്ള നിർണായക നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ സജീവം. AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് അനുകൂലമായ കാറ്റാണിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വീശുന്നത്. AICC നിരീക്ഷകർ ഇന്നലെ നടത്തിയ വ്യക്തിഗത കൂടിക്കാഴ്ചയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 63 കോൺഗ്രസ് എംഎൽഎമാരിൽ 47 പേരും വേണുഗോപാലിന്റെ പേരാണ് നിർദ്ദേശിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ഡൽഹിയിലേക്കെത്തി. എംഎൽഎമാരുടെയും ഘടകകക്ഷി നേതാക്കളുമായും ചർച്ച നടത്തി അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ച AICC നിരീക്ഷകർ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഇന്നലെ വൈകിട്ട് തന്നെ ഡൽഹിയിലേക്ക് മടങ്ങിയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേരുകൾ ഉയർന്ന വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ എന്നിവരെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ചർച്ചകൾക്കായി ഡൽഹിയിലേക്ക് വിളിപ്പിക്കാൻ തുടർന്ന ചർച്ചകൾക്കും അനുനയ നീക്കങ്ങൾക്കും പിന്നാലെ ഞായറാഴ്ചയോടെ ഡൽഹിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകാനാണ് നിലവിലെ സാധ്യത. UDFിനെ ആരു നയിക്കണമെന്ന ചർച്ചകൾ കോൺഗ്രസിൽ തുടരുമ്പോൾ ഘടകകക്ഷികൾ നിലപാട് വ്യക്തമാക്കി തുടങ്ങി. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ റിപ്പോർട്ട് നൽകാനായി ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകർക്ക് മുന്നിലാണ് ഘടകകക്ഷികൾ അഭിപ്രായം അറിയിച്ചത്. സിറ്റിംഗ് എംഎൽഎ മുഖ്യമന്ത്രി ആകണം എന്ന നിലപാടാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം AICC നിരീക്ഷകരെ അറിയിച്ചത്. കേരളത്തിന്റെ പൊതുവികാരം കണക്കിലെടുത്തുള്ള തീരുമാനം വേണമെന്ന് പി ജെ ജോസഫ് ആവശ്യപ്പെട്ടു. എംഎൽഎ തന്നെ മുഖ്യമന്ത്രിയാകണം, ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഹൈക്കമാൻഡിനുള്ള ഈ സന്ദേശം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുള്ള കെ സി വേണുഗോപാൽ പക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് ജോസഫ് ഗ്രൂപ്പിന്റെ ഈ നിലപാട്. മുഖ്യമന്ത്രി പോരിൽ വി ഡി സതീശിനുള്ള പിന്തുണ തുടരാൻ മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡുമായി ആശയവിനിമയം നടത്തും. മാത്യു കുഴൽനാടന്റെ പ്രസ്താവനയിൽ കടുത്ത പ്രതിഷേധമാണ് ലീഗിൽ ഉയരുന്നത്. ലീഗ് നേതാക്കൾ പരസ്യമായി ഒരു കാര്യവും പറഞ്ഞില്ലെന്നിരിക്കെ മാത്യുവിന്റേത് അനവസരത്തിലുള്ള വിമർശനമെന്ന് ലീഗ് പറയുന്നു. അതേസമയം 4 മന്ത്രിമാരെക്കുറിച്ച് ലീഗിൽ ഏകദേശ ധാരണയായിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള എംഎൽഎമാരുടെ പിന്തുണ പട്ടിക പുറത്തു വന്നതിനെ തുടർന്ന് പരാതിയുമായി ഉദുമ നിയുക്ത എംഎൽഎ കെ നീലകണ്ഠൻ. പുറത്തുവന്ന പട്ടികയിൽ നീലകണ്ഠന്റെ പേരിന് നേരെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. തന്റെ പിന്തുണ രേഖപ്പെടുത്താത്തതിൽ കെ നീലകണ്ഠൻ AICC പരാതി നൽകി. മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ തനിക്ക് കൃത്യമായ അഭിപ്രായമുണ്ടെന്നും അത് രേഖപ്പെടുത്തിയിരുന്നുവെന്നും നീലകണ്ഠൻ പറയുന്നു. ഇടുക്കിയിൽ വി ഡി സതീശൻ അനുകൂല പ്രകടനം നടത്തിയ നാല് പ്രാദേശിക നേതാക്കളെ പാർട്ടി പദവികളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഡിസിസി. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം ലംഘിച്ച് പരസ്യമായി പ്രകടനം നടത്തിയതിലാണ് നടപടി. തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ഗൌരവമായ ആത്മപരിശോധനയിലേക്ക് കടന്ന ഇടത് പാർട്ടികൾ. സിപിഐ സിപിഎം കേന്ദ്ര നേതൃയോഗങ്ങൾ ഡൽഹിയിൽ. പരാജയകാര്യങ്ങൾ ഇഴകേറി പരിശോധിക്കാനും ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് നേതൃത്വത്തിന്റെ തീരുമാനം. രാഷ്ട്രീയ വൈരികളായ ഡി എം കെയും എ ഐ എ ഡി എം കെയും ചേർന്ന് സഖ്യ സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതകൾ തമിഴ്നാട്ടിൽ തെളിയുന്നു. കേവല ഭൂരിപക്ഷം തികയ്ക്കാനാകാത്തതിനാൽ നടൻ വിജയുടെ തമിഴക വെട്രി കഴകത്തിനെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാൻ ഗവർണർ രാജേന്ദ്ര അർലേക്കർ തയ്യാറാകാത്തതാണ് തമിഴകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വഴി തെളിക്കുന്നത്. ധാരണയിൽ ഏർപ്പെടാനുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ബി ജെ പിയുമായുള്ള സഖ്യം എ ഐ എ ഡി എം കെ അവസാനിപ്പിക്കണമെന്ന് ഡി എം കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ ഐ എ ഡി എം കെയും ബി ജെ പിയും ചേർന്ന എൻ ഡി എ മുന്നണിയായാണ് മത്സരിച്ചത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുകയാണ്. 118 പേരുടെ പിന്തുണയില്ലാതെ വിജയുടെ തമിഴക വെട്രി കഴകത്തിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കില്ലെന്ന നിലപാടിൽ ഗവർണർ. ടി വി കെയ്ക്ക് നിലവിൽ 113 പേരുടെ പിന്തുണയാണുള്ളത്. കോൺഗ്രസ് സിപിഐ സിപിഎം എന്നീ കക്ഷികളോടും വിജയ് പിന്തുണ തേടിയിരുന്നു. 5 സീറ്റിൽ ജയിച്ച കോൺഗ്രസ് ടി വി കെയ്ക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ഡി എം കെയും എ ഐ എ ഡി എം കെയും ശ്രമിച്ചാൽ പാർട്ടിയിലെ എല്ലാ എം എൽ എമാരും രാജിവെക്കുമെന്ന് നടൻ വിജയുടെ തമിഴക വെട്രി കഴകത്തിന്റെ മുന്നറിയിപ്പ്. ദ്രാവിഡ പാർട്ടികൾ സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കുമെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് റിപ്പോർട്ട്. ജനങ്ങളുടെ വോട്ട് നേടിയ പാർട്ടിയെ ഒഴിവാക്കി സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കാൻ ഇരു പാർട്ടികളും ഒത്തുകളിക്കുന്നതായി ടി വി കെയുടെ സംശയം. 108 സീറ്റുകൾ നേടിയ ടി വി കെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായതിനാൽ ഗവർണർ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെന്നും ടി വി കെ പറയും. ബംഗാളിൽ മമതാ ബാനർജിയുടെ ഭരണം അവസാനിച്ചു. ഗവർണർ നിയമസഭ പിരിച്ചുവിട്ടു. നാളെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. മമതാ ബാനർജിക്ക് പിന്തുണയുമായി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്. സത്യസന്ധമായ തെരഞ്ഞെടുപ്പല്ല ബംഗാളിൽ നടന്നതെന്നും വൻ തിരിമറി നടന്നുവെന്നും അഖിലേഷ് യാദവ് ആരോപിച്ചു. ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് അധിക്ഷേപത്തിന് ഇരയായെന്ന് തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്ര. ഡി ജി സിഐക്കും വ്യോമയാന മന്ത്രാലയത്തിനും ഇൻഡിഗോയ്ക്കും എം പി പരാതി നൽകി. ഒരു കൂട്ടം ആളുകൾ വിമാനത്തിൽ വെച്ച് തൃണമൂൽ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അധിക്ഷേപിച്ചെന്നാണ് പരാതി. എറണാകുളത്ത് അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ചതിന് പിന്നിൽ വൻ റാക്കറ്റെന്ന് പോലീസ്. കാസർകോട് സ്വദേശി നജീബാണ് റാക്കറ്റിനെ നിയന്ത്രിച്ചത്. നജീബ് ഉൾപ്പെടെ 5 പേരെ കസ്റ്റഡിയിലെടുത്തു. 3 വർഷമായി പ്രതികൾ വ്യാജരേഖ ചമയ്ക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. കേരളത്തിൽ പരക്കെ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. അടുത്ത ദിവസങ്ങളിലും മഴയുണ്ട്. നാളെ 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുൻ ഡി ജി പി പി ജെ അലക്സാണ്ടർ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 1960 ബാച്ചിലെ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. പോലീസ് പരിഷ്കരണത്തിൽ നിർണായക പങ്കുവഹിച്ച ഉദ്യോഗസ്ഥനാണ് വിടവാങ്ങിയത്. യു എയ്ക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം. മിസൈലുകളെ രാജ്യം ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്ന് യു എ അറിയിച്ചു. പശ്ചിമേഷ്യ വീണ്ടും അശാന്തമാണ്. ഹോർമോസിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇറാന്റെ ബോട്ടുകളും ഏറ്റുമുട്ടി. ഹോർമോസിൽ 3 അമേരിക്കൻ നാവിക കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിക്കുമായിരുന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 റൺസിന് തകർത്ത് പ്ലേ ഓഫിലെത്താനുള്ള നേരിയ സാധ്യത നിലനിർത്തി ലക്നൌ സൂപ്പർ ജയൻസ്. മഴ പലവട്ടം വില്ലനായപ്പോൾ 19 ഓവർ വീതമാക്കി കുറച്ച മത്സരത്തിൽ 213 റൺസ് വിജയ ലക്ഷ്യം പിന്തുടർന്ന ആർ സി ബിക്ക് 19 ഓവറിൽ 203 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 31 പന്തിൽ 61 റൺസ് എടുത്ത ക്യാപ്റ്റൻ രജത് പഠീദാറാണ് ആർ സി ബിയുടെ ടോപ് സ്കോറർ. അടുത്ത വാർത്ത 2 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check. Good afternoon. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ 9 മിനിറ്റ്.
6: Time check. Weather update.
4: Brought to you by Alras Auto AC Parts, No. 1 Auto AC Spare Parts in the Middle East.
5: Current temperature in Dubai 33 degrees Celsius, humidity 56%.
6: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: ഹേയ്, വെരി ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. അങ്ങനെ നമ്മൾ അവസാനത്തെ മണിക്കൂറിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു വീക്കെൻഡ് എപ്പിസോഡിലേക്കാണ് നമ്മളിങ്ങനെ വീക്കെൻഡ് എപ്പിസോഡ് ബൈ ബൈ പറയാനുള്ള സമയം ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്താണ്? നമ്മൾ സ്കൂൾ മുതലേ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. എന്താണ് ആമസോൺ മഴക്കാടുകൾ, ആമസോൺ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയും. അതിനു മുമ്പ്, ആ വിശേഷത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഈ ഒരു മണിക്കൂറുകൊണ്ട് ഒരു 1:45 ഒക്കെ ആകുമ്പോഴേക്കും ഇന്ന് ആർക്കൊക്കെയാണ് പേട്രിയോട്ട് മൂവി കാണാനുള്ള കപ്ലൻട്രി പാസ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഞാൻ അറിയിക്കും. അതിനു മുമ്പ് വേഗം തന്നെ സമയം കളയാതെ മെസ്സേജസ് അയച്ചോളൂ. അബുദാബി എന്നൊക്കെ ഒരുപാട് പേര് അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് നാളെ 7 മണിക്ക് അൽഷാ വില്ലേജ് ഷാർജയിലെത്തി മൂവി കാണാൻ സാധിക്കുമോ? സാധിക്കുമെങ്കിൽ ഈസ് ഓക്കെ, അതർവൈസ് മറ്റൊരാളുടെ അവസരം കളയേണ്ട. എനിക്കറിയാം എല്ലാവർക്കും മൂവി കാണാൻ ഇഷ്ടമാണ്, ഹോമിന്റെ കൂടെ ചേരുന്നതിലും മെസ്സേജ് അയക്കുന്നതിലൊക്കെ ഒത്തിരി ഒത്തിരി സന്തോഷം കേട്ടോ. പക്ഷെ നിങ്ങൾ ആൻസർ താല്പര്യമില്ലാത്തവരാണ് എങ്കിൽ ആൻസർ അയക്കുമ്പോൾ ആൻസർ അയക്കാൻ വേണ്ടി അയച്ചതാണ്, ടിക്കറ്റ് കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലാന്നൊന്നും മെൻഷൻ ചെയ്തിരുന്നത് നന്നായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ എമിറേറ്റ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എമിറേറ്റ് കൂടെ മെൻഷൻ ചെയ്ത് പോയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഇന്നത്തെ ചോദ്യം, നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേര് എന്താണ് എന്നുള്ളതാണ്. സോ വേഗം തന്നെ മെസ്സേജ് HT, നിങ്ങളുടെ റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര് സെഡിറ്റ് 0585829220 എന്ന നമ്പറിലേക്ക്. എന്തായാലും ശരി, നമ്മുടെ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഇപ്പോൾ കാട്ടുതീയും അതുപോലെ വനനശീകരണവും കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതും നമ്മൾ ഇതേ എപ്പിസോഡുകളിൽ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ്. എന്തായാലും അതിനൊന്ന് തിരികെ പിടിക്കാൻ ഒരു മനുഷ്യൻ നടത്തിയ സാഹസികമായ നീക്കത്തെക്കുറിച്ചാണ് ഇപ്പോൾ ലോകം മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തപ്പോൾ കണ്ട ആദ്യത്തെ വാർത്തയാണ്. പിന്നെ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്കും ഐ എം സോ ഹാപ്പി അത് വായിച്ചപ്പോൾ, ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടപ്പോൾ. എന്തായാലും ആമസോണിലേക്ക് ആകാശത്ത് നിന്ന് പെയ്ത ഒരു വിത്ത് മഴയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. ഭൂമിയിൽ നിന്ന് ഏകദേശം 14,000 അടി മുകളിൽ വെച്ച് ആമസോൺ വനങ്ങളിലേക്ക് 10,00,000 മരവിത്തുകൾ വിതറിയത് ഒരു ബ്രസീലിയൻ സ്കൈ ഡൈവറാണേ. വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടുന്നതിനിടയിൽ പ്രത്യേകം പെട്ടിയിലാക്കിയ വിത്തുകൾ ഈ കാടിന്റെ പല ഭാഗങ്ങളിലായിട്ട് അദ്ദേഹം വിതറുകയായിരുന്നു. തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതിയെ ആ രീതിയിലൊന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു വ്യക്തിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും മികച്ച എക്സാമ്പിൾ ആണിത് അല്ലേ. നമ്മളൊക്കെ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇവിടെ നിന്ന് ഇപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ, നമുക്ക് ചെയ്യാൻ ചെയ്യുന്നതിന് പരിധികളുണ്ട്, ആഗ്രഹമുണ്ട്, നമുക്കും ഇതുപോലൊക്കെ ചെയ്യണം. പക്ഷെ ആമസോൺ മഴക്കാടുകളിലേക്ക് കയറി പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ആരെങ്കിലും ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഒന്ന് ആലോചിച്ചു, 14,000 അടി ഉയരത്തിൽ നിന്നുള്ള ആ ഒരു വിത്ത് വിതയ്ക്കൽ കേവലം ഒരു സാഹസികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് മാത്രം പറയാൻ പറ്റില്ല, മറിച്ച് ആ പ്രകൃതിയോട്, ഈ നമ്മുടെ പ്രകൃതിയോടുള്ള ഒരു സ്നേഹമാണ്, കടമയാണ് അല്ലേ. അപ്പൊ 10,00,000 വിത്തുകളാണ് ആമസോണിന്റെ ഉൽപ്പന്നങ്ങളിലേക്ക് അദ്ദേഹം എത്തിച്ചത്. ഇതിലൂടെ കാടിന് പുതിയൊരു ജീവൻ തന്നെ ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ പ്രകൃതി സ്നേഹികളുടെ കൈയടി നേടുകയാണ്. നമ്മളെപ്പോലെ എല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രകൃതി എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നമ്മുടെ കൂടെയുള്ള, നമ്മുടെ കുടുംബത്തിൽ നമ്മളിൽ തുടങ്ങണം മാറ്റങ്ങൾ. എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബത്തിലേക്ക് എത്തുകയും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുകയും ചെയ്തുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്ത ആ നല്ല പ്രവൃത്തി നമ്മൾ ഇനി ആമസോണിൽ പോയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുത്തുള്ള സാഹചര്യങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ, ഇനി ഓക്കെ നമ്മൾ മറ്റൊരു രാജ്യത്താണ് താമസിക്കുന്നതെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച, എന്നെ ഏറ്റവും കൂടുതൽ സമാധാനിപ്പിച്ച, സന്തോഷിപ്പിച്ച ഒരു ദിവസം പറഞ്ഞ് കഴിഞ്ഞ വേൾഡ് ഏർത്ത് ഡേ ആണ്. അന്ന് ഞാൻ താമസിക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ചെറിയ കുഞ്ഞുങ്ങൾ, ആദ്യം ഞാൻ കണ്ടൊരു ചെറിയ ഒരു 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെയാണ്. ആ കുഞ്ഞു കയ്യിലൊരു ചെടിയും പിടിച്ചിങ്ങനെ നടന്നു പോവാണ്. ആശാൻ അത് പിടിക്കാൻ പറ്റുന്നില്ല, താഴേക്ക് പോകുന്നുണ്ട്, വീണ്ടും തന്നെ അമ്മയെടുത്ത് കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ 3 വയസ്സുള്ള കുട്ടി മുതൽ മുതിർന്ന ആൾക്കാർ വരെ കൈ നിറയെ ചെടികളുമായിട്ട് പോയിട്ട് അവിടെ ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഞാൻ താമസിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ അത് കണ്ടപ്പോൾ ഭയങ്കരമായ സന്തോഷം തോന്നി. ഞാൻ ചിരിച്ചുകൊണ്ടാണ് ഓരോരുത്തരെയും കണ്ടിട്ട് വീട്ടിലേക്ക് പോയത്. അതൊരു വലിയ തുടക്കമാണ് കേട്ടോ. നമ്മൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, നമ്മുടെ നാട്ടിലെങ്കിലും ചെയ്യാൻ, നമ്മുടെ വീട്ടിലേക്കെങ്കിലും വിളിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ചെടിക്ക് വെള്ളം ഒഴിക്കണം, അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ നമുക്കും ഇതിൻ്റെ ഭാഗമാകാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രകൃതിയെ വീണ്ടെടുക്കാൻ ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല അല്ലേ. ഇതുപോലെ ഓരോ വ്യക്തിയുടെയും പരിശ്രമം കൂടി ഉണ്ടാവണം. 14,000 അടി ഉയരത്തിൽ നിന്ന് ആകാശച്ചാട്ടം നടത്തുമ്പോഴും തൻ്റെ കയ്യിലുള്ള വിത്തുകൾ ആ മണ്ണിൽ മുളയ്ക്കുമെന്ന വലിയൊരു പ്രതീക്ഷയില്ലേ, അതാണ് നമ്മൾ ഓരോരുത്തരും മാതൃകയാക്കേണ്ട കാര്യം. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാം, ട്രെൻഡിങ് സോങ് ഒക്കെ ആയിട്ട് വേഗം തിരികെ എത്താം. ഈ വീക്കെൻഡ് മൂഡിന്റെ ആ ഒരു ഒരു ബൂമിങ് അത് കളയണ്ട. അപ്പോൾ അടിപൊളി ഒരു പാട്ട് കേട്ട് തിരികെ എത്താം. മറക്കല്ലേ പേട്രിയോട്ട് മൂവി നാളെയാണ് നമ്മൾ കാണുന്നത്. 7 മണിക്ക് 6:30 തന്നെ ടിക്കറ്റ് കിട്ടിയവരെല്ലാവരും എത്താം. ടിക്കറ്റ് സെലക്ട് ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മൾ അപ്ഡേഷൻസ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, മെസ്സേജസ് അയക്കുന്നുണ്ട്. ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ, ടിക്കറ്റ് ഉടനെ കിട്ടും. അപ്പോൾ നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രം, ആ കഥാപാത്രത്തിന്റെ പേരെന്ത്?
0: Trending song of the hour.

0: Mid Morning with Nitya.
1: Yes, Mid Morning ഷോയിൽ നമ്മൾ തിരികെ എത്തുമ്പോ ഇപ്പൊ നമ്മൾ ട്രാവൽ അപ്ഡേറ്റിലേക്ക് അല്ലെങ്കിൽ ട്രാവലിലേക്ക് പോവാണ്. ട്രാവൽ ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അല്ലെ, എല്ലാവർക്കും കാണും പ്ലാനും പദ്ധതിയൊക്കെ, പിന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ നീട്ടി നീട്ടി പോവാണ്. നമ്മളെപ്പോഴും നമ്മൾ ഈ ട്രാവലിങ്ങിന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും പറയാറുള്ള ചില യാത്രകളാണ് ഈ ട്രെയിൻ യാത്രകൾ എന്ന് പറയുന്നത്. അല്ലെ, ഈ ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു എന്നെ സംബന്ധിച്ചൊരു ഇമോഷനാണ്. ഈ ജനാല ട്രെയിനിൽ ജനാലയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആ ലോകം കണ്ട് ഇങ്ങനെ പോവാൻ എന്തൊരു രസമാണ് അല്ലേ. എന്നാൽ സാധാരണ ട്രെയിനുകളിൽ നിന്ന് മാറി ഒരു രണ്ട് നില ബസ്സിൽ കയറുന്നത് പോലെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഒരവസരം കിട്ടിയാലോ, അങ്ങനെ ഒരു ട്രെയിൻ ഉണ്ടെങ്കിലോ, അതൊരു ഭയങ്കര അടിപൊളിയായിരിക്കും അല്ലേ. ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഇത് കയറണം കയറണം. എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഈ രണ്ടാം നിലയിലിരുന്ന് യാത്രകളൊക്കെ കണ്ട് അല്ലെങ്കിൽ കാഴ്ചകളൊക്കെ കണ്ട് പോകുന്നത് എങ്ങനെയാണെന്നുള്ളത്. അൽഖോറിലേക്ക് സമാരി റെസിഡൻസ് ആ ഭാഗത്തേക്ക് പോകുന്ന ഒരു ബസ് എപ്പോഴും ഡബിൾ ഡെക്കർ പോകുന്നതാണ് കേട്ടോ. ഞാൻ ചിലപ്പോൾ ആ സൈഡിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് നോക്കും, അപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അനുവേ, അപ്പം എന്തായാലും നമ്മൾ പറയുന്നത് രണ്ട് നില ട്രെയിനിൻ്റെ കാര്യമാണ്. ഇന്ത്യയിലെ ഡബിൾ ഡെക്കർ ട്രെയിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇന്ത്യയിൽ ശരിക്കും ഡബിൾ ഡെക്കർ ട്രെയിനുകൾ ഉണ്ടോ എന്നുള്ളത്. അറിയാത്തവർക്ക് വേണ്ടി പറയാൻ, തീർച്ചയായിട്ടുണ്ട്. തിരക്കേറിയ റൂട്ടുകളിൽ കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് റെയിൽവേ ഈ ഒരു ഹൈ കപ്പാസിറ്റി ട്രെയിൻസ് അവതരിപ്പിക്കുന്നത് കേട്ടോ. കാരണം നല്ല ഭംഗിയുള്ള, ഉള്ളിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല സ്പേസൊക്കെ ഉള്ള ഈ ട്രെയിനുകൾ ഒരു സ്ലീപ്പർ കോച്ചിനേക്കാളും ഉപരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കാറ്റഗറിയിലാണ് വരുന്നത് കേട്ടോ. അതായത് പുറമേ നമ്മൾ നോക്കുമ്പോഴേ ഒരു പ്രത്യേക ഗാംഭീര്യം ഈ ട്രെയിനുകൾക്കുണ്ട്. അതിൻ്റെ ഉൾവശമാണെങ്കിൽ വളരെ മോഡേണാണ്, വലിയ വിൻഡോസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ വളരെ എളുപ്പമായിരിക്കും. എനിക്കും ഏറ്റവും ഇഷ്ടം ഈ യൂറോപ്യനിലൊക്കെയുള്ള ട്രെയിനുകളൊക്കെ, ഈ രണ്ട് സൈഡിലും പുൽമേടുകളൊക്കെയുള്ള ഒരു സ്ഥലങ്ങളിലൂടെ ട്രെയിനുകൾ സിനിമയിൽ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ പോകുമ്പോൾ വലിയ ജനാലകളാണെങ്കിൽ, ഗ്ലാസ് ആണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് വലിയ വൈഡായിട്ടുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും. എന്തായാലും ഇതിൻ്റെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റിയെക്കുറിച്ച് അറിയണ്ടേ? സാധാരണ കോച്ചുകളെ അപേക്ഷിച്ച് ഏകദേശം ഒരു 128 പാസഞ്ചേഴ്സിന് വരെ ഈ ഡബിൾ ഡെക്കർ കോച്ചിൽ യാത്ര ചെയ്യാമെന്നുള്ളതാണ്. അതായത് ഒരേ സമയം കൂടുതൽ യാത്രക്കാരെ അല്ലെങ്കിൽ യാത്രക്കാർക്ക് സീറ്റ് ഉറപ്പാക്കാം എന്ന് സാരം. പിന്നെ ചെന്നൈ, ബാംഗ്ലൂർ, മുംബൈ, അഹമ്മദാബാദ്, ഡൽഹി, ജയ്പൂർ തുടങ്ങിയ പ്രധാനപ്പെട്ട റൂട്ടുകളിൽ ഈ സർവീസ് ഇപ്പോൾ കിട്ടും, അല്ല സർവീസുകൾ ലഭ്യമാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ബാംഗ്ലൂരിലേക്ക് പോകുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനുമാണ് കേട്ടോ. അപ്പോൾ ഫുള്ളി എയർ കണ്ടീഷൻഡാണ് ഈ ട്രെയിനുകളെല്ലാം തന്നെ, ഫുള്ളി എ സി ആണ്. യാത്രക്കാർക്ക് മികച്ച കംഫർട്ട് നൽകുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റുകളും ലൈറ്റിംഗും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട് ആ വലിയ വിൻഡോസും ലൈറ്റിംഗ്സും നല്ല എന്താ പറയുക സീറ്റുകളും, ഒരു ഒരു ലക്ഷറി ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഈ ഡബിൾ ഡെക്കർ ട്രെയിൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ താഴത്തെ നിലയിലിരുന്നാൽ പാളത്തിനോട് ചേർന്ന് യാത്ര ചെയ്യുന്നൊരു ഫീൽ നമുക്ക് കിട്ടും. ഇനി മുകളിലാണെങ്കിൽ കുറച്ചുകൂടി വൈഡായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ ലോങ് ട്രിപ്പുകൾക്ക് വലിയ ബോറടിയൊന്നും ഇല്ലാതെ പോകാൻ പറ്റിയൊരു യുണീക് എക്സ്പീരിയൻസ് ആണ് ഈ ഡബിൾ ഡെക്കർ ട്രെയിൻ നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഒരു ഡബിൾ ഡെക്കർ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ, കയറിയിട്ടില്ലെങ്കിൽ, തീർച്ചയായിട്ടും അടുത്ത യാത്രയിൽ ഇതൊന്ന് പരീക്ഷിക്കണം. നമ്മുടെ യാത്രകൾക്കിടയിൽ ഇതൊരു ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു സമ്മാനമായിരിക്കും നമുക്ക് നൽകുന്നത്. അപ്പോൾ യാത്രകൾ എപ്പോഴും നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ തരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. മിഡ് മോർണിംഗ് വിന്നത്തെ കേട്ടുകൊണ്ടേയിരിക്കൂ. നമുക്ക് നല്ലൊരു പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരികെ എത്താം. അപ്പോഴും ചോദ്യം മറക്കണ്ട, HT സ്പേസ് നിങ്ങളുടെ ശരിയായിട്ടുള്ള ആൻസർ. ചോദ്യം എന്താണെന്നറിയാലോ? നമ്പർ 20 മദ്രാസ് മേൽ എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം ഏത്? സിനിമയ്ക്ക് വരാൻ ആഗ്രഹമില്ലാത്തർ അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്ത് ഉത്തരം അയക്കാം. താല്പര്യമുള്ളവർക്ക് അയക്കാം. സെൻഡ് ടു 0585829220.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் டு யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: இப்ப பிரேயர் டைம் ஒക്കെ കഴിഞ്ഞിട്ട് எல்லாரும் പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ടൈം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്ക് കാണാം. നമുക്ക് ഷേഖ് സായിദ് റോഡിലേക്ക് നോക്കുമ്പോൾ ദുബായ് സൈഡിലേക്ക് ഇപ്പോഴും ഹെവി ട്രാഫിക് കണ്ടിന്യൂ ചെയ്ത് പോവാട്ടോ. പിന്നെ ബിസിനസ് ബേ ഏരിയയിലാണെങ്കിലും വാഹനങ്ങൾ വെരി സ്ലോ ആണ്. അലത്തിഹാദ് റോഡ് എടുക്കുമ്പോൾ ഷാർജ ദുബായ് ബോർഡറിൽ ഏകദേശം ഒരു 15 to 20 minutes ഡിലേ ആണ് മാപ്പിൽ കാണിക്കുന്നത്. ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് നോക്കാം. ആ നമ്മുടെ ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് ആ ഭാഗത്തും പ്രധാന എക്സിറ്റ്സിലും ചെറിയ ബ്ലോക്ക്സ് കാണുന്നുണ്ടേ. ആ അൽഖയിൽ റോഡിലേക്ക് പോകുമ്പോൾ അൽകൂസ് ഭാഗത്ത് വെഹിക്കിൾസിൻ്റെ വലിയൊരു നിര കാണാം. യാത്രയ്ക്ക് എന്തായാലും കൂടുതൽ സമയം എടുക്കുമെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തിരക്ക് കൂടാനുള്ള ചാൻസ് ഇനിയുണ്ടെന്ന്. വീക്കെൻഡാണ്, അതുകൊണ്ടും കൂടുതലായിട്ട്. അപ്പം അതുകൊണ്ട് ഡ്രൈവ് സേഫ്. കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ ഇവിടെ തന്നെയുണ്ട്. കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
1: Traffic update.
0: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Mid Mornings with Nitya.

0: Mid Morning with Nitya.
1: Welcome back. നമ്മുടെ ഇന്ത്യയിൽ, നമുക്ക് ഇന്ത്യയിലേക്ക് നേരെ പോട്ടോ. ഇന്ത്യയിൽ പ്രകൃതി ഒളിപ്പിച്ചു വെച്ച വിസ്മയങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിന് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടോ? ഇല്ലല്ലേ. യെസ്, എന്തായാലും അതവിടെ നിൽക്കട്ടെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന മൂവിയിൽ മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്ന, അല്ല, ഓഫ് എന്റെ മൈക്ക്, മോഹൻലാൽ അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേരാണ് ചോദിച്ചത് കേട്ടോ. ശരിയായിട്ടുള്ള ഉത്തരം ഒരുപാട് പേര്, ഏറ്റവും കൂടുതൽ ആൾക്കാർ അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 50 മെസ്സേജസ് ആണ് എനിക്ക് വന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഉത്തരം കൃത്യമായിട്ട് തന്നെയാണ് അയച്ചിരിക്കുന്നത്. ടോണി കുരുശിങ്കൽ അങ്ങനെ പറഞ്ഞത് ഓർക്കുന്നില്ലേ. ജഗദീഷിന്റെ പേര് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കുമ്പളം ഹരി. അതുപോലെ മണിയമ്മള രാജ് മറക്കാൻ പറ്റാത്തൊരു പേരാണ്. ഹിച്ച്കോക്ക് കഞ്ഞിക്കുഴി. അങ്ങനെ നല്ല രസമായിരുന്നു. 1990 പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് നമ്പർ 20 മദ്രാസ് മെയിൽ. ഇനി ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത് വേറൊരു മെസ്സേജാണ് കേട്ടോ. രണ്ടു പേർക്ക് മാത്രമേ ടിക്കറ്റ് കിട്ടുള്ളൂ, അത് ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആളുടെ പേരെന്തായിരുന്നു? ഞാൻ ഇപ്പോൾ ആൾക്ക് മെസ്സേജ് അയച്ചതേ ഉള്ളൂ തിരിച്ച്. യപ്പ്, ആ ആളയച്ചിരിക്കുന്നത് എച്ച് ടി ദേവരാജ പ്രദ, എന്തോ, പ്രദവ വർമ്മ. ഷാനുവോ എന്തു പറ്റി ഷാനോ? തെറ്റാണ് കേട്ടോ, ടോണി കുരിശിങ്കലാണ്. എനിവേ, ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന രണ്ട് പേരുകൾ പറയാം. അതായത് ഇന്നിപ്പോ മിഡ് മോർണിംഗ് ഇന്നെത്തിയ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ എനിക്ക് രണ്ടുപേരെ സെലക്ട് ചെയ്യാൻ പറ്റി. രണ്ടുപേർക്കും പാട്രിയോട്ടിന്റെ ടിക്കറ്റ് കിട്ടാൻ പോവാണ്. രണ്ടുപേരുടെയും പേര് ജോൺ. കൺഗ്രാജുലേഷൻസ്. അദ്ദേഹത്തിന്റെ നമ്പർ എൻഡ് ചെയ്യുന്നത് 1622. സെക്കൻഡ് വൺ ഷെറിൻ ആണ്. ഷെറിന്റെ 1857 ആണ് എൻ്റെ ഇന്ന് നമ്പർ. സോ രണ്ടു പേർക്കും കൺഗ്രാജുലേഷൻസ്. നാളെ അൽഷാബ് വില്ലേജ് ഷാർജയിൽ, അൽഷാബ് സിനിമയിൽ പോയിട്ട് പേട്രിയോട്ട് മൂവി കണ്ട് എൻജോയ് ചെയ്യുക. പലരും പല കാര്യങ്ങളും പറയുന്നുണ്ടാവും, നമ്മളതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മളുടെ മൂവി നമ്മളുടെ കണ്ണിന് എത്രത്തോളം കുളിരി പകർന്നോ അത് അങ്ങോട്ട് എൻജോയ് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ ഒളിപ്പിച്ചു വെച്ച പ്രകൃതിയുടെ വിസ്മയത്തിലേക്ക് പോവാം അല്ലേ. അതായത് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് സിക്കിമിലുള്ള സിക്കിമിന്റെ ഏതാണ്ട് പശ്ചിമ ഭാഗത്തുള്ള എന്താണ് കെച്ചിയോ പൽറി ലേക്കിലേക്കാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6000 ഉയരത്തിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇത് വെറും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല, മറിച്ച് എന്താ പറയുക, സയൻസിന് പോലും പൂർണ്ണമായിട്ട് കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ഒരു ഒരു എന്താ പറയുക, ഒരു പ്രതിഭാസമാണെന്ന് തന്നെ പറയാം. അതായത് കെച്ചിയോ പൽറി തടാകത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളവർക്കറിയാം, ഇതിനെ വിഷ് ഫുൾഫില്ലിംഗ് ലേക്ക് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ആഗ്രഹങ്ങൾ സഫലമാക്കുന്ന ഒരു ലേക്ക് അല്ലെങ്കിൽ ഒരു തടാകം. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരി ഈ തടാകത്തിന് മറ്റൊരു രഹസ്യമുണ്ട്. എന്താണോ, ഇടതൂർന്ന കാടിന് നടുവിലാണ് ഈ ഒരു തടാകം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് കാടിന് നടുവിലുള്ള ഒരു ജലാശയത്തിൽ നിറയെ ഉണങ്ങിയ ഇലകൾ വീണ് കിടക്കേണ്ടതല്ലേ, നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവില്ലേ. യെസ്, എന്നാൽ ഈ തടാകത്തിന്റെ ഉപരിതലത്തിൽ നിങ്ങൾക്ക് ഒരു ഉണങ്ങിയല്ല പോലും കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ്. പ്രാദേശിക വിശ്വാസം അനുസരിച്ച് ഈ തടാകത്തിന് മുകളിലേക്ക് ഒരു ഇല വീണാൽ ഉടൻ തന്നെ അവിടെയുള്ള പക്ഷികൾ അത് കൊത്തിയെടുത്ത് ദൂരേക്ക് കൊണ്ടുപോകും. അതായത് ഈ തടാകം എപ്പോഴും ശുദ്ധമായിട്ട് സൂക്ഷിക്കാൻ പ്രകൃതി തന്നെ ഏൽപ്പിച്ച ഒരു ഒരു സെക്യൂരിറ്റി പണിയാണ് ശരിക്കും ഈ പക്ഷികൾ എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ പരിസ്ഥിതി വാർത്തകളിൽ ഈ തടാകം എപ്പോഴും ഇടം പിടിക്കാറുണ്ട് കേട്ടോ. തടാകത്തിലെ വെള്ളം അത്രമാത്രം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടിരിക്കുന്നതിന് പിന്നിൽ ഈ പക്ഷികളുടെ ക്ലീനിങ് സർവീസ് ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നെ ബുദ്ധമതക്കാർക്കും ഹിന്ദുക്കൾക്കും ഒരുപോലെ പവിത്രമാണ് കേട്ടോ ഈ തടാകം. അങ്ങനെയും കൂടെ വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. പത്മസംഭവ ഗുരുവിന്റെ കാൽപ്പാടുകളോട് കൂടിയ ഈ തടാകത്തിന്റെ അതായത് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ കാൽപ്പാദങ്ങളോട് സാമ്യമുള്ള തടാകത്തിന്റെ ആകൃതി അങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെള്ളം ആരും തൊടാറ് പോലും ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ചുറ്റും വൻ മരങ്ങൾ നിൽക്കുന്ന ഒരു തടാകത്തിലേക്ക് കാറ്റിൽ എന്തുമാത്രം ഇലകൾ വീഴുന്നുണ്ടാവും അല്ലേ. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വെള്ളത്തിന് മുകളിലൊരു എന്തെങ്കിലും ഒരു ചെറിയ അഴുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലയോ അങ്ങനെയുള്ള ക്ലീൻ അല്ലാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമേ അവിടെ ഇല്ല. ഇതൊരു നാച്ചുറൽ വണ്ടർ തന്നെയാണ് അല്ലേ. പരിസ്ഥിതിയും പക്ഷികളും ഈ മനുഷ്യരുടെ ഇടപെട്ടലുകൾ ഇല്ലാതെ തന്നെ ഒരു ജലാശയത്തെ, ഒരു ലേക്കിനെ എന്തുമാത്രം എങ്ങനെ എത്ര മനോഹരമായിട്ട് എത്ര ഉത്തരവാദിത്തോടുകൂടി പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നതിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണെന്ന് പറയാം. അപ്പൊ സിക്കിമിൽ പോകുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ഈ തടാകം. പ്രകൃതിയുടെ ഈ ഒരു കരുതൽ കാണുമ്പോൾ നമുക്ക് സത്യത്തിൽ അത്ഭുതം തോന്നില്ലേ. പറഞ്ഞപ്പോൾ തന്നെ പ്രകൃതിക്ക് അതിൻ്റെതായ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലേ. അത് നിലനിർത്താൻ പക്ഷികളും മരങ്ങളും കൂട്ടു നിൽക്കുന്നു എന്നുള്ള കാര്യം. അപ്പൊ ഇങ്ങനെയുള്ള പ്രകൃതി രഹസ്യങ്ങളൊക്കെ നമുക്ക് ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ, വരുന്ന ദിവസങ്ങളിൽ പങ്കുവയ്ക്കാം. എന്റെ കൂടെ ഇതുവരെ ചേർന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അടുത്തത് നിങ്ങൾക്ക് പാട്ടുകളുടെയും എന്താ പറയുക, തമാശകളുടെയും പൊട്ടിച്ചിരികളുടെയും നേരമാണ്. 2 to 4 നിങ്ങളുടെ കൂടെ ഷീബ ഉണ്ടാവും. ഷീബയ്ക്ക് നിങ്ങൾക്ക് ഷീബയിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടുകളുടെ ലിസ്റ്റൊക്കെ ഇപ്പോഴേ അയച്ചോളൂ. 0582 9220 എന്ന നമ്പറിലേക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വേഗം അയക്കൂ കേട്ടോ. അപ്പോൾ ഷീബയ്ക്കും ഉണ്ടാവും ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ പാട്രിയോട്ട് മൂവി കാണാനുള്ള ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ മിഡ് മോർണിംഗിൻ്റെ ഭാഗമായി ടിക്കറ്റ് കിട്ടിയ എല്ലാവർക്കും താങ്ക് യു. അവരെല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് വൺസ് അഗെയിൻ. അപ്പോൾ നാളെ പോയിട്ട് അൽഷാ വില്ലേജിൽ ഷാർജയിൽ വൈകിട്ട് അൽഷാബ് സിനിമാസിൽ ഷാർജയിൽ പോയിട്ട് മൂവി കാണുക. വൈകിട്ട് 7 മണിക്കാണ്. 6:30 തന്നെ ടിക്കറ്റ് കിട്ടി എല്ലാവരും അവിടെ എത്തിച്ചേരുക. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്, അടുത്താണ്, അതുകൊണ്ട് ഈസി ആയിട്ട് പോവാം കേട്ടോ. അപ്പോൾ സിനിമയെ കണ്ടിട്ട് തിങ്കളാഴ്ച വരുമ്പോൾ എന്നോട് വിശേഷങ്ങളൊക്കെ പറയുന്നു. വിശ്വസിക്കുന്നു, ഒത്തിരി ഒത്തിരി ഒത്തിരി സന്തോഷം. നല്ലൊരു വീക്കെൻഡ് ആയിരിക്കട്ടെ. എല്ലാ ടെൻഷനും മറന്ന് സന്തോഷമായിട്ട് എവിടെയെങ്കിലും ഒക്കെ സ്റ്റേക്കേഷനൊക്കെ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് കൂട്ടുകാരുമായിട്ടോ കുട്ടികളായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ പോയിട്ട് എൻജോയ് ചെയ്യും കേട്ടോ. അപ്പോൾ മിഡ് മോർണിംഗ് നിത്യയുമായിട്ട് ഇനി ഞാൻ എത്തുന്നത് തിങ്കളാഴ്ച രാവിലെ 11 മണിക്കാണ്. നമ്മുടെ റേഡിയോ ഹോം 92.2 FM എപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. വീക്കെൻഡിൽ നല്ല കീടുകാച്ചി പാട്ടുകൾ നിങ്ങളെ തേടിയെത്തും. അപ്പോൾ ബൈ ബൈ ഫ്രം മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഖ്യമന്ത്രി ചർച്ച സജീവം. നിരീക്ഷകർ ലിസ്റ്റ് ഹൈക്കമാൻഡിന് നൽകി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കോൺഗ്രസ് മുഖ്യമന്ത്രി പോരിൽ എംഎൽഎമാരുടെ പിന്തുണ പ്രധാനമെന്ന സൂചന നൽകി സണ്ണി ജോസഫ്. മറ്റ് ഘടകങ്ങളെക്കാൾ പ്രധാനം എംഎൽഎമാരുടെ പിന്തുണയാണെന്നും നേതാക്കൾ സമന്വയത്തിൽ എത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവർത്തകരുടെ പ്രകടനവും ഫ്ലക്സും നേതാക്കൾ നിയന്ത്രിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിരീക്ഷകർക്ക് മുന്നിൽ പക്ഷം പിടിച്ചില്ലെന്നും നിഷ്പക്ഷത പാലിച്ചെന്നും പറയുന്ന സണ്ണി ജോസഫ് പുറത്തുവന്ന എംഎൽഎമാരുടെ പിന്തുണ രേഖപ്പെടുത്തിയ ചിത്രങ്ങൾ ശരിയല്ലെന്നും പ്രതികരിച്ചു. സണ്ണി ജോസഫിനെ കൂടാതെ സന്ദീപ് വാര്യർ, സജീവ് ജോസഫ്, ടി ഒ മോഹനൻ, ഉഷാ വിജയൻ തുടങ്ങിയവരും കെ സി വേണുഗോപാലിനെ പിന്തുണച്ചുവെന്നാണ് റിപ്പോർട്ട്. എന്നാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് ശക്തമായി രംഗത്തുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് കനത്ത തിരിച്ചടി നൽകുന്നു എംഎൽഎമാരുടെ നിലപാട്. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള നിർണായക നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ സജീവം. എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് അനുകൂലമായ കാറ്റാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലുള്ളത്. എഐസിസി നിരീക്ഷകർ ഇന്നലെ നടത്തിയ വ്യക്തിഗത കൂടിക്കാഴ്ചയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 63 കോൺഗ്രസ് എംഎൽഎമാരിൽ 47 പേരും കെ സി വേണുഗോപാലിന്റെ പേരാണ് നിർദ്ദേശിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മുഖ്യമന്ത്രി ചർച്ചകളിൽ എംഎൽഎമാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയെന്ന രീതിയിൽ പുറത്തുവന്ന ചിത്രം തള്ളി എഐസിസി നിരീക്ഷകർ. പുറത്തുവന്നത് യഥാർത്ഥ രേഖയല്ലെന്നും മുഖ്യമന്ത്രി ആരെന്നതിൽ തീരുമാനം ഉടനുണ്ടാകുമെന്നും എഐസിസി നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിനായി നേതാക്കൾ നടത്തുന്ന സമ്മർദ്ദ നീക്കങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തി. തെരുവിലെ പ്രകടനങ്ങൾ അച്ചടക്കത്തിന്റെ അതിരുവിടുന്നുവെന്ന ഹൈക്കമാൻഡ് വൃത്തങ്ങൾ. സമ്മർദ്ദത്തിന് വഴങ്ങി ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു എന്ന പ്രതീതി ഉണ്ടാകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന ആശങ്കയിലാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം കുറുപ്പന്തറയിൽ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാശ്രമമുണ്ടായി. കോൺഗ്രസ് പ്രവർത്തകൻ ഫ്രാൻസിസ് ആണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. കെപിസിസി ആസ്ഥാനത്ത് സ്ഥാപിച്ച കെ സി വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡിൽ അതിനിടെ കരിയോയിലൊഴിച്ച് വികൃതമാക്കിയ സംഭവം. കഴിഞ്ഞ ദിവസം ഈ ഫ്ലക്സിൽ ഒരു വിഭാഗം പാൽ അഭിഷേകം നടത്തിയിരുന്നു. ഇടുക്കിയിൽ വി ഡി സതീശൻ അനുകൂല പ്രകടനം നടത്തിയ 4 പ്രാദേശിക നേതാക്കളെ പാർട്ടി പദവികളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഡിസിസി. ഹൈക്കമാൻഡ് നിർദ്ദേശം ലംഘിച്ച് പരസ്യമായി പ്രകടനം നടത്തിയതിലാണ് നടപടി. യുഡിഎഫിനെ ആര് നയിക്കണമെന്ന ചർച്ചകൾ കോൺഗ്രസിൽ തുടരുമ്പോൾ ഘടകകക്ഷികൾ നിലപാട് വ്യക്തമാക്കി. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ റിപ്പോർട്ട് നൽകാനായി ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകരായ എഐസിസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിനും അജയ് മാക്കിനും മുന്നിൽ ഘടകകക്ഷികൾ അഭിപ്രായം അറിയിച്ചു. സിറ്റിംഗ് എംഎൽഎ മുഖ്യമന്ത്രി ആകണമെന്ന നിലപാടാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്വീകരിച്ചത്. കേരളത്തിന്റെ പൊതുവികാരം കണക്കിലെടുത്തുള്ള തീരുമാനം വേണമെന്ന് പി ജെ ജോസഫ്. ഹൈക്കമാൻഡിനുള്ള ഈ സന്ദേശം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമാക്കുകയും ചെയ്തു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച നീളുന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തർക്കങ്ങൾ വിജയത്തിന്റെ ശോഭ കെടുത്തുന്നുവെന്നാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. എത്രയും വേഗം മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെന്ന് ലീഗ്. മുഖ്യമന്ത്രി പോരിൽ വി ഡി സതീശനുള്ള പിന്തുണ തുടരാൻ മുസ്ലിം ലീഗ് തീരുമാനം. ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ആശയവിനിമയം നടത്തും. മാത്യു കുഴൽനാടന്റെ പ്രസ്താവനയിൽ കടുത്ത പ്രതിഷേധമുണ്ട് ലീഗിന്. ലീഗ് നേതാക്കൾ പരസ്യമായി ഒരു കാര്യവും പറഞ്ഞില്ലെന്നിരിക്കെ മാത്യുവിന്റേത് അനവസരത്തിലുള്ള വിമർശനമെന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ ഉൾപാർട്ടി ചർച്ചകളുടെ രീതികളിൽ വലിയ മാറ്റത്തിനൊരുങ്ങുന്നു സിപിഎം. സമയപരിധി മുൻകൂട്ടി നിശ്ചയിച്ച് നടത്തുന്ന ചർച്ചകൾ ഇനി പറ്റില്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ആവശ്യം ജനറൽ സെക്രട്ടറി എം എ ബേബി അംഗീകരിച്ചു. ഇടതുപക്ഷം കേരളത്തിൽ ദുർബലപ്പെട്ടാൽ അത് ഇടതുപക്ഷ പാർട്ടികൾക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ ആപത്തെന്ന് സിപിഎം നേതാവ് ഇ പി ജയരാജൻ. ലോകം ഇന്ന് നേരിടുന്ന ആപത്ത് വലതുപക്ഷത്തിന്റെ ശക്തിയാണ്. ഇടതുപക്ഷം ദുർബലപ്പെടുന്നതിന് പകരം ശക്തിപ്പെടണം എന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ജനവിരുദ്ധമായ നിലപാട് ഭരണരംഗത്തുണ്ടായിട്ടില്ലെന്ന് ഇ പി ജയരാജൻ. സിപിഐക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സാങ്കേതികമായ തടസ്സങ്ങൾ പറയാൻ സാധിക്കില്ല, മുൻപും ഇത്തരത്തിലുണ്ടായിട്ടുണ്ടെന്ന് ബിനോയ് വിശ്വം. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കേണ്ടത് സിപിഎം എന്നും സർക്കാരിനെ തിരുത്തേണ്ട ഘട്ടങ്ങളിൽ സിപിഐ കൃത്യമായി തിരുത്തിയിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ വൈരികളായ ഡി എം കെയും എ ഐ എ ഡി എം കെയും ചേർന്ന് സഖ്യ സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത തെളിയുന്നു. കേവല ഭൂരിപക്ഷം തികയ്ക്കാനാകാത്തതിനാൽ നടൻ വിജയുടെ തമിഴക വിട്ടുകഴകത്തിനെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാൻ ഗവർണർ രാജേന്ദ്ര അർലേക്കർ തയ്യാറാകാത്തതാണ് തമിഴകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വഴിതെളിക്കുന്നത്. ധാരണയിൽ ഏർപ്പെടാനുള്ള ചർച്ചകളിലേക്ക് കടക്കും മുൻപ് ബി ജെ പിയുമായുള്ള സഖ്യം എ ഐ എ ഡി എം കെ അവസാനിപ്പിക്കണമെന്ന് ഡി എം കെ ആവശ്യപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ ഐ എ ഡി എം കെയും ബി ജെ പിയും ചേർന്ന എൻ ഡി എ മുന്നണിയായാണ് മത്സരിച്ചത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ഡി എം കെയും എ ഐ എ ഡി എം കെയും ശ്രമിച്ചാൽ പാർട്ടിയിലെ എല്ലാ എം എൽ എമാരും രാജിവയ്ക്കുമെന്ന് നടൻ വിജയുടെ തമിഴക വിട്ടുകഴകം മുന്നറിയിപ്പ് നൽകി. ജനങ്ങളുടെ വോട്ട് നേടിയ പാർട്ടിയെ ഒഴിവാക്കി സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കാൻ ഇരു പാർട്ടികളും ഒത്തുകളിക്കുന്നതായി ടി വി കെ സംശയിക്കുന്നു. പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള നടപടികൾ ബി ജെ പി വേഗത്തിലാക്കി. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള നിർണായക ചർച്ചകൾക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊൽക്കത്തയിൽ. തെരഞ്ഞെടുക്കപ്പെട്ട 207 ബി ജെ പി എം എൽ എമാരുടെ യോഗത്തിൽ പങ്കെടുത്ത് നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിക്കും. യുഎയ്ക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി ഇന്ന്. ഇറാനിൽ നിന്നുള്ള ഭീഷണികളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നുണ്ടെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും യുഎഇ മന്ത്രാലയം. രാജ്യത്തിന്റെ ആകാശം സുരക്ഷിതമാണെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഹോർമുസിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇറാന്റെ ബോട്ടുകളും ഏറ്റുമുട്ടി. ഹോർമുസിൽ 3 അമേരിക്കൻ നാവിക കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ കപ്പലുകളെ യുഎസും ആക്രമിച്ചിട്ടുണ്ട്. ഐ പി എല്ലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം. വൈകിട്ട് ഡൽഹിയിലാണ് കളി. അടുത്ത വാർത്ത 3 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
6: Good afternoon, Dubai. ഇപ്പോൾ സമയം 2:07.
5: Time check.
7: Weather update.
8: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിലിപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി
8: 58%. ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് alras.me.

ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ഹോമെടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. ഇന്ന് സർവമായയിലെ പാട്ട് കേട്ടുകൊണ്ടാണ് തുടങ്ങിയത്. നല്ല ചൂടുണ്ട് പുറത്ത്, കുറേ സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നല്ല ചൂടാണ്, ഇനിയിപ്പോൾ അങ്ങോട്ട് നമുക്കിങ്ങനെ ചൂട് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം കുറച്ചിന്ന് മനസ്സിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സോഫ്റ്റായിട്ടുള്ളൊരു പാട്ട് ആദ്യമാവാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പുതുമഴ പോലെ വീണത് എന്ന പാട്ട് പ്ലേ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല പാട്ടൊക്കെ കേട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങ് പോവാം. വേഗം മെസ്സേജ് അയച്ചോണേ. 0585829220 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് പാട്ടുകൾ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അത് ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പ്ലേ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഈ വീക്കെൻഡിൽ ഹോം തിയേറ്ററിൽ പാട്രിയോട്ട് എന്ന മൂവി കാണാനായിട്ടുള്ള അവസരമുണ്ട്. ഇപ്രാവശ്യം നമ്മൾ അൽഷാബ് വില്ലേജിലെ അൽഷാബ് സിനിമയിലാണ് പാട്രിയോട്ട് എന്ന മൂവി കാണാനായിട്ട് പോകുന്നത്. നാളെ വൈകുന്നേരം 7 മണിക്കാണ്. അപ്പോൾ ഇതുവരെ ടിക്കറ്റ് കിട്ടിയെന്ന് അറിയുന്ന സുഹൃത്തുക്കളുണ്ട്. നിങ്ങൾക്ക് ഇന്നിപ്പോൾ വൈകുന്നേരം മുതൽ കുറച്ച് കഴിയുമ്പോൾ മുതൽ ഞങ്ങൾ മെസ്സേജ് അയക്കും ആർക്കൊക്കെയാണ് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്, നിങ്ങൾ എവിടെയാണ് വരേണ്ടത്. നിങ്ങളുടെ ടിക്കറ്റും ഞങ്ങൾ മെസ്സേജ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഇന്ന് പാട്രിയോട്ടിന് വേണ്ടിയിട്ട് ടിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം മൂവിയുടെ പേര് പാട്രിയോട്ട് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടി ചേർത്തുകൊണ്ട് വാട്സാപ്പ് ചെയ്താൽ മതി. 0585829220 എന്ന നമ്പറിലേക്ക്. ഓക്കെ, അപ്പോൾ അടുത്ത പാട്ട് ഞാൻ പ്ലേ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള അംശം പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. അംശം എന്ന പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. കേട്ടിട്ട് വരാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM. കേരളത്തിൽ മുഖ്യമന്ത്രി ഇതുവരെയായില്ല. നേതാക്കൾക്കായി അണികൾ തെരുവിൽ. പ്രതിഷേധ രീതിയിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. മുഖ്യമന്ത്രി വൈകുന്നത് ജയത്തിന്റെ ശോഭ കെടുത്തുന്നു.
0: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-922-0. മണ്ടേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
3: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യം.
4: ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസങ്ങൾ വീണ്ടും ഒന്നിച്ച അത്ഭുത ചിത്രം മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ 18 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം സ്ക്രീനിൽ ഒന്നിച്ചെത്തിയിരിക്കുന്നു ബിഗ് എംസ്.
5: ചുവരുകളെ മറന്നുപോയ ഒരു മുറിയിൽ നിന്നാണ് അയാൾ സംസാരിക്കുന്നത്.
4: മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരോടൊപ്പം ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി തുടങ്ങി വൻ താരനിര അണിനിരക്കുന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രം പാട്രിയോട്ട് റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചുകൊണ്ട് ബോക്സ് ഓഫീസിൽ മുന്നേറ്റം തുടരുന്നു.
6: റണ്ണിംഗ് സക്സസ്ഫുള്ളി അക്രോസ് ദ തിയേറ്റേഴ്സ് വേൾഡ് വൈഡ്. പാട്രിയോട്ട് മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ്. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
9: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
10: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
11: Affordable and immediate. That's the power of radio advertising.
12: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.
14: Neural Sama Medical Center avadhirippikkunnu free GP consultation camp. Visit visa holders, ജോലി നഷ്ടപ്പെട്ടാലും ഇൻഷുറൻസ് ഇല്ലെങ്കിലും May 9 അൽഖറാമയിലും May 16 അൽനാദയിലും രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ ഫ്രീ മെഡിക്കൽ സർവീസ്. മറ്റു ദിവസങ്ങളിൽ GP കൺസൾട്ടേഷന് വെറും 30 dirhams. ആരോഗ്യത്തിന്റെ ആദ്യ ചുവട് വയ്ക്കൂ ന്യൂറൽ സമയിൽ നിന്നും. ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ 052-535-2084.

0: ARM അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഈ പാട്ട് കേൾക്കാനായിട്ട് എന്ന ദിവ്യയാണ് മെസ്സേജ് അയച്ചത്. ദിവ്യ അജ്മാനിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദിവ്യയ്ക്കും അതുപോലെ തന്നെ ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ്. നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസമാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെന്ന ജന്മദിനം ആഘോഷിക്കുകയാണ്, വിവാഹവാർഷികം ആഘോഷിക്കുകയാണ്, അല്ലെങ്കിൽ ലീവിന് നാട്ടിലേക്ക് പോവുകയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞി വിശേഷങ്ങൾ, വലിയ വലിയ വിശേഷങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 ആണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ശിവ ഭയങ്കര പാവമായിരിക്കുന്നു, എന്ത് പറ്റി, ബഹളമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് രഞ്ജിത്ത് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയോ രഞ്ജിത്തെ, ഒരു ചെറിയ ത്രോട്ട് പെയിൻ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഒരുപാട് ബഹളം വെച്ച് കുളമാക്കി എൻ്റെ ത്രോട്ട് ചീത്തയാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നൊന്ന് പാവമായതാണ് കേട്ടോ. ഓഹോ, അപ്പം ഞാൻ എല്ലാ ദിവസവും പാവമല്ല, ഭയങ്കരമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ശരി, അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ത്രോട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ വിനയ വെച്ച് കുറച്ചൊന്ന് ബഹളമൊക്കെ കുറയ്ക്കാം, ഇന്ന് ഇങ്ങനെ മിതഭാഷിണിയാവാം എന്ന് വിചാരിച്ചു. ടണ്ടടേങ്. ശരി, മിതഭാഷിണി അത് കൃത്യമായിട്ട് വന്നതുകൊണ്ടാണ് ഒരു ടണ്ടടേങ് അവിടെ വന്നത് കേട്ടോ. നമ്മുടെ മെഹബൂബയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. റിസൻ സൈമൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അശ്രുവിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഷീജ മെസ്സേജ് അയച്ചിരിക്കുന്നു. പിന്നെ ഷാജൻ വർഗീസിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. മുഹമ്മദ് നൗഫൽ, മുഹമ്മദ് സിഞ്ചു, അഖിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പ്രവീൺ ജോയ്, പ്രവീൺ ഒരു പാട്ട് കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മകൾക്കിലെ ചാഞ്ചാടിയാടി ഉറങ്ങുന്നേയല്ലേ, ഇന്ന് നമുക്ക് സെറ്റാക്കാം കേട്ടോ, ഒന്ന് ഞാൻ പാട്ട് പ്ലേ ചെയ്തുതരാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് വേഗം മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 എന്ന നമ്പറിലേക്ക്. ഇനി നമുക്ക് പൂക്കളെ സെറ്റ് ഹോയ് വിടുങ്കൽ കേട്ടാലോ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായി.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഈ സമയം ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ 22nd സ്ട്രീറ്റ് ആൻഡ് അൽഖോസ് ഇൻഡസ്ട്രിയൽ ഏരിയ ത്രീ ആ ഭാഗത്ത് ഹെവി ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺ ഡി 65 അൽ മറേബ്യ സ്ട്രീറ്റ് ആൻഡ് അൽഖോസ് ഇൻഡസ്ട്രിയൽ ഏരിയ ത്രീ ആ ഭാഗത്തെല്ലാം നല്ല ട്രാഫിക് കാണുന്നുണ്ട്. ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ സ്ട്രീറ്റ് 36 ഇൻ അൽ ബർഷ വൺ ആ ഭാഗത്ത് ഹെവി ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺ ഡി 92 അൽ വാസിൽ സ്ട്രീറ്റ് ഇൻ അൽ സഫ ടു ആ ഭാഗത്തും ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
1: Traffic update.
3: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
1: You are listening to

0: Home 92.2 FM. Home is a feeling.
1: കേരളത്തിൽ മുഖ്യമന്ത്രി ഇതുവരെയായില്ല. നേതാക്കൾക്കായി അണികൾ തെരുവിൽ. പ്രതിഷേധ രീതിയിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. മുഖ്യമന്ത്രി വൈകുന്നത് ജയത്തിന്റെ ശോഭ കെടുത്തുന്നു.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 പി എം. ഓൺലി ഓൺ ഹോം 92.2 എഫ് എം.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

ബിന്നിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ സോങ് പ്ലേ ചെയ്തത്, ബ്രഹ്മാസ്ത്ര എന്ന ചിത്രത്തിലെ പാട്ട്. കാരണം ബിന്നി ആദ്യമായിട്ടാണ് നമുക്ക് മെസ്സേജ് അയക്കുന്നത്, ഇടയ്ക്കൊക്കെ കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ ഹോം എഫ് എം ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ബിന്നി. അപ്പോൾ എന്നോട് പറഞ്ഞു ഷീബയുടെ ഇഷ്ടത്തിനൊരു നല്ല പാട്ട് എനിക്കിവിടെ വേണ്ടിയിട്ട് പ്ലേ ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഇത്, ബ്രഹ്മാസ്ത്രയിലെ പാട്ട് ബിന്നിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് കൂട്ടുകാർക്കും കൂടെ വേണ്ടിയിട്ടും ഞാൻ ഈ പാട്ട് സമർപ്പിക്കുകയാണ്. അമീർ ഫിജേറിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അമീർ വിജയുടെ ഒരു പാട്ട് വേണം എന്നാണ് പറഞ്ഞത്. ഹായ് അമീർ, നമസ്കാരം. നമുക്ക് എല്ലാ മണിക്കൂറിലും ഒരു തമിഴ് പാട്ടാണുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഐയിലെ പാട്ട് പൂക്കളെ പ്ലേ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത മണിക്കൂറിൽ എനിക്ക് തമിഴ് പാട്ട് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് അമീറിനും കൂടെ വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഞാൻ സ്പെഷ്യലായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ റോഷ്ണിക്കുട്ടിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് റോഷ്ണിക്കുട്ടി, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ സന്തോഷ് കുമാർ പച്ചാട്ടിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് സന്തോഷ്. അബ്ബാസ് ഹസൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് അബ്ബാസ്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ജംഷീദ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹലോ പറഞ്ഞിട്ടുണ്ട്. ഹായ് ജംഷീദ്, എന്തൊക്കെയാണ് വിശേഷം? പിന്നെ നിസി ഹലോ പറഞ്ഞിട്ടുണ്ട്. ഹായ് നിസിൽ, സുഖമാണോ? നിസിലിന് ടിക്കറ്റ് വേണോ? ഒരുപാട് സുഹൃത്തുക്കൾ ഇങ്ങനെ ടിക്കറ്റിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. എന്തായാലും നമുക്ക് ഒരാൾക്കാണ് ഇന്നൊരു കപ്പിൾ ടിക്കറ്റ് എനിക്ക് കൊടുക്കാൻ പറ്റുക. ഈ പ്രാവശ്യത്തെ ഹോം തിയേറ്റർ നാളെ വൈകുന്നേരം 7 മണിക്കാണ് നമുക്ക് പാട്രിയോട്ട് മൂവിയുടെ സ്പെഷ്യൽ സ്ക്രീനിങ് ഉള്ളത്. ഇത്തവണത്തെ സ്പെഷ്യൽ സ്ക്രീനിങ് നടക്കുന്നത് അൽഷാബ് സിനിമയിലാണ്, അൽഷാബ് വില്ലേജ് ഷാർജയിൽ അൽഷാബ് സിനിമയിലാണ് ഈ പ്രാവശ്യത്തെ പാട്രിയോട്ട് മൂവി നമുക്ക് കാണാൻ പറ്റുക, നമ്മുടെ സ്പെഷ്യൽ സ്ക്രീനിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുക, നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. എല്ലാവർക്കും കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അറിയാം നമുക്കതിന് പറ്റില്ല. അപ്പോൾ ഓരോ ആഴ്ചയിലും ഇതുപോലെ ഓരോരോ സുഹൃത്തുക്കൾക്ക് നമുക്ക് ടിക്കറ്റൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തോളൂ, മെസ്സേജ് അയച്ചോളൂ. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം നമ്മുടെ മൂവിയുടെ പേര് പാട്രിയോട്ട് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആ നല്ല പേരും കൂടി ചേർത്തുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 എന്ന നമ്പറിലേക്ക്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് നമ്മുടെ പ്രവീൺ ജോയ്ക്ക് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസമേ എന്നോട് ചോദിച്ച പാട്ടാണ്, കഴിഞ്ഞ ദിവസം എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ആ പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്, മകൾക്ക് എന്ന ചിത്രത്തിലെ ഗാനം. അത് പാടിയിരിക്കുന്നത് നമ്മുടെ ഗായത്രി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.
1: കേരളത്തിൽ മുഖ്യമന്ത്രി ഇതുവരെയായില്ല. നേതാക്കൾക്കായി അണികൾ തെരുവിൽ. പ്രതിഷേധ രീതിയിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. മുഖ്യമന്ത്രി വൈകുന്നത് ജയത്തിന്റെ ശോഭ കെടുത്തുന്നു.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: Malayalita.
8: Kerala.

ജിഷ, ജിഷയുടെ ഇഷ്ടപ്പെട്ട പാട്ട് ഗോധയിലെ പാട്ട് കേൾക്കണമെന്ന് ജിഷ പറഞ്ഞു. ഇങ്ങനെ കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിഷ കേട്ടോണ്ടിരുന്നപ്പോൾ തന്നെ താങ്ക് യു പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ സ്വീകരിച്ചു കേട്ടോ. താങ്ക് യു ഒക്കെ. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. ഒരുപാട് പേരുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അഖിൽ അജ്മാനിൽ നിന്നൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അശ്രു, അതുപോലെ ഷഹീർ കോട്ടയിൽ യാസിഫിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഷാജഹാൻ മെസ്സേജ് അയച്ചിരിക്കുന്നു. ഷിജുവിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. മാത്തുക്കുട്ടി തങ്കച്ചൻ എന്തുണ്ട്, സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് മാത്തുക്കുട്ടി തങ്കച്ചൻ, അവിടെ താങ്കളും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ പെട്ടെന്ന് മുന്തിരിച്ചാറ് പ്ലേ ചെയ്യാൻ പോവാണ്. കാരണം അജിൻ കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു, എനിക്ക് പ്ലേ ചെയ്ത് തരണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം ഞാനത് പ്ലേ ചെയ്യാണ്. പിന്നെ പിന്നെ കുറേ മെസ്സേജുകളുണ്ട്, കുറേ പാട്ടുകൾ പ്ലേ ചെയ്യാനുണ്ട്. അതൊക്കെ അടുത്ത മണിക്കൂറിൽ കേൾക്കാം. ഇപ്പം കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വൈകുന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. വി ഡി സതീശന് ജോസഫ് പക്ഷത്തിന്റെ പിന്തുണ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിനായി നേതാക്കൾ നടത്തുന്ന സമ്മർദ്ദ നീക്കങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തി. തെരുവിലെ പ്രകടനങ്ങൾ അച്ചടക്കത്തിന്റെ അതിരുവിടുന്നുവെന്ന ഹൈക്കമാൻഡ് വൃത്തങ്ങൾ. സമ്മർദ്ദത്തിന് വഴങ്ങി ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു എന്ന പ്രതീതി ഉണ്ടാകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന ആശങ്കയിലാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം. കേരളത്തിൽ നടക്കുന്ന ഫ്ലക്സ് പോലും തെരുവിലെ മാർച്ചുകളും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല. മുതിർന്ന നേതാക്കൾ അണികളെ ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നാണ് ഹൈക്കമാൻഡിന്റെ ആഗ്രഹം. കോൺഗ്രസ് മുഖ്യമന്ത്രി പോരിൽ എംഎൽഎമാരുടെ പിന്തുണ പ്രധാനമെന്ന സൂചന നൽകി സണ്ണി ജോസഫ്. മറ്റ് ഘടകങ്ങളെക്കാൾ പ്രധാനം എംഎൽഎമാരുടെ പിന്തുണയാണെന്നും നേതാക്കൾ സമന്വയത്തിൽ എത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവർത്തകരുടെ പ്രകടനവും ഫ്ലക്സും നേതാക്കൾ നിയന്ത്രിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിരീക്ഷകർക്ക് മുന്നിൽ പക്ഷം പിടിച്ചില്ലെന്നും നിഷ്പക്ഷത പാലിച്ചെന്നും പറയുന്ന സണ്ണി ജോസഫ് പുറത്തുവന്ന എംഎൽഎമാരുടെ പിന്തുണ രേഖപ്പെടുത്തിയ ചിത്രങ്ങൾ ശരിയല്ലെന്നും പ്രതികരിച്ചു. സണ്ണി ജോസഫിനെ കൂടാതെ സന്ദീപ് വാര്യർ, സജീവ് ജോസഫ്, ടി ഒ മോഹനൻ, ഉഷാ വിജയൻ തുടങ്ങിയവരും കെ സി വേണുഗോപാലിനെ പിന്തുണച്ചുവെന്നാണ് റിപ്പോർട്ട്. എന്നാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് ശക്തമായി രംഗത്തുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് കനത്ത തിരിച്ചടി നൽകുന്നു എംഎൽഎമാരുടെ നിലപാട്. ചെന്നിത്തലയുടെ വിശ്വസ്തനായി അറിയപ്പെടുന്ന ഐ സി ബാലകൃഷ്ണൻ പോലും വേണുഗോപാലിനെയും ചെന്നിത്തലയെയും ഒരേപോലെ പിന്തുണച്ചതായാണ് റിപ്പോർട്ട്. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള നിർണായക നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ സജീവം. എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് അനുകൂലമായ കാറ്റാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലുള്ളത്. എഐസിസി നിരീക്ഷകർ ഇന്നലെ നടത്തിയ വ്യക്തിഗത കൂടിക്കാഴ്ചയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 63 കോൺഗ്രസ് എംഎൽഎമാരിൽ 47 പേരും കെ സി വേണുഗോപാലിന്റെ പേരാണ് നിർദ്ദേശിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മുഖ്യമന്ത്രി ചർച്ചകളിൽ എംഎൽഎമാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയെന്ന രീതിയിൽ പുറത്തുവന്ന ചിത്രം തള്ളി എഐസിസി നിരീക്ഷകർ. പുറത്തുവന്നത് യഥാർത്ഥ രേഖയല്ലെന്നും മുഖ്യമന്ത്രി ആരെന്നതിൽ തീരുമാനം ഉടനുണ്ടാകുമെന്നും എഐസിസി നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും പറഞ്ഞു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. എംഎൽഎമാരുമായും ഘടകകക്ഷി നേതാക്കളുമായും ചർച്ച നടത്തി അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ച എഐസിസി നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഡൽഹിയിലുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേരുകൾ ഉയർന്ന വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ എന്നിവരെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം രാഹുൽഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ചർച്ചകൾക്കായി ഡൽഹിക്ക് വിളിപ്പിക്കും. തുടർന്ന് ചർച്ചകൾക്കും അനുനയ നീക്കങ്ങൾക്കും പിന്നാലെ ഞായറാഴ്ചയോടെ ഡൽഹിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനമുണ്ടാകാനാണ് നിലവിലെ സാധ്യത. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം കുറുപ്പന്തറയിൽ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാശ്രമമുണ്ടായി. കോൺഗ്രസ് പ്രവർത്തകൻ ഫ്രാൻസിസ് ആണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. കെപിസിസി ആസ്ഥാനത്ത് സ്ഥാപിച്ച കെ സി വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡിൽ അതിനിടെ കരിയോയിൽ ഒഴിച്ച് വികൃതമാക്കിയ സംഭവം. കഴിഞ്ഞ ദിവസം ഈ ഫ്ലക്സിൽ ഒരു വിഭാഗം പാൽ അഭിഷേകം നടത്തിയിരുന്നു. ഇടുക്കിയിൽ വി ഡി സതീശൻ അനുകൂല പ്രകടനം നടത്തിയ 4 പ്രാദേശിക നേതാക്കളെ പാർട്ടി പദവികളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഡിസിസി. ഹൈക്കമാൻഡ് നിർദ്ദേശം ലംഘിച്ച് പരസ്യമായി പ്രകടനം നടത്തിയതിലാണ് നടപടി. യു ഡി എഫിനെ ആര് നയിക്കണമെന്ന ചർച്ചകൾ കോൺഗ്രസിൽ തുടരുമ്പോൾ ഘടകകക്ഷികൾ നിലപാട് വ്യക്തമാക്കി. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ റിപ്പോർട്ട് നൽകാനായി ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകരായ എഐസിസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിനും അജയ് മാക്കിനും മുന്നിൽ ഘടകകക്ഷികൾ അഭിപ്രായം അറിയിച്ചു. സിറ്റിംഗ് എംഎൽഎ മുഖ്യമന്ത്രിയാകണമെന്ന നിലപാടാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്വീകരിച്ചത്. കേരളത്തിന്റെ പൊതുവികാരം കണക്കിലെടുത്തുള്ള തീരുമാനം വേണമെന്ന് പി ജെ ജോസഫ്. ഹൈക്കമാൻഡിനുള്ള ഈ സന്ദേശം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമാക്കുകയും ചെയ്തു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച നീളുന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തർക്കങ്ങൾ വിജയത്തിന്റെ ശോഭ കെടുത്തുന്നുവെന്നാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. എത്രയും വേഗം മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെന്ന് ലീഗ്. മുഖ്യമന്ത്രി പോരിൽ വി ഡി സതീഷിനുള്ള പിന്തുണ തുടരാൻ മുസ്ലിം ലീഗ് തീരുമാനം. ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ആശയവിനിമയം നടത്തും. മാത്യു കുഴൽനാടന്റെ പ്രസ്താവനയിൽ കടുത്ത പ്രതിഷേധമുണ്ട് ലീഗിന്. ലീഗ് നേതാക്കൾ പരസ്യമായി ഒരു കാര്യവും പറഞ്ഞില്ലെന്നിരിക്കെ മാത്യുവിന്റേത് അനവസരത്തിലുള്ള വിമർശനമെന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള എംഎൽഎമാരുടെ പിന്തുണ പട്ടിക പുറത്തുവന്നതിനെ തുടർന്ന് പരാതിയുമായി ഉദുമ നിയുക്ത എംഎൽഎ കെ നീലകണ്ഠൻ. പുറത്തുവന്ന പട്ടികയിൽ നീലകണ്ഠന്റെ പേരിന് നേരെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. തന്റെ പിന്തുണ രേഖപ്പെടുത്താത്തതിൽ നീലകണ്ഠൻ എഐസിസിക്ക് പരാതി നൽകി. മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ തനിക്ക് കൃത്യമായ അഭിപ്രായമുണ്ടെന്നും അത് രേഖപ്പെടുത്തിയിരുന്നുവെന്നും നീലകണ്ഠൻ പറയുന്നു. ഇടതുപക്ഷം കേരളത്തിൽ ദുർബലപ്പെട്ടാൽ അത് ഇടതുപക്ഷ പാർട്ടികൾക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ ആപത്തെന്ന് സിപിഎം നേതാവ് ഇ പി ജയരാജൻ. ലോകം ഇന്ന് നേരിടുന്ന ആപത്ത് വലതുപക്ഷത്തിന്റെ ശക്തിയാണ്. ഇടതുപക്ഷം ദുർബലപ്പെടുന്നതിനു പകരം ശക്തിപ്പെടണം എന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ജനവിരുദ്ധമായ നിലപാട് ഭരണരംഗത്തുണ്ടായിട്ടില്ലെന്ന് ഇ പി ജയരാജൻ. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ വൈരികളായ ഡി എം കെയും എ ഐ എ ഡി എം കെയും ചേർന്ന് സഖ്യ സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത തെളിയുന്നു. കേവല ഭൂരിപക്ഷം തികയ്ക്കാനാകാത്തതിനാൽ നടൻ വിജയുടെ തമിഴക വിട്ടുറി ഘടകത്തിനെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാൻ ഗവർണർ രാജേന്ദ്ര അർലേക്കർ തയ്യാറാകാത്തതാണ് തമിഴകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വഴിതെളിക്കുന്നത്. ധാരണയിൽ ഏർപ്പെടാനുള്ള ചർച്ചകളിലേക്ക് കടക്കും മുൻപ് ബി ജെ പിയുമായുള്ള സഖ്യം എ ഐ എ ഡി എം കെ അവസാനിപ്പിക്കണമെന്ന് ഡി എം കെ ആവശ്യപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ ഐ എ ഡി എം കെയും ബി ജെ പിയും ചേർന്ന എൻ ഡി എ മുന്നണിയായാണ് മത്സരിച്ചത്. പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള നടപടികൾ ബി ജെ പി വേഗത്തിലാക്കി. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള നിർണായക ചർച്ചകൾക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊൽക്കത്തയിൽ. തെരഞ്ഞെടുക്കപ്പെട്ട 207 ബി ജെ പി എംഎൽഎ മാരുടെ യോഗത്തിൽ പങ്കെടുത്ത് നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിക്കും. യുഎയ്ക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി ഇന്ന്. ഇറാനിൽ നിന്നുള്ള ഭീഷണികളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നുണ്ടെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും യുഎഇ മന്ത്രാലയം. രാജ്യത്തിന്റെ ആകാശം സുരക്ഷിതമാണെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. അടുത്ത വാർത്ത 4 മണിക്ക്.
4: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check. Good afternoon, Dubai. ഇപ്പോൾ സമയം 3:08.
6: Time check. Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 34°C, ഹ്യൂമിഡിറ്റി 60%.
6: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

എന്ന ചിത്രത്തിലെ പാട്ട്. നമ്മുടെ സജിത്ത് ആണ് ഈ പാട്ട് കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചത്. സജിത്ത് പറഞ്ഞിട്ടുണ്ട് സജിത്തിന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കണം, പക്ഷെ ഫ്രണ്ടിന്റെ പേര് ഞാൻ പറയില്ല, പിന്നെ ഷീബയ്ക്കും കൂടെ വേണ്ടിയിട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കും കൂടെ വേണ്ടിയിട്ട് ഇരുന്നോട്ടെ എന്നോ? ശരി, ഞാനിങ്ങനെ എടുത്തു കേട്ടോ, ഇരിക്കാൻ പറഞ്ഞ പാട്ട് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. താങ്ക് യു, ഒത്തിരി സന്തോഷം സജിത്ത് മെസ്സേജ് അയച്ചതിൽ. ഇത് ഹോം എടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്താനം പറയാൻ ഷീബ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. നമ്മുടെ ഷാജൻ വർഗീസ് ഇന്നും ഒരു നീണ്ട മെസ്സേജുമായിട്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും വലിയ മെസ്സേജുകളാണ് നമുക്ക് അയക്കുക, ഇന്ന് പക്ഷെ കുറച്ച് കുറവുണ്ട്. സാധാരണ ഇങ്ങനെ എല്ലാവരുടെ സ്കൂളിൽ പഠിച്ച എല്ലാവരുടെ പേരും ഇങ്ങനെ എഴുതി അയക്കുമ്പോൾ ഞാൻ ചോദിക്കും സ്കൂളിലെ അറ്റൻഡൻസ് ബുക്കിംഗ് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നോന്ന്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ഷീബ. ഞങ്ങൾ മാത്യൂസ് ചങ്സ് 96 SSLC ബാച്ച്, സെൻറ്റ് മാത്യൂസ് ഹൈസ്കൂൾ, ട്രിവാൻഡ്രത്താണ്, പൊഴിയൂറാണ്. ഇന്ന് ഞങ്ങളുടെ സുഹൃത്ത് ജെയിംസ് ഫ്രാൻസിസ്, കണ്ണാടി ജെയിംസ് എന്നാണ് ഞങ്ങൾ വിളിക്കുക, അവരുടെ 45-ാമത്തെ പിറന്നാൾ ദിവസമാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജെയിംസ് ഫ്രാൻസിസിൻ്റെ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകളും ആശംസകളും വേണം. ആശംസകൾ അറിയിച്ചിരിക്കുന്നത് ഫാദർ ഷാബിൻ, റോബിൻ, എഡ്മണ്ട്, ഇർഷാദ്, ബെൻസൺ, രമേഷ്, ഡില്ലിസ്, രാജു, വിനോദ്, വിജയൻ, അനു, ഹെൻറീറ്റ, ജീന, ജോസ്, ജഗത, ജറ്റിൽഡ, സജിത, രാജിഷ, ജ്യോതി, സിബി. പിന്നെ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷാജൻ വർഗീസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് അടുത്ത പാട്ടും ഞാൻ സമർപ്പിക്കുന്നുണ്ട്. സ്പെഷ്യലായിട്ട് നമ്മുടെ ജെയിംസ് ഫ്രാൻസിസിന് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുന്നു നമ്മുടെ ഹോം FM ഫാമിലിയുടെ വകയായിട്ടും പിന്നെ നിങ്ങളുടെ വകയായിട്ടും കേട്ടോ. വിഷ്ണുവിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. മെഹബൂബ മെസ്സേജ് അയച്ചിരിക്കുന്നു. നമ്മുടെ പ്രിൻസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് പ്രിൻസ്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രിൻസിൻ്റെ ഫ്രണ്ട് അമീറിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ, സമയം പോലെ ഞാനത് പ്ലേ ചെയ്യാം. സന്തോഷ് കുമാർ പച്ചാട്ട്, കവിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് കവി, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ലക്ഷ്മിയുടെ മെസ്സേജ് കിട്ടി. നവാസ്, അബ്ദുൽ അസീസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് അബ്ദുൽ അസീസ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. വിനോദിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് വിനോദ്, നല്ല നല്ല പാട്ടുകളും ഓരോരുത്തരും ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും പാട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇനി കേൾക്കാൻ പോകുന്നത് സുമതി വളവ് എന്ന ചിത്രത്തിലെ പാട്ടാണ്, കേട്ടിട്ട് വരാം.

0: Home 92.2 FM. Home is a feeling.
1: കേരളത്തിൽ മുഖ്യമന്ത്രി ഇതുവരെയായില്ല. നേതാക്കൾക്കായി അണികൾ തെരുവിൽ. പ്രതിഷേധ രീതിയിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. മുഖ്യമന്ത്രി വൈകുന്നത് ജയത്തിന്റെ ശോഭ കെടുത്തുന്നു.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: Malayalita!
9: Malayalita! Kerala! Kerala!

0: ഇപ്പൊ കുറച്ചു കാലമായിട്ട് എനിക്ക് ഒരുപാട് പ്രണയമുള്ള ഒരു പാട്ടാണിത്, അഭിലാഷം എന്ന ചിത്രത്തിലെ പാട്ട്. അപ്പൊ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഇന്നിങ്ങനെ ഇരുന്നപ്പോ ഈ പാട്ട് കേൾക്കണം എന്നൊരു തോന്നല്, അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഈ പാട്ടൊക്കെ സമർപ്പിക്കാമെന്ന്. പിടിച്ചോട്ടാ, എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും സമർപ്പിച്ചിരിക്കുകയാണ്. മലയാളി ഡായാണ് എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 FM. അടുത്ത് നമുക്കിനി തമിഴ് പാട്ട് കേൾക്കാനുള്ള സമയമാണ്. ഇനി ഇന്ന് നമ്മൾ തമിഴ് പാട്ടിൽ നമ്മുടെ അമീറിന് വേണ്ടിയിട്ടുള്ള പാട്ടാണ്. അമീർ കഴിഞ്ഞ മണിക്കൂറിലെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. വിജയുടെ പാട്ട് തുള്ളാതെ മനവും തുള്ളുമെന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാനായിട്ട് എനിക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. അപ്പോൾ എന്തായാലും ആ പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പുഷ്പൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പുഷ്പൻ ചാലിങ്കൽ, അതുപോലെ തന്നെ ശശീന്ദ്രൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സോറി, ശശീന്ദ്രനല്ല, സുരേന്ദ്രൻ കോളൗട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ സന്തോഷമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സുരേന്ദ്രൻ, ഒത്തിരി സന്തോഷം എനിക്കും. പിന്നെ വിനീതിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അദ്വൈത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നവീൻ ദുബായിൽ നിന്നും, സുഖല്ലേ ശിവാൻ ചോദിച്ചിട്ടുണ്ട്. സുഖാണ് നവീനെ, നവീനും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് വൈകണ്ട, അടുത്ത പാട്ട് വേഗം കേട്ടിട്ട് വരാം.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകോൽ പർത്തുബായ്.

0: ஹோம் எஃப்எம் பிரசன்ஸ் தமிழ் சாங் ஆஃப் தி ஆர் தமிழ் பாட்டு கேட்கலாமா? பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ തേർഡ് സ്ട്രീറ്റ് ഇൻ അൽസഫാബ് എന്ന ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ 24th സ്ട്രീറ്റ് ഇൻ റാസൽ ഖോർ ഇൻഡസ്ട്രിയൽ വൺ ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 12th സ്ട്രീറ്റ് ഇൻ അൽഖോസ് ഇൻഡസ്ട്രിയൽ ഏരിയ ടു അവിടെയും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: കേരളത്തിൽ മുഖ്യമന്ത്രി ഇതുവരെയായില്ല. നേതാക്കൾക്കായി അണികൾ തെരുവിൽ. പ്രതിഷേധ രീതിയിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. മുഖ്യമന്ത്രി വൈകുന്നത് ജയത്തിന്റെ ശോഭ കെടുത്തുന്നു.
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
4: യു ആർ ട്യൂൺഡ് ഇൻ ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

എന്ന ചിത്രത്തിലേക്ക്. അപ്പം രജനാണ് ഇന്ന് ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പോൾ രജൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടും നമ്മൾ കേട്ടു. അടുത്ത് നമുക്ക് എവർ ഗ്രീൻ സോങ് കേൾക്കാനുള്ള സമയമാണ്. ശരിക്കും ഇന്നലെ എന്നോട് എനിക്ക് തോന്നുന്നു ഇടിക്കുളയാണെന്ന് തോന്നുന്നു ഷാർജയിൽ നിന്നും വെള്ളിച്ചെല്ലും വിതറി എന്നുള്ള പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇണ എന്ന ചിത്രത്തിലെ. അപ്പോൾ ഇന്നലെ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഇടിക്കുള കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ വിചാരിച്ചു ഇന്ന് എവർ ഗ്രീൻ സോങ്സിൽ അധികം പഴയ പാട്ടെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വെച്ച് ഇന്ന് ആ പാട്ട് പ്ലേ ചെയ്യാം. ഈ പാട്ട് നമ്മുടെ സുരേന്ദ്രനും അതുപോലെ തന്നെ മുഹമ്മദ് റാഫി അദ്ദേഹം നമ്മുടെ ഹോം എഫ് എമ്മിലെ എല്ലാ ജസ്റ്റിനും കൂടെ വേണ്ടിയിട്ട് ഒരു പഴയ പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഈ പാട്ട് പ്ലേ ചെയ്യുന്നു. അതുപോലെ തന്നെ പുഷ്പൻ പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും സ്പെഷ്യലായിട്ടുള്ള ഒരു സമർപ്പണമാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നാളെ നമ്മുടെ ഹോം തിയേറ്ററാണ്. ഹോം തിയേറ്ററിൽ ഇപ്രാവശ്യം നമ്മൾ സ്പെഷ്യൽ സ്ക്രീനിങ് കാണാൻ പോകുന്നത് പാട്രിയോട്ട് എന്നുള്ള മൂവിയാണ്. അപ്പോൾ ഒരുപാട് പേരുടെ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞു. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയട്ടെ, ആർക്കാണ് ടിക്കറ്റ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ലെങ്കിലും നിങ്ങൾക്കൊരു തവണ കൂടെ ട്രൈ ചെയ്യാവുന്നതാണ്. നാളെ അൽഷാബ് വില്ലേജിലെ അൽഷാബ് സിനിമയിലാണ് നമ്മൾ മൂവി കാണാൻ പോകുന്നത് ഷാർജയിലെ. അപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് പാട്രിയോട്ട് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാം. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഇനി നമുക്ക് എവർഗ്രീൻ പാട്ടുകൾ

0: You are listening to Malayalida with Sheba.
1: കേരളത്തിൽ മുഖ്യമന്ത്രി ഇതുവരെയായില്ല. നേതാക്കൾക്കായി അണികൾ തെരുവിൽ. പ്രതിഷേധ രീതിയിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. മുഖ്യമന്ത്രി വൈകുന്നത് ജയത്തിന്റെ ശോഭ കെടുത്തുന്നു.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

ഇന്ന് നമ്മുടെ ഷാൻകുട്ടൻ ഒരു പാട്ട് ചോദിച്ചു. അപ്പൊ ഷാൻകുട്ടന്റെ പാട്ട് പ്ലേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര പിണക്ക്, എന്റെ പാട്ട് പ്ലേ ചെയ്ത് തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പിണങ്ങാമോ? ഒരുപാട് കൂട്ടുകാരുടെ പാട്ടുകൾ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റാറില്ല പല ദിവസങ്ങളിലും. അപ്പൊ എല്ലാവരും പിണങ്ങണമല്ലോ. പറ്റുന്ന പാട്ടുകളൊക്കെ ഞാൻ പ്ലേ ചെയ്ത് തരാറുണ്ട്. ഞാൻ പാടുന്നില്ലല്ലോ, ഇടയ്ക്ക് നിങ്ങളുടെ പാട്ടുകളെല്ലാം ഇങ്ങനെ പ്ലേ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്ന ഷാൻകുട്ട. എന്തായാലും ഈ കേട്ട് പാട്ടുകളെല്ലാം താങ്കൾക്കൂടെ വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുന്നു. ഇബ്രാഹിം കുട്ടി ഷാർജയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കേട്ട പാട്ടുകൾ ഞാൻ ഇബ്രാഹിമിനും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. പിന്നെ വിപിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, നമസ്കാരം പറഞ്ഞുകൊണ്ട്. ഹംസയുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഷബീറിൻ്റെ മെസ്സേജ്, ഫൈറൂസ്, വി ജി എസ് നായർ, അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസ് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമീറിന് വേണ്ടിയിട്ട്. ഞാൻ നോക്കട്ടെ, ഇനി രണ്ട് പാട്ട് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പ്രിൻസിൻ്റെ പാട്ട് ഞാൻ അമീറിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നുണ്ട്. ലാസ്റ്റ് പാട്ടായിട്ട് ഞാനത് പ്ലേ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ സുജിൻ്റെ മെസ്സേജ്, ശരത് ചുള്ളിയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും കേട്ടോ. ചിലപ്പോൾ കുറച്ച് പേരുടെ പേരൊക്കെ വിട്ടുപോകും, കാരണം നിറയെ ഈ നമ്മുടെ മൂവിയുടെ ടിക്കറ്റും കൂടെ കൊടുക്കുന്നുള്ളതുകൊണ്ട് ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടും എല്ലാ പാട്ടുകളും സമർപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ നമ്മുടെ മൂവിയുടെ ടിക്കറ്റ് ലഭിച്ചിരിക്കുന്നത് നവാസിനാണ്, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ കിട്ടാത്തവർ അടുത്ത നമ്മുടെ ഇതിൽ യെസ് ആ ഇന്ന് ആസിഫിൻ്റെ പ്രോഗ്രാമിൽ കൂടെ കാണും കേട്ടോ ടിക്കറ്റ്. അപ്പോൾ അതിലൊന്ന് ആസിഫ് പറയുകയാണെങ്കിൽ ആ സമയത്തൊന്ന് അയക്കുക. ടിക്കറ്റിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ടിക്കറ്റ് കിട്ടിയെന്ന് മനസ്സിലായിട്ടുള്ളവർ നാളെ വൈകുന്നേരം നിങ്ങൾക്ക് മെസ്സേജ് വരും, അങ്ങോട്ടേക്ക് നിങ്ങളുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് വരും. നാളെ വൈകുന്നേരം 6:30 തന്നെ അവിടെ എത്തിച്ചേരണം, അൽഷാബ് വില്ലേജിലെ അൽഷാബ് സിനിമയിലാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം, ശരി. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡും ആശംസിക്കുന്നു.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഖ്യമന്ത്രി ചർച്ച സജീവം. തമിഴ്നാട് പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളിലേക്ക്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കോൺഗ്രസ് മുഖ്യമന്ത്രി പോരിൽ എംഎൽഎമാരുടെ പിന്തുണ പ്രധാനമെന്ന സൂചന നൽകി സണ്ണി ജോസഫ്. മറ്റ് ഘടകങ്ങളെക്കാൾ പ്രധാനം എംഎൽഎമാരുടെ പിന്തുണയാണെന്നും നേതാക്കൾ സമന്വയത്തിൽ എത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവർത്തകരുടെ പ്രകടനവും ഫ്ലക്സും നേതാക്കൾ നിയന്ത്രിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിരീക്ഷകർക്ക് മുന്നിൽ പക്ഷം പിടിച്ചില്ലെന്നും നിഷ്പക്ഷത പാലിച്ചെന്നും പറയുന്ന സണ്ണി ജോസഫ് പുറത്തുവന്ന എംഎൽഎമാരുടെ പിന്തുണ രേഖപ്പെടുത്തിയ ചിത്രങ്ങൾ ശരിയല്ലെന്നും പ്രതികരിച്ചു. സണ്ണി ജോസഫിനെ കൂടാതെ സന്ദീപ് വാര്യർ, സജീവ് ജോസഫ്, ടി ഒ മോഹനൻ, ഉഷാ വിജയൻ തുടങ്ങിയവരും കെ സി വേണുഗോപാലിനെ പിന്തുണച്ചുവെന്നാണ് റിപ്പോർട്ട്. എന്നാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് ശക്തമായി രംഗത്തുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് കനത്ത തിരിച്ചടി നൽകുന്നു എംഎൽഎമാരുടെ നിലപാട്. മുഖ്യമന്ത്രി ചർച്ചകളിൽ എംഎൽഎമാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയെന്ന രീതിയിൽ പുറത്തുവന്ന ചിത്രം തള്ളി എഐസിസി നിരീക്ഷകർ. പുറത്തുവന്നത് യഥാർത്ഥ രേഖയല്ലെന്നും മുഖ്യമന്ത്രി ആരെന്നതിൽ തീരുമാനം ഉടനുണ്ടാകുമെന്നും എഐസിസി നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിനായി നേതാക്കൾ നടത്തുന്ന സമ്മർദ്ദ നീക്കങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തി. തെരുവിലെ പ്രകടനങ്ങൾ അച്ചടക്കത്തിന്റെ അതിര് വിടുന്നുവെന്ന ഹൈക്കമാൻഡ് വൃത്തങ്ങൾ. സമ്മർദ്ദത്തിന് വഴങ്ങി ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു എന്ന പ്രതീതി ഉണ്ടാകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന ആശങ്കയിലാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം. കേരളത്തിൽ നടക്കുന്ന ഫ്ളക്സ് പോലും തെരുവിലെ മാർച്ചുകളും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല. മുതിർന്ന നേതാക്കൾ അണികളെ ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നാണ് ഹൈക്കമാൻഡിന്റെ ആഗ്രഹം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. എംഎൽഎമാരുമായും ഘടകകക്ഷി നേതാക്കളുമായും ചർച്ച നടത്തി അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ച എഐസിസി നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഡൽഹിയിലുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേരുകൾ ഉയർന്ന വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ എന്നിവരെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം രാഹുൽഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ചർച്ചകൾക്കായി ഡൽഹിക്ക് വിളിപ്പിക്കും. തുടർന്ന് ചർച്ചകൾക്കും അനുനയ നീക്കങ്ങൾക്കും പിന്നാലെ ഞായറാഴ്ചയോടെ ഡൽഹിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനമുണ്ടാകാനാണ് നിലവിലെ സാധ്യത. യുഡിഎഫിനെ ആര് നയിക്കണമെന്ന ചർച്ചകൾ കോൺഗ്രസിൽ തുടരുമ്പോൾ ഘടകകക്ഷികൾ നിലപാട് വ്യക്തമാക്കി. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ റിപ്പോർട്ട് നൽകാനായി ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകരായ എഐസിസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിനും അജയ് മാക്കിനും മുന്നിൽ ഘടകകക്ഷികൾ അഭിപ്രായം അറിയിച്ചു. സിറ്റിംഗ് എംഎൽഎ മുഖ്യമന്ത്രി ആകണമെന്ന നിലപാടാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്വീകരിച്ചത്. കേരളത്തിന്റെ പൊതുവികാരം കണക്കിലെടുത്തുള്ള തീരുമാനം വേണമെന്ന് പി ജെ ജോസഫ്. ഹൈക്കമാൻഡിനുള്ള ഈ സന്ദേശം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമാക്കുകയും ചെയ്തു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച നീളുന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തർക്കങ്ങൾ വിജയത്തിന്റെ ശോഭ കെടുത്തുന്നുവെന്നാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. എത്രയും വേഗം മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെന്ന് ലീഗ്. മുഖ്യമന്ത്രി പോരിൽ വി ഡി സതീശനുള്ള പിന്തുണ തുടരാൻ മുസ്ലിം ലീഗ് തീരുമാനം. ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ആശയവിനിമയം നടത്തും. മാത്യു കുഴൽനാടന്റെ പ്രസ്താവനയിൽ കടുത്ത പ്രതിഷേധമുണ്ട് ലീഗിന്. ലീഗ് നേതാക്കൾ പരസ്യമായി ഒരു കാര്യവും പറഞ്ഞില്ലെന്നിരിക്കെ മാത്യുവിന്റേത് അനവസരത്തിലുള്ള വിമർശനമെന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള എംഎൽഎമാരുടെ പിന്തുണ പട്ടിക പുറത്തുവന്നതിനെ തുടർന്ന് പരാതിയുമായി ഉദുമ നിയുക്ത എംഎൽഎ കെ നീലകണ്ഠൻ. പുറത്തുവന്ന പട്ടികയിൽ നീലകണ്ഠന്റെ പേരിന് നേരെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. തന്റെ പിന്തുണ രേഖപ്പെടുത്താത്തതിൽ നീലകണ്ഠൻ എഐസിസിക്ക് പരാതി നൽകി. മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ തനിക്ക് കൃത്യമായ അഭിപ്രായമുണ്ടെന്നും അത് രേഖപ്പെടുത്തിയിരുന്നുവെന്നും നീലകണ്ഠൻ പറയുന്നു. ഇടതുപക്ഷം കേരളത്തിൽ ദുർബലപ്പെട്ടാൽ അത് ഇടതുപക്ഷ പാർട്ടികൾക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ ആപത്തെന്ന് സിപിഎം നേതാവ് ഇ പി ജയരാജൻ. ലോകം ഇന്ന് നേരിടുന്ന ആപത്ത് വലതുപക്ഷത്തിന്റെ ശക്തിയാണ്. ഇടതുപക്ഷം ദുർബലപ്പെടുന്നതിന് പകരം ശക്തിപ്പെടണം എന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ജനവിരുദ്ധമായ നിലപാട് ഭരണരംഗത്തുണ്ടായിട്ടില്ലെന്ന് ഇ പി ജയരാജൻ. സിപിഐക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സാങ്കേതികമായ തടസ്സങ്ങൾ പറയാൻ സാധിക്കില്ല, മുൻപും ഇത്തരത്തിലുണ്ടായിട്ടുണ്ടെന്ന് ബിനോയ് വിശ്വം. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കേണ്ടത് സിപിഎം എന്നും സർക്കാരിനെ തിരുത്തേണ്ട ഘട്ടങ്ങളിൽ സിപിഐ കൃത്യമായി തിരുത്തിയിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ വൈരികളായ ഡി എം കെയും എ ഐ എ ഡി എം കെയും ചേർന്ന് സഖ്യ സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത തെളിയുന്നു. കേവല ഭൂരിപക്ഷം തികയ്ക്കാനാകാത്തതിനാൽ നടൻ വിജയുടെ തമിഴക വിട്ടുരി ഘടകത്തിനെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാൻ ഗവർണർ രാജേന്ദ്ര അർലേക്കർ തയ്യാറാകാത്തതാണ് തമിഴകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വഴിതെളിക്കുന്നത്. ധാരണയിൽ ഏർപ്പെടാനുള്ള ചർച്ചകളിലേക്ക് കടക്കും മുൻപ് ബി ജെ പിയുമായുള്ള സഖ്യം എ ഐ എ ഡി എം കെ അവസാനിപ്പിക്കണമെന്ന് ഡി എം കെ ആവശ്യപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ ഐ എ ഡി എം കെയും ബി ജെ പിയും ചേർന്ന എൻ ഡി എ മുന്നണിയായാണ് മത്സരിച്ചത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. 118 പേരുടെ പിന്തുണയില്ലാതെ വിജയുടെ ടി വി കെ പാർട്ടിയെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. ടി വി കെക്ക് നിലവിലുള്ളത് 113 പേരുടെ പിന്തുണയാണ്. കോൺഗ്രസ് സി പി ഐ സി പി എം എന്നീ കക്ഷികളോടും വിജയ് പിന്തുണ തേടിയിരുന്നു. 5 സീറ്റുകളിൽ ജയിച്ച കോൺഗ്രസ് ടി വി കെക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ഡി എം കെയും എ ഐ എ ഡി എം കെയും ശ്രമിച്ചാൽ പാർട്ടിയിലെ എല്ലാ എം എൽ എമാരും രാജിവയ്ക്കുമെന്ന് നടൻ വിജയുടെ തമിഴക വിട്ടുരി കഴകം മുന്നറിയിപ്പ് നൽകി. ജനങ്ങളുടെ വോട്ട് നേടിയ പാർട്ടിയെ ഒഴിവാക്കി സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കാൻ ഇരു പാർട്ടികളും ഒത്തുകളിക്കുന്നതായി ടി വി കെ സംശയിക്കുന്നു. ഭൂരിപക്ഷം തെളിയിക്കുന്ന പാർട്ടിയെ തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുമെന്ന് വ്യക്തമാക്കി ലോക്ഭവൻ. കേന്ദ്ര സമ്മർദ്ദത്തിലാണ് തമിഴ്നാടിന്റെ ചുമതലയുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പ്രവർത്തിക്കുന്നതെന്ന ആരോപണങ്ങളും ലോക്ഭവൻ തള്ളി. ഭരണഘടനാപരമായാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ടി വി കെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ അനുവദിക്കാത്തതിൽ വിമർശനങ്ങൾ ഉയരുന്നതിനിടയിലാണ് ഓഫീസിന്റെ വിശദീകരണം വന്നിരിക്കുന്നത്. യുഎയ്ക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി ഇന്ന്. ഇറാനിൽ നിന്നുള്ള ഭീഷണികളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നുണ്ടെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും യുഎഇ മന്ത്രാലയം. രാജ്യത്തിന്റെ ആകാശം സുരക്ഷിതമാണെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഹോർമുസിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇറാന്റെ ബോട്ടുകളും ഏറ്റുമുട്ടി. ഹോർമുസിൽ 3 അമേരിക്കൻ നാവിക കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ കപ്പലുകളെ യുഎസും ആക്രമിച്ചിട്ടുണ്ട്. ഐപിഎല്ലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം. വൈകിട്ട് ഡൽഹിയിലാണ് കളി. അടുത്ത വാർത്ത 5 മണിക്ക്.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
1: You're tuned into Home 92.2 FM. Home is a feeling.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുന്ന വീക്കെൻഡാണ്. നമ്മളൊരാഴ്ചയുടെ അവസാനം എത്തിയിരിക്കുകയാണ്. ശനിയാഴ്ച ജോലി എന്നിവരെ കളിയാക്കുകയല്ല കേട്ടോ, മൺഡേ ടു ഫ്രൈഡേ ജോലി എന്നിവരെ സംബന്ധിച്ച് നമ്മൾ ഒരു വീക്കെൻഡിലേക്ക് കടന്നിരിക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ ഫലപ്രഖ്യാപനം വന്ന് തിങ്കളാഴ്ചയാണ് വന്നത്, ഇന്നതാ വെള്ളിയാഴ്ചയായിരിക്കുന്നു. ഇനി ശനിയും ഞായറാഴ്ചയും മാത്രമേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ആരെന്നറിയാൻ പറ്റുള്ളൂ. അതിനിടയിൽ എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്? കേരളത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ ആയില്ല. നേതാക്കൾക്ക് വേണ്ടിയിട്ട് അണികൾ തെരുവിലിറങ്ങുകയാണ്. പ്രതിഷേധ രീതിയിൽ ഹൈക്കമാൻഡിന് അതൃപ്തി വരുന്നു. മുഖ്യമന്ത്രി വൈകുന്നത് ജയത്തിന്റെ ശോഭ കെടുത്തുന്നു എന്നാണ്. ഇത്രയും സീറ്റുകളിൽ ഇടതുപക്ഷം തകർന്നടിഞ്ഞത് വലിയ ചർച്ചയാക്കേണ്ട ഒരു സമയത്താണ് ഇപ്പോൾ നമ്മുടെ ചർച്ച വഴിമാറിപ്പോയിട്ട്. ഒരു മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇതുവരെ വന്നില്ല എന്ന രീതിയിലേക്ക് പോകുന്നു. അത് തന്നെ അവർ നേടിയ ഒരു വിജയത്തിന്റെ വലിയ ശോഭ കെടുത്തുന്ന രീതിയിലേക്കല്ലേ പോകുന്നത്? ഇതിൽ രക്ഷപ്പെട്ടു പോകുന്നത് ഇടതുപക്ഷം തന്നെയല്ലേ? അവർക്കെതിരായിട്ടുള്ള മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത്, ഇഴക്കീറി പരിശോധിക്കേണ്ട ഒരു സമയത്ത് ഇപ്പോൾ വരുന്നത് എന്താണ്? ചർച്ചകളെല്ലാം പോകുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് അവിടെ മുഖ്യമന്ത്രിയാവാത്തത്? എന്തുകൊണ്ടാണ് അണികൾ ഇങ്ങനെ തെരുവിലിറങ്ങുന്നത്? ചിലർ ജീവൻ ഒടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, ചിലർ ഫ്ലക്സിൽ കരിയോലയിക്കുന്നു, പാൽ അഭിഷേകം ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ കാര്യം ഉണ്ടായിരുന്നു. ആരായിരിക്കണം നിങ്ങളുടെയൊക്കെ മനസ്സിൽ? തീർച്ചയായിട്ടും വി ഡി സതീശൻ എന്നെല്ലാ ഒരുവിധം എല്ലാവരും പറയുമ്പോൾ കെ സി വേണുഗോപാലിനുള്ള വലിയ സാധ്യത തന്നെയുണ്ട്. അങ്ങനെ എം എൽ എ ആകാത്ത ഒരാൾ എങ്ങനെയാണ് വീണ്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നത്? 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്, ബൈ ഇലക്ഷൻ അങ്ങനെ വേണ്ട എന്ന് പി ജെ ജോസഫ് പക്ഷൊക്കെ നിലപാടെടുക്കുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ അഭിപ്രായം എന്താണ്? മുഖ്യമന്ത്രി വായിക്കുന്നത് ജയത്തിൻ്റെ ശോഭ കെടുത്തുന്നു. വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ആരാണിത്? അശ്വിൻ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എവിടെയാണുള്ളത്? സുഖമായിരിക്കുന്നോ? എവിടെയാണ്?
1: ദുബായിലാണ്.
0: കഴിഞ്ഞ ഓഫീസിന് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമായിരിക്കും അല്ലേ? യെസ്. ഇടയ്ക്ക് ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ നമ്മുടെ മങ്കോൾ ബാങ്ക് സ്ട്രീറ്റ് വഴി ഹോം എഫ് എമ്മിന്റെ ഓഫീസിലേക്കൊക്കെ വരിക കേട്ടോ. ഓക്കെ. ശോഭ കെടുത്തുന്നുണ്ടോ നമ്മുടെ ഇപ്പോഴത്തെ ഈ വിജയം, മുഖ്യമന്ത്രിയെ തീരുമാനിക്കാത്തത്?
1: അതെ, ഇപ്പൊ ഈ ഇത്രയും വലിയൊരു വിജയം കൊടുത്ത ജനങ്ങളെ
0: പരിഹസിക്കുന്ന
1: പല്ലളിക്കുന്ന ഒരു പരിപാടിയാണ് ഇവര് കാണിച്ചോണ്ടിരിക്കുന്നത്.
0: അപ്പൊ എല്ലാരും പറഞ്ഞത് കോൺഗ്രസ് അല്ലേ ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ കുറച്ച് സമയം എടുക്കും, അത്രേ ഉള്ളൂ, പക്ഷെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് വരുന്നാണ് പറയുന്നത്.
1: അതെ, ഇത് അവരുടെ 6-ാമത്തെ ഗ്യാരണ്ടിയാണ്. അത് ആദ്യം നടപ്പാക്കി കഴിഞ്ഞു. ഞങ്ങൾ ആദ്യം തല്ലുകൂടിയിട്ട് ബാക്കി ഗ്യാരണ്ടികൾ നടപ്പാക്കുള്ളൂ.
0: അതാണ് പ്രധാന ഗ്യാരണ്ടി അല്ലേ? കോൺഗ്രസ് സുഹൃത്തുക്കൾ വിളിച്ചിട്ട് അതിന് അശ്വിൻ ഒരു മറുപടി നൽകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്.
1: അതെ അതെ, ഞാൻ വളരെ നിഷ്പക്ഷമായിട്ടാണ് പറയണത്. ഇത് ജനങ്ങളെ, പാർട്ടിക്കാരെയല്ല, കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: ശരിക്കും
1: ഇപ്പൊ ഒരു മാസം മുന്നേ ഇവര് ഒരു 4 ദിവസം ചവിട്ടുനാടകം നടത്തിയായിരുന്നു ഡൽഹിയില്. കെ സുധാകരന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് നടത്തിയത്. അന്ന് അവിടെ ഈ കെ സി വേണുഗോപാലിന് വേണ്ടിയിട്ടുള്ള പെട്ടിയെടുപ്പുകാർക്ക് സീറ്റ് കൊടുക്കാനുള്ള ചർച്ചയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അത് സതീശൻ അദ്ദേഹത്തിന്റെ മാന്യത കൊണ്ട് ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഈ എം പിമാര് മത്സരിക്കേണ്ടെന്ന് അന്ന് ഇവര് തീരുമാനിച്ചതാണല്ലോ.
0: അതെ, തീർച്ചയായിട്ടും.
1: പിന്നെ ഇപ്പൊ എന്തിനാണ് പെട്ടെന്ന് ഈ വേറെ ഒരു തീരുമാനം വരുന്നത്?
0: തീർച്ചയായിട്ടും ആ ചോദ്യത്തിനല്ലേ ഇപ്പൊ ഉത്തരം കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോലും ഇട കൊടുക്കാൻ പാടില്ല, കാരണം എം പിമാരില്ല മത്സര രംഗത്ത് എന്ന് പറയുമ്പോ എങ്ങനെയാണ് ഭരണം കിട്ടിക്കഴിയുമ്പോ ഒരു എം പി വരുന്നത്?
1: അതെ, അദ്ദേഹത്തിനോട് ഭാരിച്ച ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇപ്പൊ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന്റെ ഒറ്റ പ്രസ്താവന കൊണ്ട് തീരാവുന്ന പ്രശ്നമുള്ളത്. വേണുഗോപാൽ, ഞാൻ പ്രധാനമന്ത്രി ആകുമ്പോ എന്റെ വലതുഭാഗത്ത് ആഭ്യന്തരമന്ത്രിയായിട്ട് വീണ്ടും ആളാണ് താങ്കൾ.
0: അതാണ് ഡയലോഗ് അടിച്ചിട്ട് രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയം മാറ്റാവുന്നതേ ഉള്ളൂ, പക്ഷെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതുകൊണ്ട് അതാണ് ഈ രാഷ്ട്രീയ പക്വതയില്ലായ്മ അല്ലേ?
1: അതെ, ഇതാണ് രാഹുൽ ഗാന്ധിയാണ് ഇതിൽ പരിഹാസനാവാൻ പോകുന്നത്. ഇപ്പൊ അടുത്ത സ്റ്റെപ്പായിട്ട് രാഹുൽ ഗാന്ധിയുടെ കോലായിരിക്കും ഇവര് കത്തിക്കാൻ പോണത്. അത് ദേശീയ മാധ്യമങ്ങളൊക്കെ ആഘോഷിക്കും. അതോടെ അദ്ദേഹത്തിന്റെ കാര്യം അവിടെ തീരുമാനമാവും.
0: തീർച്ചയായിട്ടും
1: ഇതൊന്നും മുൻകൂട്ടി കാണാനുള്ള ഈ നേതാക്കൾക്കാണെങ്കിൽ ഒരു ഉൾക്കാഴ്ച ഇല്ലാന്നുള്ളതാണ്. ഇവിടെ കേരളത്തിൽ മത്സരിച്ച ഓരോ അംഗങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്തേക്കുന്നത്. അതല്ലാതെ മേളിൽ നിന്ന് കെട്ടിയിറങ്ങുന്ന ആർക്കെങ്കിലും വേണ്ടിയിട്ടല്ല വോട്ട് ചെയ്തേക്കുന്നത്. അത് ഇവര് ദയവ് മനസ്സിലാക്കണം. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ വേണുഗോപാലിനെ ഇറക്കും, ഇതിൽ വേറെ ഇപ്പൊ അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു വനിതാ മുഖ്യമന്ത്രി വരട്ടെ എന്നൊക്കെ പറഞ്ഞു. ഇതൊരു നാടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു അന്യസംസ്ഥാന വനിതാ മുഖ്യമന്ത്രി വരാനും സാധ്യതയുണ്ട്. ഇപ്പം ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആയിട്ട് അവരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ അണികളും നേതാക്കന്മാരും എല്ലാരും ശാന്തരാകും.
0: ഒരാളും ഉണ്ടല്ല പ്രിയങ്ക വന്നാൽ.
1: അതാണ് ഇതിനുള്ള നാടാണെന്നും പറയാൻ പറ്റില്ല. ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് പറയാൻ പറ്റില്ല.
0: ശരിക്കും അങ്ങനെ ഒരു അപകടം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം കേരളത്തിൽ ഇത്രയധികം വനിതകളും അതുപോലെ 102 അവരുടെ എല്ലാ എം എൽ എ മാരുണ്ടായിട്ടും പിന്നെ പ്രിയങ്ക വരണ്ടുണ്ടോ? അവർ എം പി അല്ലേ?
1: അതെ അതെ, അത് ജനവിധിയെ പരിഹസിക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേണുഗോപാൽ വന്നും അവിടെ 2 ഉപതെരഞ്ഞെടുപ്പ് വരാനുണ്ട്. അതിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം 6 മാസത്തിനകത്ത് തെരഞ്ഞെടുക്കപ്പെടണമല്ലോ അത് കോൺഗ്രസ്സുകാർ തന്നെ തോൽപ്പിച്ച് കൈ കൊടുക്കും,
0: കാലുവാരി കൊടുക്കും അല്ലേ.
1: തീർച്ചയായിട്ടും ഈ പിണറായിനെ തറപ്പിച്ച ധർമ്മടംകാരും പയ്യന്നൂരും തളിപ്പറമ്പും അമ്പലപ്പുഴയെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ വേണുഗോപാൽ ഒന്നുമല്ല, അദ്ദേഹത്തൊക്കെ തോൽപ്പിച്ച് കൈ കൊടുത്ത് വീട്ടിലിരുത്തിയിരിക്കും.
0: എനിക്കൊന്ന് ആ പാഠമൊക്കെ എനിക്ക് കോൺഗ്രസ്സുകാരുടെ മനസ്സിലൂടെ പോകുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരാനുള്ള ഒരു സാധ്യത.
1: അദ്ദേഹം ഒരു വിഷൻ മുന്നോട്ട് വെച്ചു, ഈ സംസ്ഥാനം ഏത് രീതിയിൽ അടുത്ത 5 വർഷത്തേക്ക് പോകണമെന്നുള്ള ഒരു ഭാവി, അത് ജനങ്ങൾ അത് മുഖവിലക്കെടുത്തു, അതിനുള്ള അംഗീകാരം കൊടുത്തു. അതെ, പിന്നെ അദ്ദേഹത്തിന്റെ പ്രെഡിക്ഷൻസ് ആരും കേരളത്തിൽ ഒരു മനുഷ്യൻ പോലും പ്രെഡിക്ട് ചെയ്യാത്ത രീതിയിലാണ് അദ്ദേഹം പ്രെഡിക്ട് ചെയ്തത്.
0: 100+ പറഞ്ഞ ഏക ഒരു വ്യക്തി അദ്ദേഹം തന്നെയായിരിക്കും.
1: അതെ അതെ, ഒരു ചെറിയൊരു പിശക് പറ്റിയെന്ന് പറഞ്ഞു, 1 ഡസൻ മന്ത്രിമാരെന്ന് പറഞ്ഞു, പക്ഷെ 1 ഡസന് കൂടുതൽ തോറ്റു.
0: അതിലും സംഖ്യ കൂടി പോയതേ ഉള്ളൂ അല്ലേ.
1: അതെ, സംഖ്യ കൂടി പോയിട്ടേ ഉള്ളൂ.
0: ശരി, എന്തായാലും അശ്വിൻ വളരെ നല്ല രീതിയിൽ വിലയിരുത്തി. എന്തായാലും അശ്വിനുള്ള മറുപടി അണിയറയിൽ
1: തയ്യാറാണ്. ഇതിപ്പം ട്രെയിലറായിട്ടുള്ളൂ.
0: അതെ,
1: ഈ സ്ഥായി മുഖ്യമന്ത്രി കാന്ഡേറ്റിൽ പ്രഖ്യാപിച്ചു കഴിയുമ്പോഴാണ് യഥാർത്ഥ ഫിലിം വരാൻ
0: പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആ സിനിമ കാണാൻ വേണ്ടിട്ട് കാത്തിരിക്കാം. നല്ല ക്ലൈമാക്സും ക്ലൈമാക്സും അടിപിടിയൊക്കെയുള്ള നല്ലൊരു സിനിമയായിരിക്കും.
1: അതെ അതെ, തീർച്ചയായിട്ടും നല്ലൊരു നല്ലൊരു എന്റർടൈനർ ആയിരിക്കും.
0: യെസ്, താങ്ക് യു സോ മച്ച് അശ്വിൻ വിളിച്ചത്. താങ്ക് യു. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ആരാണിത്?
2: നമസ്കാരം, മിനി പത്മ.
0: നമസ്കാരം ശ്രീ ഷാജി, താങ്കൾക്ക്
2: തുടർച്ചയായിട്ടുള്ളൂ. അതെ, കാരണം ഇത്രയും നാണം കെടുത്തിയത് ഈ കെ സി വേണുഗോപാലാണ്. ഇത്രയും നാണം കെടുത്തിയത് കാരണം ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു വി ഡി സതീശൻ കേരളത്തിൽ നയിക്കട്ടെ.
0: പക്ഷെ ജനങ്ങളല്ലല്ലോ പാർട്ടി എന്നാണ് പറയുന്നത്. അത്
2: ജനങ്ങളാണ്, ജനാധിപത്യമാണ് അവർ പാർട്ടിയൊക്കെ നമ്മളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നേതാക്കളെ.
0: ശ്രീ ഷാജി, ഇപ്പൊ വിളിച്ച കോളർ പറഞ്ഞതുപോലെ ഒരു പക്ഷെ രാഹുൽ ഗാന്ധിക്ക് ഒരു ടേക്ക് എടുക്കാൻ പറ്റുന്നതല്ലേ? അല്ല, വേണ്ട, ഞാൻ ഇതാ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ എന്റെ വലത്തെ അറ്റത്ത് താങ്കൾ ഉണ്ടാകണം. ശ്രീ വേണുഗോപാൽ എന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ പിടിച്ചു നിർത്തേണ്ടത് രാഹുൽ ഗാന്ധിയല്ലേ? ഇതിങ്ങനെ വലിച്ചു വലിച്ചു വിളിച്ച ഒരു പക്ഷെ പ്രിയങ്ക ഗാന്ധിയാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരാൻ ഒരു ഹൈപ്പത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടി ഒരു സാധ്യതയില്ലേ?
2: ഇല്ല ഇല്ല, ഒരിക്കലും അങ്ങനെ വരില്ല. പക്ഷെ ഇതൊക്കെ ആൾറെഡി ആ പാവപ്പെട്ടവൻ പറഞ്ഞിട്ടുണ്ടെന്നേ. ഇന്ത്യ മുഴുവൻ നടന്ന ഒരു മനുഷ്യനാണ്. അന്നൊക്കെ ഇവരൊക്കെ ബസ്സിലാണ് നടന്നിട്ടുള്ളത്, ബസ്സിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ളവരാണ്. പറഞ്ഞു മനസ്സിലാക്കുക, ആ പാവപ്പെട്ടവനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഈ എനിക്കിത് കിട്ടിയ പക്ഷെ ഇപ്പൊ നമ്മൾ പറയുന്ന എന്തരം കെ സി വേണുഗോപാൽ ഈ പാർട്ടിക്ക് പുറത്തു പോകണമെന്നാണ്. ഇന്ന് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ പോലും ഈ പാർട്ടിയിൽ നിൽക്കാൻ അദ്ദേഹം അറിയണമെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. പറഞ്ഞു പറഞ്ഞില്ലല്ലേ, കാരണം ഇത്ര ഞാൻ പാടുപെട്ട വി ഡി സതീശൻ പാട്, പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ടല്ലേ, ആദ്യ ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് എന്തുമാത്രം ബോഡി ഷെയ്മിങ് നടത്തി, ജാതീയപരമായി ആക്ഷേപിച്ചു, ഇതെല്ലാം അദ്ദേഹം പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ജനതയാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്, ഈ കേരളത്തിന് ഒരു ഭരണം കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ ആ നേതാവിനെയാണ് കേരള ജനത ആഗ്രഹിക്കുന്നത്. കെ സി വേണുഗോപാൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണം. ഇനി അദ്ദേഹം ഒരു സെക്കൻഡ് പോലും പാർട്ടിയിൽ തന്നെ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത്. താങ്ക് യു മിനി പത്മ.
0: ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരന്റെ ആ ഒരു ശബ്ദം തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. ഷാജിയെ പോലെ സംസാരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കോൺഗ്രസ്സുകാർ അണികളും പ്രവർത്തകരും ഒക്കെ ആയിട്ട് നാട്ടിലുണ്ടാകും. അവരുടെ ശബ്ദം തന്നെയായിരിക്കും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറയുന്ന വി ഡി സതീശൻ വേണമെന്ന്. അത് പറയുന്നതിന് കാരണം, ഒന്ന്, കെ സി വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള എം പി ആണ്, നിലവിൽ എം പിമാർ മത്സരിക്കേണ്ടതില്ല. 2, ഈ തെരഞ്ഞെടുപ്പിനെ അങ്ങേയറ്റത്തെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയത് വി ഡി അല്ലാതെ മറ്റാര് എന്ന ചോദ്യത്തിന് കോൺഗ്രസിന് ഉത്തരമുണ്ടോ? നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
3: ഗുഡ് ഈവനിംഗ് മിനി പത്മ.
0: നമസ്കാരം, ആരാണ്?
3: നബീൽ.
0: നബീൽ, എന്തൊക്കെയാണ് വിശേഷങ്ങളാ? നല്ല സുഖം, നല്ല കാഴ്ചകളല്ലേ കാണുന്നത്? 3 സംസ്ഥാനങ്ങളിലെ 3 അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തില് മെജോറിറ്റി ഉണ്ട്, മുഖ്യമന്ത്രി ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നില്ല. തമിഴ്നാട്ടിലാണെങ്കിലോ ഒറ്റക്കക്ഷിയുണ്ട്, അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുണ്ട്, പക്ഷെ ഭൂരിപക്ഷം ഇല്ല. വെസ്റ്റ് ബംഗാളിന് വേറൊരു സ്ഥിതി നടക്കുന്നു. പറയൂ, ശോഭ കെടുത്തുന്നതല്ലേ ഇത്തരം ഈ മുഖ്യമന്ത്രി സ്ഥാനം വൈകുന്നതും ഇപ്പൊ നടക്കുന്ന ഈ അണികളും പോരും നേതാക്കളും ഒക്കെ ആയിട്ട്?
3: അതായത് വി ഡി സതീശൻ തന്നെയാണ് കാരണത്. ഇത് വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണം.
0: അതെന്താ നേതൃത്വത്തിന് അങ്ങനെ ഒരു ടേക്ക് എടുക്കാൻ പറ്റാത്തത് കോൺഗ്രസില്? വളരെ പെട്ടെന്ന് എടുത്തൂടെ? നേരത്തെ പറഞ്ഞു എം പിമാര് മത്സരിക്കുന്നില്ല, എം പിമാര് കേരളത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല. വി ഡി സതീശൻ നയിച്ചിട്ടുണ്ടെങ്കിൽ വി ഡി സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, അതിലേക്കെങ്കിലും എത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്?
3: എന്തുകൊണ്ടാണെന്നൊരു ഐഡിയ. ഞാന് പ്രിഡോമിനന്റ് ഒരു അടുത്ത വർഷ യാത്രയാണ്. എന്താണ് അവർ ഇന്റേണൽ ഇതെന്ന് അറിയില്ല.
0: ഇപ്പൊ കുറച്ച് ആശ്വാസം തോന്നില്ല, വലിയ തോൽവി ഇന്ന് ഇപ്പൊ ശ്രദ്ധ മുഴുവൻ മറ്റേ
3: അത് വേണ്ട തോൽവി ആയിരുന്നു എന്ന് കൂടി ഞാൻ പറഞ്ഞു. ഞാൻ ഇടതുപക്ഷ ഛായാത്രികനാണെങ്കിലും നമ്മള്
0: വളരെ നന്നായിട്ട് ഒരുവിധം എല്ലാ ഇടതുപക്ഷക്കാരും നല്ല ഇടതുപക്ഷക്കാര് ചിന്തിക്കുന്നത് കുറച്ചു കാലം പ്രതിപക്ഷത്തിരിക്കട്ടെ എന്ന് തന്നെയാണ്. ഇത്ര വലിയ തോൽവിക്ക് കാരണം സർക്കാരിനെതിരായിട്ടുള്ള പരാജയമല്ല, അത് പാർട്ടിക്കെതിരായിട്ടുള്ള പരാജയം തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. പാർട്ടിക്കെതിരെയാണ് ജന അതെ 35 സീറ്റെങ്കിലും കിട്ടിയത് ആ ഭരണത്തോടുള്ള ഒരു വികാരമായിരിക്കാം അനുകൂലമായിട്ടുള്ള. എപ്പോ 6 മണിക്കല്ലേ തുടങ്ങിയത്? ഇന്ന് ഇന്നല്ലേ? തീർച്ചയായിട്ടും തിങ്കളാഴ്ച മുതൽ നമുക്ക് തുടങ്ങാം. കുറച്ച് വിടവൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്റ്റുഡിയോയിലും കാര്യത്തിലൊക്കെ. നമ്മുടെ ക്ലാരിറ്റി പ്രശ്നമൊക്കെ ഒന്ന് പരിഹരിച്ചുകൊണ്ടിരിക്കുക, അതിന്റെ ഒരു പ്രശ്നമായിരുന്നു കേട്ടോ. അടുത്ത ആഴ്ച മുതൽ നമുക്ക് സമയത്ത് തുടങ്ങാം. ഇപ്പൊ നമ്മളെ ഇലക്ഷന്റെ സമയം ആയതുകൊണ്ട് മാത്രം നമ്മള് 4 മണി തൊട്ട് 5 5 തൊട്ട് 6 വരെയും പോയതാണ് കേട്ടോ. ആ ഒരു വീക്ക് മൊത്തം അങ്ങനെ പോയതാണ്. ഈ ആഴ്ച ബാക്ക് ടു ഹോമുമായിട്ട് നമ്മുടെ ആസിഫ് ഉണ്ടാവും കേട്ടോ.
1: താങ്ക്
0: യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്?
4: ഗുഡ് ഈവനിങ്, മുൻഷീർ ആണ്.
0: മുൻഷീർ സുഖായിരിക്കുന്നു? വീക്കെൻഡ് ഒക്കെ ആണല്ലോ, എന്താ പരിപാടി? ഷാർജയിലേക്ക് പോകുന്നത് തന്നെ ഒരു ചടങ്ങാണല്ലോ അല്ലേ? അതന്നെ ഒരു വല്ല കലാപരിപാടി ആകുമ്പോ. നമ്മുടെ നാട്ടിലെ കലാപരിപാടികളെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഒന്നും ആയിട്ടില്ല അവിടെ.
4: കാരണം റിലീസ് ചെയ്തിട്ടുള്ള ക്ലെയിം ഒന്നും ഇതിനെ ഒരു ബേസ് ഉണ്ട്. പക്ഷെ കെ സി വേണുഗോപാൽ എന്തിനാണ് ഈ ക്ലെയിം അന്വേഷിക്കുന്നത് കഴിഞ്ഞാൽ അതിന് ആദ്യത്തെ ഒരു ഇതില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട്
0: ആൾ അദ്ദേഹത്തിനെ തുറന്നു പറഞ്ഞുകൂടെ, എന്റെ പേര് എന്തിനാണ് ഇങ്ങനെ വരുന്നത്, എനിക്കിതിൽ താല്പര്യം ഇല്ല എന്ന രീതിയിലും.
4: ആള് പണ്ട് ജോണി ലൂക്കോസും മറ്റേ ഇവർ തമ്മിലുള്ള ഇന്റർവ്യൂ കുറെ വട്ടം പറഞ്ഞിട്ട് എന്റെ പേര് മൈനസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പിന്നെ വരുന്നുണ്ട്. പക്ഷെ ഈ അധികാരം എന്ന് പറഞ്ഞ ചക്രക്കൂടത്തിൽ കഴിഞ്ഞാൽ എങ്ങനെയാ
0: സത്യം എന്ന്? ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തി ഇല്ല, പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് 5 കൊല്ലം ഇരിക്കാൻ അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട് അല്ലേ?
4: 2024 ഇലക്ഷനിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷ ആൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കേന്ദ്രത്തിന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു കേന്ദ്ര മിനിസ്റ്റർ ആവാം എന്നൊരു ഉദ്ദേശിക്കാറുണ്ട്. ഇനി 2029 ഇലക്ഷൻ വരുന്നുള്ളൂ, അതിന്റെ ഇടയിൽ കേരളത്തിൽ വന്ന് 3-4 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് മാറാം. പ്ലാൻ ഉണ്ടാവും, അധികാരാണല്ലോ എല്ലാവർക്കും വിളിച്ചത്. പക്ഷെ അധ്വാനിച്ച ആൾക്ക് എന്തായാലും അതിന്റെ ഫലം
0: കിട്ടും.
4: ഈ സദസ്സിലാണ് ഈ ഇലക്ഷന്റെ UDFന്റെ ഫേസ്. ആ ഫേസ് വെച്ചാണ് ഈ ഇലക്ഷനിൽ വിജയിച്ചത്. ഇതിൽ നല്ലവരായ കമ്മ്യൂണിസ്റ്റ് അവര് ഒരു വോട്ട് കിട്ടുന്നുണ്ട്, ഭീഷണ മുന്നിൽ
0: അവരെല്ലാവരും വോട്ട്
4: കിട്ടിയിട്ടുണ്ട്. അതെ, അവരെല്ലാം ചലിക്കുന്നതിന് പിന്നേക്കും. പിന്നെ കെ സി വേണുഗോപാൽ ഇതൊക്കെ തെരഞ്ഞു കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ കേരളത്തിൽ മാൻഡേറ്റ് നോക്കാം. ഈ മാൻഡേറ്റ് കടന്നു കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം ആളെത്ര ഈറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങള് ഇപ്പൊ തെളിച്ചതാണ്. ഉരുക്ക് കോട്ടയെ 500 വരെ മറിച്ച് തെളിച്ചത്.
0: പിന്നെയാണ് കെ സി എവിടെ നിന്ന്
4: കെ സി വേണോ മലപ്പുറത്തല്ല വയനാടല്ല എത്ര ഉറച്ച സിറ്റിംഗ് സീറ്റിൽ പോയി മത്സരിച്ചു കഴിഞ്ഞാലും കെ സി വേണുഗോപാൽ കേരളത്തിൽ ജയിക്കില്ല. കാരണം അത് ജനങ്ങൾ ഇന്ന എടുത്ത് ഉണ്ടാക്കിയ ഒരു വെറുപ്പാണ്. ആ വെറുപ്പിൽ പിന്നെ കരകയറ്റം ഉണ്ടാവില്ല. പിണറായി വിജയൻ വരെ 7 റൗണ്ട് ബാക്കിൽ പറഞ്ഞറിയില്ല.
0: എന്തായാലും കെ സി വേണുഗോപാലോടുള്ള വെറുപ്പല്ല, അധികാര രാഷ്ട്രീയത്തിലേക്ക് ഏത് മനുഷ്യൻ ഇങ്ങനെ തടഞ്ഞു വന്നു കഴിഞ്ഞാൽ അവരുടെ ഗതി അതായിരിക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും. നന്നായിട്ട് പറഞ്ഞു, ഒരുപാട് സന്തോഷം കേട്ടോ. ഇന്ന് എന്താണ് നല്ല കോൺഗ്രസ്സുകാരൊന്നും വരാത്ത, നല്ല കോൺഗ്രസ്സുകാർ വന്നു കേട്ടോ. നമ്മുടെ ഷാജിക്ക് നല്ല കോൺഗ്രസ്സുകാരനാണ്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
5: നമസ്കാരം,
0: ആരാണ്?
5: ജയകുമാറെ
0: പറയൂ, എന്താണ് കോൺഗ്രസിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദിവസം എത്രയായി? നാളെ ശനിയായി, മറ്റന്നാ ഞായറാഴ്ച ഡൽഹിയിൽ നിന്ന് പ്രഖ്യാപിക്കുന്നതാണ് പറയുന്നത്.
5: ഇത് ഞാൻ ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പേ മിനി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്,
0: എനിക്ക് ഓർമ്മയുണ്ട്.
5: ഈ ഒരു അടി നടക്കും.
0: അതെ അതെ.
5: പിന്നെ ഇപ്പൊ ഇവിടെ ഇന്നലെ ഒരു സുഹൃത്ത് അനുസരിച്ച് പറയുന്നുണ്ട് പുള്ളിക്കാരൻ മതനേതാക്കളെ കാണാൻ പോകാതിരുന്നതും അങ്ങനെ ശക്തമായ നടപടികൾ എടുക്കുന്ന ഒരാളാണ് വി ഡി സതീശൻ എന്ന് പറഞ്ഞത്. അതാണ് വി ഡി സതീശൻ അകത്ത ഒന്നാമത്തെ കാര്യം.
0: അതാണ് മാറ്റി നിർത്തുന്നത് അല്ലേ കേരളത്തിലെ
5: അതെ. ഇനി രണ്ടാമത്തെ കാര്യം കൂടെ ഉണ്ട്. ഈ നിന്ന ഈ ഇലക്ഷൻ നിന്നപ്പോ തന്നെ ആയിരുന്നു കേസിയുടെ ആൾക്കാരായിരുന്നു കൂടുതലുള്ളത്. പിന്നീട് ഇതിനിടയ്ക്ക് ഇലക്ഷൻ സമയത്ത് വേറൊരു ശ്രുതി വന്നായിരുന്നു ഫണ്ട് റൈസ് ചെയ്തത് മൊത്തം കെ സി ആണെന്ന്. മിനി പത്മ
0: കേട്ടതാണായിരുന്നു
5: സംസ്ഥാനത്തുനിന്ന് ഈ ഒരു പ്രശ്നം വരികയും ചെയ്തായിരുന്നു. അപ്പൊ ഈ ഫണ്ട് റൈസ് ചെയ്ത് കൊടുത്തത് മൊത്തം അത് രാഹുൽ ഗാന്ധിക്കൊക്കെ അറിയാമല്ലോ. അപ്പൊ അത്രയും പെട്ടെന്ന് ക്യാഷ് ഒഴിവാക്കാൻ അവർക്ക് പറ്റത്തില്ല. പിന്നെ പുള്ളിക്ക് അറിയാം ഇനിയിപ്പോ എന്തായാലും കോൺഗ്രസിൽ നിന്നുകൊണ്ട് കേന്ദ്രത്തിലൊരു കാര്യമൊന്നുമില്ല. ഇന്നിപ്പോ അഖിലേഷ് യാദവ് ചീത്ത വിളിച്ചിട്ടുണ്ട്, തമിഴ്നാട്ടില് സ്റ്റാലിൻ ചീത്ത വിളിച്ചിട്ടുണ്ട്. അത് ഇന്ത്യ മുന്നണി എന്തായാലും തീർന്നറിയാം.
0: അതെ, തമിഴ്നാട്ടിലൊക്കെ എന്താണ് ചെയ്തത്? കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചിട്ട് അല്ലെങ്കിൽ ടി വി കെക്ക് ഒപ്പം പോവുക, ഡി എം കെ അല്ലേ രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടിയത്?
5: അതെ, ഡി എം കെയുടെ കരുണയിൽ കിട്ടിയ 6 സീറ്റ് കൊണ്ട് അവര് ടി വി കെയിലേക്ക് പോവുകയാണ്. അഖിലേഷ് യാദവ് ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്.
0: കറക്റ്റ്. അപ്പൊ ദേശീയ രാഷ്ട്രീയത്തിൽ ഒന്നും അല്ലാതായിക്കൊണ്ടിരിക്കുമ്പോ കെ സി വേണുഗോപാൽ പട്ടകം കേരളമാകുന്നു, സ്വാഭാവികം അല്ലേ?
5: ഇന്ത്യ മുന്നണിയും പോയല്ലോ, ഡി എം കെ ഇല്ല, മമതാ ബാനർജിയുടെയും കാര്യം കഷ്ടത്തിലാണ്. ഇനി ആരാ ഉള്ളത്, എവിടെന്നാ ഉള്ളത്, എന്ത് സീറ്റാണ് കിട്ടുന്നത് കെ സിക്ക്?
0: ആകെ ഉണ്ടായിരുന്നത് ഒരു കേരളവും തമിഴ്നാടും ആണ് പ്രതീക്ഷ, അതും ഇങ്ങനെ
5: അതും പോയി. അപ്പൊ ഇവിടെ ഇനി വന്നിട്ട് ഇവരെ ഓരോ താങ്ങി നിൽക്കാന്നുള്ള വേറെ കാര്യങ്ങളൊന്നുമില്ല.
0: അപ്പൊ ജയകുമാർ പറഞ്ഞ വലിയൊരു സാധ്യത ഇപ്പോഴും കെ സിക്ക് തന്നെ ഉണ്ടെന്നല്ലേ?
5: ഉണ്ട് കെ സിക്ക് ഉണ്ട്. കാരണം കെ സിയുടെ കാര്യം പറഞ്ഞാൽ കെ സിയെ വിട്ട് രാഹുലോ ബാക്കി ആരോ കളിക്കില്ല, കളിക്കാൻ സാധ്യത ഇല്ല. പിന്നെ ഇവിടുത്തെ ഈ ഒരു സമരവും കാര്യങ്ങളൊക്കെ ആരാണോ നടത്തുന്നത്, അത് പണ്ട് അച്യുതാനന്ദന് വിജയിച്ചതുപോലെ വിജയിച്ചാൽ
0: വളരെ നന്നായിട്ട് പറഞ്ഞു. അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചപ്പോ ജനം തെരുവിലിറങ്ങിയതുപോലെ
5: തെരുവിലിറങ്ങി വന്നാൽ മാത്രമേ വീടിക്ക് കിട്ടുകയുള്ളൂ.
0: യെസ്, ജയകുമാർ സന്തോഷം വിളിച്ചു കേട്ടോ, കുറെ ദിവസമായല്ലോ കേട്ടിട്ട്. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്, അവസാനത്തെ കോൾ ആണ്, ആരാണിത്? ഷാമോൻ, കുറെ ലേറ്റ് ആയിട്ടാണല്ലോ വിളിച്ചത്. ഷാമോനെ കട്ടായി പോയല്ലോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
6: ഗുഡ് ഈവനിങ്, മിനി പത്മ.
0: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഈ ശബ്ദം എനിക്ക് നല്ല പഠിച്ചിട്ടുണ്ടല്ലോ. പറയൂ സുധീർ.
6: ഞാൻ പറയുന്നത് ഇതിന്റെ ഒരു വഴിയേ ഉള്ളൂ മിനി പത്മ. ഈ രണ്ട് തെരഞ്ഞെടുപ്പ് നമ്മളെ കെ സി വേണുഗോപാൽ വന്ന ഈ രണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ചിലവ് ഈ പാർട്ടിയിൽ നിന്ന് ഈടാക്കണം.
0: സത്യം, രണ്ട് ബൈഇലക്ഷനുകൾ.
6: കാരണം രണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോ ഈ ഏത് പാർട്ടിയാണോ അവരുടെ നീടാക്കണം. ഇങ്ങനെ ഇതിനൊരു പരിഹാരമാവും. രണ്ടാമത് ഈ യഥാർത്ഥ കോൺഗ്രസ്സുകാർ ഇപ്പൊ സി പി എമ്മിനെ പരാജയപ്പെടുത്തിയാണെങ്കിൽ അങ്ങനെ വി ഡി ബൈ ഇലക്ഷനിലൂടെ വരാൻ ശ്രമിച്ചാൽ വി ഡിയെ പരാജയപ്പെടുത്തണം. അല്ലാതെ, കാരണം ഇത് കാണിക്കുന്നത് ഒരു ശരിയായ നടപടിയല്ല. ഇവിടെ നേതൃത്വം കൊടുക്കാൻ ഒരാൾ എന്നിട്ട് വേറെ ഒരാളിനെ കെട്ടിയിറക്കുക എന്ന് പറയുന്ന ഒരു ശരിയായ നിലപാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതാണ് ഇതിന് ചെയ്യേണ്ടത്. കാരണം ഈ ഇത്രയും ഭൂരിപക്ഷം കൊടുത്ത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് എന്താ ഇവര് കാണിക്കുന്നത്?
0: തീർച്ചയായിട്ടും സുധീറിന്റെ അഭിപ്രായം അതാണ്. അങ്ങനെ കെട്ടിയിറക്കപ്പെടാനുണ്ടോന്ന് അദ്ദേഹത്തിന് കോൾ കട്ടായോ? അദ്ദേഹം സംസാരിക്കുന്നത് നല്ല ഡിലേ വരുന്നുണ്ട്. സുധീർ കോൾ കട്ടായിരിക്കാണ് കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്തേ, ഗുഡ് ഈവനിങ്.
7: ഹലോ,
0: നമസ്കാരം. നമസ്കാരം, ആരാണ്?
7: ആരാണ്?
0: ജോൺ. ജോൺ പറയൂ.
7: നടക്കുന്നത് സാധാരണ നടക്കുന്ന പോലത്തെ കാര്യങ്ങൾ, പക്ഷെ എന്നാലും ഇത് നേരത്തെ തന്നെ തീരുമാനിക്കായിരുന്നു. വി ഡി സതീശന് ഒരു പുതുമുഖ അവസരം എന്നുള്ള രീതിയിൽ അത് കൊടുക്കായിരുന്നു.
0: തീർച്ചയായിട്ടും ഭരണ പരിചയമൊക്കെ പറഞ്ഞു, പക്ഷെ എത്ര നല്ല രീതിയിലുള്ള പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം തെളിയിച്ചില്ലേ ഐ സി സിക്ക് മുന്നിൽ?
7: രമേശ് ചെന്നിത്തല അവിടെ നിൽക്കുന്നുണ്ട്. കെ സി വേണുഗോപാല് കേന്ദ്രത്തിൽ തന്നെ ഇരിക്കുന്നത് സംഘടനാ ഭാരത പ്രവർത്തനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശക്തനായ നേതാവല്ലേ.
0: അപ്പൊ സംഘടന തലത്തിൽ പ്രവർത്തിക്കട്ടെ, കോൺഗ്രസിന് ഊർജ്ജത്തോടെ.
7: കോൺഗ്രസിനെ ഇതുപോലെ കേരളത്തിൽ നടത്തിയ പോലെ തന്നെ എല്ലാം
0: അതെ, ദേശീയ തലത്തിലും കോൺഗ്രസ് ഇതുപോലെ അധികാരത്തിലേക്ക് വരണ്ടേല്ലേ? ഇങ്ങനെ
7: അപ്പൊ ഞാനൊരു കോൺഗ്രസ്കാരനായിരുന്നാലും നല്ലൊരു കോൺഗ്രസ്കാരനായിരുന്നാലും ഞാൻ അഭിപ്രായം പറഞ്ഞുള്ളൂ.
0: തീർച്ചയായിട്ടും,
7: കാരണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എൽ ഡി എഫിലും നല്ല മന്ത്രിമാര് തോറ്റു. അത് ഒരു പാർട്ടിയോടുള്ള ഒരു വിരോധമാണ്.
0: അതെ, അത് ഭരണത്തോടുള്ള വികാരമല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. പാർട്ടി എടുത്ത തീരുമാനങ്ങൾ, പാർട്ടി അവരുടെ
7: തീരുമാനം. പിന്നെ പിന്നെ പിണറായി വിജയന്റെ ഒരു പുറത്ത്
0: ആവശ്യമില്ലാത്ത
7: അതൊരു വ്യക്തി കുറെയൊക്കെ പാർട്ടി വ്യക്തിപരമായിട്ട്
0: കേന്ദ്രീകരിക്കപ്പെട്ടു.
7: അതുകൊണ്ടാണ് ഇത്രയും കനത്ത തോൽവി അവർക്ക് നേരിടേണ്ടി
0: വന്നത്. വളരെ കൃത്യമായിട്ട് പറഞ്ഞു. സന്തോഷം ജോൺ കേട്ടോ. നമ്മുടെ സമയം ഒന്ന് അവസാനിച്ചുകൊണ്ടാണ് നാളെ കുറച്ച് നേരത്തെ വിളിക്കുന്നത്. നാളെയല്ല, മൺഡേ വിളിച്ച എല്ലാവരോടും സ്നേഹം, സന്തോഷം. അങ്ങനെ വെള്ളിയാഴ്ച ആയിരിക്കുന്നു. ഇനി തിങ്കളാഴ്ച നമുക്ക് കുറച്ചുകൂടി രാഷ്ട്രീയ വിഷയങ്ങൾ. അപ്പോഴത്തേക്കും നമുക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി കെ സി വേണുഗോപാൽ. എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിൽ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? കെ സി മോശമായതുകൊണ്ടൊന്നും അല്ല പറഞ്ഞു വരുന്ന, എല്ലാവർക്കും അറിയാലോ ആരെ മുന്നിൽ നിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പ്. നേരിട്ടത്. കെ സി വേണുഗോപാൽ എം പി ആണ്. അപ്പോൾ കേരളത്തിൽ തീർച്ചയായിട്ടും ഒരു പ്രതിപക്ഷ നേതാവായിരുന്നയാൾ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരട്ടെ, അദ്ദേഹം വരുമെന്ന് നമുക്ക് ആശംസിക്കാം, പ്രതീക്ഷിക്കാം. അവരുടെ രാഷ്ട്രീയമാണ്, കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ്, അവരാണ് തീരുമാനമെടുക്കേണ്ടത്. അന്തിമ വാക്ക് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയുടെയും ഭാഗത്ത് നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കാം. അത് കേരള ജനത ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു ഫലം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. തിങ്കളാഴ്ച നമ്മൾ രാഷ്ട്രീയ വിഷയം തെരഞ്ഞെടുപ്പുമായിട്ടും ബന്ധപ്പെട്ടുള്ള വാർത്തകളുമായിട്ടായിരിക്കും കടന്നുവരിക.
8: Let's talk with Mini Padma.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: തമിഴ്നാട്ടിൽ വിജയ് മുഖ്യമന്ത്രി കസേരയിലേക്ക്. ബംഗാളിൽ നാളെ ബി ജെ പിയുടെ സത്യപ്രതിജ്ഞ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തമിഴ്നാട് സർക്കാർ രൂപീകരണം ടി വി കെയ്ക്ക് ഉപാധികളില്ലാതെ പിന്തുണയുമായി സി പി എമ്മും. പിന്തുണക്കത്ത് ടി വി കെയ്ക്ക് ഇപ്പോൾ കൈമാറി. സി പി ഐ പിന്തുണയ്ക്ക് പിന്നാലെയാണ് വിജയ്ക്ക് പിന്തുണയുമായി സി പി എമ്മും രംഗത്തെത്തിയത്. ടി വി കെയ്ക്ക് പിന്തുണ നൽകാൻ ഇടതു പാർട്ടികൾ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇതോടെ 116 എന്ന സംഖ്യയിലേക്ക് ടി വി കെ എത്തി. വി സിക്ക് കൂടി അനുകൂല തീരുമാനമെടുത്താൽ 118 എന്ന മാന്ത്രിക സംഖ്യ തൊടാൻ ടി വി കെയ്ക്ക് കഴിയും. കോൺഗ്രസിന് പിന്നാലെ സി പി എം, സി പി ഐ പാർട്ടികളുടെ പിന്തുണയും ഉറപ്പിക്കാൻ ടി വി കെയ്ക്ക് കഴിഞ്ഞെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. തമിഴ്നാട്ടിൽ സി പി ഐ ടി വി കെയ്ക്ക് പിന്തുണ നൽകുകയാണെന്ന് സി പി ഐ നേതാവ് ഡി രാജ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സർക്കാർ രൂപീകരിക്കാൻ വിജയെ ക്ഷണിക്കണമെന്ന് അദ്ദേഹം ഗവർണറോട് ആവശ്യപ്പെട്ടു. സി പി ഐ തയ്യാറാക്കിയ കത്തിൽ ഉപാധികളില്ലാത്ത പിന്തുണ എന്നാണ് പരാമർശിച്ചിട്ടുള്ളത്. മതേതര സുസ്ഥിര ജനാധിപത്യ ഭരണത്തിന് പിന്തുണയെന്ന കത്തിൽ പറയുന്നു. വി സി കെയുടെ 2 MLA പിന്തുണ കൂടി ലഭിക്കുന്നതോടെ തമിഴക വിട്ടറി ഘടകത്തിന് കേവല ഭൂരിപക്ഷമാകും. വി സി കെ നേതാവ് തിരുമാവളനും മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വിജയ് ഇന്ന് വീണ്ടും ഗവർണറെ കാണാനെത്തുമെന്നാണ് വാർത്തകൾ. 4 പാർട്ടികൾക്കും മന്ത്രിസ്ഥാനവും എൻ ഡി എ കക്ഷികളുമായി ബന്ധമുണ്ടാകില്ലെന്ന ഉറപ്പും ടി വി കെ നേതാക്കൾക്ക് നൽകും. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം പുറത്തുവരും. സുവേന്ദു അധികാരി ബംഗാളിന്റെ മുഖ്യമന്ത്രിയാകും. ബംഗാളിലെ ആദ്യത്തെ ബി ജെ പി മുഖ്യമന്ത്രിയാണ് സുവേന്ദു അധികാരി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പേര് നിർദ്ദേശിച്ചു. നിരീക്ഷകനായെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ നടന്ന ബി ജെ പി നിയമസഭാ കക്ഷി യോഗത്തിലാണ് സുവേന്ദുവിനെ നേതാവായി തെരഞ്ഞെടുത്തത്. പശ്ചിമബംഗാളിൽ ഇതാദ്യമായാണ് ബി ജെ പി അധികാരത്തിൽ എത്തുന്നത്. സുവേന്ദു അധികാരിയുടെ സത്യപ്രതിജ്ഞ നാളെയെന്നാണ് റിപ്പോർട്ട്. ഭരണഘടന അനുസൃതമായി ഗവർണർ ആർ എൻ രവി നിലവിലെ നിയമസഭ പിരിച്ചുവിട്ടു. സുവേന്ദു അധികാരിയെ സഹായിക്കാൻ 2 ഉപമുഖ്യമന്ത്രിമാരെ നിയമിക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ആലോചന. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ബംഗാളിൽ ഉപമുഖ്യമന്ത്രി പദവി ഉണ്ടായിട്ടില്ല. ജ്യോതി ബസു മന്ത്രിസഭയിൽ ബുദ്ധദേവ് ഭട്ടാചാര്യയാണ് ഈ പദവി അവസാനമായി വഹിച്ചത്. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയിൽ 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടായേക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ ഇപ്പോൾ സൂചന നൽകുന്നുണ്ട്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ 3 നേതാക്കൾക്കുമായി ചേരിതിരിഞ്ഞ് പ്രവർത്തകർ തെരുവിലേക്കിറങ്ങുന്ന പശ്ചാത്തലത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ചേരിതിരിഞ്ഞ് പ്രകടനങ്ങൾ നടത്തുന്നതും ഫ്ളക്സുകൾ സ്ഥാപിക്കുന്നതും ഒഴിവാക്കണമെന്ന് വി ഡി സതീശൻ പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന. തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് 100+ സീറ്റുകളുമായി വിജയിച്ച് നിൽക്കുന്ന ഈ സമയത്ത് സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയുമാണ് വി ഡി സതീശൻ ഓർമ്മിപ്പിച്ചു. ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിക്ക് മുന്നണിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവർക്ക് വേണ്ടിയാണ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് തെരുവിൽ പ്രകടനം നടത്തുന്നത്. രാഹുൽ ഗാന്ധിയും കെ പി സി സിയും ഉൾപ്പെടെ അതൃപ്തി പ്രകടിപ്പിച്ചെങ്കിലും തെരുവിലിപ്പോഴും പ്രകടനങ്ങൾ തുടരുകയാണ്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പോരിൽ എംഎൽഎമാരുടെ പിന്തുണ പ്രധാനമെന്ന സൂചന നൽകി സണ്ണി ജോസഫ്. മറ്റ് ഘടകങ്ങളെക്കാൾ പ്രധാനം എംഎൽഎമാരുടെ പിന്തുണയാണെന്നും നേതാക്കൾ സമന്വയത്തിൽ എത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവർത്തകരുടെ പ്രകടനവും ഫ്ലക്സും നേതാക്കൾ നിയന്ത്രിക്കണം. നിരീക്ഷകർക്ക് മുന്നിൽ പക്ഷം പിടിച്ചില്ലെന്നും നിഷ്പക്ഷത പാലിച്ചെന്നും പറയുന്ന സണ്ണി ജോസഫ് പുറത്തുവന്ന എംഎൽഎമാരുടെ പിന്തുണ രേഖപ്പെടുത്തിയ ചിത്രങ്ങൾ ശരിയല്ലെന്നും പ്രതികരിച്ചു. സണ്ണി ജോസഫിനെ കൂടാതെ സന്ദീപ് വാര്യർ, സജീവ് ജോസഫ്, ടി ഒ മോഹനൻ, ഉഷാ വിജയൻ തുടങ്ങിയവരും വേണുഗോപാലിനെ പിന്തുണച്ചു എന്നാണ് അറിയുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് ശക്തമായ രംഗത്തുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് എംഎൽഎമാർ നൽകുന്നത്. ചെന്നിത്തലയുടെ വിശ്വസ്തനായി അറിയപ്പെടുന്ന ഐ സി ബാലകൃഷ്ണൻ പോലും വേണുഗോപാലിനെയും ചെന്നിത്തലയെയും ഒരുപോലെ പിന്തുണച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള നിർണായക നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ സജീവം. എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് അനുകൂലമായ തരംഗമാണ് കേരളത്തിലെന്ന് സൂചന. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം കുറുപ്പന്തറയിൽ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ശ്രമമുണ്ടായി. കോൺഗ്രസ് പ്രവർത്തകൻ ഫ്രാൻസിസ് ആണ് ആത്മഹത്യാ ശ്രമം നടത്തിയത്. മുഖ്യമന്ത്രി ചർച്ചകളിൽ എംഎൽഎമാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയെന്ന രീതിയിൽ പുറത്തുവന്ന ചിത്രം തള്ളി. എ ഐ സി സി നിരീക്ഷകർ അതിനിടെ രംഗത്ത്. പുറത്തുവന്നത് യഥാർത്ഥ രേഖയല്ലെന്നും മുഖ്യമന്ത്രി ആരെന്നതിൽ തീരുമാനമുടനുണ്ടാകുമെന്നും നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും പറഞ്ഞു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച നീളുന്നതിൽ മുസ്ലിം ലീഗ് അതൃപ്തി രേഖപ്പെടുത്തി. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തർക്കങ്ങൾ വിജയത്തിന്റെ ശോഭ കെടുത്തുമെന്നാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. എത്രയും വേഗം മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെന്ന് ലീഗ്. മുഖ്യമന്ത്രി പോരിൽ വി ഡി സതീശനുള്ള പിന്തുണ തുടരാൻ മുസ്ലിം ലീഗിന്റെ തീരുമാനം. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനം ആർക്കെന്ന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ വി ഡി സതീശനെ പിന്തുണച്ച് എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ സാറ ജോസഫ്. വി ഡി സതീശൻ എന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ നിലപാടും കഴിവും പൊളിറ്റിക്കൽ തന്ത്രങ്ങളും പരമാവധി ഉപയോഗിക്കാനുള്ള വിവേകമാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ കാണിക്കേണ്ടതെന്ന് അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇടതുപക്ഷം കേരളത്തിൽ ദുർബലപ്പെട്ടാൽ അത് ഇടതുപക്ഷ പാർട്ടികൾക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ ആപത്തെന്ന് സിപിഎം നേതാവ് ഇ പി ജയരാജൻ. ലോകം ഇന്ന് നേരിടുന്ന ആപത്ത് വലതുപക്ഷത്തിന്റെ ശക്തിയാണ്. ഇടതുപക്ഷം ദുർബലപ്പെടുന്നതിനു പകരം ശക്തിപ്പെടണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നതെന്നും ഇ പി ജയരാജൻ. യുഎയ്ക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി. മിസൈലുകളെ രാജ്യം ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്ന് രാജ്യം അറിയിച്ചു. ഇറാനിൽ നിന്നുള്ള ഭീഷണികളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നുണ്ടെന്നും ജനം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രതിരോധ മന്ത്രാലയം. രാജ്യത്തിന്റെ ആകാശം സുരക്ഷിതമാണെന്നും ജനം പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യ അശാന്തമാണ്. ഹോർമുസിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടൽ. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇറാന്റെ ബോട്ടുകളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി. ഐ പി എല്ലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം. വൈകിട്ട് ഡൽഹിയിലാണ് കളി. വിശദവാർത്ത 6 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
3: ഗുഡ് ഈവനിംഗ്. സ്റ്റേഷൻ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
6: Brought to you by Alras Auto AC Parts, number 1 auto AC spare parts in the Middle East.
3: ഗുഡ് ഈവനിംഗ്. ഇപ്പോഴത്തെ താപനില ദുബായിൽ 32 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 63%.
6: Weather update.
5: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2. അപ്പം അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. ആസഫാണ് കൂടെയുള്ളത് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 10 മിനിറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫ്രൈഡേ. അപ്പം എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. വീക്കെൻഡായിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ? ഒഫ്കോഴ്സ് മെയ് മാസം ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ചുറ്റും ഇപ്പോൾ ആക്റ്റീവ്ലി, ഇപ്പോൾ ഗ്ലോബൽ വില്ലേജ് ആണെങ്കിലും ഗ്ലോബൽ വില്ലേജ് കുറച്ച് ദിവസങ്ങളായിട്ട് കടന്നു കിടന്നതുകൊണ്ട് ആൻഡ് അതിൻ്റെതായിട്ടുള്ളൊരു ക്ഷീണം തീർക്കാൻ വേണ്ടി പലവിധ പരിപാടികളൊക്കെ ആയിട്ട് ഗ്ലോബൽ വില്ലേജ് ഒക്കെ ആക്റ്റീവ്ലി ഓപ്പൺ ആണ്. ആൻഡ് മാത്രമല്ല, അറിയാൻ സാധിച്ചത് അനവധി നിരവധി ഓഫറുകൾ ഉൾപ്പെടെ ഗ്ലോബൽ വില്ലേജിലാവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ മിറാക്കിൾ ഗാർഡൻസിലേക്ക് പോകുന്നവർക്കാവട്ടെ, ഒക്കെ തന്നെ ഗംഭീര പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സോ എക്സ്പ്ലോർ ചെയ്യുക, ആൻഡ് അതേ സമയത്ത് കൃത്യമായി സേഫ് ആയിട്ടിരിക്കുക. സേഫ് ഇൻ ദ സെൻസ് ഓഫ് നമ്മൾ ഈ പറയുന്ന പോലെ കാലാവസ്ഥ മാറിയത് കൊണ്ട് തന്നെയുള്ള പ്രശ്നങ്ങൾ പലർക്കും പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓഫീസിലേക്ക് തന്നെ നോക്കുമ്പോൾ മാസ്ക് ഇട്ട ആളുകളുടെ ഒരു കൂട്ടം ഒരു ജാഥയ്ക്ക് പോകുന്ന പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ എല്ലാവരും അവനവൻ്റെ ഹെൽത്തിന് കുറച്ചധികം പ്രയോറിറ്റി കൊടുത്തോളൂ കേട്ടോ. കാരണം പകൽ സമയങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ചൂടാണ്. ഇപ്പോൾ 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസായിട്ടൊന്ന് താഴുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നാളെയും മറ്റന്നാളൊക്കെ വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും മരുഭൂ ഏരിയാസിലേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ പൊടിക്കാറ്റിനെ കുറിച്ചുള്ള ജാഗ്രത കൂടി NCM അറിയിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. സോ സേഫ് ആയിട്ടിരിക്കൂ, ആരോഗ്യത്തെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കൂ. ആൻഡ് പിന്നെന്തൊക്കെയാണ് വിശേഷം? വീക്കെൻഡൊക്കെ ആയിട്ട് കുറച്ച് നേരത്തെയൊക്കെ ഇറങ്ങിയിട്ട് വീട്ടിലേക്കുള്ള യാത്രയിലാണോ? വിശേഷങ്ങളൊക്കെ വിളിക്കൂ, പറയൂ. 800-9220 ഈസ് അവർ നമ്പർ. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ഷടപടയും തിരിച്ചു വരാം. തിരിച്ചു വരുന്ന സമയത്ത് ഐ വിൽ ബി ഹാവിംഗ് ദ ലാസ്റ്റ് സെറ്റ് ഓഫ് ടിക്കറ്റ്സ് ടു വാച്ച് ദ മൂവി പേട്രിയറ്റ്. പേട്രിയറ്റിൻ്റെ സ്ക്രീനിങ് നാളെയാണ് നമുക്ക്. അപ്പോൾ റിലീസായി ഒരാഴ്ച കഴിഞ്ഞിട്ടും തിയേറ്ററുകളിൽ നിറസാന്നിധ്യമായിട്ട്, ഇപ്പോൾ വീക്കെൻഡിലേക്ക് നാളത്തേക്കൊക്കെ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയാൽ പോലും അത്രമാത്രം റഷാണ് നമുക്ക് പ്രധാനപ്പെട്ട തിയേറ്റേഴ്സിലൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നത്. കഴിഞ്ഞ വീക്കെൻഡിൽ ടിക്കറ്റ് കിട്ടാത്തവരൊക്കെ കൂട്ടം കൂട്ടമായിട്ട് ഈ വീക്കെൻഡിലേക്കും ടിക്കറ്റ് ഇങ്ങനെ ബുക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. പക്ഷേ എന്തായാലും നമുക്ക് നമ്മുടെ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് സിനിമ കാണാം. അപ്പോൾ ലാസ്റ്റ് സെറ്റ് ഓഫ് ടിക്കറ്റ്സ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വിന്നേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിന്നേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഓൾറെഡി മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരിക്കാം. എന്തായാലും ടിക്കറ്റ്സ് ഒക്കെ ഞാൻ തരാം. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വാ. ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയം.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

ആൻഡ് യെസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് സെറ്റ് ഓഫ് പേട്രിയറ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് ഇതാ തരാൻ വേണ്ടി പോവുകയാണ്. മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, പിന്നെ ഒരുപാട് ഒരുപാട് ഒരുപാട് താരങ്ങളാണ് നിരക്കുന്നത്. രേവതി ഉൾപ്പെടെ, ദർശന രാജേന്ദ്രൻ ഉൾപ്പെടെ നിരവധി താരങ്ങളാണ് നിരക്കുന്ന ഒരു ഗംഭീര സിനിമ. വലിയ കളക്ഷനുകൾ നേടിയെടുത്തുകൊണ്ട് ബോക്സ് ഓഫീസിൽ വലിയ വിജയ തേരോട്ടം തുടരുകയാണ്. ആക്ച്വലി ഈ മമ്മൂട്ടി, മോഹൻലാൽ എന്നീ രണ്ട് നടന്മാർ, രണ്ട് താരങ്ങളായിട്ട് മലയാള സിനിമയെ കംപ്ലീറ്റ്ലി അവരുടെ കൈകളിലൂടെ കടന്നു പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോഴും മലയാള സിനിമയുടെ പൈനിയേഴ്സ് ആയിട്ടാണ് മമ്മൂട്ടിയും മോഹൻലാൽ ഈ രണ്ട് നടന്മാരെയും കണക്കാക്കാറുള്ളത്. പക്ഷേ ഒരു പീക്ക് 2004-2005 സമയത്തൊക്കെ ഈ ഉദയനാട് താരമൊക്കെ വന്ന സമയത്ത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള പല എഴുത്തുകാരും അവരുടെ സിനിമകളിലൂടെ വിമർശിച്ചിരുന്നു ഇത്തരത്തിൽ താരാധിപത്യം അല്ലെങ്കിൽ മാസ് മസാല സിനിമകളിലേക്ക് മാത്രമായിട്ട് മലയാള സിനിമ ഒതുങ്ങിക്കൂടുന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ അന്ന് സജീവമായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിലേക്ക്, അവിടെ നിന്ന് ഒരു 10-20 വർഷത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ രണ്ട് പേർ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ മലയാള സിനിമയുടെ പയനിയേഴ്സ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കാഴ്ചപ്പാടുകളിൽ, സിനിമകളിൽ തീർച്ചയായിട്ടും ഏതൊരു മാസ് മസാല എലമെന്റ്സ് എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ക്ലാസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ പിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവർ ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഡസ്ട്രി ഇന്ന് മറ്റ് ഭാഷകൾക്ക് മുന്നിലേക്ക് വലിയൊരു മാതൃക തന്നെ വെച്ചു കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ അടുത്തിടയ്ക്കാണ് കമൽഹാസൻ നിർമ്മിച്ച രജനീകാന്ത് നായകനായിട്ട് എന്നൊരു സിനിമ നിർമ്മിക്കാനുള്ള അണിയറ ശ്രമങ്ങളൊക്കെ തന്നെ തമിഴ്നാട്ടിൽ വളരെ തകൃതിയായിട്ട് നടന്നുകൊണ്ടേയിരുന്നത്. പക്ഷേ അത് പല സംവിധായകരിലൂടെ ഇങ്ങനെ മാറി മറിഞ്ഞ് സുന്ദർസിയുടെ പേര് കേട്ടു, ലാസ്റ്റ് പ്രദീപ് രംഗനാഥൻ്റെ പേര് കേട്ടു, ആൻഡ് അങ്ങനെ കുറേ സംവിധായകരുടെ പേര് ഇങ്ങനെ മാറി പോയിക്കൊണ്ടിരുന്നത്. ലോകേഷ് കനകരാജിൻ്റെ പേര് കേട്ടു, നെൽസന്റെ പേര് കേട്ടു. അത് എങ്ങും എത്താതെ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നായിട്ട് പറയുന്നത് കൃത്യമായ രീതിയിലുള്ള മാസ് എലവേഷൻ സീനുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, ആ ഒരു താരത്തിൻ്റെ ആരാധകർക്ക് വേണ്ടുന്ന കോണ്ടന്റുകൾ കൊടുക്കാൻ പറ്റിയില്ല എന്നാണ്. അവിടെയാണ് പേർഷീറ്റിനെ പോലെ അല്ലെങ്കിൽ മലയാള സിനിമ തന്നെ വിജയിക്കുന്നത്. കാരണം നമുക്ക് പേർഷീറ്റ് എന്ന് പറയുന്ന സിനിമ കാണുന്ന സമയത്ത് അവിടെ മമ്മൂട്ടി എന്ന താരത്തെയോ മോഹൻലാൽ എന്ന താരത്തെയോ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. രണ്ട് സാധാരണ വ്യക്തിത്വങ്ങൾ, ഓഫ്കോഴ്സ് ആ രണ്ട് നടന്മാരെ, ഗംഭീര നടന്മാരെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അവരുടെ ആ ഒരു മാസ് മൊമെന്റ് പ്രതീക്ഷിച്ച് പോകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഈ നിരാശ പോലെയുള്ള സാധനങ്ങൾ സംഭവിക്കുന്നത്. കാരണം നരസിംഹം പോലെ അല്ലെങ്കിൽ ഹരികൃഷ്ണൻസ് പോലെ ഒരുപാട് മാസ് മസാല മൊമെന്റുകൾ നിറഞ്ഞൊരു ചിത്രമായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അവിടെ അതൊരു വലിയ പരാജയമാവും. കാരണം മഹേഷ് നാരായണൻ ചിത്രമാണ് പേട്രിയറ്റ്. കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് വളരെ ഡീപ്പായിട്ട്, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തു പോകുന്ന ഒരു സിനിമയാണ് പേട്രിയറ്റ്. ഇനി എന്തായാലും പേട്രിയറ്റിൻ്റെ ലാസ്റ്റ് സെറ്റ് ഓഫ് ടിക്കറ്റ്സ് ഞാൻ ദാ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവാണ്. നാളെ വൈകുന്നേരത്ത് 7 മണിക്ക് നമ്മൾ ഷാർജയിലുള്ള അൽഷാബ് സിനിമാസിൽ വെച്ചാണ് ഈ ഒരു സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വിന്നേഴ്സായിട്ടുള്ളവർ ഇൻഫർമേഷൻസ് ഓൾറെഡി ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. അവർ നാളെ വൈകുന്നേരത്ത് 7 മണിക്ക് തന്നെ കൃത്യമായിട്ട് അവിടേക്ക് വരിക. ആൻഡ് യെസ്, ലാസ്റ്റ് സെറ്റ് ടിക്കറ്റ്സ് ദേ ഇപ്പം കൂടെ തന്നിട്ട് അവരെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. മമ്മൂക്ക മോഹൻലാൽ, മമ്മൂക്ക ലാലേട്ടൻ ഇവർ രണ്ടുപേരും പല സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ മമ്മൂട്ടി മോഹൻലാലിൻ്റെ അച്ഛനായി അഭിനയിച്ച ഒരു സിനിമയുണ്ട്. ആ സിനിമ മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ചിത്രങ്ങളിലൊന്നാണ്. കാരണം മലയാള സിനിമയിലെ ആദ്യത്തെ 70mm ചലച്ചിത്രം അതായിരുന്നു. ഒരുപക്ഷെ 80s എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സിനിമയെ വിശേഷിപ്പിക്കാം. കാരണം ആ സിനിമയിൽ പ്രേംനസീറാണ് നായകൻ, മധു ഉൾപ്പെടെയുള്ള താരങ്ങളുണ്ട്. മമ്മൂട്ടിയാണതിൽ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയുടെ മകനായിട്ടാണ് മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നത്. 82 റിലീസായ ഒരു സിനിമയാണ്. ആൻഡ് ഇനിയും കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ സിനിമ സംവിധാനം ചെയ്തത് ജിജോ പൊന്നൂസായിരുന്നു. നവോദയയുടെ ബാനറിൽ പുറത്തു വന്നൊരു ചിത്രമായിരുന്നു. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ 70mm സിനിമയാണ് ഈ ഒരു സിനിമ കേട്ടോ. അപ്പോൾ ഏതാണ് സിനിമ? ആൻഡ് ഇനിയും കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ സിനിമ സംവിധാനം ചെയ്തത് ജിജോ പൊന്നൂസായിരുന്നു. നവോദയയുടെ ബാനറിൽ പുറത്തു വന്നൊരു ചിത്രമായിരുന്നു. ഇന്ത്യയിൽ

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: All right, let's have a look onto the roads right now. ഈ സമയത്ത് എവിടെയൊക്കെയാണ് കഞ്ചഷൻസ് ഉള്ളത് എന്നൊന്ന് ഓടിച്ച് നോക്കിയിട്ട് വരാം. ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്

0: നിങ്ങൾ ഏതെങ്കിലും എടുത്ത് കൺഡീഷൻസോ അല്ലെങ്കിൽ അത്തരത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അതൊന്ന് അറിയിച്ചോളൂ കേട്ടോ. 800-9220-ലേക്ക് വിളിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിലേക്ക് 0585-8290-220-ലേക്ക് മെസ്സേജ് അയച്ചും പറയാം എന്നതാണ്. റാസൽഖോ റോഡിൻ്റെ അടുത്തായിട്ടൊരു കാർ ആക്സിഡന്റ് സംഭവിച്ചതായിട്ട് റിപ്പോർട്ട് വരുന്നുണ്ട്. എസ്പെഷ്യലി റാസൽഖോ റോഡ് കമ്മിങ് കണക്റ്റിംഗ് ടു ബൂക്കുദ്ര ഇന്റർചേഞ്ച് ആ ഒരു ഭാഗത്ത്, സോ ദാറ്റ് അവിടെ നിന്ന് ദുബായ് എല്ലൈൻ റോഡൊക്കെ എടുക്കുന്നവർക്ക് ഒരു നേരിയ കഞ്ചഷൻ ആ ഒരു ഏരിയയിൽ അനുഭവപ്പെടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ആൻഡ് അത് വിട്ട് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നും ആ ഒരു ഏരിയയിലില്ല. ആൻഡ് അൽഖേൽ റോഡ് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. വെള്ളിയാഴ്ച വൈകുന്നേരം കൂടി ആയതുകൊണ്ട് യൂഷ്വലി വീക്ക് ഡേയ്സിലുള്ള ആ ഒരു ട്രാഫിക് കഞ്ചഷൻ പോലും കാണുന്നില്ല. ഷെയ്ഖ് സായദ് റോഡിലേക്ക് കയറുന്നിടത്തായിട്ട് ഐ തിങ്ക് ആ ഒരു ഉമ്മു സഖീം സ്ട്രീറ്റിൽ നിന്ന് കണക്ട് ചെയ്യുന്നത് കയറുന്നിടത്തായിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് ഉമ്മുൽ ഷെയ്ഖ് ഭാഗത്തായിട്ട്. സോ ദാറ്റ് ആ ഒരു ഏരിയയിൽ മാൾ ഓഫ് എമിറേറ്റ്സിൻ്റെ ഒക്കെ ആ ഒരു സൈഡിൽ നിന്ന് നേരെ ഷെയ്ഖ് സായദ് റോഡിലേക്ക് കയറില്ലേ, സോ അവിടെ യൂഷ്വലി അത്യാവശ്യം നല്ല ഡിലേ ഉണ്ടാവും. ആ കൂട്ടത്തിൽ ഈ ഒരു ആക്സിഡന്റ് കൂടി ആഡ് ഓൺ ആയിട്ട് വന്ന് ഭവിച്ചിട്ടുണ്ട്. സോ പ്ലീസ് അപ്പോൾ ആ റൂട്ട് എടുക്കുന്നവർ ഒന്ന് ഓർത്ത് വെച്ചോളൂ അത് മനസ്സിൽ. ആൻഡ് കമ്മിങ് ഓൺ ടു ദുബായ് ഷാർജ റോഡ്സ് അത്യാവശ്യം നല്ല ഹെവിലി പാക്ഡ് സിറ്റുവേഷൻ ആസ് യൂഷ്വൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഓൺ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ് കേട്ടോ. ആ ഒരു സിറ്റി സെൻറ്റർ മുർദിഫ് ഭാഗത്ത് നിന്ന് തന്നെ നല്ല രീതിയിലുള്ള കണ്ടീഷൻസ് കാണുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് എത്തിഹാദ് റോഡ് ടോൾ റോഡിൽ കുറവാണ്, ട്രാഫിക് കുറവാണ്. എന്താണത്, ട്രാഫിക് കുറവാണ്, മോഡറേറ്റ് ട്രാഫിക് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ഫ്രീ മൂവ്മെൻറ്റ് തന്നെ ഓൾമോസ്റ്റ് ആ ഒരു ദുബായ് അൽനാദയൊക്കെ കഴിഞ്ഞ് അൽനാദ ഷാർജ കയറിയതിന് ശേഷം മാത്രമാണ് എത്തിഹാദ് ടോൾ റോഡിൽ നമുക്ക് അധികം കഞ്ചഷൻസ് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ് എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ല തീരുമാനം എത്തിഹാദ് സ്ട്രീറ്റ് എടുക്കുന്നതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു കേട്ടോ. ഇനി എന്തായാലും ഇനി അൺയൂഷ്വൽ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അറിയിക്കുന്ന ആരും വിട്ടുകൊണ്ട് ഒന്ന് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചേക്ക്.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Back to Home with Asif.

ഒരു വേൾഡ് കപ്പും വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന, ആൻഡ് അതേപോലെ തന്നെ ആ ഒരു വേൾഡ് കപ്പ് കഴിഞ്ഞു കഴിഞ്ഞെങ്കിൽ പോലും ഏറ്റവും അധികം നമ്മുടെ മനസ്സിലേക്ക് കയറി നിൽക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സംഭവങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും അതിൻ്റെ തീം സോങ്സ് എന്ന് പറയുന്നത്, അല്ലേ? ഞാൻ ആദ്യമായിട്ട് ഈവൻതോ നമ്മളിപ്പോൾ ടി വിൻ്റെ മുന്നിലിരുന്ന് കൃത്യമായിട്ട് മൊത്തം കാണണം അല്ലെങ്കിൽ എന്താണെന്ന് ഫുട്ബോളിനെ മനസ്സിലാക്കി കണ്ട വേൾഡ് കപ്പ് എനിക്ക് തോന്നുന്നു 2010 സൗത്ത് ആഫ്രിക്കൻ വേൾഡ് കപ്പ് ആയിരുന്നു. എന്ന് സൗത്ത് ആഫ്രിക്കൻ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ഒരു ബിജിയും ഇങ്ങനെ ഓടാൻ വേണ്ടി തുടങ്ങും, ആൻഡ് ദാറ്റ് ഈസ് വക്ക വക്ക ബൈ ഷക്കീറ, അല്ലേ? ഷക്കീറിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹിറ്റായി മാറിയ പാട്ടുകളിലൊന്ന്, ട്രാക്കുകളിലൊന്ന് അതായിരുന്നു എന്ന് തോന്നുന്നു. ആൻഡ് അതിനുശേഷം 2014 ബ്രസീൽ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്താണ് തോന്നുന്നു പുള്ളിക്കാരിക്ക് ഒഫീഷ്യൽ സോങ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതെനിക്ക് തോന്നുന്നു ജെന്നിഫർ ലോപ്പസും പിറ്റ്ബുള്ളും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ആ ഒരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നിരുന്നാലും ആള് വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ഒരു ഇൻഡിപെൻഡൻറ് സാധനം ഇറക്കി വിടുകയും അത് വലിയൊരു ഹിറ്റായി മാറുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ 2026 വേൾഡ് കപ്പിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത്, ഫിഫ വേൾഡ് കപ്പിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് ആ ഒരു പരാതി തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ വീണ്ടും ഷക്കീറേൻ്റെതായിട്ടുള്ള ആ ഒരു ട്രാക്ക് വരാൻ വേണ്ടി പോകണം, അതിൻ്റെ ഒരു ടീസർ കഴിഞ്ഞ ദിവസം പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസമല്ല, ഇന്നാണ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും 2026 വേൾഡ് കപ്പിന് ഇനി അധികം ദിവസങ്ങളില്ല, അതുകൊണ്ട് തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന സമയത്ത് ആ ഒരു വേൾഡ് കപ്പിൻ്റെ താളം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രാക്കുമായിട്ടാണ് ഷക്കീറ എത്തിയിരിക്കുന്നത്. വക്കാവക്കയായിരുന്നുവെങ്കിൽ വക്കാവക്കയും ലാലാലായിക്കും ഒക്കെ ശേഷം ഇപ്പോൾ ദായ് ദായ് എന്ന് പറയുന്ന ഹുക്ക് സോങ് ആണ് ഇറക്കി വിട്ടിരിക്കുന്നത്. ദായ് ദായ് ഓക്കേ, ദായ് ദായ് എന്ന് കേൾക്കാൻ നല്ല രസമുണ്ട്, പാടാനും കുറച്ച് എളുപ്പമായിരിക്കും. യൂഷ്വലി അങ്ങനെയാണല്ലോ ഈ കുറച്ച് നമുക്കിങ്ങനെ ഈ ഹുക്ക് സോങ്സ് ഒക്കെ വരുന്നത് പാടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ ചുണ്ടത്ത് ഇങ്ങനെ തട്ടിത്തടഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ആ പാട്ടുകൾ പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രാക്ക് തന്നെയാണ് ഇറക്കി വിട്ടിരിക്കുന്നത്. ഞാൻ കേൾപ്പിക്കാം, ഇപ്പോൾ പാട്ട് കംപ്ലീറ്റ്ലി വന്നിട്ടില്ല, പക്ഷേ ടീസർ അപ്പോൾ അവരെ പുറത്ത് വിട്ടിട്ടുണ്ട്. അതിന് മുൻപ് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയട്ടെ. അപ്പോൾ ഷക്കീർ ഒറ്റയ്ക്കല്ല ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്, നൈജീരിയൻ ഗായകനായിട്ടുള്ള ബെർണാബോയിയും ഈ ഒരു പാട്ടിൽ ആളോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമ്മുടെ മെയ് 14 ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഫുൾ സോങ് അവർ പുറത്തുവിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 2026 ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായിട്ട് നടക്കുന്ന വേൾഡ് കപ്പിൻ്റെ ഒരുപക്ഷെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിഫ വേൾഡ് കപ്പിൻ്റെ തീം സോങ് മെയ് 14 പുറത്തിറങ്ങുമെന്നാണ് പറയുന്നത്. ആൻഡ് ഇതിപ്പോൾ ഈ പാട്ടിൻ്റെ വിഷ്വൽസ് നിങ്ങളൊന്ന് വീട്ടിൽ പോകുന്ന സമയത്ത് ട്രെയിലറൊക്കെ കാണുകയാണെങ്കിൽ മനസ്സിലാവും, നമ്മുടെ മറക്കാന സ്റ്റേഡിയത്തിൽ ബ്രസീലുകാർ മറക്കാൻ ആഗ്രഹിക്കുന്ന മറക്കാന സ്റ്റേഡിയത്തിൽ പലപ്പോഴും പല പരാജയങ്ങളുടെയും പേരിൽ എല്ലായ്പ്പോഴും ഇത്തരത്തിൽ ഓർക്കപ്പെടുന്ന സ്റ്റേഡിയങ്ങളൊന്നാണ് മറക്കാന സ്റ്റേഡിയം. ആൻഡ് മറക്കാന സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ട്രാക്ക് നമുക്കൊന്ന് കേട്ട് നോക്കാം. ദായ് ദായ് ബൈ ഷക്കീറ.

ദിസ് ഈസ് ജസ്റ്റ് എ ട്രെയിലർ, ചെറിയൊരു ഗ്ലിംസ് മാത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വേർഷൻ മെയ് 14th മാത്രമേ പുറത്തുവിടത്തുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താ പറയുമോ, യൂഷ്വലി ഫിഫയ്ക്കും ഷക്കീറയ്ക്കും തമ്മിൽ കുറച്ചധികം പ്രശ്നങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഫിഫ ഈ ഒരു ഉദ്യമം, ഈ ഒരു 2026 വേൾഡ് കപ്പിൻ്റെ ട്രാക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഉദ്യമം ഷക്കീറയെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രമാത്രം അവരെ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കൂടി തന്നെയാണെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വൽ ഒരു ഒരു വേൾഡ് കപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിരുന്ന ഒരു ഒരു ഇമ്പാക്റ്റ് എനിക്കെന്തോ ഈ വേൾഡ് കപ്പിൽ കുറയുന്ന പോലെ തോന്നുന്നുണ്ട്. നമ്മൾ ഇതിന് മുൻപെയുള്ള ഖത്തർ വേൾഡ് കപ്പിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുന്ന ഒരു അവസരം ഉണ്ടായിരുന്നല്ലോ. ഫുട്ബോൾ പ്രേമികൾ അല്ലാത്തവർ പോലും ആ ഒരു ലോകകപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും 2026 വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടീമുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വേൾഡ് കപ്പാണ്, 3 രാജ്യങ്ങൾ ഒരുമിച്ച് ഹോസ്റ്റ് ചെയ്യുന്ന വേൾഡ് കപ്പാണ്. അങ്ങനെ പല വിധങ്ങളിലുള്ള അല്ലെങ്കിൽ ക്യാൻവാസ് വളരെ വലുതായ വേൾഡ് കപ്പ് ആയിരുന്നിട്ട് കൂടി കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഒന്നും ഒരു പകുതി ഹൈപ്പ് ഇല്ലാത്ത പോലെ ഒരു അവസ്ഥ. അത് എനിക്ക് മാത്രം ഫീൽ ചെയ്യുന്നതാണോ അത് എല്ലാവർക്കും അങ്ങനെയാണോ എനിക്കറിയില്ല. ഈവൻ ദോ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ സംരക്ഷണാവകാശം പോലും ശരിക്കും വിറ്റുപോയിട്ടില്ല, ദൂരദർശൻ ഏറ്റെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ എന്തൊക്കെയോ ഒരു ഒരു ഒരു ഒരു ഒരു ഹൈപ്പില്ലാതെ ഒരു മാർക്കറ്റിൽ അത്രയും ഒരു ഓളം സൃഷ്ടിക്കാത്തൊരു വേൾഡ് കപ്പായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ചിലപ്പോൾ ഷക്കീറിൻ്റെ ട്രാക്കൊക്കെ വന്ന് ഫുൾ എന്തിലും അതെല്ലായിടത്തും മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നടത്തി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഓളം തിരിച്ചെത്തിയിരിക്കും. പിന്നെ ഒഫ്കോഴ്സ് ഇഷ്ടപ്പെട്ട ടീമുകൾ കളിക്കുന്ന സമയത്ത് അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ് ഒക്കെ ഇറങ്ങുന്ന സമയത്ത് ഓളം തനിയെ വന്നോളൂ അല്ലേ. ഇപ്പോൾ എന്തായാലും നമുക്കൊരു എവർഗ്രീൻ ട്രാക്ക് കേൾക്കാം, എന്നിട്ട് ഓടി തിരിച്ചു വരാം.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: തമിഴ്നാട്ടിൽ വിജയ് മുഖ്യമന്ത്രി കസേരയിലേക്ക്, ബംഗാളിൽ സുവേന്ദു അധികാരി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഞായറാഴ്ച അറിയാം. പ്രകടനങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് വി ഡി സതീശൻ. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ മൂന്ന് നേതാക്കൾക്കുമായി ചേരിതിരിഞ്ഞ് പ്രവർത്തകർ തെരുവിലേക്കിറങ്ങുന്ന പശ്ചാത്തലത്തിൽ പ്രതികരണവുമായി വി ഡി സതീശൻ. ചേരിതിരിഞ്ഞ് പ്രകടനങ്ങൾ നടത്തുന്നതും ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നതും ഒഴിവാക്കണമെന്ന് വി ഡി സതീശൻ പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു. ഫേസ്ബുക്കിലൂടെയാണ് അഭ്യർത്ഥന. തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറിലേറെ സീറ്റുകളുമായി വിജയിച്ചു നിൽക്കുന്ന ഈ സമയം സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റേതുമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിക്കും മുന്നണിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും നേതാക്കളുടെയോ പ്രവർത്തകരുടെയോ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലെന്ന് വി ഡി സതീശൻ ഓർമ്മിപ്പിച്ചു. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള നിർണായക നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ സജീവം. എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് അനുകൂലമായ കാറ്റാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലുള്ളത്. എ ഐ സി സി നിരീക്ഷകർ ഇന്നലെ നടത്തിയ വ്യക്തിഗത കൂടിക്കാഴ്ചയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 63 കോൺഗ്രസ് എം എൽ എമാരിൽ 47 പേരും കെ സി വേണുഗോപാലിന്റെ പേരാണ് നിർദ്ദേശിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മുഖ്യമന്ത്രി ചർച്ചകളിൽ എം എൽ എമാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയെന്ന രീതിയിൽ പുറത്തുവന്ന ചിത്രം തള്ളി എ ഐ സി സി നിരീക്ഷകർ. പുറത്തുവന്നത് യഥാർത്ഥ രേഖയല്ലെന്നും മുഖ്യമന്ത്രി ആരെന്നതിൽ തീരുമാനം ഉടനുണ്ടാകുമെന്നും എ ഐ സി സി നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിനായി നേതാക്കൾ നടത്തുന്ന സമ്മർദ്ദ നീക്കങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തി. തെരുവിലെ പ്രകടനങ്ങൾ അച്ചടക്കത്തിന്റെ അതിരുവിടുന്നുവെന്ന് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ. സമ്മർദ്ദത്തിന് വഴങ്ങി ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു എന്ന പ്രതീതി ഉണ്ടാകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന ആശങ്കയിലാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം. കേരളത്തിൽ നടക്കുന്ന ഫ്ലക്സ് പോരും തെരുവിലെ മാർച്ചുകളും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല. മുതിർന്ന നേതാക്കൾ അണികളെ ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നാണ് ഹൈക്കമാൻഡിന്റെ ആഗ്രഹം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. എം എൽ എമാരുമായും ഘടകകക്ഷി നേതാക്കളുമായും ചർച്ച നടത്തി അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ച എ ഐ സി സി നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഡൽഹിയിലുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേരുകൾ ഉയർന്ന വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ എന്നിവരെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം രാഹുൽഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ചർച്ചകൾക്കായി ഡൽഹിക്ക് വിളിപ്പിക്കും. തുടർന്ന് ചർച്ചകൾക്കും അനുനയ നീക്കങ്ങൾക്കും പിന്നാലെ ഞായറാഴ്ചയോടെ ഡൽഹിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനമുണ്ടാകാനാണ് നിലവിലെ സാധ്യത. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം കുറുപ്പന്തറയിൽ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാശ്രമമുണ്ടായി. കോൺഗ്രസ് പ്രവർത്തകൻ ഫ്രാൻസിസ് ആണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. കെ പി സി സി ആസ്ഥാനത്ത് സ്ഥാപിച്ച കെ സി വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡിൽ അതിനിടെ കരിയോയിൽ ഒഴിച്ച് വികൃതമാക്കിയ സംഭവം. കഴിഞ്ഞ ദിവസം ഈ ഫ്ലക്സിൽ ഒരു വിഭാഗം പാൽ അഭിഷേകം നടത്തിയിരുന്നു. ഇടുക്കിയിൽ വി ഡി സതീശൻ അനുകൂല പ്രകടനം നടത്തിയ 4 പ്രാദേശിക നേതാക്കളെ പാർട്ടി പദവികളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഡി സി സി. ഹൈക്കമാൻഡ് നിർദ്ദേശം ലംഘിച്ച് പരസ്യമായി പ്രകടനം നടത്തിയതിലാണ് നടപടി. യു ഡി എഫിനെ ആര് നയിക്കണമെന്ന ചർച്ചകൾ കോൺഗ്രസിൽ തുടരുമ്പോൾ ഘടകകക്ഷികൾ നിലപാട് വ്യക്തമാക്കി. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ റിപ്പോർട്ട് നൽകാനായി ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകരായ എ ഐ സി സി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിനും അജയ് മാക്കിനും മുന്നിൽ ഘടകകക്ഷികൾ അഭിപ്രായം അറിയിച്ചു. സിറ്റിംഗ് എം എൽ എ മുഖ്യമന്ത്രി ആകണമെന്ന നിലപാടാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്വീകരിച്ചത്. കേരളത്തിന്റെ പൊതുവികാരം കണക്കിലെടുത്തുള്ള തീരുമാനം വേണമെന്ന് പി ജെ ജോസഫ്. ഹൈക്കമാൻഡിനുള്ള ഈ സന്ദേശം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമാക്കുകയും ചെയ്തു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച നീളുന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തർക്കങ്ങൾ വിജയത്തിന്റെ ശോഭ കെടുത്തുന്നുവെന്നാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. എത്രയും വേഗം മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെന്ന് ലീഗ്. മുഖ്യമന്ത്രി പോരിൽ വി ഡി സതീശനുള്ള പിന്തുണ തുടരാൻ മുസ്ലിം ലീഗ് തീരുമാനം. ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ആശയവിനിമയം നടത്തും. മാത്യു കുഴൽ നാടന്റെ പ്രസ്താവനയിൽ കടുത്ത പ്രതിഷേധമുണ്ട് ലീഗിന്. ലീഗ് നേതാക്കൾ പരസ്യമായി ഒരു കാര്യവും പറഞ്ഞില്ലെന്നിരിക്കെ മാത്യുവിന്റേത് അനവസരത്തിലുള്ള വിമർശനമെന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള MLA മാരുടെ പിന്തുണ പട്ടിക പുറത്തു വന്നതിനെ തുടർന്ന് പരാതിയുമായി ഉദുമ നിയുക്ത MLA കേസ് നീലകണ്ഠൻ. പുറത്തുവന്ന പട്ടികയിൽ നീലകണ്ഠന്റെ പേരിന് നേരെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. തന്റെ പിന്തുണ രേഖപ്പെടുത്താത്തതിൽ നീലകണ്ഠൻ AICCക്ക് പരാതി നൽകി. മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ തനിക്ക് കൃത്യമായ അഭിപ്രായമുണ്ടെന്നും അത് രേഖപ്പെടുത്തിയിരുന്നുവെന്നും നീലകണ്ഠൻ പറയുന്നു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനം ആർക്കെന്ന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ VD സതീശനെ പിന്തുണച്ച് എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ സാറാ ജോസഫ്. സതീശൻ എന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ നിലപാടും കഴിവും പൊളിറ്റിക്കൽ തന്ത്രങ്ങളും പരമാവധി ഉപയോഗിക്കാനുള്ള വിവേകമാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ കാണിക്കേണ്ടതെന്ന് അവർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ ഉൾപാർട്ടി ചർച്ചകളുടെ രീതികളിൽ വലിയ മാറ്റത്തിനൊരുങ്ങുന്നു CPM. സമയപരിധി മുൻകൂട്ടി നിശ്ചയിച്ച് നടത്തുന്ന ചർച്ചകൾ ഇനി പറ്റില്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ആവശ്യം ജനറൽ സെക്രട്ടറി MA ബേബി അംഗീകരിച്ചു. ഇടതുപക്ഷം കേരളത്തിൽ ദുർബലപ്പെട്ടാൽ അത് ഇടതുപക്ഷ പാർട്ടികൾക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ ആപത്തെന്ന് CPM നേതാവ് EP ജയരാജൻ. ലോകം ഇന്ന് നേരിടുന്ന ആപത്ത് വലതുപക്ഷത്തിന്റെ ശക്തിയാണ്. ഇടതുപക്ഷം ദുർബലപ്പെടുന്നതിനു പകരം ശക്തിപ്പെടണം എന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ജനവിരുദ്ധമായ നിലപാട് ഭരണരംഗത്തുണ്ടായിട്ടില്ലെന്ന് EP ജയരാജൻ. CPIക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സാങ്കേതികമായ തടസ്സങ്ങൾ പറയാൻ സാധിക്കില്ല, മുൻപും ഇത്തരത്തിലുണ്ടായിട്ടുണ്ടെന്ന് ബിനോയ് വിശ്വം. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കേണ്ടത് CPM എന്നും സർക്കാരിനെ തിരുത്തേണ്ട ഘട്ടങ്ങളിൽ CPI കൃത്യമായി തിരുത്തിയിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം. ആശാസമരത്തിലും PM ശ്രീ പദ്ധതിയിലും സർക്കാരിന് തെറ്റുപറ്റിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി. ആശയങ്ങൾക്കപ്പുറം വ്യക്തികളെ ഉയർത്തിക്കാട്ടിയത് തിരിച്ചടിയായെന്നും വ്യക്തിയല്ല ആശയമാണ് തെരഞ്ഞെടുപ്പിന് നയിക്കേണ്ടതെന്നും ബിനോയ് വിശ്വം. തമിഴക വെട്രി കഴകം നേതാവ് വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകും. 118 MLA മാരുടെ പിന്തുണ വിജയ് ഉറപ്പിച്ചു. TVKക്ക് പിന്തുണയുമായി CPMും CPIയും VCKയും. നേരത്തെ CPI പിന്തുണയ്ക്ക് പിന്നാലെയാണ് വിജയ്ക്ക് പിന്തുണയുമായി CPM രംഗത്തെത്തിയത്. ഇതോടെ 116 എന്ന സംഖ്യയിലേക്ക് തമിഴക വെട്രി കഴകം എത്തി. VCK കൂടി അനുകൂല തീരുമാനമെടുത്തതോടെ 118 എന്ന മാന്ത്രിക സംഖ്യ തൊടാൻ TVKക്ക് കഴിഞ്ഞു. തമിഴ്നാട്ടിൽ CPI TVKക്ക് പിന്തുണ നൽകുമെന്ന് CPI നേതാവ് DRaja നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സർക്കാർ രൂപീകരിക്കാൻ വിജയെ ക്ഷണിക്കണമെന്ന് അദ്ദേഹം ഗവർണറോട് ആവശ്യപ്പെട്ടു. CPI തയ്യാറാക്കിയ കത്തിൽ ഉപാധികളില്ലാത്ത പിന്തുണയെന്നാണ് പരാമർശിച്ചിട്ടുള്ളത്. സുവേന്ദു അധികാരി ബംഗാൾ മുഖ്യമന്ത്രിയാകും. ബംഗാളിലെ ആദ്യത്തെ BJP മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പേര് നിർദ്ദേശിച്ചത്. കേന്ദ്ര നിരീക്ഷകനായെത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ നടന്ന BJP നിയമസഭാ കക്ഷി യോഗത്തിലാണ് സുവേന്ദുവിനെ നേതാവായി തെരഞ്ഞെടുത്തത്. സുവേന്ദു അധികാരി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. മമത ബാനർജിക്ക് പിന്തുണയുമായി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്. സത്യസന്ധമായ തെരഞ്ഞെടുപ്പല്ല ബംഗാളിൽ നടന്നതെന്നും മമതയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും അഖിലേഷ് യാദവ്. ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് അധിക്ഷേപത്തിന് ഇരയായെന്ന് തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര. DGCAക്കും വ്യോമയാന മന്ത്രാലയത്തിനും ഇൻഡിഗോയ്ക്കും MP പരാതി നൽകി. ഒരു കൂട്ടം ആളുകൾ വിമാനത്തിൽ വെച്ച് തൃണമൂൽ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അധിക്ഷേപിച്ചുവെന്നാണ് പരാതി. യുഎയ്ക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി ഇന്ന്. ഇറാനിൽ നിന്നുള്ള ഭീഷണികളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നുണ്ടെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും യുഎഇ മന്ത്രാലയം. രാജ്യത്തിന്റെ ആകാശം സുരക്ഷിതമാണെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഹോർമുസിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇറാന്റെ ബോട്ടുകളും ഏറ്റുമുട്ടി. ഹോർമുസിൽ 3 അമേരിക്കൻ നാവിക കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ കപ്പലുകളെ US ആക്രമിച്ചിട്ടുണ്ട്. IPLൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം. വൈകിട്ട് ഡൽഹിയിലാണ് കളി.

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
2: Good evening, studio clock. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
1: Time check.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 32 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 64%.
1: വെദർ അപ്ഡേറ്റ്
0: വാസ് ബ്രോട്ട് ടു യു ബൈ ആൾട്രാസ് ഓട്ടോ എ സി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് aldras.me.

ഒരു സമയത്ത് മലയാളത്തിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് ചിത്രീകരിച്ച സോങ് എന്ന് പറയുന്ന ലേബലിൽ പുറത്തു വന്ന പാട്ടായിരുന്നു ആക്ച്വലി കസിൻസ് എന്ന് പറയുന്ന സിനിമയിലെ ഈ ഒരു ട്രാക്ക് കൊല്ലിസ് തെന്നി തെന്നി എന്ന് പറയുന്ന പാട്ട്. ആൻഡ് യെസ്, അതിന്റെ ഒരു മുഴുവൻ വിഷ്വൽ ട്രീറ്റ് നമുക്ക് ആ ഒരു പാട്ടിൽ കാണാനും പറ്റും. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു സോങ് അല്ലേ? അപ്പൊ എന്തായാലും ഈ ഒരു വൈകുന്നേരത്ത് ഡ്രൈവ് ചെയ്ത് പോകുന്നവർക്ക് ഒരു എക്സ്ട്രാ എനർജി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ഈ ഒരു സോങ് പ്ലേ ചെയ്ത് തന്നിരിക്കുകയാണ്. വൺസ് അഗെയിൻ വെരി ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ബാക്ക്. ഇത് ഹോം 92.2 FM, ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്. ആൻഡ് യെസ്, നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സ്കില്ലുകളിലൊന്നും ഒരുപക്ഷെ നമ്മൾ ഈ CV എഴുതുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു പേഴ്സണൽ സ്കില്ലായിട്ട് ഏറ്റവും അധികം നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കി മാറ്റുന്ന കാര്യങ്ങളിലൊന്നാണ് നമുക്കറിയാവുന്ന നമുക്ക് സ്വായത്തമായിട്ടുള്ള ഭാഷകൾ എന്ന് പറയുന്നത് അല്ലേ? മെജോറിറ്റി ഓഫ് ആളുകൾക്കും ഇപ്പോൾ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഉൾപ്പെടെയുള്ള ഭാഷകൾ അറിയാവുന്നവരുണ്ടായിരിക്കും. ഇപ്പോൾ ബേസിക്കായിട്ട് നമ്മളൊരു മലയാളികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഗുണം എന്നോണം മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും, ഹിന്ദി ഓഫ്കോഴ്സ് തേർഡ് ലാംഗ്വേജ് എന്ന നിലയിൽ നമ്മൾ സ്കൂളുകളിൽ തന്നെ പഠിക്കുന്നത് കൊണ്ട് ആ ഒരു ഭാഷയും നമുക്ക് സ്വായത്തമായിട്ടുള്ള ഭാഷകളാണ്. ആൻഡ് ഇവിടെ എത്തിയതിന് ശേഷം അറബ് പഠിക്കുന്നവരുണ്ട്. അറബി ഭാഷ അത്യാവശ്യം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഇപ്പോൾ അതത് സംസ്ഥാന അതത് ജില്ലകളുടെ അല്ലെങ്കിൽ അതത് പ്രദേശങ്ങളുടെ ഒരു നൈബറിംഗ് കൾച്ചർ എന്ന നിലയിൽ തമിഴ് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക മലയാളികൾക്കും അത്യാവശ്യം ക്ലിയറായിട്ട് മനസ്സിലാകുന്ന ഒരു ഭാഷയാണെന്ന്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ അതേ രീതിയിൽ അതേ വേവിൽ എന്തെങ്കിലും തമിഴിൽ സംസാരിക്കുന്ന പോലെ തന്നെ ആ ഭാഷയിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ട് തമിഴ് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും അതൊരു സിനിമയുടെ ഇതൊക്കെ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആയിരിക്കും. എത്രയോ വർഷങ്ങളായിട്ട് മലയാള സിനിമയ്ക്ക് ഒരിക്കലും നമ്മുടെ കേരളത്തിലൊരു ഡബ്ബിൻ്റെ ആവശ്യം വരാറില്ല അല്ലേ? എന്തായാലും ഈ ഭാഷകളുടെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞതിന് ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. ഇവിടുത്തെ UAE CBSE സ്കൂളുകളിൽ നിർബന്ധമായിട്ടും തേർഡ് ലാംഗ്വേജ് അത് കർശനമാക്കി മാറ്റിയിരിക്കുകയാണ്. 6ാം ക്ലാസ് മുതൽ നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. UAE ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെ CBSE സ്കൂളുകളിൽ 6ാം ക്ലാസ് മുതലുള്ള സ്റ്റുഡൻസിന് തേർഡ് ലാംഗ്വേജ് നിർബന്ധമാക്കുകയാണ്. 2026-27 അധ്യയന വർഷം മുതൽ ഈ ഒരു പരിഷ്കാരം നടപ്പിലാക്കാനാണ് ബോർഡിന്റെ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് കേട്ടോ. പുതിയ നിയമപ്രകാരം പഠിപ്പിക്കുന്ന 3 ഭാഷകളിൽ 2 ഇന്ത്യൻ ഭാഷകളായിരിക്കണം എന്നത് പ്രവാസ ലോകത്തെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനകത്ത് ഇതിനെ ഏത് രീതിയിൽ, ഒഫ്കോഴ്സ് ഒരു ഭാഷ എക്സ്ട്രാ പഠിക്കുന്നത് നമുക്കൊരു അഡ്വാൻസ് ആണ് അല്ലെങ്കിൽ നമുക്കൊരു ഗുണമായിട്ട് ഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അറ്റ് ദ സെയിം പോയിന്റ് ഓഫ് ടൈം CBSE ആ ഒരു സിലബസ് അനുസരിച്ച് കുട്ടികൾക്ക് പഠിക്കാനുള്ള അത്രയധികം കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു എക്സ്ട്രാ ഭാഷ ഫ്രം ദ സ്ക്രാച്ച് അവർ മനസ്സിലാക്കിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു എക്സ്ട്രാ എഫേർട്ട് കൂടിയാണ് അവരുടെ തലയിലേക്ക് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളൊരു ഒരു ഒരു ഒരു നാച്ചുറൽ പ്രക്രിയ പോലെ, ഒരു സ്വാഭാവിക പ്രക്രിയ പോലെ നമ്മളൊരു ഭാഷ പഠിക്കുന്നത് ഇപ്പോൾ കേട്ട് കേട്ടോ സിനിമ കണ്ടോ പഠിക്കുന്ന പോലെയല്ല. അതിൻ്റെ സ്ട്രക്ചറൈസ് ആയിട്ട് നമ്മളത് പഠിക്കേണ്ടി വരുമ്പോൾ അതിനുവേണ്ടി കൊടുക്കേണ്ടി വരുന്ന, കുട്ടികൾ കൊടുക്കേണ്ടി വരുന്ന ഇൻപുട്ടും വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിൻ്റെ പല വശങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും ഇത് കർശനമാക്കിയിരിക്കുകയാണ് CBSE ബോർഡ്. ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ വിദേശ രാജ്യങ്ങളിലെയും CBSE സ്കൂളുകളിൽ, CBSE സിലബസ് പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ ഇത്തരത്തിൽ 3 ഭാഷകൾ നിർബന്ധമാക്കുന്നു. അതിൽ 2 ഇന്ത്യൻ ഭാഷകളായിരിക്കണം എന്നും ഒരു നിർബന്ധം അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഭാഷ ഓപ്ഷനുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ 2026 May 31 സ്കൂളുകൾ ഒയാസിസ് പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നും CBSE കർശനമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും പല ടേക്ക് ആയിരിക്കും. ഞാൻ 2 ഭാഗവും ഞാൻ പറഞ്ഞു. ഒന്ന്, ഒരു പക്ഷേ ഈ ഏതൊരു ഭാഷയും നമുക്കിപ്പോൾ പഠിക്കുന്നത് അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ കരുതാം. പ്രത്യേകിച്ചും ഒരു ഗ്ലോബൽ ലാംഗ്വേജോ അല്ലെങ്കിൽ ഒരു വിദേശ ഭാഷയോ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് പിൽക്കാലത്തേക്ക് നമ്മുടെ ഒരു കരിയർ ജേണിയിൽ കുട്ടികൾക്കാണെങ്കിലും അത് വലിയ രീതിയിൽ ഗുണകരമായി വരുന്ന ഒന്നാണ്. പക്ഷേ അറ്റ് ദ സെയിം പോയിന്റ് ഓഫ് ടൈം നമ്മൾ മറ്റൊരു ഭാഷയ്ക്ക് വേണ്ടിയിട്ട്, അതിൽ പ്രത്യേകിച്ചും 6ാം ക്ലാസ്സൊക്കെ കഴിയുന്ന ഒരു കുട്ടിയുടെ സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയിട്ട് ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും മാത്സും ഒക്കെ ആയിട്ട് കുറേയധികം കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിനുള്ളിൽ അതിനിടയിൽ ഒരു ഭാഷ കൂടി തിരികെ കയറ്റുന്ന സമയത്ത് അവർ അതിന് വേണ്ടിയിട്ട് ഫ്രം ദ സ്ക്രാച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യേണ്ടി വരുന്ന ടൈം ആവട്ടെ അല്ലെങ്കിൽ അതിന് വേണ്ടി എടുക്കുന്ന എഫേർട്ട് ആവട്ടെ, അത് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ അവരുടേതായിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിൽ തന്നെ താളം തെറ്റിക്കുന്ന ഒന്നാണ് എന്നാണ് എനിക്ക് ഇനിഷ്യലി തോന്നുന്നത്. ആൻഡ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും പറയാം കേട്ടോ, നിങ്ങൾ നിലവിൽ എത്ര ഭാഷ സംസാരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ എത്ര ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ചിലർക്ക് ചില ഭാഷകളുടെ ഒരു പ്രത്യേകതയുണ്ട്, നമുക്കത് കേൾട്ടാ മനസ്സിലാകും പക്ഷേ എഴുതാനും അല്ലെങ്കിൽ നല്ലവണ്ണം പറയാനും പറ്റിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ തമിഴിനെക്കുറിച്ച് പല മലയാളികൾക്കും ഉള്ളൊരു ധാരണ അങ്ങനെയായിരിക്കും. നമുക്ക് തമിഴ് പലർക്കും കേട്ടാൽ മനസ്സിലാകും, നമുക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ അറിയാം, പക്ഷേ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് അറിവുണ്ടായിരിക്കില്ല. അറബ് നേരെ ചില പലർക്കും, ഇപ്പോൾ ഇവിടുത്തെ സ്കൂളുകളിലാണെങ്കിലും ഇപ്പോൾ നാട്ടിലാണെങ്കിലും ഒക്കെ പഠിച്ചിട്ട് വരുന്നവർക്ക് അറബി ഭാഷ എഴുതാനും അറബി ഭാഷ വായിക്കാനും അറിയാം, പക്ഷേ കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ മാത്രം അതറിയില്ല. അങ്ങനെ പല ഭാഷകളിൽ തന്നെ പല ഭാഷകളുടെ പല വേർഷൻസ് നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്ന ഒരു പരിപാടിയും നമ്മുടെ ഇടയിൽ ഇതിൻ്റെ ഇടയിലുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഭാഷ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും? ആൻഡ് CBSEയുടെ ഈ ഒരു തീരുമാനം ഇത് ആക്ച്വലി കുട്ടികൾക്ക് നല്ലതാണോ അതോ കുട്ടികൾക്ക് എക്സ്ട്രാ എഫേർട്ട് കൊടുക്കുന്നതാണോ, ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ടേക്ക് എന്താണ് അതുമൊക്കെ അറിയിക്കാം.
വിളിക്കാം 8 9 220 അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാം 0585829220. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Back to Home with Asif. Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
11: നൂറൽ സമ മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്നു ഫ്രീ GP കൺസൾട്ടേഷൻ ക്യാമ്പ്. വിസിറ്റ് വിസ ഹോൾഡേഴ്സ് ജോലി നഷ്ടപ്പെട്ടാലും ഇൻഷുറൻസ് ഇല്ലെങ്കിലും മെയ് 9 തീയതി അൽഖരാമയിലും മെയ് 16 അൽനാദയിലും രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ ഫ്രീ മെഡിക്കൽ സർവീസ്. മറ്റു ദിവസങ്ങളിൽ GP കൺസൾട്ടേഷന് വെറും 30 dirhams. ആരോഗ്യത്തിന്റെ ആദ്യ ചുവട് വയ്ക്കൂ നൂറൽ സമയിൽ നിന്നും. ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ 052-535-2084.

ഫൈനലി അങ്ങനെ തമിഴ്നാടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. കേരളത്തിന്റെ കാര്യത്തിലെ തീരുമാനം ഇതുവരെയും എത്തിയിട്ടില്ല. കേരളത്തിൽ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള കാര്യം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അറിയാമായിരിക്കാം. ആൻഡ് തമിഴ്നാട്ടിൽ എന്തായാലും കുറെ കലുഷിതമായിട്ടുള്ള പല ചർച്ചകൾക്കും പല വിധങ്ങളായിട്ടുള്ള പല അഭിപ്രായങ്ങൾക്കും ഒക്കെ അപ്പുറത്തേക്ക് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നടൻ ദളപതി വിജയ് നാളെ അധികാരമേൽക്കും, നാളെ സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആക്ച്വലി അദ്ദേഹത്തിന്റെ ഒരു പേരുണ്ടല്ലോ, ദളപതി എന്ന് പറയുന്ന ആ ഒരു പേര് ഇന്നിപ്പോ ജോസഫ് വിജയ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ഒഫീഷ്യൽ പേരിലാണ് അദ്ദേഹം എല്ലാ ഇടങ്ങളിലും കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഈ ദളപതി എന്ന് പറയുന്ന പേരിലേക്ക് അദ്ദേഹം എത്തിയത് പോലും വലിയ രീതിയിൽ രാഷ്ട്രീയത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാൻ ഈ അടുത്താണ് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കൽ വായിക്കുന്നത്. ഞാനും നിങ്ങളും എല്ലാവരും കരുതിയിരിക്കുന്നത് രജനീകാന്തിന്റെ ഒരു അടുത്ത തലമുറക്കാരൻ അല്ലെങ്കിൽ രജനീകാന്തിന്റെ പിൻഗാമി എന്ന നിലയിൽ സിനിമയിൽ അവതരിപ്പിച്ചതുകൊണ്ട് രജനീകാന്തിന് ദളപതി സിനിമയിൽ അഭിനയിച്ച ആ ഒരു പേര് കിടക്കുന്നത് കൊണ്ട് ഇളയ ദളപതി എന്ന നിലയിലായിരിക്കാം അവതരിപ്പിച്ചത് എന്നാണ് നമ്മളെല്ലാവരും വിജയുടെ ആ ഒരു ടേമിനെ കണ്ടിരുന്നതും. ആൻഡ് അതിനുശേഷം ഇളയ ദളപതി മൂത്തൊരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇളയ തട്ടിക്കളഞ്ഞിട്ട് ദളപതിയായിട്ട് മാറി എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ആക്ച്വലി ഈ ഒരു സിനിമയിലേക്ക്, സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് ഇദ്ദേഹത്തെ

0: കാലെടുത്ത് വയ്ക്കുന്ന സമയം. ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് കലൈഞ്ചർ എന്ന് പറയുന്ന ദെൻ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം സിനിമ എഴുത്തുകാരനായിരുന്നു. ഇരുവർ സിനിമയിലൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ സ്റ്റാലിനും സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ വരുന്നത്. അപ്പോൾ അന്ന് ഈ ഡി എം കെ എന്ന് പറയുന്ന പാർട്ടിയുടെ കലൈഞ്ചറാണ് മുന്നിൽ നിന്ന് നയിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കലൈഞ്ചറിന്റെ മകനെ ദളപതി എന്ന നിലയിൽ, അദ്ദേഹത്തിന്റെ സേനാപതി എന്ന നിലയിലാണ് ദളപതി എന്ന് സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത്. സോ ഒരു കടുത്ത ഡി എം കെ ഫോളോവർ ആയിരുന്ന ആ ഒരു പാർട്ടിക്കാരനായിരുന്ന വിജയുടെ അച്ഛൻ എസ് എ ചന്ദ്രശേഖർ, അദ്ദേഹം തന്നെയാണ് വിജയുടെ ആദ്യത്തെ കുറേ സിനിമകൾ സംവിധാനം ചെയ്തിരുന്നതും. ആൻഡ് അതിനുശേഷം വിജയുടെ ആ ഒരു സിനിമാ കരിയറിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ്, ടില്ലൊരു ഗില്ലി സമയം വരെ വിജയ്ക്ക് വേണ്ടി കഥ കേൾക്കുന്നതും കഥ ചൂസ് ചെയ്യുന്നതും അതിൻ്റെതായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതും എല്ലാം അദ്ദേഹം തന്നെയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈവൻ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് പോലും വരുന്ന സമയം വരെ ആണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അച്ഛൻ്റെ. അപ്പോൾ ഇദ്ദേഹം അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നാളെ സിനിമയ്ക്ക് ശേഷം സിനിമയിലൊരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴത്തേക്കും മകൻ രാഷ്ട്രീയത്തിലേക്കും വരും. അപ്പോൾ ഇപ്പോഴുള്ള ദളപതി ആയിട്ടുള്ള സ്റ്റാലിൻ്റെ പിൻഗാമിയായിട്ടായിരിക്കും മകൻ ആ സമയത്ത് ഡി എം കെയിലൂടെ തന്നെയായിരിക്കും വരുന്നത് എന്നൊക്കെ കണ്ടിട്ടായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടോ അങ്ങനെ വിശ്വസിച്ചിട്ടോ ഒക്കെ ആയിരിക്കണം എസ് എ ചന്ദ്രശേഖർ ഇളയ ദളപതി എന്ന്, ദളപതിയുടെ അനിയൻ എന്നുള്ള നിലയിലേക്ക് വിജയ്ക്ക് ആ ഒരു പേരും സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളൊരു പേരൻ്റ് ആണെങ്കിൽ പേരൻസിന് പലപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ പല വിധങ്ങളായിട്ടുള്ള പ്ലാനിങ്ങുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ ആ പ്ലാനിങ്ങുകൾക്കൊക്കെ മുകളിൽ, ആ പ്ലാനിങ്ങുകളെക്കാൾ മേലെ അച്ചീവ് ചെയ്യുന്ന ചില പ്ലാനുകൾ കുട്ടികൾക്കുണ്ടായിരിക്കും. അതുതന്നെയാണ് ഇവിടെ വിജയ്ക്കും തെളിയിച്ചു കൊടുത്തത്. അച്ഛൻ്റെ പ്ലാൻ സ്റ്റാലിന് ശേഷം പതിയെ ഇളയ ദളപതിയിൽ നിന്നും അങ്ങനെ ദളപതിയാവുക എന്നുള്ളതായിരുന്നെങ്കിൽ അന്ന് നിലനിൽക്കുന്ന ദ ഓ ജി ദളപതി എന്ന് വിളിക്കപ്പെടുന്ന സ്റ്റാലിനെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് സ്വന്തമായൊരു രാഷ്ട്രീയ കക്ഷിയിലൂടെ തമിഴ്നാട്ടിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് കയറുക. ആൻഡ് ഈ വിജയ് തന്നെ എനിക്ക് തോന്നുന്നു മൂന്നാല് വർഷത്തിന് മുൻപാന്ന് തോന്നുന്നു വിജയുടെ പേരിൽ ഒരു പാർട്ടി തുടങ്ങിയതിൻ്റെ പേരിൽ അച്ഛനെതിരെ കേസ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളിക്കാരൻ വിജയിയുടെ അനുമതി വാങ്ങാതെ ആ പേരിലൊരു ഒരു ഫാൻസ് പാർട്ടി, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ തുടങ്ങാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വിജയ്ക്ക് ഹി വാസ് ഹാവിങ് ഹിസ് ഓൺ പ്ലാൻസ്, ആ പ്ലാനിൽ അദ്ദേഹം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നു. ആൻഡ് ആ പടിപടിയായിട്ട് ഓരോന്നോരോ ചുവട് വെച്ച് അദ്ദേഹം ഇന്ന് കാണുന്ന ലെവലിലേക്ക് എത്തിയെന്നാണ്. ആൻഡ് ഇത് കാണുന്ന സമയത്ത് ആക്ച്വലി ഈ വിജയുടെ ആ ഒരു വിജയ കിരീടം ചൂടുന്ന, അദ്ദേഹം മുഖ്യമന്ത്രി സീറ്റിലേക്ക് എത്തുന്ന സമയത്ത് പലരും മെൻഷൻ ചെയ്ത് കേൾക്കുന്ന പേരുകൾ ഒന്ന് തന്നെയാണ്, മലയാളിയായ എം ജി ആറിൻ്റെ കാര്യം. എം ജി ആറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ അറിയേണ്ട രീതിയിൽ പലപ്പോഴും മലയാളികൾക്ക് അറിയില്ല എന്ന് പറയേണ്ടി വരും കേട്ടോ. കാരണം തമിഴ്നാട്ടിൽ വിജയ് നേടിയ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ട കാര്യങ്ങളിലൊന്നാണ് എം ജി ആറിന് ശേഷം മറ്റൊരു നടൻ കൂടി മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നു, എം ജി ആറിനെ പോലൊരു മുഖ്യമന്ത്രി ആവട്ടെ. ഈവൻ ദോ വിജയ് പോലും പലയിടങ്ങളിലും ഈ എം ജി ആർ റെഫറൻസ് എടുത്ത് ഉപയോഗിക്കാറുണ്ട്, എം ജി ആറിൻ്റെ ആ ഒരു ഫാൻസിനെ കൂടെ കൂട്ടാൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. പക്ഷേ ഈ എം ജി ആറിനെ കുറിച്ച് നമുക്ക് അറിയാമെങ്കിലും നമ്മൾ മലയാളികൾ അറിയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അദ്ദേഹം ഒരു മലയാളിയാണെന്ന് മെജോറിറ്റി ഓഫ് ആളുകൾക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ശ്രീലങ്കയിൽ ജനിച്ച് വെറും 3-ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു മലയാളിയാണ്. ആ മലയാളി തമിഴ്നാട്ടിലേക്ക് എത്തി തമിഴ് സിനിമയുടെ മക്കൾ തിലകമായി മാറി, പിന്നീട് തമിഴ് രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിച്ച പുരട്ചി തലയിവർ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അപ്പോൾ ശരിക്കും ഒരു ഇതിഹാസ ജേണി ആണ് അദ്ദേഹത്തിൻ്റെ ലൈഫും. അദ്ദേഹത്തിന് ശേഷമാണ് തമിഴ് രാഷ്ട്രീയം ഇങ്ങനെ ഈ സിനിമാ താരങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രതിഭാസത്തിലേക്കൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹമാണ് ശരിക്കും വിജയ്ക്ക് ഉൾപ്പെടെ കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള വഴി വെട്ടിക്കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും ചെറുതാവില്ല. ഇനി എന്തായാലും തമിഴിനെക്കുറിച്ചും തമിഴ് രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞാൽ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ തമിഴ്നാട്ടിൽ പോകുമ്പോഴത്തേക്ക് പറയാം നമ്മുടെ ആളാണ് ഇവിടുത്തെ സി എം എന്ന്, അത്രയും അവർ ലെവലിലേക്ക് വിജയ് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു തമിഴ് ഷാക്ക് കേട്ടിട്ട് ഓടി തിരിച്ചു വരാം.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകോൾ പർത്തുബായ്.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: സിനിമ മേഖലയിൽ നിന്നാണെങ്കിൽ പോലും പല കാര്യങ്ങളും, അതായത് ലാഭേച്ഛയില്ലാതെ നിസ്വാർത്ഥമായിട്ട് ചെയ്യുന്ന ചില താരങ്ങളുണ്ട്. ഓഫ് കോഴ്സ് ഈ സൂര്യയുടെ ഒരു ഫൗണ്ടേഷൻ പലപ്പോഴും ഇപ്പോൾ തമിഴ് രാഷ്ട്രീയവും സിനിമയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പലരും പറയുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്, അഗരം എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷനിലൂടെ എത്രയോ കുട്ടികളെ പഠിപ്പിച്ച് അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ച ഒരു വ്യക്തിയാണ് സൂര്യ. സൂര്യയുടേതായിട്ടുള്ള ഒരു അഗരം ഫൗണ്ടേഷൻ ആവട്ടെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ആർട്ടിക്കിൾ വായിക്കായിരുന്നു, അദ്ദേഹം ചെയ്തൊരു കാര്യം, അതായത് ഏതാണ്ട് 4 കോടിക്ക് മുകളിൽ വിലയുള്ള ഒരു ഒരു പ്രോപ്പർട്ടി അദ്ദേഹം കംപ്ലീറ്റ്ലി ചെന്നൈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇത്തരത്തിൽ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ പഠിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോസ്റ്റൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നു എന്നുള്ളതുൾപ്പെടെയുള്ള ഒരു ആർട്ടിക്കിളാണ് അതിനകത്ത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്ന ചില അൺസങ് ഹീറോസ്, സിനിമകളിൽ കാണുന്ന ഓൺ സ്ക്രീൻ ഹീറോസ് തന്നെ അവർ റിയൽ ലൈഫിൽ ചെയ്യുന്ന ചില ഹീറോയിസം, അതാരും അറിയാതെ പോകുന്ന ചില ഹീറോയിസങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു സംഗതി അത് കഴിഞ്ഞ ദിവസം ഒരു റെവലേഷൻ പോലെ പുറത്തു വന്നതാണ് കേട്ടോ. അത് വേറെ ആരെക്കുറിച്ചുമല്ല, നമ്മുടെ ബോളിവുഡ് താരം സുനിൽ ഷെട്ടിയെ കുറിച്ചിട്ടാണ്. സുനിൽ ഷെട്ടിയെ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും, അദ്ദേഹം മലയാളത്തിൽ ഉൾപ്പെടെ വന്ന് അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു കാക്കക്കുയിലിന് മറ്റൊരു ഗസ്റ്റ് അപ്പിയറൻസ് വന്നിട്ടുണ്ടായിരുന്നു. പ്രിയദർശന്റെ സ്ഥിരം ഹിന്ദി സിനിമകളിലെ ഒരു സ്ഥിരം ഒഴിച്ചുകൂടാനാവാത്ത എലമെന്റാണ് സുനിൽ ഷെട്ടി. മാത്രമല്ല അദ്ദേഹം പിന്നെ മലയാളത്തിൽ യു ഇപ്പം നമ്മുടെ മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിൽ മെയിൻ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ സുനിൽ ഷെട്ടി. പിന്നെ ഏതൊരു പടത്തിലുണ്ടായിരുന്നല്ലോ, ശ്വേതാമേനോന്റെ ബ്ലസ്സി സംവിധാനം ചെയ്ത കളിമണ്ണിലും ഒക്കെ സുനിൽ ഷെട്ടി അഭിനയിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും വിഷയം അതൊന്നുമല്ല. ഇപ്പോൾ ശരിക്കും ഒരു ആക്ടിവിസ്റ്റ്, നേപ്പാളിൽ നിന്നുള്ള ആക്ടിവിസ്റ്റ് നടത്തിയ ഒരു റെവലേഷനിലാണ് സുനിൽ ഷെട്ടി ഇത്രയും വലിയൊരു കാര്യം ചെയ്ത കാര്യം ലോകം അറിയുന്നത് തന്നെ. അതായത് 1996 മുംബൈ നഗരത്തിലെ കാമാത്തിപുര എന്ന് പറയുന്ന ഒരു സ്ഥലം, ആ പേര് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ഓഫ് കോഴ്സ് ഒരു ഒരു പ്രത്യേക കാര്യത്തിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ മുഴുവൻ പോലീസും സാമൂഹിക പ്രവർത്തകരും ഒക്കെ വളയുകയും ഏതാണ്ട് 128 സ്ത്രീകളെ രക്ഷപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 14 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള 456 സ്ത്രീകളെ, മനുഷ്യക്കടത്തിൻ്റെ ഇരകളെയാണ് അവരെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ കൂട്ടത്തിൽ 128 നേപ്പാളീസ് പെൺകുട്ടികളുണ്ടായിരുന്നു. ഏകദേശം 50% പേരും ഒരു 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുമായിരുന്നു. ഇവരെല്ലാം മനുഷ്യക്കടത്തലിലൂടെ പല കാലങ്ങളിലായിട്ട് നേപ്പാളിൻ്റെ പല ഭാഗത്തു നിന്നും ഇന്ത്യയിലേക്ക് എത്തിച്ചതായിരുന്നു. അപ്പോൾ ഇവരെ നേപ്പാൾ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന സമയത്ത് അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാത്തതുകൊണ്ട് ഇവരെ തിരിച്ചെടുക്കാൻ അവർ തയ്യാറായതുമില്ല, അവരുടെ എക്സ്പെൻസും കവർ ചെയ്യില്ല എന്ന് നേപ്പാൾ സർക്കാർ അറിയിച്ചു. അതോടുകൂടി ഏതാണ്ട് 128 നേപ്പാളീസ് പെൺകുട്ടികൾ അവരുടെ സ്ഥിതി ഭയങ്കര ദുഷ്കരമായിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയായിരുന്നു. ഇന്ത്യയിൽ തുടരാനും കഴിയില്ല, നേപ്പാളിലേക്ക് എത്താനും കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്താണ് സുനിൽ ഷെട്ടിയുടെ ഒരു ഇടപെടൽ അദ്ദേഹം അവിടെ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ നടത്തുന്ന ഒരു ട്രസ്റ്റ് വഴി ഈ 128 പേരുടെയും യാത്രയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ നടത്തി സ്വന്തം ചെലവിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് അവരെ സുരക്ഷിതമായിട്ട് നാട്ടിലേക്ക് എത്തിയെന്ന് ഉറപ്പാക്കി. ഈ ഒരു പ്രവർത്തനം 24 അദ്ദേഹം അതീവ രഹസ്യമായിട്ട് സൂക്ഷിച്ചു. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, താൻ ഈ രക്ഷിച്ചുകൊണ്ടുപോയ കുട്ടികളെ അല്ലെങ്കിൽ താൻ രക്ഷപ്പെടുത്തിയ കുട്ടികളിൽ പകുതിയിലധികം പേരും 18 താഴെയുള്ള കുട്ടികളായതുകൊണ്ട് അവരുടെ ഭാവി ജീവിതത്തെ ഇതൊരു തരത്തിലും ബാധിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് 24 അദ്ദേഹം അത് അതീവ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരുന്നത്. പിന്നീടും അദ്ദേഹമല്ല ഇത് വെളിപ്പെടുത്തിയത്. സംഭവം ഈ കൂട്ടത്തിൽ, അതായത് ഈ ഒരു റെയ്ഡിൽ നിന്നും രക്ഷപ്പെട്ട ഒരാളായ ചാരിമായ തമാങ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവരിന്ന് ഒരു വലിയ ആക്ടിവിസ്റ്റാണ്, ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെതിരെയൊക്കെ സംസാരിക്കുന്ന ഒരു ആക്ടിവിസ്റ്റാണ്. അവരാണ് അവരുടെ സ്വന്തം ജീവിതത്തിൽ നടന്ന ഒരു കഥ ഒരു ഇന്റർനാഷണൽ മാഗസിനോട് അവർ വെളിപ്പെടുത്തുന്ന സമയത്ത് മാത്രമാണ് ഈ ഒരു സംഭവം ലോകം മുഴുവൻ അറിയുന്നത്. ചാരിമായ ആക്ച്വലി ഒരു NGO ആക്ടിവിസ്റ്റായിട്ട് പലതരത്തിൽ ഇത്തരം പെൺകുട്ടികളെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും രക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്ന ഒരു NGOന്റെ ഭാഗമാണ്. അപ്പോൾ അവരാണ് പറയുന്നത് ഇത്തരത്തിൽ തൻ്റെ കുട്ടിക്കാലത്ത് ഇത്തരത്തിലുള്ളൊരു ഒരു മനുഷ്യക്കടത്ത് സംഘത്തിൻ്റെ ഇരയായി താൻ മുംബൈയിലെത്തിയതും അവിടെ നിന്നും സുനിൽ ഷെട്ടി എന്ന് പറയുന്ന ഒരു താരം, അദ്ദേഹം സ്ക്രീനിലെ മാത്രം താരമല്ല അദ്ദേഹം റിയൽ ലൈഫിലും ഒരു സ്റ്റാറായി ഏതാണ്ട് 150 പെൺകുട്ടികളെ അവരുടെ സ്വന്തം ജീവിതത്തിലേക്ക് എത്തിച്ചൊരു സംഗതിയൊക്കെ പുള്ളിക്കാർ പറയുന്നതും കേട്ടോ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഗെസ്റ്റർ അല്ലേ. ഇത് നമ്മൾ കാണുന്ന താരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് സ്നേഹം തോന്നിക്കുന്ന കഥാപാത്രങ്ങളെ ചെയ്ത് നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം പിടിച്ച താരങ്ങൾ, അവർ ഇത്തരത്തിൽ റിയൽ ലൈഫിലും ചെയ്യുന്ന ചില സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്ന സമയത്ത് നമുക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മൾ അടിച്ച കയ്യടികൾ അടിച്ച വിസിലടികൾ ഒന്നും തന്നെ വെറുതെ ആയില്ല എന്ന് പറയുന്ന ഒരു ചാരിതാർത്ഥ്യം കൂടിയാണല്ലോ നമുക്ക് അല്ലേ.
1: ആരോഗ്യ സംരക്ഷണത്തിൽ 30 വിശ്വാസത്തിന്റെ പേരാണ് ദുബായ് കരാമ സെന്ററിലെ ന്യൂ അപ്പോളോ പോളി ക്ലിനിക്.
2: ജനറൽ മെഡിസിൻ വിത്ത് ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ്, ജനറൽ സർജറി, ഗൈനക്കോളജി, ഓർത്തോപീഡിക്സ്, ഒഫ്താൽമോളജി, ജനറൽ പീഡിയാട്രിക്സ്, ഡെന്റിസ്ട്രി, ഹോമിയോപ്പതി, റേഡിയോളജി, പാത്തോളജി, എല്ലാം ഒറ്റക്കുട കീഴിൽ.
1: ലബോറട്ടറി, അൾട്രാസൗണ്ട്, എക്സ്റേ, ECG, ഫിസിയോതെറാപ്പി തുടങ്ങി എല്ലാ സേവനങ്ങളും ലഭ്യം.
2: വേൾഡ് ക്ലാസ് ഹെൽത്ത് സർവീസ്, JCI അക്രഡിറ്റഡ് ലാബ്, അക്സെപ്റ്റ്സ് ഓൾ മേജർ ഇൻഷുറൻസ്, ആംപിൾ കാർ പാർക്കിംഗ്. ഫോർ അപ്പോയിന്റ്മെന്റ്സ് കോൾ 04337 9040. ന്യൂ അപ്പോളോ പോളിക്ലിനിക്, ലെഗസി ബിൽഡ് ഓൺ ട്രസ്റ്റ് സിൻസ് 1996.
3: You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഞായറാഴ്ച അറിയാം. തമിഴ്നാട്ടിൽ വിജയ് മുഖ്യമന്ത്രി കസേരയിലേക്ക്, ബംഗാളിൽ സുവേന്ദു അധികാരി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ മൂന്ന് നേതാക്കൾക്കുമായി ചേരിതിരിഞ്ഞ് പ്രവർത്തകർ തെരുവിലേക്കിറങ്ങുന്ന പശ്ചാത്തലത്തിൽ പ്രതികരണവുമായി വി ഡി സതീശൻ. ചേരിതിരിഞ്ഞ് പ്രകടനങ്ങൾ നടത്തുന്നതും ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നതും ഒഴിവാക്കണമെന്ന് വി ഡി സതീശൻ പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു. ഫേസ്ബുക്കിലൂടെയാണ് അഭ്യർത്ഥന. തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറിലേറെ സീറ്റുകളുമായി വിജയിച്ചു നിൽക്കുന്ന ഈ സമയം സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റേതുമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിക്കും മുന്നണിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും നേതാക്കളുടെയോ പ്രവർത്തകരുടെയോ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലെന്ന് വി ഡി സതീശൻ ഓർമ്മിപ്പിച്ചു. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള നിർണായക നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ സജീവം. തെരഞ്ഞെടുക്കപ്പെട്ട 63 കോൺഗ്രസ് എംഎൽഎമാരിൽ 47 പേരും കെ സി വേണുഗോപാലിന്റെ പേരാണ് നിർദ്ദേശിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മുഖ്യമന്ത്രി ചർച്ചകളിൽ എംഎൽഎമാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയെന്ന രീതിയിൽ പുറത്തുവന്ന ചിത്രം തള്ളി എഐസിസി നിരീക്ഷകർ. പുറത്തുവന്നത് യഥാർത്ഥ രേഖയല്ലെന്നും മുഖ്യമന്ത്രി ആരെന്നതിൽ തീരുമാനം ഉടനുണ്ടാകുമെന്നും എഐസിസി നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിനായി നേതാക്കൾ നടത്തുന്ന സമ്മർദ്ദ നീക്കങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തി. തെരുവിലെ പ്രകടനങ്ങൾ അച്ചടക്കത്തിന്റെ അതിര് വിടുന്നുവെന്ന് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ. സമ്മർദ്ദത്തിന് വഴങ്ങി ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു എന്ന പ്രതീതി ഉണ്ടാകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന ആശങ്കയിലാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം. കേരളത്തിൽ നടക്കുന്ന ഫ്ലക്സ് പോരും തെരുവിലെ മാർച്ചുകളും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല. മുതിർന്ന നേതാക്കൾ അണികളെ ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നാണ് ഹൈക്കമാൻഡിന്റെ ആഗ്രഹം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. എംഎൽഎമാരുമായും ഘടകകക്ഷി നേതാക്കളുമായും ചർച്ച നടത്തി അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ച എഐസിസി നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഡൽഹിയിലുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേരുകൾ ഉയർന്ന വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ എന്നിവരെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം രാഹുൽഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ചർച്ചകൾക്കായി ഡൽഹിക്ക് വിളിപ്പിക്കും. തുടർന്ന് ചർച്ചകൾക്കും അനുനയ നീക്കങ്ങൾക്കും പിന്നാലെ ഞായറാഴ്ചയോടെ ഡൽഹിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനമുണ്ടാകാനാണ് നിലവിലെ സാധ്യത. യു ഡി എഫിനെ ആര് നയിക്കണമെന്ന ചർച്ചകൾ കോൺഗ്രസിൽ തുടരുമ്പോൾ ഘടകകക്ഷികൾ നിലപാട് വ്യക്തമാക്കി. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ റിപ്പോർട്ട് നൽകാനായി ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകരായ എഐസിസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിനും അജയ് മാക്കിനും മുന്നിൽ ഘടകകക്ഷികൾ അഭിപ്രായം അറിയിച്ചു. സിറ്റിംഗ് എംഎൽഎ മുഖ്യമന്ത്രി ആകണമെന്ന നിലപാടാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്വീകരിച്ചത്. കേരളത്തിന്റെ പൊതുവികാരം കണക്കിലെടുത്തുള്ള തീരുമാനം വേണമെന്ന് പി ജെ ജോസഫ്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച നീളുന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തർക്കങ്ങൾ വിജയത്തിന്റെ ശോഭ കെടുത്തുന്നുവെന്നാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. എത്രയും വേഗം മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെന്ന് ലീഗ്. മുഖ്യമന്ത്രി പോരിൽ വി ഡി സതീശനുള്ള പിന്തുണ തുടരാൻ മുസ്ലിം ലീഗ് തീരുമാനം. ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ആശയവിനിമയം നടത്തും. മാത്യു കുഴൽനാടന്റെ പ്രസ്താവനയിൽ കടുത്ത പ്രതിഷേധമുണ്ട് ലീഗിന്. ലീഗ് നേതാക്കൾ പരസ്യമായി ഒരു കാര്യവും പറഞ്ഞില്ലെന്നിരിക്കെ മാത്യുവിന്റേത് അനവസരത്തിലുള്ള വിമർശനമെന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള എംഎൽഎമാരുടെ പിന്തുണ പട്ടിക പുറത്തുവന്നതിനെ തുടർന്ന് പരാതിയുമായി ഉദുമ നിയുക്ത എംഎൽഎ കെ നീലകണ്ഠൻ. പുറത്തുവന്ന പട്ടികയിൽ നീലകണ്ഠന്റെ പേരിന് നേരെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. തന്റെ പിന്തുണ രേഖപ്പെടുത്താത്തതിൽ നീലകണ്ഠൻ എഐസിസിക്ക് പരാതി നൽകി. മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ തനിക്ക് കൃത്യമായ അഭിപ്രായമുണ്ടെന്നും അത് രേഖപ്പെടുത്തിയിരുന്നുവെന്നും നീലകണ്ഠൻ പറയുന്നു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനം ആർക്കെന്ന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ വി ഡി സതീശനെ പിന്തുണച്ച എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ സാറ ജോസഫ്. സതീശൻ എന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ നിലപാടും കഴിവും പൊളിറ്റിക്കൽ തന്ത്രങ്ങളും പരമാവധി ഉപയോഗിക്കാനുള്ള വിവേകമാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ കാണിക്കേണ്ടതെന്ന് അവർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ ഉൾപാർട്ടി ചർച്ചകളുടെ രീതികളിൽ വലിയ മാറ്റത്തിനൊരുങ്ങുന്നു സിപിഎം. സമയപരിധി മുൻകൂട്ടി നിശ്ചയിച്ച് നടത്തുന്ന ചർച്ചകൾ ഇനി പറ്റില്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ആവശ്യം ജനറൽ സെക്രട്ടറി എം എ ബേബി അംഗീകരിച്ചു. ഇടതുപക്ഷം കേരളത്തിൽ ദുർബലപ്പെട്ടാൽ അത് ഇടതുപക്ഷ പാർട്ടികൾക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ ആപത്തെന്ന് സിപിഎം നേതാവ് ഇ പി ജയരാജൻ. ലോകം ഇന്ന് നേരിടുന്ന ആപത്ത് വലതുപക്ഷത്തിന്റെ ശക്തിയാണ്. ഇടതുപക്ഷം ദുർബലപ്പെടുന്നതിന് പകരം ശക്തിപ്പെടണം എന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ജനവിരുദ്ധമായ നിലപാട് ഭരണരംഗത്തുണ്ടായിട്ടില്ലെന്ന് ഇ പി ജയരാജൻ. സിപിഐക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സാങ്കേതികമായ തടസ്സങ്ങൾ പറയാൻ സാധിക്കില്ല, മുൻപും ഇത്തരത്തിലുണ്ടായിട്ടുണ്ടെന്ന് ബിനോയ് വിശ്വം. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കേണ്ടത് സിപിഎം എന്നും സർക്കാരിനെ തിരുത്തേണ്ട ഘട്ടങ്ങളിൽ സിപിഐ കൃത്യമായി തിരുത്തിയിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം. തമിഴക വെട്രി കഴകം നേതാവ് വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകും. 118 എംഎൽഎമാരുടെ പിന്തുണ വിജയ് ഉറപ്പിച്ചു. ടി വി കെയ്ക്ക് പിന്തുണയുമായി സിപിഎമ്മും സിപിഐയും വിസികെയും. നേരത്തെ സിപിഐ പിന്തുണയ്ക്ക് പിന്നാലെയാണ് വിജയ്ക്ക് പിന്തുണയുമായി സിപിഎം രംഗത്തെത്തിയത്. ഇതോടെ 116 എന്ന സംഖ്യയിലേക്ക് തമിഴക വെട്രി കഴകം എത്തി. വിസികെ കൂടി അനുകൂല തീരുമാനമെടുത്തതോടെ 118 എന്ന മാന്ത്രിക സംഖ്യ തൊടാൻ ടി വി കെയ്ക്ക് കഴിഞ്ഞു. തമിഴ്നാട്ടിൽ സിപിഐ ടി വി കെയ്ക്ക് പിന്തുണ നൽകുമെന്ന് സിപിഐ നേതാവ് ഡി രാജ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സർക്കാർ രൂപീകരിക്കാൻ വിജയെ ക്ഷണിക്കണമെന്ന് അദ്ദേഹം ഗവർണറോട് ആവശ്യപ്പെട്ടു. സിപിഐ തയ്യാറാക്കിയ കത്തിൽ ഉപാധികളില്ലാത്ത പിന്തുണയെന്നാണ് പരാമർശിച്ചിട്ടുള്ളത്. സുവേന്ദു അധികാരി ബംഗാൾ മുഖ്യമന്ത്രിയാകും. ബംഗാളിലെ ആദ്യത്തെ ബിജെപി മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പേര് നിർദ്ദേശിച്ചത്. കേന്ദ്ര നിരീക്ഷകനായെത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ നടന്ന ബിജെപി നിയമസഭാ കക്ഷി യോഗത്തിലാണ് സുവേന്ദുവിനെ നേതാവായി തെരഞ്ഞെടുത്തത്. സുവേന്ദു അധികാരി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. മമത ബാനർജിക്ക് പിന്തുണയുമായി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്. സത്യസന്ധമായ തെരഞ്ഞെടുപ്പല്ല ബംഗാളിൽ നടന്നതെന്നും മമതയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും അഖിലേഷ് യാദവ്. യുഎയ്ക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി ഇന്ന്. ഇറാനിൽ നിന്നുള്ള ഭീഷണികളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നുണ്ടെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും യുഎഇ മന്ത്രാലയം. രാജ്യത്തിന്റെ ആകാശം സുരക്ഷിതമാണെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഹോർമുസിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇറാന്റെ ബോട്ടുകളും ഏറ്റുമുട്ടി. ഹോർമുസിൽ 3 അമേരിക്കൻ നാവിക കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ കപ്പലുകളെ യുഎസും ആക്രമിച്ചിട്ടുണ്ട്. കീപ് ലിസണിംഗ് ടു ഹോം 92.2 എഫ്എം.
4: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.

യൂട്യൂബ് വ്യൂസ് കൗണ്ടൊക്കെ ഒരു ട്രെൻഡിങ് ആവുന്നതിന് മുൻപേ അത്രമാത്രം വലിയ ഒരു ട്രെൻഡ് സെറ്ററായി മാറിയ ഒരു ട്രാക്ക്. റഫീഖ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ എത്രയോ കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിലും എത്രയോ പാട്ടുകൾക്ക് അദ്ദേഹം പേന ചലിപ്പിച്ചിട്ടുണ്ടെങ്കിലും അടയാളപ്പെടുത്തിയ ഒരു പാട്ട് ഇതിൽ കൽബിലെത്തിയാണോ കൽബിലെ തീയാണോ എന്നുള്ളത് ഇപ്പോഴൊരു വലിയ പ്രഹേളികയായിട്ട് തുടരുകയാണ് അല്ലേ. എന്തായാലും വൺസ് അഗെയിൻ വെരി ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്, ആസിഫാണ് കൂടെയുള്ളത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ എത്ര ശതമാനം തൃപ്തനാണ്? കള്ളം പറയണ്ട, സ്വാഭാവികമായിട്ടും എത്ര നല്ല ജോലിയാണെങ്കിലും എത്രമാത്രം ഹാപ്പിനെസ് കിട്ടുന്ന അല്ലെങ്കിൽ എത്രമാത്രം നമുക്ക് എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ജോലിയാണെങ്കിലും എൻഡ് ഓഫ് ദി ഡേ എക്സോസ്റ്റഡ് ആവുന്ന സമയത്ത്, ഡെസ്പെറേറ്റ് ആവുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇതെല്ലാം വിട്ട് കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പരിപാടി നോക്കാം എന്നൊരു ചിന്ത എപ്പോഴെങ്കിലുമൊക്കെ കരിയറിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ. മാത്രമല്ല നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനൊരു ജോലി കിട്ടിയായിരുന്നെങ്കിൽ കിടിലമായിരുന്നേ, ഞാൻ കിടുക്കിയാണ് എന്നൊക്കെ തോന്നിക്കുന്ന ചില ജോലികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മറ്റു പലരെയും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. എന്നാൽ ഞാൻ പറയുന്നൊരു ലിസ്റ്റ് നിങ്ങളൊന്ന് കേട്ട് നോക്കുക. അതായത് ഇങ്ങനെയും ചില ജോലികളുണ്ടെന്ന് കേൾക്കുന്ന സമയത്താണ് നമ്മളൊക്കെ ശരിക്കും സമ്പാദിക്കാൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ ചിലപ്പോൾ ആലോചിക്കുന്നത്. കാരണം ഒരുപക്ഷെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ചില ജോലികളുണ്ട് കേട്ടോ. അതായത് ലക്ഷറി ബെഡ് ടെസ്റ്റർ എന്ന് പറയുന്ന ഒരു ജോലിയുണ്ട്. അതായത് കേൾക്കുമ്പോൾ പേര് കേട്ടത് എന്താണോ അത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. 5-star ഹോട്ടലുകളിലും അതുപോലെ തന്നെ മാട്രസ് കമ്പനികളിലുമൊക്കെ ഉറങ്ങി നമ്മുടെ ഉറക്കത്തിൻ്റെതായിട്ടുള്ള ഒരു സുഖവും നിലവാരവും വിലയിരുത്തുക എന്ന് പറയുന്നതാണ് ജോലി. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ബോധമനസ് എങ്ങനെയാണ് ഈ ഉറക്കത്തിൻ്റെ ആ ഒരു സുഖത്തെ അളക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കാം. ലക്ഷറി ബെഡ് ടെസ്റ്റർ എന്ന് പറയുന്ന ജോലി അത്യാവശ്യം നല്ല പെയ്ഡായിട്ടുള്ള ഒരു ജോലിയാണ്, ഭയങ്കര രസമുള്ള ജോലിയല്ലേ. അതുപോലെ ഒന്നാണ് ഐലൻഡ് കെയർ ടേക്കർ എന്ന് പറയുന്ന ഒരു ജോലി. കടൽത്തീര ദ്വീപുകളിൽ താമസിച്ച് അവിടുത്തെ സുരക്ഷയും പരിപാലനവും നോക്കുക എന്നതാണ് ജോലി. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലക്ഷദ്വീപിൻ്റെ ഭാഗമായിട്ട് കിടക്കുന്ന കുറേ ഐലൻഡുകളിലെ, അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും അത്തരത്തിലുള്ള ചെറിയ ഐലൻഡുകളുണ്ട്. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടീസായിട്ട് എടുത്തിടുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കെയർ ടേക്കേഴ്സായിട്ട് നിൽക്കുക, ആ ഒരു എന്താ പറയുന്നത് ടോം ഹാങ്ക്സിൻ്റെ ഒക്കെ കാസ്റ്റ് അവേയിൽ കണ്ട പോലെയുള്ള ഒരു ജീവിതം, സ്വയം പര്യാപ്തം എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് മീൻ പിടിച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കി സ്വന്തമായിട്ട് ചുട്ട് കഴിച്ച് ആ ഒരു ഐലൻഡിൻ്റെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്ത് നിൽക്കുന്ന ജോലിയാണ് ഐലൻഡ് കെയർ ടേക്കർ എന്ന ജോലി. നെറ്റ്ഫ്ലിക്സിന് ടാഗർ എന്ന് പറയുന്ന ഒരു ജോലി ഉണ്ട് കേട്ടോ. നെറ്റ്ഫ്ലിക്സിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെയ്ഡ് ആയിട്ടുള്ള ജോലികളൊന്നാണ് ടാഗർ. അതായത് ഒന്നും ചെയ്യേണ്ട, ഇന്ന് നമ്മൾ വിശ്രമത്തിനോ അല്ലെങ്കിൽ ഒരു ലെഷറിന് വേണ്ടി ചെയ്യുന്ന കാര്യം സിനിമകളും സീരീസും കാണുക, പക്ഷേ കാണുക എന്നുള്ളതിനപ്പുറത്തേക്ക് അത് കണ്ടതിന് ശേഷം കൃത്യമായിട്ടുള്ള അവയെ ഹിറ്റാക്കി മാറ്റാൻ സാധിക്കുന്ന തരത്തിലുള്ള അനുയോജ്യമായിട്ടുള്ള ടാഗുകൾ നൽകുക എന്നതാണ് ഈ ടാഗർ എന്ന ജോലിയിൽ കൊണ്ടുദ്ദേശിക്കുന്നത്. ഒഫ്കോഴ്സ് ഒരു കണ്ടന്റ് നല്ലതാണെങ്കിൽ അതിനെ കൃത്യമായി അതിൻ്റെ പൊട്ടൻഷ്യൽ ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്ന ജോലി ഈ ടാഗറിൻ്റെ കയ്യിലാണെന്നാണ് നെറ്റ്ഫ്ലിക്സിനുൾപ്പെടെയുള്ള, നെറ്റ്ഫ്ലിക്സ് ആവട്ടെ ആമസോൺ ആവട്ടെ പോലെയുള്ള മറ്റ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളൊക്കെ വിശ്വസിക്കുന്നത്. ചോക്ലേറ്റ് ടെസ്റ്റർ എന്ന് പറയുന്ന ഒരു ജോലിയെക്കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കാം. ചോക്ലേറ്റ് ആൻഡ് കോഫി ടെസ്റ്റേഴ്സിനെ കുറിച്ച് പുതിയ ചോക്ലേറ്റുകൾ രുചിച്ച് അവയുടെ ഫ്ലേവറും ഗുണനിലവാരവും ഒക്കെ വിലയിരുന്ന ഒരു ജോലിയാണത്. പിന്നൊരു ജോലി ഉണ്ട് കേട്ടോ, നമ്മളിപ്പോൾ ഈ അമ്യൂസ്മെന്റ് പാർക്കുകളിൽ പോയി കഴിഞ്ഞാൽ പണ്ടൊക്കെ കൊച്ചിലെ വീഗാലാൻഡിൽ പോകാൻ വേണ്ടിയിട്ട് വാശി പിടിച്ച് സ്കൂൾ ടൂറിലൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്തൊരു അനുഭവം എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലോ. റിസോർട്ടുകളിലും തീം പാർക്കുകളിലും ഒക്കെ കാണുന്ന ഈ വാട്ടർ സ്ലൈഡുകൾ പരീക്ഷിച്ച് അതിൻ്റെ സുരക്ഷയും അനുഭവവും പരിശോധിക്കുന്ന വാട്ടർ സ്ലൈഡ് ടെസ്റ്റർ, അതിൻ്റെ ഒരു സുരക്ഷ എന്നുള്ളതിനേക്കാൾ ഉപരി അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസ്, അത് എത്രമാത്രം അത് ഫുൾഫിൽ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അനലൈസ് ചെയ്യുന്നൊരു ജോലിയാണ്. കംപ്ലീറ്റ്ലി ഒരു രസകരമായിട്ടുള്ള ജോലിയാണ് വാട്ടർ സ്ലൈഡ് ടെസ്റ്റർ എന്ന് പറയുന്ന ജോലി. അപ്പോൾ ഈ കേട്ടതിൽ നിങ്ങളെ എത്രമാത്രം അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്ത ജോലി ഏതാണ്? ഒരു പക്ഷേ നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഇതൊരു ജോലി ചൂസ് ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ചുമ്മാ ഒന്ന് മെസ്സേജ് പറഞ്ഞോട്ടോ. 0585829220 is our number.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

പല മെട്രോകളിൽ യാത്ര ചെയ്തിട്ടുള്ളവരായിരിക്കാം നിങ്ങൾ എല്ലാവരും. നമ്മൾ എല്ലാവരും ദുബായ് മെട്രോയിൽ ഉറപ്പായിട്ടും ഒഫ്കോഴ്സ് ദുബായിലേക്ക് എത്തുന്ന ഏതൊരാളും യാത്ര ചെയ്തിട്ടുണ്ടാവും. ആൻഡ് നാട്ടിലെ കൊച്ചി മെട്രോയിലും നമ്മളിൽ പലരും യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. കൊച്ചി മെട്രോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് തന്നെ മുഖച്ഛായ മാറ്റിയ ഒരു വലിയ വികസന മുന്നേറ്റം തന്നെയായിരുന്നു. കൊച്ചിയിലെ മെട്രോന്റെ സംവിധാനങ്ങൾ അറിയാലോ. കൊച്ചിയിൽ നിന്ന് കയറിയാൽ ഏതാണ്ട് ആലുവ വരെ നമുക്ക് മെട്രോയിൽ പോകാൻ വേണ്ടി പറ്റും. ഇവിടെ ആണെങ്കിൽ നമുക്ക് റെഡ് ലൈനിലൂടെയും ഗ്രീൻ ലൈനിലൂടെയും ആൻഡ് ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്ന ബ്ലൂ ലൈൻ ആൻഡ് ഗോൾഡ് ലൈനിലൂടെ എൻറ്റയർ ദ സിറ്റി നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മെട്രോ ലോകത്തിൽ വരാൻ വേണ്ടി പോവാണ്, അതിൻ്റെ ചർച്ചകൾ നടക്കുകയാണ്. ആൻഡ് ഈ ഒരു മെട്രോ വരുന്നതോടുകൂടി എൻറ്റയർ യൂറോപ്പിനെ കവർ ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനം ഈ ഒരു മെട്രോയിലൂടെ സാധിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. യൂറോപ്പിലെ 22 രാജ്യങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ ശൃംഖലയാണ് വരാൻ വേണ്ടി പോകുന്നത്. കോപ്പൻഹേഗൻ ആസ്ഥാനമായിട്ടുള്ള 21st യൂറോപ്പ് എന്ന് പറയുന്ന ഒരു തിങ്ക് ടാങ്ക് മുന്നോട്ട് വെച്ചിട്ടുള്ള സ്റ്റാർ ലൈൻ എന്ന് പറയുന്ന ഒരു പദ്ധതി 22 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 39 നഗരങ്ങളെ ഒരൊറ്റ അതിവേഗ റെയിൽ ശൃംഖല വഴി ബന്ധിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ആ ഒരു പ്രൊജക്റ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ ഒരു ഫസ്റ്റ് ലൈൻ അപ്രൂവലും കാര്യങ്ങളും ഒക്കെയാണ് അവരിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 22,000 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഈ ഒരു ശൃംഖലയിലൂടെ ഒരു മെട്രോ സിസ്റ്റത്തിൻ്റെ മാതൃകയിലായിരിക്കും ഇത് പ്രവർത്തിക്കുക എന്നാണ് അവർ പറയുന്നത് കേട്ടോ. പലപ്പോഴും നമുക്കറിയാം ഈ യൂറോപ്പിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഷെങ്കൻ വിസാസും കാര്യങ്ങളും ഒക്കെ എടുത്ത് പ്രോപ്പർലി വരികയാണെങ്കിൽ രാജ്യങ്ങൾക്കിടയിലെ യാത്ര അത്രമാത്രം സുഗമമായിട്ട് ആദ്യത്തെ ഇൻഷ്യലി ആ ഒരു വിസ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതിനുശേഷം വിത്തിൻ ദ കൺട്രീസ് നമുക്കിപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൺവീനിയൻ്റ്ലി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഗതിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സംഗതി ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഒരുക്കി കൂട്ടിയിരിക്കുന്നത്. ആൻഡ് നിലവിൽ വിമാനയാത്രയെ ആശ്രയിക്കുന്ന പല ദീർഘദൂര യാത്രകളും ഈ ഒരു മെട്രോ വരുന്നതോടുകൂടി തന്നെ ട്രെയിൻ വഴി വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മണിക്കൂറിൽ ഏതാണ്ട് 300 മുതൽ 400 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകളാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കംപ്ലീറ്റ്ലി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗതാഗത സംവിധാനം എന്ന നിലയിൽ അതിൻ്റെ എയർ പൊല്യൂഷൻ റേറ്റ് ഏറ്റവും കുറവായിരിക്കുമെന്നും യൂറോപ്പിൻ്റെതായിട്ടുള്ള ഒരു നെറ്റ് സീറോ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഈ ഒരു പദ്ധതി സഹായിക്കുമെന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്തായിരുന്നാലും ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി ഇന്നോ നാളെയോ ഒന്നും സെറ്റാവില്ല. 2040 ഇതിൻ്റെതായിട്ടുള്ള പണിയും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി ഇത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഇതിൻ്റെ അണിയറ ശില്പികളൊക്കെ തന്നെ വിശ്വസിക്കുന്നത്. ഏകദേശം ഒരു $490 ബില്യൺ ആണ് ഇതിൻ്റെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഫണ്ടിങ്സും കാര്യങ്ങളും ഒക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഹിന്ദി സിനിമ ആക്ച്വലി വേണ്ട വിധം ഉപയോഗിക്കാത്ത ഒരു സംവിധായകനാണ് അനുരാഗ് കശ്യപ് എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കാലിബർ ആക്ച്വലി ആ ഒരു ഗാങ്സ് ഓഫ് വസീപൂർ സിനിമ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കൃത്യമായിട്ട് ഒരു നമ്മൾ മലയാളത്തിൽ പലപ്പോഴും പറയാറുള്ള ആ ഒരു റിയലിസ്റ്റിക് നേച്ചറിനെ അതിനെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് അതിൻ്റെ വളരെ റൂട്ടഡ് ആയിട്ടുള്ള നിലയിൽ ഈവൻ ആ ഒരു ഹിന്ദി പ്രദേശം ഹിന്ദി ഹൃദയഭൂമിയിലെ പല ഇടങ്ങളുടെയും കഥ പറയാൻ വേണ്ടി ഭയങ്കര കാലിബറുള്ള ഒരു സംവിധായകനാണ്. ഭയങ്കര ഒരു പ്രത്യേക രീതിയിലുള്ള ചിന്താശേഷിയുള്ള ഒരു മനുഷ്യനാണ് അനുരാഗ് കശ്യപ്. പക്ഷേ അദ്ദേഹത്തെ എന്തുകൊണ്ടോ വലിയ രീതിയിലുള്ള ഓഫ്കോഴ്സ് അറിയാലോ ഒരു ബോളിവുഡിൻ്റെതായിട്ടുള്ള പൊളിറ്റിക്സിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പലപ്പോഴും അദ്ദേഹത്തെ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും മലയാള സിനിമയെ ഒരുപാട് സ്നേഹിക്കുകയും മലയാള സിനിമയെ എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ സിനിമയെ തന്നെ കേട്ടോ, സൗത്ത് ഇന്ത്യൻ സിനിമയിൽ അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ അഭിനയിക്കാനൊക്കെ ആണെങ്കിൽ തമിഴിലൊക്കെ ഒരുപാട് മികച്ച വേഷങ്ങൾ അദ്ദേഹം ചെയ്യാറുണ്ട്. ഈ അടുത്ത് വിജയ് സേതുപതിയുടെ വില്ലനായിട്ട് മഹാരാജ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. മലയാളത്തിലേക്ക് വന്നിട്ട് നമ്മുടെ റൈഫിൾ ക്ലബ്ബിൽ ഒരു ഗംഭീര വില്ലൻ വേഷം ചെയ്തു. ആൻഡ് അഭിനയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അദ്ദേഹം സൗത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരികയും സൗത്ത് ഇന്ത്യൻ സിനിമകളെ ഭയങ്കരമായിട്ട് പ്രകീർത്തിക്കുകയും എസ്പെഷ്യലി മലയാള സിനിമയിലെ ടെക്നീഷ്യൻസിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് വാതോരാതെ ബോളിവുഡ് വേദികളിൽ പോലും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തായാലും ഏതാണ്ട് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ബോളിവുഡിലൊരു സിനിമ ചെയ്യുകയാണ്. ആൻഡ് ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്തും അദ്ദേഹം ഈ പറഞ്ഞ പോലെ സൗത്ത് ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ കൃത്യമായിട്ട് എടുത്തുകൊണ്ടാണ് ഒരു സിനിമ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ബന്ദർ എന്ന് പറയുന്ന ആ ഒരു പടത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ പുറത്തു വന്നിട്ടുണ്ട്. ജൂൺ 5 പടം റിലീസ്. അപ്പോൾ ഈ ഒരു സിനിമയിലൂടെ ഇന്ദ്രജിത്ത് ബോളിവുഡിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന് മുൻപ് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ അത് കുറേ വർഷം മുൻപാണ്. ഇപ്പോൾ ഇന്ദ്രജിത്ത് ഏതാണ്ട് 10-16 ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഒരു സിനിമയിലൂടെ വീണ്ടും ബോളിവുഡിലേക്ക് എത്തുന്നത്. ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞ നടനെയും ഈ പറഞ്ഞ പോലെ മലയാള സിനിമയിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ആക്ടർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഒരുപാട് കാലിബറുള്ള എന്നാൽ കൃത്യമായിട്ട് ഒരുപാട് പൊട്ടൻഷ്യലുള്ള, പക്ഷേ അദ്ദേഹത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ട് ഈ രീതിയിൽ ആ ഒരു ഒരു എക്സ്പെക്റ്റഡ് സ്റ്റാർഡത്തിലേക്ക് എത്താതെ പോയൊരു താരമായിട്ടാണ് എനിക്ക് പലപ്പോഴും ഇന്ദ്രജിത്തിന് തോന്നാറുള്ളത്. കാരണം അദ്ദേഹത്തെ കൊണ്ട് ആക്ഷൻ ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്യും, മാസ് റോളുകൾ ചെയ്യാൻ പറ്റും, കോമഡി. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സഹോദരൻ പൃഥ്വിരാജ് ഫെയിലായി പോകുന്ന ഏരിയയാണ് ഈ ഹാസ്യം എന്ന് പറഞ്ഞ സാധനമൊക്കെ. പക്ഷേ ഹാസ്യമൊക്കെ എന്ത് രസത്തിലാണ്. അതാ അമറക് ബ്രാന്തോണി തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അമറക് ബ്രാന്തോണി തന്നെ പൃഥ്വിരാജും ഇന്ദ്രജിത്തും രണ്ട് സൈഡിൽ നിന്ന് കോമഡി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ശ്രദ്ധ കൂടുതലായിട്ടും പോകുന്നത് നമ്മളെ കൂടുതൽ ചിരിപ്പിക്കുന്നതും ചില ഫേഷ്യൽ എക്സ്പ്രഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ ഇന്ദ്രജിത്തിൻ്റെതായിരിക്കും. ഇന്ദ്രജിത്ത് ഈസ് എ പ്യുവർ ടാലൻറ്റ്, നല്ലൊരു ഡാൻസറാണ്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ട കഥാപാത്രങ്ങൾ പലപ്പോഴും അദ്ദേഹത്തെ തേടി വരാറില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. എന്തായാലും ആ ഒരു കുറവ് നികത്താൻ വേണ്ടി അദ്ദേഹം ബോളിവുഡിലേക്ക് എത്തുകയാണ്. അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്യുന്ന ബന്ദറിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ബോളിവുഡിലേക്കുള്ള കടന്നുവരവ്. ഈ ഒരു സിനിമയിൽ ആക്ച്വലി ബന്ദറിൽ നായകനെ എത്തുന്നത് ബോബി ഡിയോളാണ്. സോറി, ബോബി ഡിയോൾ നായകനല്ല, ബോബി ഡിയോള് വില്ലനാണ് കേട്ടോ. ബോബി ഡിയോള് വില്ലൻ വേഷത്തിലാണ് ഈ സിനിമയിൽ എത്തുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നായകനായിട്ട് എത്തുന്നത് ഒരുപക്ഷേ ഇന്ദ്രജിത്ത് ആയിരിക്കും. ഇന്ദ്രജിത്ത് മാത്രമല്ല, നമ്മുടെ കന്നഡ താരം രാജ്വി ഷെട്ടിയും ഈ സിനിമയിൽ ഒരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. 2010 ദ വെയ്റ്റിംഗ് റൂം എന്ന് പറയുന്ന ഒരു സിനിമയിൽ ആക്ച്വലി ഹിന്ദിയിൽ ഇന്ദ്രജിത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഏതാണ്ട് 10-16 ശേഷം അദ്ദേഹം ഇപ്പോൾ വീണ്ടും ചെയ്യുന്നത്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് അനുരാഗ് കശ്യപ് ഒരു മലയാള സിനിമ സംവിധാനം ചെയ്യാനുള്ള പ്ലാനിലാണ്. ആൻഡ് അത് ഒരു പാൻ ഇന്ത്യൻ സിനിമ പോലെ മലയാളത്തിലും ഹിന്ദിയിലുമായിട്ടൊരു പടം. അതിൽ നായകനാവുന്നത് ആസിഫ് അലിയാണ്. ഒരു പക്ഷേ ആസിഫ് അലിയുടെ ഹിന്ദി അരങ്ങേറ്റവും ഈ ഒരു അനുരാഗ് കശ്യപ് ചിത്രത്തിലൂടെ ആയിരിക്കും.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഞായറാഴ്ച അറിയാം. തമിഴ്നാട്ടിൽ വിജയ് മുഖ്യമന്ത്രി കസേരയിലേക്ക്, ബംഗാളിൽ സുവേന്ദു അധികാരി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ മൂന്ന് നേതാക്കൾക്കുമായി ചേരിതിരിഞ്ഞ പ്രവർത്തകർ തെരുവിലേക്കിറങ്ങുന്ന പശ്ചാത്തലത്തിൽ പ്രതികരണവുമായി വി ഡി സതീശൻ. ചേരിതിരിഞ്ഞ് പ്രകടനങ്ങൾ നടത്തുന്നതും ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നതും ഒഴിവാക്കണമെന്ന് വി ഡി സതീശൻ പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു. ഫേസ്ബുക്കിലൂടെയാണ് അഭ്യർത്ഥന. തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറിലേറെ സീറ്റുകളുമായി വിജയിച്ചു നിൽക്കുന്ന ഈ സമയം സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റേതുമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിക്കും മുന്നണിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും നേതാക്കളുടെയോ പ്രവർത്തകരുടെയോ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലെന്ന് വി ഡി സതീശൻ ഓർമ്മിപ്പിച്ചു. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള നിർണായക നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ സജീവം. തെരഞ്ഞെടുക്കപ്പെട്ട 63 കോൺഗ്രസ് എംഎൽഎമാരിൽ 47 പേരും കെ സി വേണുഗോപാലിന്റെ പേരാണ് നിർദ്ദേശിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മുഖ്യമന്ത്രി ചർച്ചകളിൽ എംഎൽഎമാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയെന്ന രീതിയിൽ പുറത്തുവന്ന ചിത്രം തള്ളി എഐസിസി നിരീക്ഷകർ. പുറത്തുവന്നത് യഥാർത്ഥ രേഖയല്ലെന്നും മുഖ്യമന്ത്രി ആരെന്നതിൽ തീരുമാനം ഉടനുണ്ടാകുമെന്നും എഐസിസി നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിനായി നേതാക്കൾ നടത്തുന്ന സമ്മർദ്ദ നീക്കങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തി. തെരുവിലെ പ്രകടനങ്ങൾ അച്ചടക്കത്തിന്റെ അതിരുവിടുന്നുവെന്ന ഹൈക്കമാൻഡ് വൃത്തങ്ങൾ. സമ്മർദ്ദത്തിന് വഴങ്ങി ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു എന്ന പ്രതീതി ഉണ്ടാകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന ആശങ്കയിലാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം. കേരളത്തിൽ നടക്കുന്ന ഫ്ലക്സ് പോലും തെരുവിലെ മാർച്ചുകളും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല. മുതിർന്ന നേതാക്കൾ അണികളെ ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നാണ് ഹൈക്കമാൻഡിന്റെ ആഗ്രഹം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. എംഎൽഎമാരുമായും ഘടകകക്ഷി നേതാക്കളുമായും ചർച്ച നടത്തി അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ച എഐസിസി നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഡൽഹിയിലുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേരുകൾ ഉയർന്ന വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ എന്നിവരെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം രാഹുൽഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ചർച്ചകൾക്കായി ഡൽഹിക്ക് വിളിപ്പിക്കും. തുടർന്ന് ചർച്ചകൾക്കും അനുനയ നീക്കങ്ങൾക്കും പിന്നാലെ ഞായറാഴ്ചയോടെ ഡൽഹിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനമുണ്ടാകാനാണ് നിലവിലെ സാധ്യത. യു ഡി എഫിനെ ആര് നയിക്കണമെന്ന ചർച്ചകൾ കോൺഗ്രസിൽ തുടരുമ്പോൾ ഘടകകക്ഷികൾ നിലപാട് വ്യക്തമാക്കി. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ റിപ്പോർട്ട് നൽകാനായി ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകരായ എഐസിസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിനും അജയ് മാക്കിനും മുന്നിൽ ഘടകകക്ഷികൾ അഭിപ്രായം അറിയിച്ചു. സിറ്റിംഗ് എംഎൽഎ മുഖ്യമന്ത്രി ആകണമെന്ന നിലപാടാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്വീകരിച്ചത്. കേരളത്തിന്റെ പൊതുവികാരം കണക്കിലെടുത്തുള്ള തീരുമാനം വേണമെന്ന് പി ജെ ജോസഫ്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച നീളുന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തർക്കങ്ങൾ വിജയത്തിന്റെ ശോഭ കെടുത്തുന്നുവെന്നാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. എത്രയും വേഗം മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെന്ന് ലീഗ്. മുഖ്യമന്ത്രി പോരിൽ വി ഡി സതീശനുള്ള പിന്തുണ തുടരാൻ മുസ്ലിം ലീഗ് തീരുമാനം. ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ആശയവിനിമയം നടത്തും. മാത്യു കുഴൽനാടന്റെ പ്രസ്താവനയിൽ കടുത്ത പ്രതിഷേധമുണ്ട് ലീഗിന്. ലീഗ് നേതാക്കൾ പരസ്യമായി ഒരു കാര്യവും പറഞ്ഞില്ലെന്നിരിക്കെ മാത്യുവിന്റേത് അനവസരത്തിലുള്ള വിമർശനമെന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള എംഎൽഎമാരുടെ പിന്തുണ പട്ടിക പുറത്തുവന്നതിനെ തുടർന്ന് പരാതിയുമായി ഉദുമ നിയുക്ത എംഎൽഎ കെ നീലകണ്ഠൻ. പുറത്തുവന്ന പട്ടികയിൽ നീലകണ്ഠന്റെ പേരിന് നേരെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. തന്റെ പിന്തുണ രേഖപ്പെടുത്താത്തതിൽ നീലകണ്ഠൻ എഐസിസിക്ക് പരാതി നൽകി. മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ തനിക്ക് കൃത്യമായ അഭിപ്രായമുണ്ടെന്നും അത് രേഖപ്പെടുത്തിയിരുന്നുവെന്നും നീലകണ്ഠൻ പറയുന്നു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനം ആർക്കെന്ന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ വി ഡി സതീശനെ പിന്തുണച്ച് എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ സാറ ജോസഫ്. സതീശൻ എന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ നിലപാടും കഴിവും പൊളിറ്റിക്കൽ തന്ത്രങ്ങളും പരമാവധി ഉപയോഗിക്കാനുള്ള വിവേകമാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ കാണിക്കേണ്ടതെന്ന് അവർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ ഉൾപാർട്ടി ചർച്ചകളുടെ രീതികളിൽ വലിയ മാറ്റത്തിനൊരുങ്ങുന്നു സിപിഎം. സമയപരിധി മുൻകൂട്ടി നിശ്ചയിച്ച് നടത്തുന്ന ചർച്ചകൾ ഇനി പറ്റില്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ആവശ്യം ജനറൽ സെക്രട്ടറി എം എ ബേബി അംഗീകരിച്ചു. ഇടതുപക്ഷം കേരളത്തിൽ ദുർബലപ്പെട്ടാൽ അത് ഇടതുപക്ഷ പാർട്ടികൾക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ ആപത്തെന്ന് സിപിഎം നേതാവ് ഇ പി ജയരാജൻ. ലോകം ഇന്ന് നേരിടുന്ന ആപത്ത് വലതുപക്ഷത്തിന്റെ ശക്തിയാണ്. ഇടതുപക്ഷം ദുർബലപ്പെടുന്നതിനു പകരം ശക്തിപ്പെടണം എന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ജനവിരുദ്ധമായ നിലപാട് ഭരണരംഗത്തുണ്ടായിട്ടില്ലെന്ന് ഇ പി ജയരാജൻ. സിപിഐക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സാങ്കേതികമായ തടസ്സങ്ങൾ പറയാൻ സാധിക്കില്ല, മുൻപും ഇത്തരത്തിലുണ്ടായിട്ടുണ്ടെന്ന് ബിനോയ് വിശ്വം. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കേണ്ടത് സിപിഎം എന്നും സർക്കാരിനെ തിരുത്തേണ്ട ഘട്ടങ്ങളിൽ സിപിഐ കൃത്യമായി തിരുത്തിയിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം. തമിഴക വെട്രി കഴകം നേതാവ് വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകും. 118 എംഎൽഎമാരുടെ പിന്തുണ വിജയ് ഉറപ്പിച്ചു. ടി വി കെയ്ക്ക് പിന്തുണയുമായി സിപിഎമ്മും സിപിഐയും വിസികെയും. നേരത്തെ സിപിഐ പിന്തുണയ്ക്ക് പിന്നാലെയാണ് വിജയ്ക്ക് പിന്തുണയുമായി സിപിഎം രംഗത്തെത്തിയത്. ഇതോടെ 116 എന്ന സംഖ്യയിലേക്ക് തമിഴക വെട്രി കഴകം എത്തി. വിസികെ കൂടി അനുകൂല തീരുമാനമെടുത്തതോടെ 118 എന്ന മാന്ത്രിക സംഖ്യ തൊടാൻ ടി വി കെയ്ക്ക് കഴിഞ്ഞു. തമിഴ്നാട്ടിൽ സിപിഐ ടി വി കെയ്ക്ക് പിന്തുണ നൽകുമെന്ന് സിപിഐ നേതാവ് ഡി രാജ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സർക്കാർ രൂപീകരിക്കാൻ വിജയെ ക്ഷണിക്കണമെന്ന് അദ്ദേഹം ഗവർണറോട് ആവശ്യപ്പെട്ടു. സിപിഐ തയ്യാറാക്കിയ കത്തിൽ ഉപാധികളില്ലാത്ത പിന്തുണയെന്നാണ് പരാമർശിച്ചിട്ടുള്ളത്. സുവേന്ദു അധികാരി ബംഗാൾ മുഖ്യമന്ത്രിയാകും. ബംഗാളിലെ ആദ്യത്തെ ബിജെപി മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പേര് നിർദ്ദേശിച്ചത്. കേന്ദ്ര നിരീക്ഷകനായെത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ നടന്ന ബിജെപി നിയമസഭാ കക്ഷി യോഗത്തിലാണ് സുവേന്ദുവിനെ നേതാവായി തെരഞ്ഞെടുത്തത്. സുവേന്ദു അധികാരി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. മമത ബാനർജിക്ക് പിന്തുണയുമായി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്. സത്യസന്ധമായ തെരഞ്ഞെടുപ്പല്ല ബംഗാളിൽ നടന്നതെന്നും മമതയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും അഖിലേഷ് യാദവ്. യുഎയ്ക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി ഇന്ന്. ഇറാനിൽ നിന്നുള്ള ഭീഷണികളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നുണ്ടെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും യുഎഇ മന്ത്രാലയം. രാജ്യത്തിന്റെ ആകാശം സുരക്ഷിതമാണെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഹോർമുസിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇറാന്റെ ബോട്ടുകളും ഏറ്റുമുട്ടി. ഹോർമുസിൽ 3 അമേരിക്കൻ നാവിക കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ കപ്പലുകളെ യുഎസും ആക്രമിച്ചിട്ടുണ്ട്. കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. Home 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. That's Home 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. ഇവിടെ പലപ്പോഴും ഒരു യാത്രാ മാർഗം എന്ന നിലയിൽ നമ്മൾ ഏറ്റവും ആദ്യം പ്രിഫർ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ഒരു പക്ഷേ കൺവീനിയൻസ് നോക്കി റെന്റ് കുറവുള്ള ഏരിയ നോക്കി താമസിക്കുന്നവരുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ഓഫീസിന് അടുത്തൊക്കെ താമസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എക്സ്ട്രാ സന്തോഷമാണ്. ഈവൻ ദോ പബ്ലിക് ട്രാൻസ്പോർട്ട് ആശ്രയിക്കുന്നവരാണെങ്കിൽ പോലും, മെട്രോ ഒക്കെ ആശ്രയിക്കുന്നവരാണെങ്കിൽ പോലും, ആ മെട്രോയിൽ നിന്ന് നമ്മുടെ ഓഫീസിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള ദൂരം ഒക്കെ തന്നെ നമ്മൾ കവർ ചെയ്യാറുള്ളത് ഈ സ്കൂട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അല്ലേ. പക്ഷേ ഈ സ്കൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല നിയമങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് പല പ്രശ്നങ്ങളിലും നമ്മൾ ചെന്ന് ചാടാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സത്യസന്ധമായിട്ടുള്ള ഒരു വസ്തുത അല്ലേ. ആണ്, അങ്ങനെ തന്നെയാണ് സംഭവം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇ സ്കൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആക്ച്വലി RTA പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇ സ്കൂട്ടർ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ നിയമങ്ങളും പിഴകളും ഒക്കെയാണ് ഇപ്പോൾ ദുബായിൽ RTA പുറത്തിറക്കിയിരിക്കുന്നത്. എവിടൊക്കെ നമുക്ക് ഇ സ്കൂട്ടർ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളെ ഒക്കെ തന്നെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ആക്ച്വലി നിങ്ങളുമായിട്ട് അങ്ങോട്ട് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ദുബായ് സിറ്റിയുടെ യാത്രകൾക്ക് വേണ്ടിയിട്ട് ഇ സ്കൂട്ടർ ഉപയോഗിക്കുന്നതിനിടെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി നോക്കുകയാണെങ്കിൽ അത്രമാത്രം വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യത്തിലാണ് സുരക്ഷകളെ മുൻനിർത്തിയിട്ട് ഏറ്റവും വലിയ കർശന നിയന്ത്രണങ്ങൾ ഇപ്പോൾ ദുബായ് RTA കൊണ്ടുവന്നിരിക്കുന്നത്. എവിടെയെല്ലാം സ്കൂട്ടർ ഓടിക്കാം, എവിടെയെല്ലാം പാടില്ല, നിയമലംഘകർക്ക് ലഭിക്കുന്ന പിഴകൾ എന്നിവയെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ അവരുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഒരു ഇ സ്കൂട്ടർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇ സ്കൂട്ടർ ഓടിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ പോലെ RTA സൈറ്റ് വിസിറ്റ് ചെയ്ത് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ആ കാര്യങ്ങളുമൊക്കെ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രം അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുക. പിഴകളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ആൻഡ് നമ്മൾ നിക്ഷിപ്തമല്ലാത്ത ട്രാക്കുകളിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 500 dirhams മുതൽ ആരംഭിക്കുന്ന വലിയ പിഴകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. RTA നിശ്ചയിച്ചിട്ടുള്ള സൈക്കിൾ ട്രാക്കുകളിലും ഈ സ്കൂട്ടർ സോണിലും മാത്രമായിരിക്കണം നമ്മൾ യാത്ര ചെയ്യേണ്ടത്. കുറഞ്ഞത് 16 വയസ്സ് പ്രായമുള്ളവർക്ക് മാത്രമേ ഈ സ്കൂട്ടർ ഓടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആൻഡ് ഹെൽമെറ്റ് നിർബന്ധമായിട്ടും ധരിച്ചിരിക്കണം. രാത്രികാലങ്ങളിൽ വെളിച്ചമുള്ള റിഫ്ലക്റ്റീവ് ജാക്കറ്റുകൾ മുൻപിലും പിൻപിലും ലൈറ്റുകളും ഉണ്ടായിരിക്കണം. അങ്ങനെ ഈ അതുപോലെ തന്നെ ഈ സ്കൂട്ടറിൽ ഒരാൾക്ക് മാത്രമേ യാത്ര ചെയ്യാൻ അനുവാദമുള്ളൂ. രണ്ടാമതൊരാളെ കയറ്റുന്നത് അതിന് എത്ര വലിയ ഈ സ്കൂട്ടർ ആണെങ്കിലും അത് നിയമവിരുദ്ധമാണ്. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ പലപ്പോഴും പാലിക്കാൻ വിട്ടുപോകുന്ന കാര്യങ്ങളാണ്. വിട്ടുപോയി കഴിഞ്ഞാൽ കർശനമായിട്ടുള്ള ഫൈനുകളായിരിക്കും. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ കർശനമായിട്ടുള്ള ചെക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിന് മുന്നോടിയായിട്ടാണ് RTA എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആ സൈറ്റിൽ ഇപ്പോൾ ഒന്നുകൂടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. സോ പ്ലീസ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് യുവർ സെൽഫ്. ഇങ്ങനെ ഈ സ്കൂട്ടർ ഓടിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ വാങ്ങാൻ പ്ലാനുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്ന് വായിച്ച് മനസ്സിലാക്കിക്കോളൂ
1: കേട്ടോ. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: സാൻഡ് ഡ്യൂൺസ് brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode international medical degree swandhamakam. Admissions are now open.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് ടു ഹോം വിത്ത് ആസിഫ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: You're tuned into Home 92.2 FM. Home is a feeling.

ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് ഗൈസ്. പക്ഷേ പോകുന്നതിന് മുൻപേ ആക്ച്വലി നമ്മുടെ എല്ലാവരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ സംഗതി, ഒരു ടേക്ക് അവേ എന്ന നിലയിൽ, വീക്കെൻഡൊക്കെ അല്ലേ, അതുകൊണ്ട് ചുമ്മാ ഒരു സത്യം വിളിച്ച് പറഞ്ഞിട്ട് പോകാം കേട്ടോ. മാനി സ്പിറ്റിംഗ് ഫാക്ട്സ് എന്ന് പറയുന്ന പോലെ ഒരു സത്യം തുപ്പിയിട്ട് പോകാം. എനിവേ, എന്തായാലും ഇൻസ്റ്റാഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ പലയിടങ്ങളിലും ഈ ബോട്ട് അക്കൗണ്ടുകളെ ഇൻസ്റ്റാഗ്രാം പിൻവലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല വലിയ വ്യക്തിത്വങ്ങൾക്കും, എനിക്ക് വലിയ ഫോളോവേഴ്സ് ഒന്നും കുറഞ്ഞിട്ടില്ല, അതിൻ്റെ അർത്ഥം എൻ്റെ എല്ലാം ജെനുവിൻ ഫോളോവേഴ്സാണ്, ഇനിയിപ്പോൾ നാളെ അക്കൗണ്ട് അടിച്ചു പോകുമ്പോൾ അറിയാം. അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ, എല്ലാവരുടെയും അക്കൗണ്ടുകളൊക്കെ സുരക്ഷിതമാക്കി വെച്ചോളൂ. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ആക്ച്വലി ഇൻസ്റ്റാഗ്രാം ഒരു എന്താ പറയുന്നത്, ഒരു നമ്മൾ ഈ സ്കൂളിലൊക്കെ ഈ ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ചുകൊണ്ട് സേവനവാരം നടത്തുമല്ലോ, അതുപോലൊരു സേവനവാര പരിപാടി ഇപ്പോൾ അവർ നടത്തുന്നുണ്ടേ. അതുകൊണ്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് വരെ 4 മില്യൺ ഫോളോവേഴ്സ് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പ്രിയങ്ക ചോപ്രയ്ക്കും പോയി 1.5 മില്യൺ, വിരാട് കോഹ്ലിക്ക് പോയി 2 മില്യൺ ഫോളോവേഴ്സ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കാശ് കൊടുത്ത് വാങ്ങിയിട്ടുന്നതാണ്, എനിക്കറിയാൻ വയ്യ. എന്തായാലും അതിനെക്കുറിച്ചൊന്നും നമ്മൾ കടക്കേണ്ട, നമ്മുടേതായിട്ടുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഏറ്റവും സേഫാക്കി വെച്ചോളൂ കേട്ടോ. എന്തായാലും ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു ചെറിയൊരു ടേക്ക് അവേ എന്ന നിലയിൽ ഒരു സംഗതി പറഞ്ഞിട്ട് പോകാം. വേറെ ഒന്നുമല്ല, ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അല്ലേ. ഇൻസ്റ്റാഗ്രാം തുറന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഹാപ്പിനെസ്സിൻ്റെതായിട്ടുള്ള ഒരു വലിയ വലിയ വലിയ എന്താ പറയുന്നത്, ഒരു വലിയ പുസ്തകം തുറന്ന പോലെ ആയിരിക്കും. മുഴുവൻ സന്തോഷങ്ങൾ മാത്രം നിറഞ്ഞ് കാണുന്ന ഒരിടമായിട്ട് പലപ്പോഴും നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തോന്നാറുണ്ട്. എസ്പെഷ്യലി ഇൻസ്റ്റ കുറച്ചുകൂടെ ഒരു അർബൻ ഓറിയൻറ്റഡ്, കുറച്ചുകൂടെ ഒരു ട്രെൻഡ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ. എന്തായാലും ഇൻസ്റ്റാ വേഴ്സസ് ജീവിതം എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഒന്ന് പറയാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം പ്രഹസനമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഗതി കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ ഹാപ്പിയാണ്. പക്ഷേ സത്യത്തിൽ നല്ലൊരു ഫോട്ടോ കിട്ടാൻ വേണ്ടി 10 മിനിറ്റ് കഷ്ടപ്പെടും. അത് എടുത്തു കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ചൂടുപോയ ആ ഒരു ഭക്ഷണത്തിൻ്റെ രുചിയും കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടാവും അല്ലേ. ഒരു ഭക്ഷണം മുൻപിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു ഫോട്ടോ എടുക്കുക എന്നുള്ളതായിരിക്കും. ആ ഒരു ഫോട്ടോ ഒരു പക്ഷേ ആ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ മുടക്കുന്ന സമയം കൊണ്ട് ആ ഭക്ഷണത്തിൻ്റെ രുചി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടായിരിക്കും അല്ലേ. ഒരു പക്ഷേ നമ്മുടെ പല പോസുകൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മാറി മാറി ട്രൈ ഔട്ട് ചെയ്ത് നോക്കി ഏറ്റവും നല്ലൊരു സെൽഫി എടുക്കാൻ കാണിക്കുന്നതിൻ്റെ 10ലൊരംശം ഇൻപുട്ട് നമ്മുടെ ആയിട്ടുള്ള ശരീരത്തിൻ്റെ കാര്യത്തിൽ കൊടുക്കുകയാണെങ്കിൽ 10 കിലോ വെയിറ്റ് നമുക്ക് അനായാസിനെ കുറയ്ക്കാൻ പറ്റിയിരുന്നേനെ അല്ലേ. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഏറ്റവും ദുഃഖിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മോശമൊരു സാഹചര്യത്തിലൂടെ വർക്കിംഗ് സ്പേസിലൂടെ കടന്നു പോകുന്ന സമയത്ത് പോലും പോസ്റ്റ് ചെയ്യാത്ത ഒരു സംഗതി, ചിലപ്പോൾ വർഷത്തിലൊരിക്കലോ എവിടെയെങ്കിലും ഒരു ഗ്രാൻഡ് മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഒരു വലിയ ബിസിനസ് മീറ്റിങ്ങിൽ തോന്നിക്കുന്നിടത്ത് നമ്മൾ എടുക്കുന്ന ഒരു ഒരു കോഫി മഗും പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ, അത് നമ്മളൊരു പക്ഷേ എല്ലായിടത്തും ഏറ്റവും മാസമായിട്ടുള്ള സ്റ്റോറിയും ഇട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. ഇത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് കൂടി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ ഇത്ര നേരം പറഞ്ഞത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഫോട്ടോസ് എടുക്കുന്നു, നമ്മളൊരു ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ സംഗതി എടുക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളിത് കാണുന്നു എന്നുള്ളൊരു പെർസെപ്ഷൻ കൂടി നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ പോലെ വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്സിനെ എക്സാജറേറ്റ് ചെയ്ത് ചെയ്യുന്ന പോസ്റ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ക്യാപ്ഷൻസോ കാര്യങ്ങളോ ഒക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ പലപ്പോഴും നമ്മളതിനെ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ഡെയിലി റൊട്ടീനുമായിട്ടായിരിക്കാം. അതായത് ഒരാളുടെ ഹൈപ്പർ റിയാലിറ്റിയെ നമ്മുടെ റിയാലിറ്റിയുമായിട്ട് കമ്പയർ ചെയ്ത് അതിൻ്റെ പേരിൽ ഡിപ്രഷൻ അടിച്ച് അതിൻ്റെ പേരിൽ ദുഃഖിച്ചിരിക്കുക എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ സർവ്വസജീവമായിട്ട് കണ്ടുവരുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറയിൽ ഏറ്റവും അധികം ഡിപ്രഷൻ റേറ്റ് വർദ്ധിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഫോണിലിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തന്നെയാണ്, ഈ ഹാൻഡിലുകൾ തന്നെയാണ്. അതിലൂടെ മറ്റുള്ളവൻ്റെ ജീവിതത്തിൽ ഇന്ന ഇന്ന സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ, എൻ്റെ ഇതിൽ ഇതൊന്നും നടക്കുന്നില്ലല്ലോ എന്നാലോചിച്ച് ശോകമടിച്ചിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ ഡിപ്രഷൻ റേറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂടുന്നത്. അതുകൊണ്ട് മാക്സിമം മനസ്സിലാക്കി വെക്കുക, ഈ കാണുന്നതെല്ലാം ഹൈപ്പർ റിയാലിറ്റിയാണ്. സോഷ്യൽ മീഡിയാസ് എല്ലാം ഒരു ഹൈപ്പർ റിയാലിറ്റി ലോകമാണ്, യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സംഗതികളാണ് എന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ദിവസങ്ങളെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് കടന്നു പോകാൻ വേണ്ടി പറ്റും. എനിവേ, എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഇതാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. വൺസ് അഗെയിൻ, അപ്പോൾ നമുക്ക് വൈകുന്നേരത്ത്, അല്ല വൈകുന്നേരത്തല്ല, നാളെ അല്ല, മറ്റന്നാളല്ല, ഇനി തിങ്കളാഴ്ച ദിവസം വൈകുന്നേരത്ത് വീണ്ടും കേട്ടുമുട്ടാം. Until then, this is Asif with you on Home 92.2 FM. Back to home ആണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാണ്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്ക് ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: സാൻഡ് ഡ്യൂൺസ് brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode international medical degree swandhamakkam. Admissions are now open.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

You are listening to Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: ആ അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാണ്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: സാൻഡ് ട്യൂൺസ് brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode international medical degrees vandamakam. Admissions are now open.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.